ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948 ശ്രാവണം 10, മലയാളവർഷം 1201 കർക്കിടകം 16, 2026 ആഗസ്റ്റ് 1 ശനിയാഴ്ച. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോ ഹേഡ്സിലും FM 101.1 മെഗാ ഹേഡ്സിലും പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 51 സെക്കൻഡ്.

0: ആകാശവാണി തൃശൂർ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പെരിങ്ങര രാമൻ നമ്പൂതിരി.
1: ഘൃഷ്ടം ഘൃഷ്ടം പുനരപി പുനശ്ചന്ദനം ചാരുഗന്ധം ദഗ്ധം ദഗ്ധം പുനരപി പുനർജാതരൂപം സ്വരൂപം ഛിന്നം ഛിന്നം പുനരപി പുനഃസ്വാദുമാനിക്ഷുകാണ്ഡ പ്രാണാന്തേവി പ്രകൃതി വികൃതിർജായതേനോത്തമാനം. വളരെ പഴക്കവും എന്നാൽ ഏറെ പുതുമയും മുത്തിണങ്ങിയ ഒരു സുഭാഷിത ശ്ലോകം. മഹാരഥന്മാർ തങ്ങളുടെ ഭാഷണത്തിൽ ഇതിലെ പല വരികളും സന്ദർഭാനുസാരേണ ഉദ്ധരിക്കാറുണ്ട്. അത്രമാത്രം ആശയസമ്പുഷ്ടിയുള്ള ഒന്ന് ഈ ശ്ലോകം എന്ന് മനസ്സിലാക്കുക. മഹാജനങ്ങളുടെ, അതായത് ഉത്തമപുരുഷന്മാരുടെ പ്രവൃത്തികൾക്കോ ചിന്തകൾക്കോ ഏത് പ്രതികൂലാവസ്ഥയിലും യാതൊരു കോട്ടവും തട്ടില്ല എന്ന് മാത്രമല്ല, അവ പൂർവാധികം തിളക്കമാർന്നതാകും എന്ന് ശ്ലോകകാരൻ ഇവിടെ പല പല ഉദാഹരണങ്ങളെക്കൊണ്ട് വ്യക്തമാക്കിത്തരുന്നു. ആർക്കായാലും സ്വജീവിതത്തിൽ പകർത്തിക്കാണിക്കാൻ പറ്റുന്നതാണ് ഇവ. ഇനി നമുക്ക് ശ്ലോകത്തിലെ ഉദാഹരണങ്ങളെ ഒന്ന് പരിശോധിക്കാം. ലോകത്തിൽ വെച്ച് ഏറ്റവും മേന്മയേറിയ അലങ്കാരവസ്തുക്കളിൽ ഒന്നാണല്ലോ ചന്ദനച്ചാറ്. സുഗന്ധത്തിനും ശീതളിമയ്ക്കും അലങ്കാരത്തിനും ഉപയോഗിക്കുന്ന ഈ ചന്ദനച്ചാറ് അരച്ചെടുക്കുന്തോറും അതിൻ്റെ മേന്മ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. സുഗന്ധത്തിനും ആർദ്രവത്തിനും തണുപ്പിനും യാതൊരു കുറവും സംഭവിക്കുന്നില്ല എന്നും സാരം. അരഞ്ഞരഞ്ഞ് സ്വയം നശിക്കുമ്പോഴും അതിൻ്റെ മേന്മയ്ക്ക് ഒരു കുറവും സംഭവിക്കുന്നില്ല, മറിച്ച് കൂടുതൽ ഗുണസമ്പുഷ്ടമാകുന്നു എന്നതാണ് സത്യം. അതിൽ നിന്നും ഒട്ടും ഭിന്നമല്ല സ്വർണത്തിൻ്റെ കാര്യവും. സ്വർണം തീയിലിട്ട് പഴുപ്പിച്ച് മാലിന്യം സർവം നീക്കി അടിച്ചു പരത്തി പുത്തൻ മാതൃകയിൽ ആഭരണങ്ങൾ പണിയുമ്പോൾ അതിൻ്റെ തിളക്കത്തിന് യാതൊരു കുറവും വരുന്നില്ല എന്ന് മാത്രമല്ല, കൂടുതൽ കൂടുതൽ വെട്ടിത്തിളങ്ങുകയും ചെയ്യും. അതായത് ഏത് പ്രതികൂലാവസ്ഥയിലും മഹത് വസ്തുക്കളുടെ മേന്മയ്ക്ക് യാതൊരു കുറവും സംഭവിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് സജ്ജനങ്ങളും എന്ന് സാരം. ശ്ലോകത്തിൽ സൂചിതമായ ഇക്ഷുകാണ്ഡത്തിൻ്റെ അവസ്ഥയും ഒട്ടും വിപരീതമല്ല. ഇക്ഷുകാണ്ഡം എന്നാൽ കരിമ്പിൻ തണ്ട്. കരിമ്പിൻ തണ്ട് അടി മുതൽ മുടി വരെ എത്ര കഷണമാക്കി മുറിച്ചാലും അതിൻ്റെ സ്വാദിന് അഥവാ മാധുര്യത്തിന് യാതൊരു കോട്ടവും തട്ടുന്നില്ല. മാത്രമല്ല, പിന്നെയും പിന്നെയും വായിൽ വെച്ച് ചവച്ചു തിന്നുകൊണ്ടേയിരിക്കും. കഷണം ചെറുതോ വലുതോ എന്നും കടയോ തലയോ എന്നും വ്യത്യാസം ഉണ്ടാകുന്നുമില്ല എന്ന് സാരം. ഇതുപോലെ തന്നെയാണ് ഉത്തമന്മാരുടെ അഥവാ സജ്ജനങ്ങളുടെ കാര്യവും. ഏത് പ്രതികൂലാവസ്ഥയിൽപ്പെട്ട് ഉഴറി ഏറെ നട്ടം തിരിഞ്ഞാലും അത് അവരുടെ സ്വഭാവശ്രേഷ്ഠതയെ ഒരു കാലത്തും കൈവിടില്ല, പ്രാണാന്തത്തോളം നിലനിർത്തിക്കൊണ്ടേയിരിക്കും എന്ന് വ്യക്തം. ഈ വക കാര്യങ്ങൾ നമ്മെപ്പോലുള്ള സാധാരണക്കാരും അനുവർത്തിക്കേണ്ടതാണ് എന്ന് സാരം. ഇപ്രകാരത്തിലുള്ള ജീവിതചര്യ നമുക്കേവർക്കും അനുവർത്തിക്കാവുന്നതാണ്. ആദ്യം അല്പം പ്രയാസം നേരിടുമെങ്കിലും.
0: പെരിങ്ങര രാമൻ നമ്പൂതിരി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.

0: ഉഷമലരി.
1: ഉഷമലരിയിൽ ഇന്ന് എം ബി അപ്പന്റെ പരിപൂർണത എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നത് മുട്ടറ ബി എൻ രവീന്ദ്രൻ.

0: ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് എം പി അപ്പൻ്റെ പരിപൂർണത എന്ന കവിത. ആലപിച്ചത് മുട്ടറ ബി എൻ രവീന്ദ്രൻ.
1: ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
2: ദിസ് ഇസ് ആകാശവാണി. ദ ന്യൂസ് റെഡ് ബൈ തൻവി ഖുറാന.

ഹിന്ദാകാന്ഡം പാരായണം ചെയ്യുന്നത് കാവാലം ശ്രീകുമാർ. തുടർന്ന് നിത്യശ്രീ മഹാദേവൻ പാടിയ ശ്രീരാമകീർത്തനം. 6:30 ഇന്നർ ഷോപ്പ് MG റോഡ് തൃശൂർ. ഗ്രാമക്ഷേമ വാർത്തകൾ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 പുലരിപ്പൂക്കൾ ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്. സ്വാസ്ഥ്യം ധ്യാനവും പ്രാണായാമങ്ങളും മനഃശാന്തിക്കും ആരോഗ്യത്തിനും. യോഗ അധ്യാപകനും യോഗ തെറാപ്പിസ്റ്റുമായ ഗോപിനാഥ് എടക്കുന്നി സംസാരിക്കുന്നു. 7:15 റീഗൽ ജ്വല്ലേഴ്സ് സിക്കണ്ടവാരിയർ റോഡ് തൃശൂർ. കാവ്യാഞ്ജലി ചങ്കമ്പുഴയുടെ ദാരിദ്ര്യത്തിന് മുൻപിൽ എന്ന കവിത ചൊല്ലുന്നത് വിദ്യാ ടി. 7:20 ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻ തൃശൂർ. സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ഗാനസന്ദേശം. 7:40 സമകാലികം. വെറും വീട്ടമ്മയല്ല, രാഷ്ട്രനിർമ്മാതാവ്. വീട്ടകങ്ങളിലെ സ്ത്രീകളുടെ സേവനങ്ങൾക്ക് മൂല്യം നിർണയിച്ച് സുപ്രീംകോടതിയുടെ സുപ്രധാന നിരീക്ഷണം. 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 രാഗപരിചയം. വയലിൻ ആവിഷ്കാരം CS അനുരൂപ്. അവതരണം മഞ്ജു പി അർജുനൻ. രചന കണ്ണകി KS. 10:00 നേർവഴി. 10:15 തമിഴ് ചൊൽമാലൈ. 11:00 ലളിതം മധുരം. 11:30 സ്വരരാഗലയം. 11:50 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരിയർ റോഡ് തൃശൂർ. ഇന്നത്തെ സ്വർണവില. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 അയ്യപ്പൻ പാട്ട്. പ്രതാപൻ കുറ്റുമുക്കും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. ലോക ശ്വാസകോശ അർബുദ ദിനത്തോടനുബന്ധിച്ച് വിവിധ തരം ക്യാൻസറുകളെക്കുറിച്ച് ഡോക്ടർ ജയകൃഷ്ണൻ R സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 ഗാനമഞ്ജരി. ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി. ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് ഡോക്ടർ ലോല രാമചന്ദ്രൻ. പദം കണ്ണീർ. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം ഇരുട്ടിൻ്റെ ആത്മാവ് ആദ്യ ഭാഗം. രചന MT വാസുദേവൻ നായർ. സംവിധാനം ഉമാബാലൻ. റേഡിയോ രൂപാന്തരം KR ഇന്ദിര. അവതരണം ആകാശവാണി തൃശൂർ നിലയം. 2:30 സ്വരസാഗരം. കെ മുരളീധരൻ ഉണ്ണി പാടിയ കൃതികൾ. CS അനുരൂപ് വയലിൻ. ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം. PR അനിൽകുമാർ ഘടം. 3:00 കൂട്ടുകാരി. വിജയത്തിൻ്റെ രുചിക്കൂട്ട്. സംരംഭകയായ നജിയ ഇർഷാദുമായി അഭിമുഖം. 3:30 ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും. ശങ്കർ മണ്ണാർക്കാട് അവതരിപ്പിച്ചത്. വൈകിട്ട് 4:30 അതിഥിയോടൊപ്പം പുനഃപ്രക്ഷേപണം. ലോകത്തിലെ പ്രഥമ നാഷണൽ ഹൈഡ്രോഗ്രാഫർ ഡോക്ടർ സാവിത്രി നാരായണനുമായി അഞ്ജു പി അർജുനൻ നടത്തിയ അഭിമുഖം ആദ്യ ഭാഗം. 5:00 സംസ്കൃത പരിപാടി. 5:15 ചലച്ചിത്ര ഗാനം. 5:20 അധ്യാത്മ രാമായണ പാരായണം. 16-ാം ദിവസം. 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 തൊഴിലവസര വാർത്തകൾ. 5:55 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നല്ല വാർത്ത. 6:50 വയലും വീടും. വിളകളിൽ ഇനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഡോക്ടർ വിൽസൺ DUമായി അഭിമുഖം. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് യുവവാണി മ്യൂസിക് ടൈം. 8:00 നാടകം കുഞ്ഞമ്മയും കൂട്ടുകാരും അവസാന ഭാഗം. 8:15 പാർലമെന്റ് നടപടികളുടെ വാരാന്താവലോകനം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 കായികലോകം. ഇന്ത്യൻ ബോക്സിംഗ് ടീം മുൻ പരിശീലകൻ ഡോക്ടർ CV ബിജിലാലുമായുള്ള അഭിമുഖം 1-ാം ഭാഗം. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ. 10:00 ദേശീയ സംഗീത പരിപാടി. ചിന്മയ സിസ്റ്റേഴ്സായ ഉമയും രാധികയും അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. 11:00 ആകാശവാണി ഡൽഹി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന സ്പോട്ട്ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ. 11:10 കാലാവസ്ഥ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്.

0: ഇനി കാലാവസ്ഥ. കേരളത്തിൽ ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്.
1: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം
2: ബുധൻ രാവിലെ 8:30 AIHMS ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
1: ഫോൺ 9387168444.
3: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില.
1: ശനി രാവിലെ 11:50
4: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
1: കാഴ്ച
2: തിങ്കൾ രാവിലെ 8:30.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ, ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
5: ആകാശവാണി തൃശൂർ, പ്രഭാതവന്ദനം. രാമായണ പാരായണം കിഷ്കിന്ധാകാന്ഡത്തിൽ നിന്നൊരു ഭാഗം. പാരായണം ചെയ്യുന്നത് ശ്രീ കാവാലം ശ്രീകുമാർ.

ഇതുവരെ കേട്ടത് രാമായണ പാരായണം. പാരായണം ചെയ്തത് ശ്രീ കാവാലം ശ്രീകുമാർ. ഇനിയൊരു ശ്രീരാമകീർത്തനം. പാടിയത് നിത്യശ്രീ മഹാദേവൻ.

0: പ്രഭാതവന്ദനം സമാപിക്കുന്നു.
1: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ച രാവിലെ 6:30. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ, ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
2: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്.

0: പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: ആകാശവാണി തൃശൂർ.
4: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ. ഗ്രാമക്ഷേമ വാർത്തകൾ. പ്രായോജകർ
5: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ. നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവെയേഴ്സിനൊപ്പം കുർത്തകൾ, ടോപ്പുകൾ എന്നിവയും.
6: ഓർമ്മയിൽ മായാതെ നിൽക്കുന്ന ചിലതുണ്ട്, നനുത്ത മഴയുടെ സംഗീതം പോലെ. ഇന്നർ ഷോപ്പിയിൽ നിന്നും തിരഞ്ഞെടുത്ത കുർത്തകളും ടോപ്പുകളും നൽകുന്ന ആത്മവിശ്വാസം.

0: ക്ഷേമവാർത്തകൾ പ്രായോജകർ
1: ഇന്നർ ഷോപ്പ് എം ജി റോഡ് തൃശൂർ. നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവേഴ്സിനൊപ്പം കുർത്തകൾ ടോപ്പുകൾ എന്നിവയും.
2: ഓർമ്മയിൽ മായാതെ നിൽക്കുന്ന ചിലതുണ്ട്, നനുത്ത മഴയുടെ സംഗീതം പോലെ. ഇന്നർ ഷോപ്പിൽ നിന്നും തിരഞ്ഞെടുത്ത കുർത്തകളും ടോപ്പുകളും നൽകുന്ന ആത്മവിശ്വാസം പോലെ. ഇന്നർ ഷോപ്പിലെ ഓരോ കുർത്തകളും ടോപ്പുകളും ഒന്നിനൊന്ന് വ്യത്യസ്തം. ഒരേ ഡിസൈനിൽ ഒന്നു മാത്രം, അത് നിങ്ങൾക്ക് സ്വന്തം. നിങ്ങളുടെ സ്വന്തം ഇന്നർ ഷോപ്പി. ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ.
3: എല്ലിനോ കാരണം കാലവർഷം വൈകുമ്പോൾ ഞാറുനടിയിൽ വൈകുന്നതിനും കുറഞ്ഞ കനപ്പ് പൊട്ടലിനും നെന്മണികൾ ശരിയായി നിറയാതിരിക്കാനും കാരണമാകുന്നു. ഇതിൻ്റെ ഫലമായി വിളവ് കുറയുന്നു. ഈ സാഹചര്യം നേരിടാൻ സമൂഹ നഴ്സറി ആരംഭിച്ച് ഒരുമിച്ച് വിളയിറക്കാം. നേരിട്ടുള്ള നെൽവിത്ത് വിതയ്ക്കൽ രീതികൾ സ്വീകരിക്കുക, ഹ്രസ്വകാല വിളകൾ തിരഞ്ഞെടുക്കുക, മണ്ണിൽ ഈർപ്പം സംരക്ഷിക്കാനുള്ള നടപടികൾ എടുക്കുക. കാലവർഷത്തിലെ കുറവും മണ്ണിലെ ഈർപ്പക്കുറവും മൂലം തെങ്ങിൽ പെൺപൂക്കൾ കൊഴിയുന്നതിനും കുറഞ്ഞ കായ്പിടുത്തത്തിനും ഇളനീർ പൊഴിച്ചിലിനും ഇടയാക്കുന്നു. ഇത് ഉൽപ്പാദനത്തിൽ വലിയ കുറവുണ്ടാകും. ഇതിന് പരിഹാരമായി തെങ്ങിന് തടം മൂടൽ, തുള്ളിനന, തടത്തിൽ തൊണ്ട് കുഴിച്ചിടൽ, മഴവെള്ള സംഭരണം എന്നിവയിലൂടെ ഈർപ്പം നിലനിർത്തുക. മഴക്കുറവ് അനുഭവപ്പെടുമ്പോൾ കുരുമുളക് ചെടികളിൽ കുറഞ്ഞ രീതിയിൽ മാത്രം പൂവിടുകയും തിരികൊഴിച്ചിൽ, കുറഞ്ഞ കായ്പിടുത്തം എന്നിവ ഉണ്ടാവുകയും ചെയ്യുന്നു. കുരുമുളക് വള്ളികളുടെ ചുവട്ടിൽ പുതയിടുക, തോട്ടങ്ങളിൽ തണൽ ക്രമീകരിക്കൽ, തുള്ളിനന സംവിധാനം എന്നീ മാർഗങ്ങളിലൂടെ ഈ പ്രതിസന്ധി മറികടക്കാം. വാഴയിൽ പിണ്ടിപ്പുഴുവിൻ്റെ ആക്രമണം തടയുന്നതിനായി പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം. വണ്ടുകൾ ചെടിയുടെ അവശിഷ്ട ഭാഗങ്ങളിലും അഴുകിയ വസ്തുക്കളിലുമാണ് ഒളിച്ചിരിക്കുന്നത്. ഇവയുടെ ആക്രമണം തടയുന്നതിന് ആദ്യമായി ചെയ്യേണ്ടത് കൃഷിയിടം വൃത്തിയാക്കി വയ്ക്കുക എന്നതാണ്. വേപ്പിൻ സത്തടങ്ങിയ കീടനാശിനി രൂപികകൾ 4 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി വാഴയുടെ തടഭാഗത്തും ഇലക്കവിളുകളിലും തളിക്കുന്നത് നല്ലതാണ്. ആക്രമണം രൂക്ഷമാകുമ്പോൾ ക്ലോർപൈറിഫോസ് എന്ന കീടനാശിനി 2.5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഇലക്കവിളുകളിലും വാഴത്തടയിലും ഒഴിക്കുക. നേന്ത്രവാഴയ്ക്ക് ചിലയിടങ്ങളിൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന മാണമഴുകൽ രോഗം കാണുന്നുണ്ട്. വാഴയുടെ ഇലകൾ മഞ്ഞളിക്കുകയും വാഴക്കൈകൾ ഒടിയുകയും ക്രമേണ വാഴ കടയോടെ മറിഞ്ഞു വീഴുകയും ചെയ്യും. വാഴയുടെ മാണം ചീഞ്ഞ് അഴുകിയതായും കാണാം. മണ്ണിലൂടെയാണ് രോഗം പകരുന്നത് എന്നതുകൊണ്ട് ഇത് നിയന്ത്രിക്കുന്നതിനായി നീർവാർച്ച ഉറപ്പുവരുത്തണം. സ്ട്രെപ്റ്റോസൈക്ലിൻ ആൻറ്റിബയോട്ടിക് 2 ഗ്രാം, കോപ്പർ ഹൈഡ്രോക്സൈഡ് 20 ഗ്രാം, ഇവയിൽ ഏതെങ്കിലും ഒന്ന് 10 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി രോഗം വന്ന വാഴയുടെയും ചുറ്റും നിൽക്കുന്നവയുടെയും കടക്കൽ മണ്ണ് കുതിരുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുക. കർഷക സുരക്ഷയും വിള സംരക്ഷണവും ഉറപ്പാക്കുന്നതിനായി കൃഷിവകുപ്പ് നടപ്പാക്കുന്ന കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി ഖരീഫ് 2026 സീസൺ അപേക്ഷ ക്ഷണിച്ചു. അർഹതപ്പെട്ട കർഷകർക്ക് അംഗീകൃത ഏജൻസികളിലൂടെയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലിലൂടെയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷയ്ക്കുമായി കർഷകർക്ക് അംഗീകൃത ഏജൻസിയായ അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെടുകയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലായ PMFBY.gov.in സന്ദർശിക്കുകയോ 1-800-425-7064 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. അപേക്ഷ സമർപ്പിച്ച ശേഷം ലഭിക്കുന്ന പോളിസി കോപ്പി പരിശോധിച്ച് പ്രീമിയം തുക, ഇൻഷുറൻസ് ചെയ്ത പഞ്ചായത്ത്, വിളയുടെ പേര് എന്നിവ കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തി സൂക്ഷിക്കേണ്ടതാണ്. ഇൻഷുറൻസ് ഏജന്റുമാർ, CSE എന്നിവ വഴി കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാം. ബാങ്ക് വായ്പയെടുത്ത കർഷകർക്ക് ബാങ്ക് മുഖാന്തരം ഈ മാസം 15 വരെ അപേക്ഷിക്കാം. കുടുംബശ്രീ കേരള ചിക്കൻ പദ്ധതിയുടെ ഭാഗമായി പുതിയ കോഴി ഫാം ആരംഭിക്കുന്നതിന് ജില്ലകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. കുടുംബശ്രീ അയൽക്കൂട്ട ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്ക് അപേക്ഷിക്കാം. ഒരു കോഴിക്ക് 1.2 ചതുരശ്ര അടി സ്ഥലം എന്ന കണക്കിൽ 1000 മുതൽ 10000 കോഴികളെ വരെ ഉൾക്കൊള്ളാൻ കഴിവുള്ള കർഷകർക്കാണ് അപേക്ഷിക്കാനാവുക. തിരഞ്ഞെടുക്കുന്ന കർഷകർക്ക് ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെയും അവയ്ക്കാവശ്യമായ തീറ്റയും കുടുംബശ്രീ ബ്രോയിലർ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി നൽകും. അപേക്ഷാ ഫോം kerala chicken.org.in എന്ന വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസ് CDS ഓഫീസുമായും 0471-244-8144 എന്ന നമ്പറിലും ബന്ധപ്പെടാം.
0: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു. പ്രായോജകർ
1: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ. നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവേഴ്സിനൊപ്പം കുർത്തകൾ, ടോപ്പുകൾ എന്നിവയും.
4: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിത്തം.
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5.
4: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
5: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.

0: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1/30 കോടി രൂപ, 2/1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
2: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: ആകാശവാണി തൃശൂർ.
4: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനിയാൻ, കണിമംഗലം. വിളംബരം
5: പ്രായോജകർ.
0: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
6: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
7: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
3: ഇന്നത്തെ പത്രങ്ങളിലെ ചില പ്രധാന വാർത്തകൾ. തെരുവുനായകളെ നിയന്ത്രിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ നിയമപരമായ ഉത്തരവാദിത്തമാണെന്നും ആക്രമണത്തിനിരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യതയുണ്ടെന്നും ഹൈക്കോടതി. 2007 റോഡിൽ വെച്ച് നായകടിച്ച് 70-കാരന് 10,000 രൂപ നഷ്ടപരിഹാരം വിധിച്ചതിനെതിരെ കണ്ണൂർ എരുവശ്ശേരി ഗ്രാമപഞ്ചായത്ത് സമർപ്പിച്ച അപ്പീൽ തള്ളിയാണ് ജസ്റ്റിസ് സതീഷ് നയനാൻ, ജസ്റ്റിസ് പി കൃഷ്ണകുമാർ എന്നിവരുൾപ്പെട്ട ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ADGP എസ് ശ്രീജിത്തിന് DGP സ്ഥാനക്കയറ്റം നൽകി. അഗ്നിരക്ഷാസേനാ മേധാവിയായി ബൽറാം കുമാർ ഉപാധിയെയും ബെവ്കോ MDയായി യോഗേഷ് ഗുപ്തയെയും നിയമിക്കാനും തീരുമാനിച്ചു. സംസ്ഥാനത്ത് VHSE സ്കൂളിൽ തത്സമയ പ്രവേശനത്തിന് ഇന്ന് രാവിലെ 10 മണി മുതൽ ചൊവ്വാഴ്ച വൈകിട്ട് 4 മണി വരെ അപേക്ഷിക്കാം. ബംഗളൂരു KSR സ്റ്റേഷൻ നവീകരിക്കുന്നതിനാൽ കേരളത്തിലേക്കുള്ള ട്രെയിനുകൾക്ക് 1 ആഴ്ച നിയന്ത്രണം ഏർപ്പെടുത്തിയതായി റെയിൽവേ അറിയിച്ചു. പാസഞ്ചർ എക്സ്പ്രസ് ഉൾപ്പെടെ 58 ട്രെയിനുകൾ പൂർണ്ണമായി റദ്ദാക്കി. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ജില്ലകളിലെ ബാങ്ക് ശാഖകളിൽ കള്ളനോട്ട് തിരിച്ചറിയുന്ന യന്ത്രങ്ങൾ സ്ഥാപിക്കണമെന്ന് ബാങ്കുകൾക്ക് RBI നിർദ്ദേശം. ഇത്തരം മേഖലകളിൽ കള്ളനോട്ടുകൾ കണ്ടെത്തുന്നതിനുള്ള സൗകര്യം ചില ബാങ്ക് ശാഖകളിൽ ഇല്ലെന്ന് കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് നടപടി. ഗാസയിൽ സുസ്ഥിരമായ പലസ്തീനിയൻ ഭരണകൂടം സ്ഥാപിക്കുമെന്ന് ട്രംപ്. ബോർഡ് ഓഫ് പീസിന്റെ മേൽനോട്ടത്തിൽ ഗാസയുടെ ഭരണ ചുമതല ഏറ്റെടുക്കുക ദ നാഷണൽ കമ്മിറ്റി ഫോർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗാസയാണ്. നേപ്പാളിന്റെ ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളിൽ നടക്കുന്ന വർഗീയ സംഘർഷങ്ങളിൽ 3 പേർ മരിച്ചു. ജനങ്ങൾ സമാധാനവും ഐക്യവും വീണ്ടെടുക്കണമെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബലേന്ദ്ര ഷാ അഭ്യർത്ഥിച്ചു. വടക്കേ ആഫ്രിക്കയോട് ചേർന്ന അതിർത്തി നഗരമായ സെവൂത്തയിലേക്ക് ഞൊടിയിടയിലുണ്ടായ അഭയാർത്ഥി പ്രവാഹത്തിൽ ഞെട്ടിത്തരിച്ച് സ്പെയിൻ. 24 മണിക്കൂറിനിടെ ഈ സ്പാനിഷ് നഗരത്തിലേക്ക് മൊറോക്കോയിൽ നിന്നുള്ള 60,000 അഭയാർത്ഥികളാണ് കടൽ മാർഗമെത്തിയത്. കോമൺവെൽത്ത് ഗെയിംസ് ജൂഡോയിൽ പുതുചരിത്രമെഴുതി ഇന്ത്യ. അസ്മിന ഡേ ഇന്ത്യയ്ക്ക് ജൂഡോയിലെ കന്നി സ്വർണം സമ്മാനിച്ചു. ഹർഷ് സിംഗിനും ജൂഡോയിൽ സ്വർണം. ഭാരോദ്വഹനം ഹെവി വെയ്റ്റ് വിഭാഗത്തിൽ ലവ് പ്രീത് സിംഗിന് വെള്ളി. വനിതകളുടെ ഡിസ്കസ് ത്രോയിൽ സീമ കാളിറാമിന് വെങ്കലം നേടി. ബോക്സിംഗിൽ സ്വർണ പ്രതീക്ഷകളുമായി 5 ഇന്ത്യൻ താരങ്ങൾ ഫൈനലിൽ കടന്നു. വനിതകളുടെ സീച്ചം ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിന് കിരീടം. ഫൈനലിൽ ഹിമാചൽ പ്രദേശിനെ 48 റൺസിന് തോൽപ്പിച്ചു.
4: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനിയാൻ, കണിമംഗലം. വിളംബരം സമാപിക്കുന്നു.
5: പ്രായോജകർ.
0: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
8: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
9: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
10: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില.
11: ശനി രാവിലെ 11:50.
10: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
11: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
12: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ. ചൊവ്വ, വ്യാഴം, ഞായർ രാവിലെ 6:30.
13: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം OP വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
14: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
15: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
14: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, താഞ്ഞാണി.
3: ഇനി ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം, ഉത്തരം, ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം: മികച്ച ഫീച്ചർ ഫിലിമിനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് ഏറ്റവും കൂടുതൽ നേടിയ ഭാഷ ഏതാണ്? ചോദ്യം ആവർത്തിക്കാം. മികച്ച ഫീച്ചർ ഫിലിമിനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് ഏറ്റവും കൂടുതൽ നേടിയ ഭാഷ ഏതാണ്? ഉത്തരം രാവിലെ.

0: 7:55.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
2: മൃദുല ഫർണിച്ചർ വേൾഡ് ഗാനാമൃതം 1, 3, 5 ബുധനാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ.
3: മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ. എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
5: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
4: പ്രയോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

അറിയിപ്പ്. മഴക്കാലമായതോടെ ഡെങ്കിപ്പനി, എലിപ്പനി, വെസ്റ്റ് നൈൽ പനി, ജപ്പാൻ ജ്വരം, ഷിഗെല്ല, മറ്റ് വയറിളക്ക രോഗങ്ങൾ, ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയ പകർച്ചവ്യാധികൾക്കെതിരെ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ജനങ്ങളുടെ ശ്രദ്ധയും സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമാണ് പകർച്ചവ്യാധികൾ വേണ്ട വിധം നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുകയുള്ളൂ എന്നും വിവിധ പകർച്ചപ്പനികളുടെ വ്യാപനം തടയാൻ കൊതുകിൻ്റെ ഉറവിട നശീകരണം സ്ഥിരമായും തുടർച്ചയായും നടത്തണമെന്നും അഭ്യർത്ഥിച്ചു. ഇടവിട്ട് മഴ പെയ്യുന്നതിനാൽ കൊതുക് പെരുകാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ വീടിനകത്തും പുറത്തും വെള്ളം കെട്ടി നിൽക്കാൻ ഇടവരരുത്. ചെടിച്ചട്ടികൾ, ഫ്രിഡ്ജ്, എ സി എന്നിവയുടെ ട്രേകൾ, അലക്ഷ്യമായി കിടക്കുന്ന പാത്രങ്ങൾ, ചിരട്ടകൾ, കുപ്പികൾ, ടയർ, മുട്ടത്തോട്, മറ്റു വസ്തുക്കൾ, സൺഷെയ്ഡ്, ടെറസ്, ടാർപോളിൻ എന്നിങ്ങനെ വെള്ളം കെട്ടി നിന്ന് കൊതുക് വളരുവാനിടയുള്ള എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കേണ്ടതാണ്. വെള്ളം സംഭരിക്കുന്ന പാത്രങ്ങൾ കൊതുകുകൾ മുട്ടയിടാതിരിക്കാനായി കൊതുക് വലയോ തുണിയോ ഉപയോഗിച്ച് മൂടുക. കക്കൂസിൻ്റെ വെൻഡ് പൈപ്പുകൾ വലകൾ കൊണ്ട് കെട്ടിവെക്കുക. ടാങ്കിൻ്റെ സ്ലാബുകളിലെ വിടവുകൾ നികത്തുക. ഓടകളിലെ മാലിന്യങ്ങൾ നീക്കി വെള്ളം സുഗമമായി ഒഴുക്കിവിടുക തുടങ്ങിയ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. കൊതുക് കടിയേൽക്കാതിരിക്കാൻ കൊതുക് വല, ലേപനങ്ങൾ തുടങ്ങിയവ ഉപയോഗിക്കണം. അറിയിപ്പ് കഴിഞ്ഞു. ഇന്നത്തെ ചോദ്യം ഒരിക്കൽ കൂടി. മികച്ച ഫീച്ചർ ഫിലിമിനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് ഏറ്റവും കൂടുതൽ നേടിയ ഭാഷ ഏതാണ്? ഉത്തരത്തിനായി കാത്തിരിക്കൂ രാവിലെ 7:55 വരെ. ആകാശവാണി തൃശൂർ. സമയം 6 മണി കഴിഞ്ഞ് 43:55. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോടിലെ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. സംസ്ഥാനത്ത് 165,000 മെട്രിക് ടൺ അരി ഈ മാസം സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഭൂമി തരം മാറ്റം പട്ടയം അപേക്ഷകൾ 100-ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിവേഗം.

0: ഉറപ്പാക്കുമെന്ന് മന്ത്രി കെ പി അനിൽകുമാർ.
1: സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം അവസാനിച്ചു. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. ഇന്ന് 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഓറഞ്ച് ജാഗ്രത. വയനാട്, മലപ്പുറം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവധി. കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷ വനിതാ ജൂഡോയിൽ ഇന്ത്യക്ക് സ്വർണം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. ആന്ധ്രാപ്രദേശിലെ വിജയനഗരം ജില്ലയിൽ അല്ലൂരി സീതാരാമ രാജു അന്താരാഷ്ട്ര വിമാനത്താവളം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. വിശാഖപട്ടണത്തെ സെമി കണ്ടക്ടർ പദ്ധതിയുടെയും കുർണൂൽ പുനരുപയോഗ ഊർജ്ജസോണിൻ്റെയും തറക്കല്ലിടുന്ന പ്രധാനമന്ത്രി 1,880 കോടി രൂപയുടെ ദേശീയപാത പദ്ധതികൾക്കും തുടക്കം കുറിക്കും. തുടർന്ന് കർണാടകയിലെത്തുന്ന നരേന്ദ്രമോദി മൈസൂരുവിൽ സ്വാമി വിവേകാനന്ദ യുവജന സാംസ്കാരിക കേന്ദ്രവും ഉദ്ഘാടനം ചെയ്യും. വെറുപ്പും വിദ്വേഷവും ഒരു പ്രശ്നത്തിനും പരിഹാരമാവില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞു. ഈയിടെ ജന്തർ മന്ദറിലെ യുവജന പ്രക്ഷോഭത്തിൽ ചിലർ തനിക്കും മരിച്ചുപോയ അമ്മയ്ക്കുമെതിരെ വിദ്വേഷവാക്കുകൾ ചൊരിഞ്ഞതുകൂടി പരാമർശിച്ചാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പങ്കുവച്ചത്. രാജ്യത്തിന്റെ നല്ല ഭാവിക്ക് വേണ്ടി തെറ്റിദ്ധരിക്കപ്പെട്ട യുവതയെ ശരിയായ പാതയിലേക്ക് നയിക്കേണ്ടത് അനിവാര്യമാണെന്നും അവരും സമൂഹത്തിന്റെ ഭാഗമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നിയന്ത്രിച്ച സംഭവത്തിൽ മെറ്റയുടെ ഔദ്യോഗിക വിഭാഗത്തെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. മെറ്റയുടെ ആഗോള സംഘം അടുത്ത ആഴ്ച മധ്യത്തോടെ ഇന്ത്യയിൽ എത്തുമെന്ന് അധികൃതർ അറിയിച്ചു. പൊതുവിപണിയിൽ അരിയുടെ ലഭ്യത ഉറപ്പുവരുത്താൻ 1,65,000 മെട്രിക് ടൺ അരി ഈ മാസം സബ്സിഡി നിരക്കിൽ പൊതുവിപണി വഴി വിതരണം ചെയ്യുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ രണ്ടിടങ്ങളിൽ മാവേലി സ്റ്റോർ മാവേലി സൂപ്പർ സ്റ്റോറാക്കിയത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിപണിയിലെ വില വ്യതിയാനം നിയന്ത്രിക്കുന്നതിനും പൊതുജനങ്ങൾക്ക് ആശ്വാസമേകുന്നതിനും പൊതുവിതരണ ശൃംഖലയുടെ കാര്യക്ഷമമായ ഇടപെടൽ അനിവാര്യമാണെന്ന് അനൂപ് ജേക്കബ് പറഞ്ഞു. ഓണക്കാലത്ത് വിപണിയിൽ കാര്യക്ഷമമായി ഇടപെടുന്നതിന് ഓണം ഫെയറുകൾ ഇത്തവണ നേരത്തെ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഓഗസ്റ്റ് 8 എറണാകുളത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ സംസ്ഥാനതല ഉദ്ഘാടനം ചെയ്യുമെന്ന് അനൂപ് ജേക്കബ് പറഞ്ഞു. പാടശേഖരങ്ങളിൽ നിന്ന് മില്ലുകളിലേക്ക് നെല്ല് കയറ്റി അയക്കുന്ന ട്രക്കുകളിലും ലോറികളിലും GPS ട്രാക്കിംഗ് സംവിധാനം നിർബന്ധമാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ലോറികളിൽ GPS പ്രവർത്തിക്കുന്നുണ്ടെന്ന് മില്ലുടമകൾ ഉറപ്പാക്കണമെന്ന് മന്ത്രി കോഴിക്കോട്ട് നിർദ്ദേശിച്ചു. ഭൂമി തരംമാറ്റം, പട്ടയം തുടങ്ങിയവയുടെ അപേക്ഷകൾ 100-ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിവേഗം തീർപ്പാക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. പാലക്കാട് ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. 2,50,000 ഭൂമി തരംമാറ്റാപേക്ഷകളാണ് ലഭിച്ചതെന്നും മന്ത്രി അറിയിച്ചു. ഭവന നിർമ്മാണത്തിനും മറ്റും തരംമാറ്റം അത്യാവശ്യമായതിനാൽ പട്ടികജാതി പട്ടികവർഗ മേഖലകൾക്ക് പ്രത്യേക പരിഗണന ഉറപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. SC ST ഉന്നതികളിലെ പട്ടയങ്ങൾ 1 വർഷത്തിനകം പൂർണ്ണമായി വിതരണം ചെയ്യാൻ കഴിയണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ശബരിമലയിലെ നെയ്യിൽ ക്രമക്കേട് നടത്തിയ സംഭവം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലുകളാണ് ദേവസ്വം സെക്രട്ടറി രാജമാണിക്യം സമർപ്പിച്ച റിപ്പോർട്ടിലേതെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ആഭ്യന്തര വകുപ്പിനോട് ആവശ്യപ്പെട്ടതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഗ്രാമീണ സ്വയം പര്യാപ്തതയും സ്വാശ്രയത്വവും ലക്ഷ്യമിട്ട് ഉൽപ്പാദിപ്പിച്ച ഖാദി വസ്ത്രങ്ങൾ പുതുതലമുറ ശീലമാക്കണമെന്ന് മന്ത്രി TE സിദ്ദിഖ് പറഞ്ഞു. കോഴിക്കോട്ട് കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിൻ്റെ ഖാദി ഓണമേള 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം അവസാനിച്ചു. 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അവസാനിച്ചതായി അറിയിച്ച് ഇന്നലെ രാത്രി 12 കൊല്ലം നീണ്ടകരയിൽ ഫിഷറീസ് അധികൃതർ വിസിൽ മുഴക്കി. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ബാക്കി 4 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. വയനാട്, മലപ്പുറം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകി. പത്തനംതിട്ട, വയനാട് ജില്ലയിലെ അംഗണവാടികളും പ്രൊഫഷണൽ കോളേജുകളും ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് കലക്ടർ അവധി പ്രഖ്യാപിച്ചത്. കേരളം ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ ഇറങ്ങരുതെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്നലെ വൈകിട്ട് മുതൽ പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് ഇടുക്കി തൊടുപുഴയ്ക്ക് സമീപം ഉരുൾപൊട്ടി. കുടയത്തൂർ കൊളപ്രയ്ക്ക് സമീപം അടൂർ മലയിലാണ് ഉരുൾപൊട്ടിയത്. അടൂർ മല മഷികല്ലേൽ രവി എന്നയാളുടെ വീടിന് മുകളിൽ മണ്ണ് വീണ് വീട് പൂർണ്ണമായും നശിച്ചു. വീട്ടുടമ രവിയും മകനും രക്ഷപ്പെട്ടെങ്കിലും ഭാര്യ സുമതിയെ കാണാനില്ലെന്നാണ് വിവരം. മരണാനന്തര അവയവദാന പ്രക്രിയ കാര്യക്ഷമമായി നടപ്പാക്കിയതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ദേശീയ പുരസ്കാരം കേരളത്തിന് ലഭിച്ചു. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് കീഴിലെ നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 16th ഭാരതീയ അവയവദാന ദിനാചരണത്തോടനുബന്ധിച്ച്

0: ാണ് ഈ നേട്ടം. മറ്റന്നാൾ ഡൽഹിയിൽ കേന്ദ്രസഹമന്ത്രി അനുപ്രിയ പട്ടേലിൽ നിന്ന് കേരളം പുരസ്കാരം ഏറ്റുവാങ്ങും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പാലക്കാട് മംഗലം ഡാമിൻ്റെ വൃഷ്ടിപ്രദേശത്ത് മഴ തുടരുന്ന സാഹചര്യത്തിൽ രാവിലെ 11:30 സ്പിൽവേ ഷട്ടറുകൾ 5 സെൻറ്റിമീറ്റർ വരെ തുറക്കുമെന്ന് ജില്ലാ കളക്ടർ കെ സുധീർ അറിയിച്ചു. മഴയുടെ തോതനുസരിച്ച് ഷട്ടറുകൾ 40 സെൻറ്റിമീറ്റർ വരെ ഉയർത്തിയേക്കാം. ഡാമിൻ്റെ സമീപ പ്രദേശത്തെ താമസക്കാരും പുഴയുടെ ഇരുകരകളിൽ താമസിക്കുന്നവരും അതീവ ജാഗ്രത പാലിക്കണമെന്നും കലക്ടർ നിർദ്ദേശിച്ചു. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ വനിതാ വിഭാഗം ജൂഡോയിൽ സ്വർണ്ണ മെഡൽ നേടിയ അസ്മിത ഡേയെയും പുരുഷ വിഭാഗത്തിൽ സ്വർണം നേടിയ ഹർഷ് സിംഗിനെയും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. വർഷങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും ഫലമാണ് ഇവരുടെ മികച്ച പ്രകടനമെന്ന് CP രാധാകൃഷ്ണൻ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അസ്മിത ഡേയുടെ ശ്രദ്ധേയ പ്രകടനം ദീർഘകാലം ഓർമ്മിക്കുമെന്നും രാജ്യത്ത് ജൂഡോ കൂടുതൽ ജനപ്രിയമാക്കാൻ സഹായിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഡെസ്ക് റിപ്പോർട്ട്.
1: കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ താരം തേജസ്വിൻ ശങ്കർ ഡെക്കാത്ലോൺ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടി. ഇതോടെ കോമൺവെൽത്ത് ഗെയിംസിൽ ഡെക്കാത്ലോൺ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി അദ്ദേഹം മാറി. ബോക്സിംഗിൽ ഇന്ത്യയുടെ ലോവ്ലീന ബോർഗഹൈൻ, സാക്ഷി പ്രിയ എന്നിവർ ഫൈനലിലേക്ക് യോഗ്യത നേടി. ഇതുവരെ ആകെ 9 താരങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് ബോക്സിംഗ് ഫൈനലിലേക്ക് യോഗ്യത നേടിയത്. ജാവലിൻ ത്രോയിൽ ഇന്ത്യൻ താരം നീരജ് ചോപ്ര വെള്ളി മെഡലും യശ്വർ സിംഗ് വെങ്കല മെഡലും നേടി. കോമൺവെൽത്ത് ഗെയിംസിൽ യശ്വർ സിംഗിന്റെ കന്നി അംഗമായിരുന്നു ഇത്. 85.83 മീറ്ററാണ് അദ്ദേഹത്തിന്റെ നേട്ടം. 5 സ്വർണവും 12 വെള്ളിയും 6 വെങ്കലവും അടക്കം ഇന്ത്യയുടെ മെഡൽ നേട്ടം 23. 9 ദിവസം പിന്നിട്ടപ്പോൾ 128 മെഡലുകൾ നേടിയ ഓസ്ട്രേലിയയാണ് ഒന്നാമത്. ഇന്ത്യ 10ാം സ്ഥാനത്താണ്.
0: മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ ഭാഗമായ അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരങ്ങൾക്ക് കോഴിക്കോട്ട് ചാലിപ്പുഴയിൽ തുടക്കമായി. ചാലിപ്പുഴയിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിലായി ഇന്റർമീഡിയറ്റ് കാറ്റഗറി എക്സ്ട്രീം സ്ലാലം മത്സരങ്ങളായിരുന്നു ഇന്നലെ. പുരുഷ വിഭാഗത്തിൽ ഇറ്റാലിയൻ താരം ജിയോവാനി ജിയോർഗി 1ാം സ്ഥാനവും ഇന്ത്യൻ താരങ്ങളായ നചികേത ഗുപ്ത, നവീൻ യാദവ് എന്നിവർ 2ും 3ും സ്ഥാനം നേടി. വനിതാ വിഭാഗത്തിൽ കർണാടകയിലെ എസ് മസ്കാൻ 1ും എറണാകുളത്തെ 13-കാരി ഡോണ മർസല 2ും സ്ഥാനം നേടി. വൈകിട്ട് പുലിക്കയത്ത് റോക്ക് സ്റ്റാർ കൌഷിക് ടീമിന്റെ സംഗീതവിരുന്നും ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ 9:30 മുതൽ ചാലിപ്പുഴയിൽ ദേശീയ കയാക്കർമാരുടെ റാങ്കിംഗ് ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളിലെ മത്സരങ്ങളാണ്. വൈകിട്ട് സാംസ്കാരിക സമ്മേളനം മന്ത്രി PK ബഷീർ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് 4 KSRTC ബസ് സർവീസുകൾ മന്ത്രി CP ജോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. നഗരത്തിലും തീരദേശ മേഖലയിലും യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദവും സുരക്ഷിതവും സമയബന്ധിതവുമായ യാത്രാ സൗകര്യം ഉറപ്പാക്കുകയാണ് പുതിയ സർവീസുകളുടെ ലക്ഷ്യം. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനും നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനും വിവിധ വകുപ്പുകളുടെ പ്രവർത്തന ഏകോപനത്തിന് മന്ത്രി ഷിബു ബേബി ജോണിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് മന്ത്രിമാരുടെ സംയുക്ത യോഗം ചേർന്നു. മന്ത്രിമാരായ KA തുളസി, AP അനിൽകുമാർ, TC സിദ്ദിഖ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. മലപ്പുറം വേങ്ങരയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ഫ്ലൈഓവറിന് DPR തയ്യാറാക്കി ഭരണാനുമതി ലഭ്യമാക്കാൻ നടപടി വേഗത്തിലാക്കുമെന്ന് മന്ത്രി PK ബഷീർ അറിയിച്ചു. ഇതിന്റെ മാപ്പിംഗ് ആൻഡ് ടോപ്പോഗ്രാഫിക്കൽ സർവേക്കായി 5 ലക്ഷം രൂപ അനുവദിച്ചതായും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. 31ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ വിവിധ വിഭാഗങ്ങളിലേക്ക് സിനിമകൾ തെരഞ്ഞെടുക്കുന്നതിന് ചലച്ചിത്ര അക്കാദമി അപേക്ഷകൾ ക്ഷണിച്ചു. ഇന്ന് രാവിലെ 10 മുതൽ IFFK.in എന്ന വെബ്സൈറ്റ് മുഖേന എൻട്രികൾ സമർപ്പിക്കാം. അവസാന തീയതി അടുത്ത മാസം 10ാണ്. അന്താരാഷ്ട്ര മത്സര വിഭാഗം ഇന്ത്യൻ സിനിമ നൌ, മലയാളം സിനിമ ടുഡേ, വേൾഡ് സിനിമ എന്നീ വിഭാഗങ്ങളിൽ 2025 സെപ്റ്റംബർ 1നും 2026 ഓഗസ്റ്റ് 31നുമിടയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ചിത്രങ്ങളാണ് പരിഗണിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. സംസ്ഥാനത്ത് 165,000 മെട്രിക് ടൺ അരി ഈ മാസം സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഭൂമി തരംമാറ്റം പട്ടയം അപേക്ഷകൾ 100-ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിവേഗം തീർപ്പാക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം അവസാനിച്ചു. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. ഇന്ന് 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഓറഞ്ച് ജാഗ്രത. വയനാട്, മലപ്പുറം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷ വനിതാ ജൂഡോയിൽ ഇന്ത്യക്ക് സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. അഥ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ ഏകദിവസീയ ആന്ധ്രപ്രദേശ കർണാടക യാത്രയാം ഭവിഷ്യതി. ആന്ധ്രപ്രദേശെ പ്രധാനമന്ത്രി ഭോഗാപുരം ഇത്യത്ര അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്രീയ വിമാനസ്ഥാനകസ്യ ഉദ്ഘാടനം കരിഷ്യതി. സാർവജനിക നിജ

0: അവതരിപ്പിക്കുന്നത് പ്രൊഫസർ വി മധുസൂദനൻ നായർ.
1: വാൽമീകി രാമായണം എന്ന് പറയുന്നത് 24,000 ശ്ലോകങ്ങളെന്ന് പറയുന്നു. എഴുത്തച്ഛൻ എഴുതുമ്പോൾ അത് 20,000 ഈരടികളായി. ആ ഈരടികളിൽ തന്നെ 5,000-ൽ പരം ഈരടികൾ ഉത്തര രാമായണം എന്ന് പറയുന്നതിലാണ്. 15,000-ത്തോളം ഈരടികളാണ് യുദ്ധകാന്ഡം വരെയുള്ള കാണ്ഡങ്ങളിൽ ഉള്ളത്. ഈ വരികൾക്കകത്ത് ഒരു പകുതിയോളവും എഴുത്തച്ഛൻ സ്തുതികൾ കൊണ്ടാണ് നിറച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വേദാന്തമാണ്. പകുതിയിൽ താഴെ ഉള്ള വരികളെ കഥ പറയാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. പല കഥകളും എഴുത്തച്ഛൻ ഓടിച്ചങ്ങ് പോയിരിക്കുകയാണ്. വാൽമീകി പറഞ്ഞിരിക്കുന്ന പല കഥാംശങ്ങളിൽ നിന്നും വ്യത്യസ്തമായ കഥകളാണ് എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ കാണുന്നത്. എഴുത്തച്ഛൻ്റെ രാമായണം മുഖ്യമായും ആശ്രയിച്ചിരിക്കുന്നത് സംസ്കൃതത്തിലെ അധ്യാത്മരാമായണത്തെയും കുറച്ചൊക്കെ കമ്പരാമായണത്തെയും ആണ്. വാൽമീകി രാമായണം മുഴുവൻ തപ്പിയാലും വാൽമീകി ഒരു വേടനായിരുന്നു എന്ന കഥ ഇല്ല. പിന്നെ വാൽമീകി രാമായണത്തിൻ്റെ ഉത്തരകാണ്ഡത്തിൽ പ്രജേതസിൻ്റെ പുത്രൻ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. പക്ഷേ പിൽക്കാലത്ത് കൃത്തിവാസൻ എന്നൊരാൾ ബംഗാളിയിൽ 10-ാം നൂറ്റാണ്ടിന് ശേഷം കൃത്തിവാസ രാമായണം എഴുതിയപ്പോൾ അതിനകത്തെ കഥയിൽ വാൽമീകിക്കൊരു പൂർവ്വജന്മം കൽപ്പിച്ചു. ആ പൂർവ്വജന്മം നാട്ടുപാട്ടുകൾ ഒരുപാടുണ്ടായപ്പോൾ വാൽമീകിക്ക് ഒരുപാട് അനുകർത്താക്കളോ അനുവാദകരോ ഉണ്ടായി. ഏറ്റുപാടുന്നവർ ഏറ്റുപാടിയതെല്ലാം ദേശത്തിനനുസരിച്ച് കഥ മാറ്റി മാറ്റി വന്നപ്പോൾ വാൽമീകി വേടൻ തന്നെയായി. ആ വേടൻ പലതരം ജന്മങ്ങളായി. ഇതിൽ നിന്ന് ചരിത്രങ്ങളുണ്ടാക്കി നമ്മൾ. ആ ചരിത്രത്തിലാണ് വാൽമീകി എന്നൊരു വേടൻ വരുന്നത്. അങ്ങനെ ആ വാൽമീകിക്ക് പൂർവ്വജന്മം രത്നാകരൻ എന്നൊരു പേര് ഉണ്ടായി. ഇതേ കഥ രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നത് കണ്ടു ധാതാ എന്ന് അധ്യാത്മരാമായണത്തിൻ്റെ തുടക്കത്തിൽ എഴുത്തച്ഛൻ പറയുന്നുണ്ട്. അത് പിൽക്കാല രാമായണങ്ങളെ ആശ്രയിച്ചിട്ടാണ്. ഇങ്ങനെ വ്യത്യാസങ്ങൾ ഒത്തിരി വന്നിട്ടുണ്ട് എഴുത്തച്ഛൻ്റെ കൃതികളിൽ. അഹല്യയെ ശപിച്ച് കല്ലാക്കി എന്ന് തന്നെയാണ് എഴുത്തച്ഛനും പറഞ്ഞിരിക്കുന്നത്. കമ്പരാമായണത്തിലും ശപിച്ച് കല്ലാക്കി എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. വാൽമീകി രാമായണത്തിലാണ് ആദ്യം അഹല്യയുടെ കഥ വരുന്നത്. അതിനു മുമ്പ് അഹല്യ എന്ന പദം പ്രയോഗിക്കുന്നത് തൈത്തിരീയം എന്ന ആരണ്യകത്തിലാണ്. അഹല്യായൈ ജാര എന്ന് ഇന്ദ്രനെ പറയുന്നുണ്ട്. അവിടുന്നാണ് ഈ കഥ വാൽമീകിയിലേക്ക് വരുന്നത്. അഹല്യാജാരൻ എന്ന് പറയുന്ന ആ പ്രയോഗമാണ് നമ്മളെ തെറ്റിച്ചത്. അതിന് വൈദികമായ ഒരർത്ഥമാണ് വാസ്തവത്തിൽ ഉള്ളത്. വാൽമീകി ഈ കഥയെടുത്ത് ഇതിൽ ഇങ്ങനെ വച്ചു. പക്ഷേ വാൽമീകി പറഞ്ഞ കഥയിൽ താടകാവധം കഴിഞ്ഞു, യാഗരക്ഷ കഴിഞ്ഞു, താടകാവധത്തിന് ശേഷം വനത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഒരു പുണ്യമായ ആശ്രമപദം കാണുന്നു, ഇതേതാണ് എന്ന് രാമൻ ചോദിക്കുന്നു. ഗൗതമൻ്റെ കഥ പറയുന്നു. എന്നിട്ട് ഗൗതമ മഹർഷി അഹല്യയെ ശപിക്കുന്നതും ഇനിയൊരു 12 കാലം പൊടിയും തിന്ന് ഇവിടെ ഏകാഗ്നിയായി കഴിയുക, അഹല്യ കല്ലായില്ല. ഒരു പെണ്ണ് കല്ലായ കഥ ഇതേ വാൽമീകി രാമായണത്തിൽ വിശ്വാമിത്രൻ പറയുന്നുണ്ട്. ശപിച്ചതാര്? വിശ്വാമിത്രൻ. ശപിച്ചതാരെ? രംഭയെ. അതിന് കാരണമുണ്ട്. ഇദ്ദേഹം തപസ് ചെയ്തപ്പോൾ മേനക തപോഭംഗം വരുത്താൻ വന്നല്ലോ, മേനകയിൽ മുഴുകിപ്പോയി, അങ്ങനെ ശകുന്തള ജനിച്ചു, വീണ്ടും തപസ് ചെയ്തു, അങ്ങനെ രംഭ പ്രത്യക്ഷപ്പെട്ടു. രംഭ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പണ്ട് പറ്റിയ അബദ്ധം എനിക്ക് പറ്റരുത് എന്ന് വിചാരിച്ച് രംഭയെ വിശ്വാമിത്രൻ ശപിച്ച് കല്ലാക്കി എന്നാണ് കഥ. അങ്ങനെ അഹല്യ എന്ന് പറയുന്ന ഒരാളിനെ ശപിച്ച് കല്ലാക്കിയതായിട്ട് വാൽമീകി രാമായണത്തിലില്ല. അവിടെയും ഈ വ്യത്യാസം വന്നുപോയിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് വ്യത്യാസങ്ങൾ മായാസീത എന്ന് പറയുന്നത് പോലും വാൽമീകി ചേർത്തിട്ടില്ല.
0: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് പ്രൊഫസർ വി മധുസൂദനൻ നായർ.
2: രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
4: ആകാശവാണി തൃശൂർ.
5: പുലരിപ്പൂക്കൾ.

0: പുലരിപ്പൂക്കളിൽ ആദ്യം.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് സമർപ്പിക്കുന്നു സ്വാസ്ഥ്യം. പ്രായോജകർ ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണാശുപത്രി.

0: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
1: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
0: ടീച്ചർ ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
1: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം, തൃശൂർ ആൻഡ് ഷേറ്റുവ റോഡ്, ചാവക്കാട്.
2: ഫോൺ 7025-13119.
3: സ്വാസ്ഥ്യം വേഗത്തിൻ്റെയും മത്സര്യത്തിൻ്റെയും ഈ ലോകത്ത് ആധുനിക ജീവിതശൈലിയും വ്യായാമരഹിതമായ ജീവിതവും ഒട്ടേറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ ഈ തിരക്കേറിയ ജീവിതത്തിനിടയിൽ യോഗയും ധ്യാനവും പരിശീലിക്കുന്നത് വഴി ശാരീരികവും മാനസികവുമായ ആരോഗ്യം മെച്ചപ്പെടുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. സമ്മർദ്ദം കുറയ്ക്കാനും ശരീരത്തിന് വഴക്കവും ശക്തിയും നൽകാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും യോഗയും ധ്യാനവും പ്രാണായാമങ്ങളും ഒക്കെ സഹായിക്കുന്നുണ്ട്. മാനസിക ശാന്തിയും ഏകാഗ്രതയും സമ്മർദ്ദക്കുറവും ഉറക്കവും പ്രദാനം ചെയ്യുന്ന യോഗയും പ്രാണായാമങ്ങളും പരിശീലിക്കുന്നത് വഴി ഒട്ടേറെ ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട്. ധ്യാനവും പ്രാണായാമങ്ങളും മാനസിക ശാന്തിക്കും ആരോഗ്യത്തിനും ഉപകരിക്കുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് യോഗാധ്യാപകനും യോഗാതെറാപ്പിസ്റ്റുമായ ഗോപിനാഥ് എടക്കുന്നി.
4: യോഗയിൽ പ്രതിപാദിക്കുന്ന റിലാക്സേഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്നത്, നമ്മുടെ മനസ്സിനെ വളരെ ശാന്തമാക്കാനായിട്ടാണ്. നമ്മൾ വിചാരിക്കും മനസ്സിനെ ശാന്തമാക്കാൻ ഉറങ്ങിയാൽ സാധിക്കുമെന്ന്. ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ഉപബോധ മനസ്സ് ആക്ടിവേറ്റഡ് ആയിരിക്കാം, അപ്പം നമ്മൾ സ്വപ്നം കാണുന്നു. പക്ഷേ കോൺഷ്യസ് മൈൻഡ് റിലാക്സ്ഡ് ആയിരിക്കും. ഈ യോഗശാസ്ത്ര പ്രതിപാദിക്കുന്ന മെഡിറ്റേഷൻ, അതേപോലെ തന്നെ ശവാസന, ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സിനെ ശാന്തമാക്കാൻ സാധിക്കും. ഉപബോധ മനസ്സിനെ ശാന്തമാക്കുമ്പോൾ മനസ്സിനെ കുറച്ചുകൂടി ശക്തിപ്പെടുത്താനും സെൽഫ് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ പോസിറ്റീവ് വേയിൽ ചിന്തിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും. നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആരോഗ്യം നൽകുന്ന രീതിയിൽ ശാരീരിക മാനസികമായിട്ടുള്ള വ്യായാമങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ യോഗശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നത്. അതിൽ മെഡിറ്റേഷനും അതേപോലെ തന്നെ പ്രാണായാമങ്ങളും ഒരുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുന്നു. പ്രാണായാമത്തിലൂടെ മനസ്സിലുണ്ടാകുന്ന, അതായത് ഫാസ്റ്റായിട്ടുള്ള മൂവ്മെൻറ്റ്സ്, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള വിഭ്രാന്തി, മനസ്സിലുണ്ടാകുന്ന വിഷമങ്ങളും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും സമ്മർദ്ദങ്ങളും, ഇതെല്ലാം നമ്മൾ പ്രകടിപ്പിക്കാറുണ്ട്. ആ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനായിട്ട് മെഡിറ്റേഷൻ അതേപോലെ തന്നെ പ്രാണായാമങ്ങളും ഒരുപോലെ ഉപകരിക്കുന്നതായിരിക്കും. പ്രാണായാമത്തിൽ പ്രതിപാദിക്കുന്ന അനുലോം വിലോം പ്രാണായാമ, അതല്ല എങ്കിൽ ഭസ്ത്രിക പ്രാണായാമ, അതുപോലെ തന്നെ മനസ്സിനെ ശാന്തമാക്കുന്ന ഉജ്ജയി പ്രാണായാമ, ഇതെല്ലാം നമ്മുടെ മനസ്സിനെ കുറച്ചുകൂടിയും കാംനെസ് അല്ലെങ്കിൽ റിലാക്സേഷൻ കൊടുക്കാൻ സാധിക്കും. നമ്മൾ ആലോചിച്ചുകൊണ്ടും ബുദ്ധിപരമായിട്ടും പ്രവർത്തിക്കാൻ സാധിക്കും. മനസ്സിന് ശാന്തത നൽകുന്ന റിലാക്സേഷൻ, ശവാസന, മകരാസന പോലെയുള്ള പോസ്റ്റേഴ്സ് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്നു. ബ്രീതിങ് പാറ്റേണും വളരെ ശാന്തമായിരിക്കും ആ സമയത്ത്. ആ സമയത്ത് നമ്മുടെ ഉപബോധ മനസ്സിനെ ശാന്തമാക്കുകയാണ് ചെയ്യുന്നത്. ബോധമനസ്സ് ജാഗ്രതാവസ്ഥയിലായിരിക്കും, ഉപബോധ മനസ്സ് ശാന്തമായിരിക്കും. നമ്മൾ ഉറങ്ങി എണീക്കുന്ന പോലെ ആ ഒരു എനർജി നമ്മുടെ ശരീരത്തിനുണ്ടാക്കാൻ സാധിക്കും. അതാണ് യോഗയിൽ പറയുന്ന ശവാസനം പോലെയുള്ളത്. ശവാസനത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ മാംസപേശികളെ റിലാക്സ് ചെയ്താലാണ്, നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെയും റിലാക്സ് ചെയ്താലാണ് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ സാധിക്കുള്ളൂ. ആ മനസ്സിനെ ശാന്തമാക്കുമ്പോൾ ഉപബോധ മനസ്സ് അതിനെ കൂടി ശാന്തമാക്കേണ്ടതുണ്ട്. അത് യോഗയിൽ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതിനെ സഹായിക്കുന്നതാണ് പ്രാണായാമങ്ങൾ. ഈ പ്രാണായാമങ്ങളിൽ പ്രതിപാദിക്കുന്ന പല തരത്തിലുള്ള പ്രാണായാമങ്ങൾ, അത് ഡെയിലി പരിശീലിക്കുകയാണെങ്കിൽ, അത് വളരെ ശ്രദ്ധയോടുകൂടി പ്രാക്ടീസ് ചെയ്യണം. ഒരു ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ

0: പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാനും അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് പൂർണ്ണമായ ഗുണത്തിലേക്ക് എത്തിക്കാനും സാധിക്കും. കൂടുതലായി പറയുകയാണെങ്കിൽ ശാരീരിക മാനസിക ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ശാന്തത ഫീൽ ചെയ്യുക, മനസ്സിന് ഒരു പീസ് ഓഫ് മൈൻഡ്, ഒരു ശാന്തത ഫീൽ ചെയ്യുക. അപ്പോൾ ആ ശാരീരിക മാനസിക ആരോഗ്യം നിലനിർത്താൻ യോഗ വളരെയധികം ഗുണം ചെയ്യും. അങ്ങനെ മനസ്സിനെ ശാന്തമാക്കാനും മനസ്സിന് ആ ഒരു പീസ് ഓഫ് മൈൻഡ് എന്നുള്ള ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ദിവസേന പരിശീലിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിന് ശാന്തതയും സമാധാനവും കൊണ്ടുവരാൻ സാധിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളുണ്ടാകുന്ന ഫിയർ, പരീക്ഷ ഫിയർ എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ നടക്കുമ്പോൾ തന്നെ മനസ്സിലുണ്ടാകുന്ന ഭയം, അതിനൊക്കെ അതിജീവിക്കാൻ മനസ്സിനെ കുറച്ചുകൂടി ശക്തിപ്പെടുത്താൻ യോഗയിലുള്ള ഈ പ്രാണായാമങ്ങൾക്കും മെഡിറ്റേഷനും സാധിക്കും. അതുപോലെ തന്നെ ചില വ്യായാമങ്ങൾ, ആസനാസ്, ശശാങ്കാസന, അങ്ങനെയുള്ള ചില പോസ്റ്റേഴ്സ് നമ്മുടെ ബ്രെയിനിലേക്കുള്ള സർക്കുലേഷൻ കൂടുതൽ കൊടുക്കാനും അവിടുത്തെ നെർവസ് സിസ്റ്റത്തിനെ കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യാനും സാധിക്കും. അതേപോലെ തന്നെ പെറിഫറൽ നെർവസ് സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ചില ബാക്ക് ബെൻഡിങ് പോസ്റ്റേഴ്സ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ നെർവസ് സിസ്റ്റത്തിനെ പൂർണ്ണമായി റിലാക്സേഷൻ കൊടുക്കാൻ സാധിക്കും. നമ്മുടെ കോൺസെൻട്രേഷൻ പവർ കൂട്ടാനും മനസ്സിനെ ശാന്തമാക്കാനും മനസ്സിന് കുറച്ചുകൂടി ധൈര്യവും ആത്മവിശ്വാസം കൊണ്ടുവരാനും സാധിക്കും. പ്രത്യേകിച്ച് കുട്ടികൾക്കും വളരെയധികം ഉപകരിക്കുന്ന ഒന്നാണ് യോഗ. സാധാരണ പറയാറ് കുട്ടികളിൽ നിന്ന് തന്നെ യോഗ പരിശീലിച്ചു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രായാധിക്യത്തെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. പ്രായത്തിലുണ്ടാകുന്ന പലതരത്തിലുള്ള അസുഖങ്ങളും അല്ലെങ്കിൽ ഹൃദയപരമായ അസുഖങ്ങളും അല്ലെങ്കിൽ ശ്വാസകോശപരമായ അസുഖങ്ങൾ, മാനസികപരമായ അസുഖങ്ങൾ, ഇതെല്ലാം എല്ലാത്തിനും ഒരു ഗുണം കിട്ടുന്നതാണ് യോഗ ദിവസേന പരിശീലിക്കുകയാണെങ്കിൽ.
1: ധ്യാനവും പ്രാണായാമങ്ങളും മാനസിക ശാന്തിക്കും ആരോഗ്യത്തിനും. യോഗാധ്യാപകനും യോഗ തെറപ്പിസ്റ്റുമായ ഗോപിനാഥ് എടക്കുന്നി സംസാരിച്ചതാണ് നിങ്ങൾ കേട്ടത്. സ്വാസ്ഥ്യം സമാപിക്കുന്നു. നിർവഹണം YS പൗർണമി.
2: ത്രിശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്. സ്വാസ്ഥ്യം സമാപിക്കുന്നു.
3: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
4: ഗാന സന്ദേശം.
5: ഞായറൊഴികെ എന്നും രാവിലെ 7:35 പ്രായോജകർ
4: റീഗൽ ജ്വല്ലേഴ്സ്.
5: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു.
4: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
6: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ, മുതുവറ, തൃശൂർ. ഫോൺ 7034000644. വെള്ളിയാഴ്ചകളിൽ രാവിലെ 7:40 മൃദുല ഫർണിച്ചർ വേൾഡ്. തൊഴിലവസര വാർത്തകൾ.
7: മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ. എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്.

0: ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാര. ലോക ശ്വാസകോശാർബുദ ദിനത്തോടനുബന്ധിച്ച് വിവിധ തരം ക്യാൻസറുകളെക്കുറിച്ച് ഡോക്ടർ ജയകൃഷ്ണൻ ആർ സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ, 1 മണിക്ക് ഗാനമഞ്ജരി. ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി. ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് ഡോക്ടർ ലോല രാമചന്ദ്രൻ, പദം കണ്ണീർ. പുലരിപ്പൂക്കൾ തുടരുന്നു, ഇനി കേൾക്കൂ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരിയർ റോഡ് തൃശൂർ, കാവ്യാഞ്ജലി.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ്

0: പാലക്കാട്.
1: ഇന്ന് കാവ്യാഞ്ജലിയിൽ ദാരിദ്ര്യത്തിന്റെ മുൻപിൽ എന്ന ചങ്ങമ്പുഴയുടെ കവിതയിൽ നിന്നൊരു ഭാഗം ചൊല്ലുന്നത് വിദ്യ ടി.
2: ചോരയില്ലാത്ത മുഖവുമായി നിൽക്കുവോനാരു നീ, രൂപമെടുത്ത ദരിദ്രത്തെ മർത്യപദത്തിനവകാശവാദത്തിനസ്ഥിയും തോലുമുണ്ടിന്നു നിനക്കിനി. മറ്റുള്ളതെല്ലാം നിരന്തര നിർദയമർദ്ദനം മൂലം ക്ഷയിച്ചു നശിച്ചു നീ. നിസ്സഹായത്വമേ നീയുറ്റുനോക്കയോ നിഷ്ഫലം വീണ്ടും ഇക്ഷുദ്രലോകത്തിനേ.

സമത്വത്തിൻ്റെ സുപ്രഭാതാഭയിൽ ഭാസുരക്ഷേമമുകുളം വിരിയണം. സ്വാതന്ത്ര്യമേഖലയിങ്കൽ സ്വയം മർത്യചേതന പൊന്നിൻ ചിറകടിച്ചാർക്കണം.

0: ഇന്നത്തെ കാവ്യാഞ്ജലിയിൽ കേട്ടത് ദാരിദ്ര്യത്തിന്റെ മുൻപിൽ എന്ന ചങ്ങമ്പുഴയുടെ കവിതയിൽ നിന്നും ഒരു ഭാഗം. ചൊല്ലിയത് വിദ്യ ടി.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ട വാരിയർ റോഡ് തൃശൂർ കാവ്യാഞ്ജലി സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്. സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ.
3: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
2: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് താഞ്ഞാണി.
3: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് MG റോഡ് തൃശൂർ ജാഗ്രത.
2: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് തൃശൂർ.
3: ഫോൺ 9387168444.
4: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ തൊഴിലവസര വാർത്തകൾ. തിങ്കൾ ബുധൻ രാവിലെ 7:40.
5: കണ്ണിന്റെ ഏത് പ്രശ്നങ്ങൾക്കും ഉടനടി പരിഹാരം
6: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തോട്ടക്കര, ഒറ്റപ്പാലം.
2: പുലരിപ്പൂക്കളിൽ അവസാനമായി
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
6: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി തൃശൂർ, ബ്രാഞ്ചുകൾ ചേർപ്പ്, കുന്നംകുളം.
8: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
9: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
2: ഫോൺ

0: 8129110887.
1: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
0: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
2: സഹപ്രായോജകർ
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: നമ്മുടെ തൃശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിലെ ഉൽപാദന വിലയിൽ നല്ല കിടിലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
0: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
5: കുട്ടനല്ലൂർ ശ്രീ സി അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള വിവിധ ബിരുദാനന്തര ബിരുദ കോഴ്സുകളിൽ സംവരണ സീറ്റുകൾ ഒഴിവുണ്ട്. എം എ ഇക്കണോമിക്സ്, ഇ ഡബ്ല്യു എസ് 1, എം എ ഇംഗ്ലീഷ്, എസ് ടി 1, മുസ്ലിം 2, ഇ ടി ബി 1, എം എ ഹിസ്റ്ററി, എസ് സി 1, എം കോം, ഇ ഡബ്ല്യു എസ് 1, എസ് ടി 1 എന്നിങ്ങനെയാണ് ഒഴിവുള്ള സീറ്റുകൾ. കാലിക്കറ്റ് സർവകലാശാല ക്യാപ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ ഈ മാസം 4-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്കകം അപേക്ഷ സമർപ്പിക്കണം. ക്യാപ് രജിസ്ട്രേഷൻ പ്രിന്റ് ഔട്ട്, എസ് എസ് എൽ സി ഡിഗ്രി മാർക്ക് ലിസ്റ്റും സർട്ടിഫിക്കറ്റും ആധാർ കാർഡ്, സംവരണം തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പുകൾ സഹിതം കോളേജ് ഓഫീസിൽ നേരിട്ടെത്തിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0487-2353-0222. പട്ടാമ്പി ശ്രീ നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ വിവിധ ബിരുദാനന്തര ബിരുദ ഡിപ്പാർട്ട്മെന്റുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. കോളേജുകളും പ്രോഗ്രാം റിസർവേഷനും തിരിച്ചുള്ള ഒഴിവുകളുടെ വിശദവിവരങ്ങൾ കാലിക്കറ്റ് സർവകലാശാലയുടെ പ്രവേശന വിഭാഗം വെബ്സൈറ്റിൽ ലഭ്യമാണ്. കാലിക്കറ്റ് സർവകലാശാലയുടെ ക്യാബ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയവർ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം ഈ മാസം 4-ാം തീയതി കോളേജിൽ നേരിട്ടോ പ്രതിനിധി മുഖേനയോ ഹാജരാകണം. കൂടാതെ പ്രവേശന വിഭാഗം വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള കോളേജ് ഇമെയിൽ വിലാസത്തിലേക്ക് അപേക്ഷ അയച്ചും റിപ്പോർട്ട് ചെയ്യാം. ഫോൺ നമ്പർ 0466-221-2223. വെബ്സൈറ്റ് വിലാസം sngscollege.org. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസിൽ PG ഡിപ്ലോമ ഇൻ പബ്ലിക് റിലേഷൻസ് ഇൻ ടൂറിസം കോഴ്സിലെ ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുമുള്ള ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. താല്പര്യമുള്ളവർ ഈ മാസം 3-ാം തീയതി അപേക്ഷ സമർപ്പിക്കണം. വെബ്സൈറ്റ് വിലാസം kitts.edu.org. ഫോൺ നമ്പറുകൾ 0471-2329-468, 0471-2329-539, 9-8-0918-9-9-4-0.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ സമാപിക്കുന്നു.
6: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പ്, കുന്നംകുളം.
2: സഹപ്രായോജകർ
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
7: അക്കൗണ്ടൻസ് അക്കാഡമി, ചോദ്യം ഉത്തരം ചിന്താവിഷയം, തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
8: CRF-ലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി,
9: വിളംബരം
10: ഞായറാഴ്ച രാവിലെ 6:35.
9: പ്രായോജകർ
7: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
9: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
11: ചൊവ്വ വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം,
12: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
13: കേരള സംസ്ഥാന ഭാഗ്യക്കുറി, തിരുവോണം ബമ്പർ. 1-ാം സമ്മാനം 30 കോടി രൂപ, 2-ാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
14: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
15: പുലരിപ്പൂ സമാപിക്കുന്നു.
5: ആകാശവാണി തൃശൂർ. സമയം 7:54. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
16: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷാവസ്ഥയിൽ ഇന്ത്യയുടെ ആശങ്ക ഇറാൻ വിദേശകാര്യമന്ത്രിയെ അറിയിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഊർജ സംഭരണ സംവിധാനമുള്ള

0: ഫ്ളോട്ടിംഗ് സോളാർ ഫോട്ടോ വോൾട്ടേക് പദ്ധതികൾ വികസിപ്പിക്കുന്നതിന് പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജനയ്ക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഇന്നു മുതൽ രാജ്യവ്യാപകമായി ലോക മുലയൂട്ടൽ വാരം ആചരിക്കും. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. വിവിധ ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ. കോമൺവെൽത്ത് ഗെയിംസിൽ ചരിത്ര നേട്ടം കൈവരിച്ച് ഇന്ത്യ. ജൂഡോയിൽ ഇന്നലെ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. ആന്ധ്രാപ്രദേശിലെ വിജയനഗരം ജില്ലയിൽ അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. വിശാഖപട്ടണത്തെ സെമി കണ്ടക്ടർ പദ്ധതിയുടെയും കുർണൂൽ പുനരുപയോഗ ഊർജ്ജ സോണിന്റെയും ശിലാസ്ഥാപനത്തിനു പുറമെ 1880 കോടിയുടെ ദേശീയപാതാ പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. തുടർന്ന് കർണാടകയിലെത്തുന്ന പ്രധാനമന്ത്രി മൈസൂരുവിൽ സ്വാമി വിവേകാനന്ദ യുവജന സാംസ്കാരിക കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. വഴിതെറ്റിപ്പോയ യുവാക്കളെ ശിക്ഷിക്കുന്നതിനു പകരം രാഷ്ട്രനിർമ്മാണത്തിന്റെയും ദേശീയ താൽപര്യത്തിന്റെയും അടിസ്ഥാനത്തിൽ ശരിയായ പാതയിലേക്ക് നയിക്കണമെന്നും അവരോട് കരുണ കാണിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചു. ഡൽഹി ജന്തർ മന്ദറിൽ തനിക്കെതിരെയും അന്തരിച്ച തന്റെ മാതാവിനെതിരെയും അധിക്ഷേപകരമായ ഭാഷ പ്രയോഗിച്ചതിനെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വിഷയത്തിൽ ഉൾപ്പെട്ട കുട്ടികളോട് താൻ ക്ഷമിക്കുകയാണെന്ന് പറഞ്ഞ അദ്ദേഹം അതേ കരുണയും ഉൾക്കാഴ്ചയും പുലർത്താൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു.
1: बचपन में गलतियां होती है और बचपन में गलतियों से सुधरने का अवसर भी होता है. एक गुमराह बच्चे हैं, उनको राह दिखाना हमारा काम है. उनको सजा देना, अदालतों के चक्कर कटवाना, समाज में उनको प्रताड़ित करना, इससे हम परिस्थितियां नहीं बदल पाएंगे. मैं उन्हें माफ करना चाहता हूं. मैं इन बच्चों को कहता हूं, बच्चों आओ, हम देश के लिए साथ मिलकर के आगे बढ़े और आपका भी आगे बढ़ना निश्चित हो.
0: വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്നലെ വൈകുന്നേരം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചിയുമായി സംസാരിക്കുകയും പശ്ചിമേഷ്യൻ മേഖലയിൽ തുടരുന്ന സംഘർഷാവസ്ഥയിൽ ഇന്ത്യയ്ക്കുള്ള അതീവ ജാഗ്രത അറിയിക്കുകയും ചെയ്തു. വാണിജ്യ കപ്പലുകൾക്കും നാവികർക്കും നേരെയുള്ള ആക്രമണങ്ങൾ ഏത് സാഹചര്യത്തിലും ഒഴിവാക്കണമെന്ന് ടെലിഫോൺ സംഭാഷണത്തിനിടെ ഡോക്ടർ ജയശങ്കർ ശക്തമായി ആവശ്യപ്പെട്ടു. ഏത് പക്ഷത്തുനിന്നുള്ളതായാലും ഇത്തരം ആക്രമണങ്ങളെ ഇന്ത്യ അപലപിക്കുന്നുവെന്ന് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നിയന്ത്രിച്ച വിഷയത്തിൽ സമൂഹമാധ്യമ കമ്പനിയായ മെറ്റയുടെ ഉന്നത ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും. അൽഗോരിതത്തിന്റെ പ്രവർത്തന രീതിയെ സംബന്ധിച്ചും ക്രമസമാധാന പാലനത്തിൽ കമ്പനിയുടെ പങ്കിനെപ്പറ്റിയും ചോദ്യം ചെയ്യലുണ്ടാകുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. സാങ്കേതിക തകരാറാണ് സംഭവത്തിന് കാരണമെന്ന് മെറ്റ അറിയിക്കുകയും ക്ഷമാപണം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം ആ വിശദീകരണം അപര്യാപ്തമാണെന്ന് കണ്ടെത്തുകയായിരുന്നു. ഊർജ്ജ സംഭരണ സംവിധാനമുള്ള ഫ്ളോട്ടിംഗ് സോളാർ ഫോട്ടോ വോൾട്ടേക് പദ്ധതികൾ വികസിപ്പിക്കുന്നതിന് പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജനയ്ക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. പദ്ധതിയുടെ ഭാഗമായി അടുത്ത 5 വർഷത്തിൽ 5000 മെഗാവാട്ട് ശേഷിയുള്ള ഫ്ളോട്ടിംഗ് സോളാറുകൾ സ്ഥാപിക്കും. സമുദ്ര പര്യവേക്ഷണങ്ങൾക്കായി 84,000 കോടിയിലധികം രൂപയുടെ സമുദ്രമന്ഥൻ പദ്ധതിക്കും അംഗീകാരം നൽകിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി 2030-31 വരെ തുടരുന്നതിന് അംഗീകാരം നൽകി. കൂടാതെ കായിക വികസനത്തിനായി ഖേലോ ഇന്ത്യ പദ്ധതിയുടെ വിപുലീകരണത്തിനും തീരുമാനമായതായി അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഇന്നു മുതൽ രാജ്യവ്യാപകമായി ലോക മുലയൂട്ടൽ വാരം ആചരിക്കും. ശിശുക്കളുടെ ആരോഗ്യ പരിപാലനത്തിൽ മുലയൂട്ടലിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അറിവ് പകരുന്നത് ലക്ഷ്യമിട്ടാണ് വാരാചരണം. എല്ലാ അമ്മമാർക്കും മുലയൂട്ടാനുള്ള സാഹചര്യമൊരുക്കാൻ ആരോഗ്യ പ്രവർത്തകരും സമൂഹവും മുന്നോട്ട് വരണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. യു കെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ആന്റി ബർണയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോണിൽ സംസാരിക്കുകയും അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു. സാങ്കേതിക വിദ്യ, നവീകരണം, പ്രതിരോധം, സുരക്ഷ, ശുദ്ധ ഊർജ്ജം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ സഹകരിച്ച് പ്രവർത്തിക്കാനും ഇന്ത്യ യു കെ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാനും ഇരുവരും തീരുമാനിച്ചതായി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിന്റെ 9-ാം ദിനത്തിൽ ചരിത്ര നേട്ടം കൈവരിച്ച് ഇന്ത്യ. ജൂഡോയിൽ ഇന്നലെ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം നേടാനായി. ജാവലിൻ ത്രോയിൽ ഇരട്ട നേട്ടവും ഇന്ത്യയ്ക്ക് മുതൽക്കൂട്ടായി. അമിത ഡേ, ഹർഷ് സിംഗ് എന്നിവരാണ് ജൂഡോയിൽ സ്വർണം നേടിയത്. ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര വെള്ളിയും യശ്

0: വീർ സിംഗ് വെങ്കലവും നേടി. തേജസ്വിൻ ശങ്കർ ഡെക്കാത്ലണിൽ വെങ്കലം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി. 5 സ്വർണവും 12 വെള്ളിയും 6 വെങ്കലവും ഉൾപ്പെടെ 23 മെഡലുകളുമായി ഇന്ത്യ നിലവിൽ 10-ാം സ്ഥാനത്താണ്. 128 മെഡലുകളുമായി ഓസ്ട്രേലിയയാണ് 1-ാം സ്ഥാനത്ത്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴ തുടരുന്നു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇടുക്കി, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ചു. വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: ഇന്നലെ വൈകിട്ട് മുതൽ പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് ഇടുക്കി തൊടുപുഴയ്ക്ക് സമീപം ഉരുൾപൊട്ടി. കുടയത്തൂർ കോളപ്പറയ്ക്ക് സമീപം അടൂർ മലയിലാണ് ഉരുൾപൊട്ടിയത്. ഒരു വീട് തകർന്നു, ഒരാളെ കാണാതായി. പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലും തൊടുപുഴ നഗരത്തിന്റെ വിവിധയിടങ്ങളിലും വെള്ളം കയറി. കരിങ്കുന്നം നെല്ലാപ്പാറയിൽ രണ്ടിടത്ത് മണ്ണിടിഞ്ഞു. അടിമാലി മേഖലയിൽ പുഴ കരകവിഞ്ഞൊഴുകുന്നു. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിൽ കനത്ത മഴയാണ്. ഈരാറ്റുപേട്ട

0: തകർന്നു. ഒരാളെ കാണാതായി. പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലും തൊടുപുഴ നഗരത്തിന്റെ വിവിധയിടങ്ങളിലും വെള്ളം കയറി. കരിങ്കുന്നം നെല്ലാപ്പാറയിൽ രണ്ടിടത്ത് മണ്ണിടിഞ്ഞു. അടിമാലി മേഖലയിൽ പുഴ കരകവിഞ്ഞൊഴുകുന്നു. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിൽ കനത്ത മഴയാണ്. ഈരാറ്റുപേട്ട, കാഞ്ഞിരപ്പള്ളി, കൂട്ടിക്കൽ, എരുമേലി ജനവാസ മേഖലകളിൽ വെള്ളം പൊങ്ങി. അപ്രതീക്ഷിതമായ വെള്ളപ്പൊക്കത്തിൽ ഈരാറ്റുപേട്ട ടൗൺ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. നടക്കൽ, മുരിക്കോലി ഭാഗങ്ങളിൽ നിരവധി വീടുകൾ വെള്ളത്തിലായി. മണിമലയാറും പുല്ലകയാറും കരകവിഞ്ഞൊഴുകിയതോടെ കൂട്ടിക്കൽ കോസ്വേയും ചപ്പാത്തും മുങ്ങി. ചിറ്റാർപ്പുഴ കരകവിഞ്ഞതോടെ പൊൻകുന്നം എരുമേലി റോഡിലേക്കും മണ്ണംപ്ലാവിൽ റോഡിലേക്കും സമീപത്തെ കടകളിലേക്കും വെള്ളം ഇരച്ചുകയറി. പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലയായ റാന്നി, കോന്നി പ്രദേശങ്ങളിൽ മഴ തുടരുന്നു. പമ്പ, അച്ചൻകോവിൽ നദികളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പാലക്കാട് മംഗലം അണക്കെട്ടിന്റെയും തിരുവനന്തപുരം നെയ്യാർ അരുവിക്കര ഡാമുകളുടെയും ഷട്ടറുകൾ തുറക്കും. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇടുക്കി അടൂർ മലയിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ സുമതി എന്ന സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. കോട്ടയം ജില്ലയിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി താലൂക്ക് ആസ്ഥാനങ്ങളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. കേരളത്തിൽ 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം ഇന്നലെ അർദ്ധരാത്രി അവസാനിച്ചു. നിരോധനം അവസാനിച്ച പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളികൾ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഗൌരവമായി കാണണമെന്ന് ഫിഷറീസ് അധികൃതർ നിർദ്ദേശിച്ചു. പാക് അധീന കശ്മീരിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ പാകിസ്ഥാൻ ഭരണകൂടത്തോടുള്ള ജനങ്ങളുടെ കടുത്ത എതിർപ്പിന്റെയും തിരസ്കരണത്തിന്റെയും തെളിവാണെന്ന് വ്യക്തമാക്കി ഇന്ത്യ. ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യവേ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളാണ് ഇക്കാര്യം അറിയിച്ചത്. പാകിസ്ഥാന്റെ നടപടികൾ സൂക്ഷ്മമായി പരിശോധിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് ഇന്ത്യ ആവശ്യപ്പെട്ടു. ജമ്മുകശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ ഭൂട്ടാനിലെ 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയായി. ഭൂട്ടാന്റെ 13-ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട 5-ാമത് ഇന്ത്യ ഭൂട്ടാൻ വികസന സഹകരണ ചർച്ചകൾക്ക് അദ്ദേഹം സഹ അധ്യക്ഷത വഹിച്ചു. ഭൂട്ടാൻ രാജാവ്, പ്രധാനമന്ത്രി, വിദേശകാര്യമന്ത്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്താൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായി US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ടെഹ്റാനെ കീഴടങ്ങാൻ സമ്മർദ്ദം ചെലുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ജോർദാനിലെ US സൈനിക കേന്ദ്രത്തിന് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്ന് പ്രസിഡന്റ് ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നഷാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തുടക്കം കുറിക്കും. മൈ ഭാരതിലൂടെ ക്യാമ്പയിന്റെ ഭാഗമാകുന്ന യുവജനങ്ങൾ നഷാമുക്തി പ്രതിജ്ഞ ഏറ്റുചൊല്ലും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷാവസ്ഥയിൽ ഇന്ത്യയുടെ ആശങ്ക ഇറാൻ വിദേശകാര്യമന്ത്രിയെ അറിയിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഊർജ്ജ സംഭരണ സംവിധാനമുള്ള ഫ്ളോട്ടിംഗ് സോളാർ ഫോട്ടോ വോൾട്ടേക് പദ്ധതികൾ വികസിപ്പിക്കുന്നതിന് പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജനയ്ക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഇന്നു മുതൽ രാജ്യവ്യാപകമായി ലോകമുലയൂട്ടൽ വാരം ആചരിക്കും. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. വിവിധ ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ. കോമൺവെൽത്ത് ഗെയിംസിൽ ചരിത്ര നേട്ടം കൈവരിച്ച് ഇന്ത്യ. ജൂഡോയിൽ ഇന്നലെ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി തൃശൂർ.
3: ഗാനസന്ദേശം.
4: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ്
5: ഇപ്പോൾ പാലക്കാടും.
6: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: നാളെ വിവാഹിതരാകുന്ന പൊന്നാനിയിൽ നിന്നുള്ള മുഹമ്മദ് ഇർഫാൻ, മൂക്കുതലയിൽ നിന്നുള്ള ആയിഷ ഹിബ എന്നിവർക്ക് ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്നു പന്താവൂരിൽ നിന്ന് നഫീസ കുഞ്ഞിപ്പ. മുഹമ്മദ് ഇർഫാനും ആയിഷ ഹിബയ്ക്കും ആശംസകളോടെ ഗാനമിത. പെരുമഴക്കാലം എന്ന ചിത്രത്തിൽ കൈതപ്രമെഴുതി എം ജയചന്ദ്രൻ ഈണം പകർന്ന് അഫ്സലും ജ്യോത്സനയും സംഘവും പാടിയത്.

0: ഗാനസന്ദേശം സമാപിക്കുന്നു.
1: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം:
5: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
6: പരിപൂർണ സംരക്ഷണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി. 140 വർഷത്തെ വിശ്വസ്തത, കുറഞ്ഞ പ്രീമിയം, കൂടുതൽ റിട്ടേൺ. ഇനി സമ്പാദ്യത്തോടൊപ്പം സംരക്ഷണവും. പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്.
0: ആകാശവാണി തൃശൂർ.
7: സമകാലികം.
0: വീട്ടമ്മമാരുടെ സംഭാവനകളെ മൂല്യവത്താക്കി കണക്കാക്കിക്കൊണ്ട് വളരെ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ്. മോട്ടോർ വാഹനാപകടത്തെ തുടർന്ന് ഇൻഷുറൻസ് കമ്പനി നൽകുന്ന ക്ലെയിമുകളിൽ വിധി പറയുമ്പോഴാണ് സുപ്രീം കോടതി ഈ സുപ്രധാന നിരീക്ഷണം നടത്തിയത്. ക്ലെയിമുകളിൽ വീട്ടമ്മമാരുടെ അധ്വാനത്തിന്റെ മൂല്യം ഏറ്റവും കുറഞ്ഞത് 30,000 രൂപയായി കണക്കാക്കണം എന്ന നിർണായക ഉത്തരവാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത്. വീട്ടമ്മമാർ രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നവരാണെന്നും വീട്ടമ്മയുടെ സംഭാവനകൾ കുടുംബത്തിനുമപ്പുറം രാഷ്ട്ര നിർമ്മാണത്തിന് മുതൽക്കൂട്ടാവുന്നതാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ജസ്റ്റിസ് സഞ്ജയ് കരോൾ അധ്യക്ഷനായ സുപ്രീം

0: സുപ്രീംകോടതി ബെഞ്ചാണ് വീട്ടമ്മയുടെ മരണമോ അംഗവൈകല്യമോ മൂലം കുടുംബത്തിനുണ്ടാകുന്ന ഗാർഹിക പരിചരണ നഷ്ടം സ്വതന്ത്രമായി തന്നെ അംഗീകാരമർഹിക്കുന്നു എന്നും അത് വളരെ മൂല്യവത്താണ് എന്നും സമകാലിക സമൂഹത്തിൽ ഏറെ പ്രാധാന്യത്തോടെ സമീപിക്കേണ്ട ഈ വിധി പുറപ്പെടുവിച്ചത്. തന്റെ കുടുംബത്തിനായി വീട്ടമ്മമാർ നിർവഹിക്കുന്ന സേവനങ്ങൾ, അവരുടെ ത്യാഗം ആരും ശരിയായ രീതിയിൽ അറിയാതെ, ആരാലും കൃത്യമായി നിരീക്ഷിക്കപ്പെടാതെ, ആരുടെയും സാമ്പത്തിക കണക്കെടുപ്പിൽ ചേർക്കപ്പെടാതെ കടന്നുപോവുകയാണ് പതിവ്. നമ്മുടെ വീട്ടമ്മമാരെ ആരാണ് ഇത്തരത്തിൽ പരിഗണിക്കുക? വീട്ടമ്മമാരുടെ സേവനത്തിന്റെ മൂല്യം 30,000 രൂപയിൽ കുറയാതെ കണക്കാക്കപ്പെടണം എന്ന വിധി നമ്മുടെ സമൂഹം എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? സമകാലികം ചർച്ച ചെയ്യുന്നു.
1: ജൂൺ മാസം 11-ാം തീയതി 2026 84-56 നമ്പർ സിവിൽ അപ്പീലിൽ ശിശുപാൽ വേഴ്സസ് സുർജിത് എന്ന കേസിൽ സുപ്രീം കോടതിയുടെ 2-അംഗ ബെഞ്ച് പുറപ്പെടുവിച്ച വിധി വളരെ ശ്രദ്ധേയമായിരുന്നു. ഈ വിധി പ്രകാരം വാഹനാപകടങ്ങളിൽ മരണപ്പെടുന്ന സ്ത്രീകൾക്ക് നഷ്ടപരിഹാരം തീരുമാനിക്കപ്പെടുമ്പോൾ വാഹനാപകട നഷ്ടപരിഹാര ട്രിബ്യൂണലുകൾ നിർബന്ധമായും പ്രതിമാസം 30,000 രൂപ അവരുടെ മരണ മൂലം കുടുംബത്തിന് നഷ്ടപ്പെട്ടു എന്ന് കണക്കാക്കി വേണം നഷ്ടപരിഹാരം തീരുമാനിക്കണമെന്ന് നിശ്ചയമുണ്ടായി. വാഹനാപകട കേസുകളിൽ മരണം സംഭവിക്കുന്ന അവസ്ഥയിൽ നഷ്ടപരിഹാരം കണക്കാക്കുമ്പോൾ യാതൊരു വരുമാനവും ഇല്ലാത്ത ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ സാധാരണയായി കണക്കാക്കുന്ന ഏറ്റവും കുറഞ്ഞ വരുമാനമുണ്ട്. ആ വരുമാനമാണ് നാളിതുവരെ കുടുംബനാഥകൾ അല്ലെങ്കിൽ വീട്ടമ്മമാർ, കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്ന സ്ത്രീകൾ മരണപ്പെടുമ്പോൾ അവരുടെ വരുമാനമായി കണക്കാക്കിയിരുന്നത്.
0: കേരള ഹൈക്കോടതി മുൻ ഗവൺമെന്റ് പ്ലീഡറും ഹൈക്കോടതി അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് റിയൽ ദേവസി.
1: കേസിനാസ്പദമായ വസ്തുതകൾ ഇപ്രകാരമായിരുന്നു. 2001 നടന്ന വാഹനാപകടത്തിൽ ഭാര്യ മരിച്ച കേസിൽ ഭർത്താവും കുടുംബാംഗങ്ങളും വാഹനാപകട നഷ്ടപരിഹാര കോടതിയെ സമീപിക്കുകയും ആ കോടതി അനുവദിച്ച നഷ്ടപരിഹാരത്തിന് തൃപ്തനാവാതെ ആയതിനെതിരെ ഹൈക്കോടതിയിൽ ഒരു അപ്പീൽ സമർപ്പിക്കുകയും അപ്പീലിൽ നിശ്ചയിച്ച തുക ആനുപാതികമല്ലെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുകയുമാണ് ഉണ്ടായത്. അങ്ങനെ ഒരു നിർദ്ദേശം നൽകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, സാധാരണ കോടതി വിധികളിൽ കുടുംബസ്ഥകൾ മരണപ്പെടുന്ന സാഹചര്യത്തിൽ ഹൗസ് വൈഫ് എന്നാണ് വിധികളിൽ പരാമർശിക്കാറ്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ കേസിൽ ഹൗസ് വൈഫ് എന്നല്ല ഉപയോഗിക്കേണ്ടത്, മറിച്ച് അവർ ഹോം മേക്കറാണ്. ഹോം മേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് രാഷ്ട്ര നിർമ്മാതാക്കളാണ് എന്നുള്ള നിർണായകമായ ഒബ്സർവേഷനോട് കൂടിയാണ് സുപ്രീം കോടതി ഇങ്ങനെ അവരുടെ മരണത്തിന് ആനുപാതികമായ നഷ്ടപരിഹാരം നിശ്ചയിക്കേണ്ടതെന്ന് തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത്. സുപ്രീം കോടതിയുടെ 2-അംഗ ബെഞ്ചിന്റെ വിധി പ്രകാരം കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന ഗൃഹസ്ഥ മരണപ്പെടുന്ന പക്ഷം യാതൊരു വരുമാനവും ഇല്ലാത്ത ഒരാൾ മരണപ്പെടുമ്പോൾ കണക്കാക്കേണ്ട വരുമാനമല്ല അവരുടെ വരുമാനമായി കണക്കാക്കേണ്ടതെന്നും, മറിച്ച് അവർ കുടുംബത്തിന്, കുടുംബം നോക്കി നടത്തുന്ന സേവനങ്ങൾക്കും അവർ നടത്തുന്ന ത്യാഗത്തിനും പ്രതിഫലമായി 30,000 രൂപ പ്രതിമാസം അവരുടെ വരുമാനം അല്ലെങ്കിൽ അവരുടെ മരണം കൊണ്ട് കുടുംബത്തിന് നഷ്ടം സംഭവിച്ചതായി കണക്കാക്കി നഷ്ടപരിഹാരം നിശ്ചയിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിക്കുകയുണ്ടായി. കുട്ടികളെ വളർത്താൻ, കുടുംബത്തിലെ സാഹചര്യങ്ങൾ ഒരുക്കാൻ അവർ നടത്തുന്ന ആകെയുള്ള പരിശ്രമങ്ങളെ കേവലം ഒരു വീട്ടുജോലിയായി മാത്രം കണക്കാക്കാൻ കഴിയില്ലെന്നും, അത് രാഷ്ട്രത്തിന്റെ നിർമ്മാണത്തിനും പുനർനിർമ്മാണത്തിനും വേണ്ടിയിട്ടുള്ള ഏറ്റവും ശക്തമായ പ്രവർത്തനങ്ങളായി കാണണമെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. ഒരു ഗൃഹസ്ഥ മരണപ്പെടുന്ന സാഹചര്യത്തിൽ അവരുടെ കുടുംബത്തിനുണ്ടാവുന്ന മാനസികപരമായ വേദനകൾക്കപ്പുറത്ത് അവർ ചെയ്യുന്ന കുടുംബത്തിനുള്ള സേവനങ്ങളുടെ സാമ്പത്തികപരമായ കാര്യങ്ങളുടെ പരിഗണന കൂടി നഷ്ടപരിഹാരം നിശ്ചയിക്കുമ്പോൾ ഉണ്ടാകണം എന്നുള്ള ഒരു തീരുമാനം കൂടി ഇത്തരം വിധിക്ക് പുറകിൽ ഉണ്ടായിരുന്നു. ഈ വിധിയിൽ സുപ്രീം കോടതി കൃത്യമായി പറയുന്നുണ്ട്, ഹോം മേക്കർ എന്നുള്ളൊരു ജെൻഡർ ന്യൂട്രൽ പദമാണ്. മാത്രവുമല്ല, ഹോം മേക്കർ എന്നുള്ള കാഴ്ചപ്പാടിൽ സ്ത്രീയും പുരുഷനും തുല്യരാണ്. ലോസ് ഓഫ് ഡൊമസ്റ്റിക് കെയർ, ഗൃഹപരമായ പരിപാലനത്തിലുള്ള നഷ്ടം ഒരു ഗൃഹസ്ഥ മരണപ്പെടുന്നതോടെ ആ കുടുംബത്തിനുണ്ടാകും ാകുന്നു എന്ന് സുപ്രീം കോടതി നിരീക്ഷിക്കുകയുണ്ടായി. നേരത്തെ പറഞ്ഞതുപോലെ അത് കേവലം കുടുംബത്തിൽ ചെയ്തു വരുന്ന വീട്ടുജോലികളുടെ പ്രതിഫലമല്ല, മറിച്ച് ആ കുടുംബത്തെ മുഴുവൻ പരിപാലിക്കുന്നതിന് വേണ്ടി അവർ നടത്തുന്ന ശ്രമങ്ങളുടെ പ്രതിഫലമായിട്ട് വേണം കണക്കാക്കേണ്ടതെന്നാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചത്. വാഹനാപകട നഷ്ടപരിഹാര കേസുകളിൽ സുപ്രീം കോടതി മുൻപ് നിർദ്ദേശിച്ചിരുന്നതുപോലെ ഇങ്ങനെ ഒരു കുടുംബസ്ഥ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ 30,000 രൂപ മാസ വരുമാനം അല്ലെങ്കിൽ 30,000 രൂപയുടെ നഷ്ടം ഒരു കുടുംബത്തിന് മാസത്തിൽ ഉണ്ടായി എന്ന് കണക്കാക്കപ്പെടുമ്പോൾ അത് 3 വർഷം കൂടുമ്പോൾ 10% വെച്ച് ആനുപാതികമായി വർദ്ധിപ്പിക്കണം എന്നുള്ള കാര്യം കൂടി സുപ്രീം കോടതി കാണുകയുണ്ടായി. ഇത് പരമ്പരാഗതമായി നമ്മുടെ രാജ്യത്ത് കണ്ടുവന്നിരുന്ന ഒരു കാഴ്ചപ്പാടിൽ നിന്നുള്ള ഒരു വലിയൊരു ഡീവിയേഷൻ ആയിട്ട് വേണം നമുക്ക് കണക്കാക്കാൻ. ഹൗസ് വൈഫിൽ നിന്നും ഹോം മേക്കർ എന്നുള്ള കാഴ്ചപ്പാടിലേക്കുള്ള ഒരു മാറ്റം, ഒറ്റ നോട്ടത്തിൽ കേവലം വാക്കുകൾ കൊണ്ടുള്ള മാറ്റം ആയി തോന്നുമെങ്കിലും ഒരു കുടുംബത്തിൽ സ്ത്രീ ചെയ്യുന്ന സേവനങ്ങളെ കാണുകയും അംഗീകരിക്കുകയും അത് കേവലം കടമകൾക്കപ്പുറത്തേക്ക് സാമ്പത്തികപരമായി മാനങ്ങളുള്ള ഉത്തരവാദിത്തമുള്ള പദവിയായി കോടതി കാണുന്നുണ്ട്. സാമ്പത്തിക മാനങ്ങളും മൂല്യങ്ങളും ഉണ്ടെന്ന് സുപ്രീം കോടതി കണ്ടെത്തുകയാണ്.

0: സ്ത്രീകൾക്ക് സമൂഹത്തിൽ ലഭിക്കപ്പെടുന്ന സാമ്പത്തിക സുരക്ഷിതത്തെ കുറിച്ചുള്ള തീരുമാനങ്ങളിൽ ഒരു നിർണായക ചുണ്ടുപലകയായി ഈ വിധി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
1: വിദ്യാർത്ഥിനിയായ ശലഭ ഗോപിനാഥൻ സമകാലികത്തോട്.
2: വീട്ടമ്മമാർ ദിവസവും ചെയ്യുന്ന ജോലിക്ക് ശമ്പളമോ കൃത്യമായ സമയക്രമമോ ഇല്ല. എന്നാൽ ഈ സേവനങ്ങൾ നിർത്തിവെച്ചാൽ വീടും സമൂഹവും താളം തെറ്റും. ഇത് കേവലം വീട്ടുജോലിയല്ല, മറിച്ച് കുടുംബത്തിന്റെ സുഗമമായ നടത്തിപ്പിനെ അത്യന്താപേക്ഷിതമായ ഒരു സേവനമാണ് എന്ന തിരിച്ചറിവാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീട്ടമ്മമാർ ചെയ്യുന്നത് കേവലം വീട്ടുജോലികളല്ല, മറിച്ച് കുടുംബത്തിന്റെ ഭദ്രത ഉറപ്പുവരുത്തുന്ന, കുട്ടികളെ വളർത്തുന്ന, ഓരോ അംഗത്തിന്റെയും മാനസികവും ശാരീരികവുമായ ക്ഷേമം നോക്കുന്ന അത്യധ്വാനമാണ്. ഒരു വീട്ടമ്മയുടെ മരണമോ അവർക്ക് സംഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളോ കുടുംബത്തെ മൊത്തത്തിൽ താളം തെറ്റിക്കുന്നു. ആ നഷ്ടം പണം കൊണ്ട് അളക്കാൻ കഴിയില്ലെങ്കിലും നിയമപരമായ അവരുടെ അധ്വാനത്തെ അംഗീകരിക്കുകയാണ് നമ്മുടെ കോടതി ചെയ്തത്. ഇതൊരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണ്. വീട്ടുജോലികളെ ഒന്നും ചെയ്യാത്ത അവസ്ഥയായി കാണുന്ന സമൂഹത്തിന്റെ മനോഭാവത്തിന് നേരെയുള്ള ഒരു കണ്ണാടിയാണിത്. നിയമം കൊണ്ട് മാത്രമല്ല നമ്മുടെ വീടുകളിലും ഈ മാറ്റം വരണം. ഒരു പുരുഷൻ ജോലിക്ക് പോകുന്നത് പോലെ തന്നെ ഒരു സ്ത്രീ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളും അത്യന്താപേക്ഷിതമായ ജോലിയാണ്. ആ ജോലിയെ ബഹുമാനിക്കാനും അതിന് അർഹമായ വില നൽകാനും നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. ഈ വിധി വന്നതോടെ വീട്ടുജോലിയെ കുറിച്ചു കാണുന്ന പ്രവണതയ്ക്ക് അല്പമെങ്കിലും മാറ്റം വരുമെന്ന് പ്രത്യാശിക്കാം. ഇത് വീട്ടമ്മമാർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുവാനും അവരുടെ കഠിനാധ്വാനത്തിന് അർഹമായ വില ലഭിക്കുവാനും വഴിയൊരുക്കും.
1: മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും വീട്ടമ്മയും പൊതുപ്രവർത്തകയുമായ സിനി പ്രദീപ് കുമാർ.
3: വീട്ടമ്മമാരുടെ വേതനമില്ലാത്ത ജോലിക്ക് പ്രതിമാസം 30,000 രൂപ വരുമാനം നിശ്ചയിച്ച സുപ്രീം കോടതിയുടെ വിധി അറിഞ്ഞു സന്തോഷമുണ്ട്. വിധി സ്വാദാർഹം തന്നെയാണ്. വീട്ടമ്മമാർ രാഷ്ട്ര നിർമ്മാതാക്കളാണെന്നുള്ള ഒരു വിശേഷണം സുപ്രീം കോടതി പറയുകയുണ്ടായി. രാഷ്ട്രത്തെ നിർമ്മിക്കുന്നതിൽ സ്ത്രീകൾക്കുള്ള പങ്ക് ഏറ്റവും വലുതാണ്. കാരണം ഏറ്റവും രാവിലെ എഴുന്നേറ്റ് വീട് വൃത്തിയാക്കി ഭക്ഷണം പാകം ചെയ്ത് കുഞ്ഞുങ്ങളെ നോക്കി, കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ട് പ്രായമായവരെ പരിചരിച്ച് അങ്ങനെ ഈ സമൂഹത്തെ നിലനിർത്തുവാൻ വേണ്ടി ഏറ്റവും കഠിനമായി പ്രയത്നിക്കുന്നവർ നമ്മുടെ സ്ത്രീകൾ തന്നെയാണ്. അവർക്കൊരു 30,000 രൂപ കൊടുത്താൽ മാത്രം മതിയോ? അതൊന്നുമല്ല. ഗവൺമെൻറ് സർവീസിലാണ് ഒരു തൂപ്പ് ജോലി ചെയ്യുന്നതെങ്കിൽ അവർക്ക് എത്ര മാസം ശമ്പളം കൊടുക്കുന്നുണ്ട്? സർക്കാരല്ല അത് കൊടുക്കുന്നത്. ഭക്ഷണം പാകം ചെയ്യാൻ ഒരു കുക്കിനെ സർക്കാർ നിയമിച്ചാൽ അവർക്കുമുണ്ട് ഒരു മാസ ശമ്പളം. ഓരോ നിസ്സാരമായ ജോലിക്ക്, ഒരു വീട്ടമ്മ വീട്ടിലെടുക്കുന്ന എല്ലാതരം ജോലിയും ഒരു PSC നിയമനം വഴി വരികയാണെങ്കിൽ ഈ 30,000 രൂപയൊന്നും അല്ല. ഒരുപാട് ജോലികൾ, കാണാത്ത ഒരുപാട് ജോലികൾ ഒരു വീട്ടമ്മ രാവിലെ മുതൽ രാത്രി ഏറ്റവും വൈകി വരെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ 30,000 രൂപയിൽ ഒന്നും ഒതുങ്ങുന്നതല്ല സ്ത്രീയുടെ ജോലികൾ. മാസം കൃത്യമായിട്ടൊരു വരുമാനം കിട്ടുന്ന തരത്തിലോ അവരുടെ മാന്യതയ്ക്കനുസരിച്ചുള്ള ഒരു വരുമാനം കിട്ടുന്ന തരത്തിലേക്ക് കൊണ്ടുവരുവാൻ തന്നെ കേരളത്തിനായാലും ഒരു വനിത മുഖ്യമന്ത്രിയും കൂടി വേണമെന്നുള്ളതാണ് സ്ത്രീ എന്ന നിലയിൽ പറയാനുള്ളത്. കേവലം ഒരു സാങ്കല്പിക വരുമാനം ആയിട്ടാണ് കാണുന്നത്. സങ്കല്പത്തിനപ്പുറത്തേക്കും ഇതൊരു യാഥാർത്ഥ്യമാക്കുവാൻ സുപ്രീം കോടതിക്ക് തന്നെ സാധിക്കണം. സുപ്രീം കോടതി മറ്റൊരു സാഹചര്യത്തിൽ ഇന്ത്യയിലെ സ്ത്രീകൾക്കെല്ലാവർക്കും കൃത്യമായി മാസം ഒരു വരുമാനം കൊടുക്കുന്ന തരത്തിൽ സർക്കാരുകൾക്കുള്ള ഒരു നിർദ്ദേശമായിട്ട് ഒരു വിധിയും കൂടിയും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ഇതിനുവേണ്ടി സ്ത്രീകൾ മുന്നിട്ട് ഇറങ്ങണം എന്നുള്ളതാണ് പറയാനുള്ളത്.
1: കേരള ഹൈക്കോടതിയിലെ മുൻ ഗവൺമെന്റ് പ്ലീഡറും ഹൈക്കോടതി അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് റിയൽ ദേവസി തുടരുന്നു.
0: വീട്ടമ്മ എന്ന പദത്തിൽ നിന്നും ഹോം മേക്കർ അല്ലെങ്കിൽ ഗൃഹനാഥ എന്ന ജെൻഡർ ന്യൂട്രലായ ഒരു പദത്തിലേക്കുള്ള ഒരു മാറ്റം വളരെ നിസ്സാരമായ ഒന്നല്ല. സ്ത്രീകൾ സ്വന്തം കുടുംബത്ത് ചെയ്യുന്ന ജോലികൾക്കും സേവനങ്ങൾക്കും സാമൂഹ്യപരമായ മാനങ്ങൾക്കപ്പുറത്തേക്ക് സാമ്പത്തികമായ മാനങ്ങൾ ഉണ്ടെന്നും കോടതി നോക്കിക്കാണുകയാണ്. 9 മണി മുതൽ 5 മണി വരെ ജോലിക്ക് പോയി തിരിച്ചു വരുന്ന ഒരു സ്ത്രീ ജോലിക്ക് പോകുന്നതിന് മുമ്പും തിരിച്ചു പോകുന്നതിന് ശേഷം സ്വന്തം കുടുംബത്ത് ചെലവഴിക്കുന്ന അധ്വാനത്തിന്റെയും ത്യാഗത്തിന്റെയും ജോലിയുടെയും എല്ലാം തന്നെ മഹത്വം കേവലം വാക്കുകളുടെ പ്രശംസകളിൽ ഒതുക്കാതെ അതിനൊരു സാമ്പത്തിക മാനം കൂടി ഉണ്ടെന്ന് കോടതികൾ തിരിച്ചറിയുകയാണ്. കുടുംബത്തിൽ സ്ത്രീ ചെയ്യുന്ന ജോലിക്ക് ഒരു സാമ്പത്തിക മാനമുണ്ടെന്ന് അംഗീകരിക്കാൻ തയ്യാറാതിരിക്കുന്ന ഒരു സമൂഹത്തിലേക്കാണ് ഈ വിധി വരുന്നത് എന്നുള്ളതാണ് ഇത്തരണത്തിൽ ശ്രദ്ധേയം. കടമയായും ഉത്തരവാദിത്തമായും അംഗീകാരമായും തളച്ചിടപ്പെട്ടിരുന്ന ജോലികളെ സാമ്പത്തിക ഭാരമുള്ള ജീവിതത്തിന്റെ അധ്വാന ഭാരമുള്ള തൊഴിലായി കോടതി അംഗീകരിക്കുകയാണ്. കോടതികൾ ഇത്തരം ശക്തമായ നിരീക്ഷണം നടത്തുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ പലവിധ ക്ഷേമനിധി പദ്ധതികളിലൂടെ വെൽഫെയർ സ്കീമുകളിലൂടെ സ്ത്രീകളുടെ ഈ അധ്വാനത്തെ അംഗീകരിക്കാൻ മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ ശ്രമിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും. കേരള സംസ്ഥാന

0: ഗാർഹിക തൊഴിലാളി ക്ഷേമനിധി ഇത്തരത്തിലുള്ള ഒന്നായിരുന്നു. അതായത് ഇപ്പോൾ അസംഘടിത തൊഴിലാളി ക്ഷേമനിധിയിൽ ലയിപ്പിച്ചെങ്കിലും കുടുംബത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഒരു തുച്ഛമായ തുക ആ പദ്ധതിയിൽ നിക്ഷേപിച്ച് അതിന്റെ പദ്ധതിയുടെ ഭാഗമായ ആനുകൂല്യങ്ങളും ക്ഷേമ പദ്ധതികളും നേടിയെടുക്കാൻ കഴിയാവുന്നതാണ്. അതുപോലെ തന്നെ 2025 ഡിസംബറിൽ കൊണ്ടുവന്ന സ്ത്രീ സുരക്ഷാ പദ്ധതി 35 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ സാമ്പത്തിക ആനുകൂല്യമായി നൽകുന്ന ഒരു പദ്ധതിയായിരുന്നു. ഇത്തരം പദ്ധതികളിലൂടെ കേവലമായ സാമ്പത്തിക ആനുകൂല്യങ്ങൾക്കപ്പുറത്തേക്ക് കടമയായും ഉത്തരവാദിത്തമായും ചൂണ്ടിക്കാണിച്ച് സ്വന്തം കുടുംബത്തിൽ തളച്ചിടപ്പെട്ടിരുന്ന സ്ത്രീകളുടെ ജോലിക്കും അധ്വാനത്തിനും ഒരു സാമ്പത്തിക മാനമുണ്ടെന്നും കുടുംബത്തിലെ ഓരോ അംഗങ്ങളും അവർ ചെയ്യുന്ന ജോലിയുടെ സാമ്പത്തിക മാനത്തെ അടയാളപ്പെടുത്തേണ്ടതുമാണ്. ഒരു കാലത്ത് കുടുംബത്തിലെ മുഴുവൻ ജോലികളും ഒറ്റയ്ക്ക് ചെയ്ത് ഭക്ഷണം വെച്ച് അതിനാവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തി വീട് നോക്കി മക്കളെ നോക്കി ജീവിച്ചിരുന്ന സ്ത്രീകളുടെ മുഖത്തേക്ക് നോക്കി നീ വീട്ടിൽ ചുമ്മാ ഇരിപ്പല്ലേ എന്ന് ചോദിച്ചിരുന്ന ഒരു സമൂഹത്തിന്റെ മുഖത്തേക്കാണ് സുപ്രീം കോടതി ഈ വിധി വിരൽ ചൂണ്ടുന്നത്.
1: കുടുംബത്തിൽ ആദ്യം ഉണരുന്നതും എല്ലാവർക്കും ശേഷം ഉറങ്ങുന്നവളുമാണ് വീട്ടമ്മ എന്ന് ഒരു പറച്ചിലുണ്ട്. ആ പറച്ചിലിന് ഒട്ടും അതിശയോക്തിയുമില്ല. പക്ഷേ പലപ്പോഴും വീട്ടമ്മയുടെ സംഭാവനകളെല്ലാം കണ്ണുകൊണ്ട് കാണുന്നവർ പോലും മൂല്യമേതും കൽപ്പിക്കാതെ ഹൗസ് വൈഫ് എന്ന തലക്കെട്ടിൽ അവളെ ഒതുക്കിക്കളയുകയാണ് പതിവ്. കുടുംബത്തിന്റെ നിലനിൽപ്പ് തന്നെ വീട്ടമ്മമാരെ ആശ്രയിച്ചാണ് എന്നതാണ് യാഥാർത്ഥ്യം. പ്രിയ ശ്രോതാക്കളെ, ഒരു വീട്ടമ്മ ഭർത്താവിനും കുട്ടികൾക്കും മാതാപിതാക്കൾക്കുമായി ചെയ്യുന്ന അധ്വാനം വീടിന്റെ 4 ചുവരുകൾക്കുള്ളിലാണ്. പക്ഷേ അത് സമൂഹത്തിന്റെ സാമൂഹികവും ഭൗതികവും സാമ്പത്തികവുമായ വളർച്ചയിൽ ചെലുത്തുന്ന സ്വാധീനം ചെറുതല്ല എന്ന് തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അതിനേക്കാളുപരി അവരുടെ പ്രവർത്തന മൂല്യം കണക്കാക്കപ്പെടേണ്ടതും വളരെ പ്രധാനമാണ്. ഈ വിഷയത്തിലുള്ള കൂടുതൽ ചർച്ചകളും കാഴ്ചപ്പാടുകളുമായി മറ്റൊരു സമകാലികത്തിൽ വീണ്ടും ഒരുമിക്കാം.
2: സമകാലികം സമാപിക്കുന്നു.
1: തയ്യാറാക്കിയത് ശാലിനി പടിയത്ത്,
3: നിർവഹണം YS പൗർണമി.
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 6:30.
5: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം OP വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
6: ഗാന സന്ദേശം
5: ഞായർ ഒഴികെ എന്നും രാവിലെ 7:35.
6: പ്രായോജകർ
5: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
6: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ.
7: ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം OTT പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേസ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കുക.

0: ആകാശവാണി തൃശൂർ.
1: ഡോക്ടർ പ്രിൻസീപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം. പ്രായോജകർ
2: ഡോക്ടർ പ്രിൻസീപ്പൻ സാക്സസ് കണ്ണാശുപത്രി ശങ്കരയ്യ റോഡ് വെസ്റ്റ് ഫോർ തൃശൂർ. ഫോൺ 8078788822.
3: ചേട്ടാ, ഈ ശങ്കരയ്യ റോഡിലേക്ക് ഏത് വഴിയാ പോണ്ടേ?
4: തനക്ക് കണ്ണ് കണ്ടുടുറോ? ആ കണ്ണ് ബോർഡ് വായിച്ച പോലെ.
3: അത് ക്ലിയർ ആയി വായിക്കാൻ പറ്റാത്തോണ്ടല്ലേ ഏട്ടാ വഴി ചോദിച്ചെ.
4: എന്നാ തനി വഴി ചോദിച്ച് സമയം കളയാതെ നേരെ ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രിയിലേക്ക് വിട്ടോ. അവിടെ ആധുനിക രീതിയിലുള്ള കണ്ണ് പരിശോധനയും ചികിത്സയും ഒക്കെ ഉണ്ട്.
1: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി.
0: ചോദ്യം ഇതായിരുന്നു: മികച്ച ഫീച്ചർ ഫിലിമിനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് ഏറ്റവും കൂടുതൽ നേടിയ ഭാഷ ഏതാണ്? ഉത്തരം: ബംഗാളി ഭാഷ. ദേശീയ ചലച്ചിത്ര അവാർഡിൽ 23 വിജയങ്ങളുമായി ബംഗാളി ഭാഷാ സിനിമകളാണ് മികച്ച ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ഒന്നാമതായി നിൽക്കുന്നത്. ഹിന്ദി ഭാഷാ ചിത്രങ്ങൾ രണ്ടാമതും മലയാള ചിത്രങ്ങൾ മൂന്നാം സ്ഥാനത്തുമാണ്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം: മികച്ച ഫീച്ചർ ഫിലിമിനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് ഏറ്റവും കൂടുതൽ നേടിയ ഭാഷ ഏതാണ്? ഉത്തരം: ബംഗാളി ഭാഷ. ദേശീയ ചലച്ചിത്ര അവാർഡിൽ 23 വിജയങ്ങളുമായി ബംഗാളി ഭാഷാ സിനിമകളാണ്

0: മികച്ച ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ഒന്നാമതായി നിൽക്കുന്നത്. ഹിന്ദി ഭാഷാ ചിത്രങ്ങൾ രണ്ടാമതും മലയാള ചിത്രങ്ങൾ മൂന്നാം സ്ഥാനത്തുമാണ്. ചിന്താവിഷയം, നിങ്ങളുടെ വികാരങ്ങളാണ് നിങ്ങളെ മനുഷ്യനാക്കുന്നത്. അസുഖകരമായവയ്ക്ക് പോലും ഒരു ലക്ഷ്യമുണ്ട്, അവയെ അകറ്റി നിർത്തരുത്. സബാ താഹിർ. നിങ്ങളുടെ വികാരങ്ങളാണ് നിങ്ങളെ മനുഷ്യനാക്കുന്നത്. അസുഖകരമായവയ്ക്ക് പോലും ഒരു ലക്ഷ്യമുണ്ട്, അവയെ അകറ്റി നിർത്തരുത്. സബാ താഹിർ.
1: ഡോക്ടർ പ്രിൻസീപ്പൻ ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം സമാപിക്കുന്നു. പ്രായോജകർ
2: ഡോക്ടർ പ്രിൻസീപ്പൻ ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, വെസ്റ്റ് ഫോർ, തൃശൂർ. ഫോൺ 8078787882.
3: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
4: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി,
5: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
4: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ, ചോദ്യം ഉത്തരം ചിന്താ വിഷയം
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
0: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. വിസിറ്റ് www.accountantsacademy.in.

0: പ്രത്യേക അറിയിപ്പ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടവും ജീവഹാനിയും ഉണ്ടാക്കുന്ന സംസ്ഥാന സവിശേഷ ദുരന്തമാണ് ശക്തമായ കാറ്റ്. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകിയും ചില്ലകൾ ഒടിഞ്ഞു വീണും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ പാടില്ല. ഓലമേഞ്ഞതോ ഷീറ്റ് പാകിയതോ അടച്ചുറപ്പില്ലാത്തതോ ആയ കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർ മുന്നറിയിപ്പ് വരുന്ന ഘട്ടങ്ങളിൽ അധികൃതർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് സുരക്ഷിതമായ കെട്ടിടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ്. കാറ്റും മഴയും ശക്തമാകുമ്പോൾ വൈദ്യുതി കമ്പികളും പോസ്റ്റുകളും പൊട്ടിവീഴാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്തരത്തിൽ ഏതെങ്കിലും അപകടം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ KSEBയുടെ 1912 എന്ന കൺട്രോൾ റൂമിലോ 1077 എന്ന നമ്പറിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺട്രോൾ റൂമിലോ വിവരമറിയിക്കുക. തകരാറ് പരിഹരിക്കുന്ന പ്രവൃത്തികൾ കാറ്റ് തുടരുന്ന ഘട്ടത്തിൽ ഒഴിവാക്കുകയും കാറ്റും മഴയും അവസാനിച്ച ശേഷം മാത്രം നടത്തുകയും ചെയ്യുക. KSEB ജീവനക്കാരുമായി പൊതുജനങ്ങൾ ക്ഷമയോടെ സഹകരിക്കുക. പൊതുജനങ്ങൾ നേരിട്ടിറങ്ങി ഇത്തരം റിപ്പയർ വർക്കുകൾ ചെയ്യാതിരിക്കുക. കൃഷിയിടങ്ങളിൽ കൂടി കടന്നു പോകുന്ന വൈദ്യുത ലൈനുകളും സുരക്ഷിതമാണെന്ന് പാടത്ത് ഇറങ്ങുന്നതിന് മുൻപ് ഉറപ്പുവരുത്തുക. നിർമ്മാണ ജോലികളിൽ ഏർപ്പെടുന്നവർ കാറ്റും മഴയും ശക്തമാകുമ്പോൾ ജോലി നിർത്തിവച്ച് സുരക്ഷിതമായ ഇടത്തേക്ക് മാറി നിൽക്കണം. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി തൃശൂർ. സമയം 7 മണി കഴിഞ്ഞ് 59:54. ഇനി 8 മണിക്ക് ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹിയിലെ
1: यार सच बताऊं अभी तो गर्मियां शुरू हुई है और 7-7 हज़ार रुपए का बिजली बिल भी आने लगा। वाइफ कब से बोल रही है सोलर पैनल लगवाने के लिए, बोलती है सरकार सब्सिडी भी दे रही है। मैंने जिनको पूछा सबका बिजली बिल जीरो आ रहा है, इस बार तो लगवा ही देता हूँ। जब बिजली मुफ्त मिलती है तो ले क्यों नहीं रहे भाई, आप भी लगवा ही दो। PM सूर्य घर मुफ्त बिजली योजना जुड़ने के लिए रजिस्टर करें PM सूर्य घर.gov.in।
2: क्या आप परेशानियों से घिरे हैं, मन भारी है और कोई रास्ता नजर नहीं आ रहा? याद रखें, समाधान आपके पास है। टेलीमानस के निशुल्क नंबर 14416 पर कॉल करें। कहीं से भी कभी भी 24 घंटे यह सुविधा उपलब्ध है। यहाँ आपकी बात सुनी जाती है, समझी जाती है और आपको सही दिशा दी जाती है। आप अकेले नहीं है, मदद बस एक कॉल दूर है।
3: नमस्कार, आकाशवाणी से समाचार प्रभात के साथ मैं कनकलता। राष्ट्रपति द्रौपदी मुर्मू ने लोक परीक्षा अनुचित साधन रोकथाम संशोधन विधेयक 2026 को स्वीकृति दी। प्रधानमंत्री नरेंद्र मोदी ने कहा, अभद्र भाषा और नफरत से किसी समस्या का समाधान नहीं। वीडियो संदेश में कहा, राष्ट्र निर्माण और राष्ट्र हित को ध्यान में रखते

0: വിളംബരം
1: ഞായറാഴ്ച രാവിലെ 6:35
0: പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കുട്ടനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്
3: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം
4: വെറും ഒറ്റ ക്ലിക്കിലോ കൊള്ളാലോ
5: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത് RBI പറയുന്നു
6: അറിവ് നേടു ജാഗ്രത പുലർത്തു
7: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക് ടിക്കറ്റ് വില 500 രൂപ നറുക്കെടുപ്പ് September 26
8: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക
9: എസ് രമേശൻ നായർ എഴുതി വിദ്യാസാഗർ ഈണം പകർന്ന് ജയചന്ദ്രൻ ചിത്ര എന്നിവർ പാടിയ ഗാനം ചിത്രം ദൈവത്തിന്റെ മകൻ

0: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം.
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
2: ഗാന സന്ദേശം.
3: ഞായർ ഒഴികെ എന്നും രാവിലെ 7:35. പ്രായോജകർ
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: എസ് ജാനകി പാടിയ ഗാനം ചിത്രം.

0: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.

0: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിതം.
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5
0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
1: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
2: തിങ്കളാഴ്ചകളിൽ രാവിലെ 7:40 തൊഴിലവസര വാർത്തകൾ. പ്രായോജകർ
3: മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ. എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്.
4: ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഈ ചിത്രത്തിൽ വിജയ് യേശുദാസ് പാടിയ ഗാനം. വരികൾ കൈതപ്പുറം, സംഗീതം ഔസേപ്പച്ചൻ.

പ്രത്യേക അറിയിപ്പ്: ഇന്ന് രാവിലെ 10 മണിക്ക് മംഗലം ഡാം 5 സെന്റിമീറ്റർ തുറക്കുന്നതിനാൽ ഭാരതപ്പുഴയിൽ വെള്ളം ഉയരാൻ സാധ്യതയുണ്ട്. ഭാരതപ്പുഴയുടെ തീരപ്രദേശത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശമുള്ളതായി തൃശൂർ ഡിസാസ്റ്റർ കൺട്രോൾ റൂം അറിയിക്കുന്നു. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. മഴ എന്ന ചിത്രത്തിൽ ആശാജി മേനോൻ പാടിയ ഗാനം. വരികളിൽ ഒ.വി. ഉഷ, സംഗീതം രവീന്ദ്രൻ.

0: അറിയിപ്പ്. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 204.4 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നതാണ് അതിതീവ്ര മഴ എന്നതുകൊണ്ട് കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കും. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന പ്രവണതയാണ് പ്രതീക്ഷിക്കുന്നത്. അത് മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാം. നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട്. മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം. പൊതുജനങ്ങൾ, സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണം. പൊതുജനങ്ങൾക്കുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ ഇനി പറയുന്നു. ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ടതാണ്. പകൽ സമയത്ത് തന്നെ മാറി താമസിക്കാൻ ആളുകൾ തയ്യാറാവണം. സ്ഥിരമായി വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സാഹചര്യം വിലയിരുത്തി തയ്യാറാക്കപ്പെടുന്ന ക്യാമ്പുകളിലേക്ക് മാറണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായി മാറി താമസിക്കണം. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല. അത്യാവശ്യമില്ലാത്ത യാത്രകൾ പരമാവധി ഒഴിവാക്കുക. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദ യാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ ഒഴിവാക്കേണ്ടതാണ്. ജലാശയങ്ങളോട് ചേർന്നുള്ള റോഡുകളിലൂടെയുള്ള യാത്രകളിൽ പ്രത്യേക ജാഗ്രത പാലിക്കുക. വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ആവശ്യമായ ഘട്ടത്തിൽ മാറി താമസിക്കണം. മത്സ്യബന്ധനോപാധികൾ സുരക്ഷിതമാക്കി വയ്ക്കണം. റെഡ്, ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മുൻകൂറായി ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിക്കേണ്ടതാണ്. തങ്ങളുടെ പ്രദേശത്തെ ദുരിതാശ്വാസ ക്യാമ്പിനായി കണ്ടെത്തിയ കെട്ടിടം സംബന്ധിച്ച വിവരം ബന്ധപ്പെട്ട റവന്യൂ തദ്ദേശ സ്ഥാപന അധികാരികളിൽ നിന്ന് മുൻകൂറായി അറിഞ്ഞു വയ്ക്കേണ്ടതും അങ്ങോട്ടുള്ള സുരക്ഷിതമായ വഴി മനസ്സിലാക്കി വയ്ക്കേണ്ടതുമാണ്. ദുരന്ത സാധ്യത മേഖലയിലുള്ളവർ ഒരു എമർജൻസി കിറ്റ് അടിയന്തരമാക്കി തയ്യാറാക്കി വയ്ക്കേണ്ടതാണ്. ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ചകൾ കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. മലയോര മേഖലയിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായും ഒഴിവാക്കുക. അറിയിപ്പ് കഴിഞ്ഞു.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ.
2: ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം OTT പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കൂ.
0: ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. മേലെ വാര്യത്തെ മാലാക്കക്കുട്ടികൾ, ഈ ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം. ഗാനരചന S. രമേശൻ നായർ, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

പ്രത്യേക അറിയിപ്പ്, മംഗലം അണക്കെട്ടിലെ നിലവിലെ ജലനിരപ്പ് 77.4 മീറ്ററാണ്. അണക്കെട്ടിൻ്റെ പൂർണ്ണ സംഭരണശേഷിയായ ജലനിരപ്പ് 77.88 മീറ്റർ ലെവലിൽ നിന്നും ഇത് 0.48 മീറ്റർ മാത്രം താഴെയാണ്. അണക്കെട്ടിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ രാത്രി മുഴുവൻ ആരംഭിച്ച കനത്ത മഴ തുടരുന്നതിനാൽ നിലവിൽ അണക്കെട്ടിലേക്ക് കഴിഞ്ഞ ഒരു മണിക്കൂറിൽ സെക്കൻഡിൽ 118.61 ക്യുബിക് മീറ്റർ നീരൊഴുക്കുണ്ട്. അതിനാൽ മുൻപ് തീരുമാനിച്ച സമയത്തിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷം അണക്കെട്ടിൻ്റെ സ്പിൽവേ ഷട്ടറുകളെല്ലാം 5 സെൻറ്റിമീറ്റർ വീതം തുറക്കുന്നതും അണക്കെട്ടിലെ വൃഷ്ടിപ്രദേശങ്ങളിൽ ലഭിക്കുന്ന കനത്ത മഴ തുടരുന്ന സാഹചര്യമനുസരിച്ച് സ്പിൽവേ

ഷട്ടറുകൾ 60 സെന്റിമീറ്റർ വരെ ഉയർത്തിയേക്കാവുന്ന സാഹചര്യമുണ്ട്. അതിനാൽ അണക്കെട്ടിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലും അണക്കെട്ടിൻ്റെ താഴ്ഭാഗത്ത് പുഴയുടെ ഇരുകരകളിൽ താമസിക്കുന്നവരും പുഴയിൽ ഇറങ്ങുന്നവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. അറിയിപ്പ് കഴിഞ്ഞു. അടുത്ത ഗാനം പാടിയത് ചിത്ര. ചിത്രം ശാന്തം. ഗാനരചന, സംഗീതം കൈതപ്രം.

0: ഞായറാഴ്ചകളിൽ രാവിലെ 7-5 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7-5
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35.
2: പ്രത്യേക അറിയിപ്പ്: മംഗലം അണക്കെട്ടിലെ നിലവിലെ ജലനിരപ്പ് 77.4 മീറ്ററാണ്. അണക്കെട്ടിൻ്റെ പൂർണ്ണ സംഭരണ ശേഷിയായ ജലനിരപ്പ് 77.88 ലെവലിൽ നിന്നും ഇത് 0.48 മീറ്റർ മാത്രം താഴെയാണ്. അണക്കെട്ടിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ രാത്രി മുതൽ ആരംഭിച്ച കനത്ത മഴ തുടരുന്നതിനാൽ നിലവിൽ അണക്കെട്ടിലേക്ക് കഴിഞ്ഞ 1 മണിക്കൂറിൽ സെക്കൻഡിൽ 118.61 ക്യുബിക് മീറ്റർ നീരൊഴുക്കുണ്ട്. അതിനാൽ മുൻപ് തീരുമാനിച്ച സമയത്തിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷം അണക്കെട്ടിൻ്റെ സ്പിൽവേ ഷട്ടറുകളെല്ലാം 5 സെന്റിമീറ്റർ വീതം തുറക്കുന്നതും അണക്കെട്ടിലെ വൃഷ്ടിപ്രദേശങ്ങളിൽ ലഭിക്കുന്ന കനത്ത മഴ തുടരുന്ന സാഹചര്യമനുസരിച്ച് സ്പിൽവേ ഷട്ടറുകൾ 60 സെന്റിമീറ്റർ വരെ ഉയർത്തിയേക്കാവുന്ന സാഹചര്യമുണ്ട്. അതിനാൽ അണക്കെട്ടിനോട് ചേർന്ന പ്രദേശങ്ങളിലും അണക്കെട്ടിൻ്റെ താഴ്ഭാഗത്ത് പുഴയുടെ ഇരുകരകളിൽ താമസിക്കുന്നവരും പുഴയിൽ ഇറങ്ങുന്നവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. അറിയിപ്പ് കഴിഞ്ഞു.
1: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
0: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
1: ഓർക്കുക, മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 MHz ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.
2: ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. കൈതപ്രം എഴുതി വിദ്യാസാഗർ ഈണം പകർന്ന് ബിജു നാരായണൻ പാടിയ ഗാനം. ചിത്രം സത്യം ശിവം സുന്ദരം.

0: രാഗപരിചയം. കർണാടക ചലച്ചിത്ര സംഗീത ശാഖകളെ കോർത്തിണക്കി വിവിധ രാഗങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രത്യേക പരിപാടി. രാഗപരിചയം
1: അവതരണം അഞ്ജു പി അർജുനൻ. രചന നിർവഹണ സഹായം കണ്ണകി കെ എസ്. വയലിൻ ആവിഷ്കാരം നിർവഹണം സി എസ് അനുരൂപ്.
2: രാഗം
3: സംഗീതം ഏഴ് സ്വരങ്ങളും തഴുകി വന്ന് പ്രപഞ്ചസൃഷ്ടിയുടെ സ്പന്ദനത്തെയാകെ സ്വാധീനിക്കുന്ന ഒന്ന്. ഭാഷയുടെ അതിർവരമ്പുകളില്ലാതെ നിർവചനങ്ങൾക്കതീതമായി പണ്ഡിതനും പാമരനും ഒരേപോലെ അനുഭൂതി വിടർത്തുന്ന ഈ കലയുടെ ശാഖയ്ക്ക് ആസ്വാദനത്തിന് എന്നും പത്തരമാറ്റ് തന്നെ. രാഗതാള പദാശ്രയമായത് സംഗീതം എന്നാണ് നാട്യശാസ്ത്രത്തിൽ സംഗീതത്തെക്കുറിച്ച് പറയുന്നത്. നമുക്ക് ഇമ്പമാകുന്ന സംഗീതത്തിൻ്റെ ഗാനങ്ങളുടെ രാഗവിസ്മയങ്ങളെക്കുറിച്ചുള്ള സംഗീതലോകത്തെ മികച്ച സൃഷ്ടികളുടെ വയലിൻ ആവിഷ്കാരം കൂടി സമന്വയിപ്പിക്കുന്ന ഈ രാഗപരിചയത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം.
0: രാഗപരിചയം.
2: രാഗം
3: ബിഹാഗ്.

ബിഹാർ. ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതത്തിലെ ഏറ്റവും മനോഹരവും ജനപ്രിയവുമായ രാഗങ്ങളിലൊന്നാണ് ബിഹാർ. ബിലാവൽ ധാട്ട് ആധാരമാക്കിയ ഈ രാഗം മാധുര്യവും ശാന്തതയും പ്രണയഭാവവും ഒരുമിച്ചു ചേരുന്ന സവിശേഷമായ സംഗീതാനുഭവം സമ്മാനിക്കുന്നു. രാത്രിയുടെ രണ്ടാം യാമത്തിലാണ് ഈ രാഗം ആലപിക്കുന്നത്. ശ്രോതാക്കളുടെ മനസ്സിൽ സന്തോഷവും സമാധാനവും സൗന്ദര്യബോധവും ഉണർത്താൻ ഈ രാഗത്തിന് പ്രത്യേക കഴിവുണ്ട്. ബിഹാഗ് ഔടവ സമ്പൂർണ ജാതിയിൽപ്പെടുന്നു. അതായത് ആരോഹണത്തിൽ 5 സ്വരങ്ങളും അവരോഹണത്തിൽ 7 സ്വരങ്ങളും ഉപയോഗിക്കുന്നു. ഈ രാഗത്തിൻ്റെ പ്രധാന സ്വരം, അതായത് വാദിസ്വരം, ഗാന്ധാരമായും അതിനെ അനുബന്ധമായ സ്വരം, അതായത് സംവാദിസ്വരം, നിഷാദമായും കണക്കാക്കപ്പെടുന്നു. ബിഹാഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ശുദ്ധമധ്യമവും തീവ്രമധ്യമവും ഒരുപോലെ ഉപയോഗിക്കുന്നതിലാണ്. ഈ രണ്ട് മധ്യമങ്ങളുടെ മനോഹരമായ പ്രയോഗം രാഗത്തിനെ അതിൻ്റെ തനതായ മാധുര്യവും ഭാവസമ്പത്തും നൽകുന്നു. ഋഷഭവും ധൈവതവും ആരോഹണത്തിൽ സാധാരണ ഒഴിവാക്കുകയും അവരോഹണത്തിൽ മാത്രം വളരെ സൂക്ഷ്മമായി മീണ്ട് ഉപയോഗിച്ച് അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ രാഗത്തിൻ്റെ വ്യക്തിത്വം എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും. ബിഹാഗിൻ്റെ പ്രധാന രസം ശൃംഗാരമാണ്. പ്രണയം, ആനന്ദം, ശാന്തത, സൗന്ദര്യം എന്നിവ ഈ രാഗത്തിലൂടെ മനോഹരമായി പ്രകടമാകുന്നു.

സംഗീത പഠനം ആരംഭിക്കുന്ന വിദ്യാർത്ഥികൾക്കും പ്രഗത്ഭരായ സംഗീതജ്ഞർക്കും ഒരുപോലെ പ്രിയപ്പെട്ട രാഗമാണ് ഇത്. മാരു ബിഹാഗ്, നാട്ട് ബിഹാഗ്, ബിഹാഗറ എന്നിവ ഈ രാഗത്തിൻ്റെ പ്രശസ്തമായ വകഭേദങ്ങളാണ്. ഹിന്ദുസ്ഥാനി സംഗീത പാരമ്പര്യത്തിൽ കാലാതീതമായ സ്ഥാനമാണ് ബിഹാഗിനുള്ളത്. മാധുര്യമാർന്ന സ്വരസഞ്ചാരവും ആഴമുള്ള ഭാവപ്രകടനവും കൊണ്ട് ഈ രാഗം ഇന്നും സംഗീതാസ്വാദകരുടെ ഹൃദയത്തിൽ പ്രത്യേക സ്ഥാനം നിലനിർത്തുന്നുണ്ട്. ആസ്വദിക്കാം. ഈ രാഗത്തിൻ്റെ തണലിൽ 1988 പുറത്തിറങ്ങിയ കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന ചിത്രത്തിൽ ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം പകർന്ന് KS ചിത്ര ആലപിച്ച ഒരു അനശ്വര ഗാനത്തിൻ്റെ വയലിനാവിഷ്കാരം.

പോലെ സുപ്രധാന സ്ഥാനമുള്ള അതിഭാവസമ്പന്നമായ രാഗമാണ് സിന്ധുഭൈരവി. കരുണ, വിരഹം, ഭക്തി, ശോകം എന്നീ വികാരങ്ങളെ ഹൃദയസ്പർശിയായി അവതരിപ്പിക്കാൻ ഈ രാഗത്തിന് അസാധാരണമായ കഴിവുണ്ട്. ഭാവപ്രകടനത്തിലെ സ്വാതന്ത്ര്യവും 12 സ്വരങ്ങളും സന്ദർഭാനുസരണം ഉപയോഗിക്കാനുള്ള സൗകര്യവും സിന്ധുഭൈരവിയെ മറ്റ് പല രാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ഇത് ആശ്വരി ധാട്ടിൽ നിന്നും ഉത്ഭവിച്ചതായി കണക്കാക്കുന്നു. കർണാടക സംഗീതത്തിൽ ഇത് ഹനുമത്തോടിയുടെ ജന്യരാഗമായും ഭാഷാംഗരാഗമായും പരിഗണിക്കപ്പെടുന്നു. ഭാഷാംഗരാഗമായതിനാൽ അടിസ്ഥാന സ്വരങ്ങൾക്ക് പുറമേ ആവശ്യാനുസരണം അന്യസ്വരങ്ങളും ഉപയോഗിക്കപ്പെടുന്നു. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ മധ്യമം വാദിസ്വരവും ഷഡ്ജം സംവാദിസ്വരവുമായി കണക്കാക്കപ്പെടുന്നു. കർണാടക സംഗീതത്തിൽ സാധാരണയായി ധൈവതം വാദിയും ഗാന്ധാരം സംവാദിയുമായാണ് പരിഗണിക്കുന്നത്. ഈ രാഗം പൊതുവെ വക്രജാതി രാഗമായി വിശേഷിപ്പിക്കപ്പെടുന്നു. പരമ്പരാഗതമായി ഇത് രാവിലെ വൈകിയ സമയത്ത് ആലപിക്കുകയോ വായിക്കുകയോ ചെയ്യുന്നതാണ്. സിന്ധുഭൈരവി അതിൻ്റെ ഭാവസമ്പന്നത കൊണ്ടാണ് ഏറ്റവും കൂടുതൽ പ്രശസ്തമായത്. വിരഹം, ദുഃഖം, കരുണ, ഭക്തി തുടങ്ങിയ വികാരങ്ങളെ വളരെ ആഴത്തിൽ അവതരിപ്പിക്കാൻ ഈ രാഗത്തിന് കഴിയും. അതിനാൽ ഭജനകൾ, കൃതികൾ, തില്ലാനകൾ, ലളിത ശാസ്ത്രീയ ഗാനങ്ങൾ, ലളിത സംഗീതം എന്നിവയിൽ ഈ രാഗം വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. ഭാവാവിഷ്കാരത്തിന് വലിയ സ്വാതന്ത്ര്യം ലഭിക്കുന്നുവെങ്കിലും ദീർഘമായ രാഗാലാപനങ്ങൾക്ക് ഇത് സാധാരണയായി ഉപയോഗിക്കാറില്ല. സംഗീത കച്ചേരികളുടെ അവസാന ഭാഗങ്ങളിൽ അവതരിപ്പിക്കുന്ന ഇനങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ രാഗങ്ങളിലൊന്നാണ് സിന്ധുഭൈരവി. സിന്ധുഭൈരവിയിൽ നിരവധി പ്രശസ്ത കൃതികൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. പുരന്ദരദാസരുടെ വെങ്കടാചല നിലയം, മധുരൈ ടി ശ്രീനിവാസന്റെ കരുണൈ ദൈവമേ, ലാൽഗുഡി ജി ജയരാമന്റെ തില്ലാന എന്നിവ ഈ രാഗത്തിലെ ശ്രദ്ധേയമായ കർണാടക സംഗീത കൃതികളാണ്. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ രവിശങ്കർ, വിലായത്ത് ഖാൻ, ഹരിപ്രസാദ് ചൗരസ്യ തുടങ്ങിയ മഹാന്മാർ ഈ രാഗത്തെ അതിമനോഹരമായി അവതരിപ്പിച്ച് അതിൻ്റെ ഭാവസൗന്ദര്യം ലോകമെമ്പാടും ജനപ്രിയമാക്കിയിട്ടുണ്ട്. ഭാവപ്രകടനത്തിൻ്റെ അനന്ത സാധ്യതകളും മാധുര്യവും ഭക്തിരസവും ഒരുമിച്ചു ചേർന്ന അപൂർവ രാഗമാണ് സിന്ധുഭൈരവി. ശാസ്ത്രീയ സംഗീതത്തിലും ലളിത സംഗീതത്തിലും ഒരുപോലെ അനശ്വരമായ ഈ രാഗം സംഗീതാസ്വാദകരുടെ ഹൃദയത്തിൽ എന്നും പ്രത്യേക സ്ഥാനം നിലനിർത്തുന്നു. ആസ്വദിക്കാം 2004 പുറത്തിറങ്ങിയ ഓട്ടോഗ്രാഫ് എന്ന ചിത്രത്തിൽ പാ വിജയിയുടെ വരികൾക്ക് ഭരദ്വാജ് ഈണം പകർന്ന് KS ചിത്ര ആലപിച്ച ഒരു മനോഹര ഗാനത്തിൻ്റെ വയലിനാവിഷ്കാരം.

0: राग परिचयम्
1: रागम्
2: कलावति हिंदुस्तानी संगीतത്തിലും കർണാടക സംഗീതത്തിലും ഒരുപോലെ ശ്രദ്ധേയമായ പഞ്ചസ്വര രാഗമാണ് കലാവതി. മാധുര്യവും ശാന്തതയും പ്രണയഭാവവും ഭക്തിഭാവവും ഒരുപോലെ ഉണർത്താൻ കഴിവുള്ള ഈ രാഗം വൈകുന്നേരങ്ങളിലും രാത്രിയുടെ ആദ്യഘട്ടത്തിലും ആലപിക്കപ്പെടുന്ന മനോഹരമായ ഒരു രാഗമാണ്. ലളിതമായ സ്വരഘടനയും ഹൃദ്യമായ സ്വരസഞ്ചാരവും കാരണം സംഗീത ആസ്വാദകരുടെയും കലാകാരന്മാരുടെയും പ്രിയപ്പെട്ട രാഗങ്ങളിലൊന്നാണ് ഇത്. കലാവതി ഖമാജ് ധാട്ട് അടിസ്ഥാനമാക്കിയുള്ള ഔഡവ ഔഡവ രാഗമാണ്. ആരോഹണത്തിലും അവരോഹണത്തിലും 5 സ്വരങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഈ രാഗത്തിൽ ഋഷഭം, മധ്യമം എന്നീ സ്വരങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കപ്പെടുന്നു. ഉപയോഗിക്കുന്ന സ്വരങ്ങൾ സ, ഗ, പ, ധ, നി എന്നിവയാണ്. രാഗത്തിൻ്റെ പ്രധാന സ്വരം അഥവാ വാദിസ്വരം പഞ്ചമമായും സംവാദിസ്വരം ഷഡ്ജം അല്ലെങ്കിൽ നിഷാദമായും കണക്കാക്കപ്പെടുന്നു. സാധാരണയായി രാത്രിയുടെ 2-3 യാമങ്ങളിലാണ് ഈ രാഗം ആലപിക്കാറുള്ളത്. ശൃംഗാരരസവും ഭക്തിരസവും മനോഹരമായി അവതരിപ്പിക്കാൻ ഈ രാഗത്തിന് കഴിയും. അതിനാൽ തന്നെ മനസ്സിനെ ശാന്തതയും സമാധാനവും പകരുന്ന ഒരു രാഗമായി കലാവതി അറിയപ്പെടുന്നു. കർണാടക സംഗീതത്തിൽ കലാവതിക്ക് വളരെ അടുത്ത ബന്ധമുള്ള ജന്യരാഗമാണ് വലജി അഥവാ വലച്ചി. വലച്ചി ഇത് 28-ാമത് മേളകർത്താരാഗമായ ഹരികാംഭോജിയുടെ ജന്യരാഗമായി കണക്കാക്കപ്പെടുന്നു. സ്വരഘടനയിലെ ഈ സാമ്യം കാരണം കലാവതിയും വലജിയും തമ്മിൽ അടുത്ത സംഗീതബന്ധം കണക്കാക്കപ്പെടുന്നു. ഈ രാഗത്തിൽ നിരവധി മനോഹരമായ കൃതികൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അവയിൽ ഏറ്റവും പ്രശസ്തമായത് സംഗീത ത്രിമൂർത്തികളിൽ ഒരാളായ മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച കലാവതി കമലാസന യുവതി എന്ന കൃതിയാണ്. ആദിതാളത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഈ കൃതി കാശ്മീരിലെ ദേവിയായ ശാരദാദേവിയെ സ്തുതിക്കുന്ന ഭക്തിനിർഭരവും ധ്യാനാത്മകവുമായ ഒരു മഹത്തായ സൃഷ്ടിയാണ്. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ഗോരേ ഗോരേ മുഖ്പർ, പിയാഖർ ആയേന,

തുടങ്ങിയ ബന്ദിഷുകളും പ്രശസ്തമാണ്. മാധുര്യവും ലാളിത്യവും ഭാവഗാംഭീര്യവും ഒരുമിക്കുന്ന കലാവതി എന്ന രാഗം സംഗീതാസ്വാദകരുടെ മനസ്സിൽ എന്നും പ്രത്യേക സ്ഥാനം നേടിയിട്ടുള്ള ഒരു രാഗമാണ്. ശാന്തതയും ആനന്ദവും പകരുന്ന അതിൻ്റെ സ്വരസഞ്ചാരം ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ സമ്പന്നമായ പാരമ്പര്യത്തെ മനോഹരമായി പ്രതിഫലിപ്പിക്കുന്നു. ആസ്വദിക്കാം. 1978 പുറത്തിറങ്ങിയ ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിൽ ONV കുറുപ്പിൻ്റെ വരികൾക്ക് സലിൽ ചൗധരി ഈണം പകർന്ന് KJ യേശുദാസ് ആലപിച്ച ഒരു മനോഹര ഗാനത്തിൻ്റെ വയലിൻ ആവിഷ്കാരം.

0: രാഗ പരിചയം.
1: രാഗം
2: ഓരോ രാഗവും ഒരു വികാരത്തെയും, ഓരോ സ്വരവും ഒരു അനുഭൂതിയെയും, ഓരോ താളവും ഒരു ജീവശ്വാസത്തെയും പ്രതിനിധീകരിക്കുന്നു. സംഗീതം അത് സ്വരങ്ങളുടെ വെറും കൂട്ടായ്മയല്ല, ആത്മാവിന്റെ ഭാവപ്രകടനമാണ്. സംഗീതത്തിന്റെ ഈ യാത്രയിൽ ഓരോ രാഗവും നമ്മെ ആനന്ദത്തിലേക്കും ആത്മീയതയിലേക്കും കൂട്ടിക്കൊണ്ടുപോയി. രാഗങ്ങളുടെ അനന്തലോകത്തേക്ക് ഒരു യാത്ര, രാഗപരിചയം. കേൾക്കാം ഇനി അടുത്ത അധ്യായത്തിൽ. ഞാൻ അഞ്ജു പി അർജുനൻ. ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. ശ്രോതാക്കളുടെ സന്ദേശങ്ങളും ശബ്ദ സന്ദേശങ്ങളും അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 9447072669. നമ്പർ ഒരിക്കൽ കൂടി: 9447072669. സംഗീതമാകുന്ന മഹാസാഗരത്തിന്റെ ആഴങ്ങളിലേക്കുള്ള കൂടുതൽ രാഗയാത്രകളുടെ വിസ്മയങ്ങളുമായി രാഗപരിചയ പരമ്പര വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹാശംസകൾ.
0: രാഗപരിചയത്തിന്റെ ഇന്നത്തെ അധ്യായം സമാപിക്കുന്നു.

0: അവതരണം അഞ്ജു പി അർജുനൻ. രചന നിർവഹണ സഹായം കണ്ണകി കെ എസ്. വയലിൻ ആവിഷ്കാരം നിർവഹണം സി എസ് അനുരൂപ്.
1: രാഗപരിചയം. കർണാടക ചലച്ചിത്ര സംഗീത ശാഖകളെ കോർത്തിണക്കി വിവിധ രാഗങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രത്യേക പരിപാടി.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
2: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: നേർവഴി. നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് നേർവഴിയിൽ ലോട്ടറി വിൽപ്പന ഉപജീവന മാർഗമാക്കിയ സജീവ് കെയുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം.
1: എല്ലാ പ്രിയപ്പെട്ടവർക്കും നേർവഴിയിലേക്ക് സ്വാഗതം. ഇന്ന് നേർവഴിയിൽ നമ്മളോടൊപ്പം കൂടെയുള്ളത് സജീവ് കെ ആണ്. ലോട്ടറി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ജോലിയിലാണ് അദ്ദേഹം ഏർപ്പെട്ടിരിക്കുന്നത്. ലോട്ടറി വിൽപ്പന ആരംഭിക്കുന്നതിന് മുൻപ് എന്ത് ജോലിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്?
2: പെയിന്റിങ്ങിന്റെ പണിക്ക് പോകുമായിരുന്നു. ഒരു 10 വർഷത്തോളം ഞാൻ പെയിന്റിങ്ങിന്റെ പണിക്ക് പോകുമായിരുന്നു. അന്ന് ചെറിയ കാഴ്ച കൊണ്ടായിരുന്നു കണ്ണ്. അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ പണിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടത് കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായിട്ടും പോയത്. കൊച്ചിലെ കാഴ്ചക്കുറവ് ഒരു കണ്ണിന് ഉണ്ടായിരുന്നു സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്. 7-ാം ക്ലാസ് വരെ പഠിക്കാൻ പറ്റിയിട്ടുള്ളു. അതിനിടയ്ക്ക് വെച്ച് കാഴ്ച ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്ന് എങ്കിലും 7-ാം ക്ലാസ് പഠിത്തം നിർത്തിയിട്ട് പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ പണിയായിട്ട് പോയി. പെയിൻറ്റിങ്ങിൻ്റെ പണി പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഒരു കണ്ണിന് പൂർണ്ണമായിട്ടും കാഴ്ച അങ്ങ് പോയി. അങ്ങനെ കുറേ ഓപ്പറേഷനൊക്കെ ചെയ്തിട്ടും കാഴ്ച കിട്ടിയിട്ടില്ലായിരുന്നു. കണ്ണ് പിന്നെ എടുത്ത് മാറ്റുകയാണ് ചെയ്തത്. ഇപ്പോൾ പ്ലാസ്റ്റിക് കണ്ണാണ് ഇരിക്കുന്നത്. അതും കഴിഞ്ഞിട്ടും 1 വർഷത്തോളം പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ പണിക്ക് പോയി. പോയിക്കൊണ്ടിരുന്നപ്പോൾ വലത് കണ്ണിൻ്റെയും കാഴ്ച പൂർണ്ണമായിട്ടും പോയി. ഇപ്പോഴും തമിഴ്നാട്ടിലെ ചികിത്സയിലാണ്. ഒരു ചെറിയ ഒരു വട്ടം കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അത് കിട്ടുന്നില്ല. അവർ കണ്ണ് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് ലേസറൊക്കെ ചെയ്തുകൊണ്ട് ഇപ്പോഴും ഇരിക്കുകയാണ്. ഇപ്പോഴും ചികിത്സയിലാണ് നിലവിൽ.
1: ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്.
2: ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. 2 മാസം കൂടുമ്പോൾ പോകും തമിഴ്നാട്ടിൽ.
1: വീട്ടിൽ ആരൊക്കെയുണ്ട്?
2: വീട്ടിൽ വൈഫും 2 മക്കളുമാണ്.
1: കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു?
2: മൂത്തവൻ +1, ഇളയാള് 9-ാം ക്ലാസ്സിൽ.
1: രണ്ട് ആൺകുട്ടികളാണ്.
2: മൂത്തവന് ക്ലാസ് ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. ബുദ്ധിമുട്ടിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലോട്ടറി ബിസിനസ്സാണ് ഇപ്പോഴും നിലവിലുള്ളത്. അകന്നിപ്പോൾ ലോട്ടറി വിറ്റാൽ തുച്ഛമായൊരു വരുമാനം മാത്രമേ കിട്ടുന്നുള്ളൂ. ലോട്ടറി വിൽപ്പനയിൽ ഇപ്പോൾ ഞാനൊരു 30 ടിക്കറ്റാണ് ഡെയിലി വിൽക്കുന്നത്. അപ്പോൾ അതിൽ എനിക്കൊരു 190 രൂപ ലാഭമായിട്ട് കിട്ടും. പ്രൈസ് ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് കിട്ടും, പക്ഷേ പ്രൈസ് വളരെ കുറവാണ്. അതുകൊണ്ട് കച്ചവടം നേരത്തെ ഉള്ള അത്രയും ആ ഒരു കച്ചവടം ഇല്ല. പണ്ട് 40 രൂപ സമയത്ത് കച്ചവടം ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറവാണ്.
1: വൈഫിന് ജോലിയുണ്ടോ?
2: ഇല്ല, വൈഫിന് ജോലിയില്ല. തൊഴിലുറപ്പിന് പോകുമായിരുന്നു. വൈഫ് 2 വർഷമായിട്ട് ഒന്നിനും പോകാൻ പറ്റാതെ വീട്ടിലൊരു അവശ്യ നിലയിൽ കിടപ്പുകയാണ്. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടും ശരിയല്ല. നട്ടലിൻ്റെ പ്രശ്നം.

0: ഉണ്ടായി. അങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് ഇപ്പോൾ റെഡി ആയിട്ടില്ല. ഇതുവരേക്കും ഡോക്ടർ പറയുന്ന പല്ലിയാവുള്ളെന്നാണ് പറയുന്നത്. ഇതുവരേക്കും നല്ല ഇതായിട്ടില്ല.
1: കുട്ടികൾ രണ്ടുപേരും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുമോ?
0: ഇപ്പോഴും കാര്യങ്ങൾ അവരും ഞാനും കൂടെ ഒക്കെ തന്നെയാണ് ചെയ്യുന്നത്. മറ്റു വിഷയങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളെ സാമ്പത്തിക നിലവാരം വളരെ ബുദ്ധിമുട്ടിലുള്ള ആളാണ് ഞാൻ.
1: ഫാമിലി ബാക്കിയുള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ടോ?
0: സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ചേട്ടനുണ്ട്. ചേട്ടന് അങ്ങനെ സപ്പോർട്ട് ചെയ്യാനുള്ള സാമ്പത്തികസ്ഥിതിയിലല്ല. നേരത്തെ ഒക്കെ വെളിയിലായിരുന്നു, ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പൊ നാട്ടിലായോണ്ട്
1: അവർക്കും ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്
0: പറ്റുന്നില്ല. പിന്നെ എന്റെ അപ്പച്ചിയാണ് എനിക്ക് ശരിയെ സപ്പോർട്ട് ചെയ്യുന്നത്, അച്ഛന്റെ ഇളയ
1: സഹോദരി.
0: ഇളയ സഹോദരി അപ്പച്ചി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൊച്ചുങ്ങൾക്ക് പുസ്തകമൊക്കെ മേടിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. കുറെ കാര്യം അപ്പച്ചിയുടെ മക്കളുടെ അടുത്തൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കും. പിന്നെ രണ്ടാമത്തെ അപ്പച്ചിയുടെ അടുത്തൊക്കെ പറഞ്ഞ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ച് ആണ് കാര്യങ്ങൾ ഇതുവരെയ്ക്കും അങ്ങനെ പോവാണ്.
1: വൈഫിന് ഇപ്പം സുഖമില്ലാന്ന് പറഞ്ഞല്ലോ, അത് കുറച്ചൊക്കെ ബെറ്ററായി വരുന്നുണ്ടോ?
0: ഇനി ഒരു വലിയ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്നാണ് ഡോക്ടർ പറയുന്നത്. നമ്മൾ ആദ്യം ചെറിയ ഹീ ഹോൾ സർജറിയാണ് ചെയ്തത്. അതിൽ റെഡി ആവുമെന്ന് വിചാരിച്ച്, പക്ഷേ സംഭവം എല്ലാം റെഡി ആയിട്ടില്ല. സർജറി വേണമെന്നാണ് പറയുന്നത്. അതിപ്പോ ഉടനെ എന്തായാലും പറ്റൂലെന്നുള്ള ഇതിൽ പോവാണ്.
1: ഇനി മുന്നോട്ട് എന്തെങ്കിലും വേറെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആലോചിക്കുന്നുണ്ടോ?
0: വേറെ ഒന്നിനും പറ്റില്ല മേഡം. വേറെ ഞാൻ ഇളയ്ക്കുന്ന കസേര വരിയാനായിട്ട് ശ്രമിച്ചു നോക്കി ഇപ്പോഴും ഈ അടുത്ത കാലമായിട്ട്. പക്ഷെ അതിന് ഒരാഴ്ച പോയപ്പോഴും നമ്മളെ വീട്ടിലെ താളമാകെ തെറ്റി,
1: വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ
0: പറ്റാതായി. അങ്ങനെ പിന്നെ അത് നിർത്തി. പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല കസേര വരിച്ചില്. ആറുമാസമെങ്കിലും അതിന്റെ കൂടെ നിന്നാലേ മാത്രമേ അത് പഠിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പോകുമ്പോൾ എനിക്ക് വീട്ടിലെ ഡെയിലിയുള്ള കാര്യങ്ങൾ കുഴയും. അതുകൊണ്ട് അത് നിർത്തിയിട്ട് പിന്നെ ഇപ്പൊ ലോട്ടറിയിലേക്ക് തന്നെ വീണ്ടും വന്നേക്കാണ്.
1: ലോട്ടറി വിൽപ്പനയ്ക്ക് വേണ്ടി പോണെങ്കിൽ രാവിലെ എത്ര മണിക്ക് പോകും?
0: ഞാൻ ഒരു 7 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങും.
1: രാവിലെ പോകണം അല്ലേ?
0: രാവിലെ പോകണം. നമ്മള് സമയം എന്ന് പറയാൻ 3 മണി വരെയാണ്. 3 മണിക്കാകുമ്പോൾ വെച്ച് അന്നത്തെ ടിക്കറ്റ് വിറ്റ് തീർക്കണം.
1: 30 എണ്ണമാണ് എടുക്കുന്നത്.
0: 30 ടിക്കറ്റ് ആണ് എടുക്കുന്നത്. നേരത്തെ 50 ടിക്കറ്റ് എടുക്കുമായിരുന്നു ഈ 40 രൂപയായിരുന്ന സമയത്ത്. അപ്പൊ അന്ന് വിൽക്കുമായിരുന്നു, ഇപ്പൊ പാടാണ്, വിൽക്കാൻ പറ്റുന്നില്ല. അതിൽ നിന്നുള്ള ഒറ്റ വരുമാനത്തിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്.
1: ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സഹായങ്ങൾ? അങ്ങനെ
0: ഗവൺമെന്റിന്റെ ഭാഗത്ത് പെൻഷൻ ഉണ്ട്. ആ ഒരു സഹായം കൂടെ ഉള്ളതുകൊണ്ട് പെൻഷൻ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. പെൻഷൻ സർക്കാർ കൂട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ട്.
1: ഇപ്പോൾ നിലവിൽ എത്ര രൂപയാണ് പെൻഷൻ?
0: 2000.
1: പക്ഷേ എനിക്ക് തോന്നുന്നു സാധനങ്ങൾക്കും എല്ലാത്തിനും വില എല്ലാം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചും കൂടി പെൻഷൻ എമൗണ്ട്
0: കൂട്ടിയാൽ നമ്മളെ പോലുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വളരെ ഒരു ഉപകാരമായ പെൻഷൻ. നേരത്തെ നമുക്ക് യഥാർത്ഥത്തിൽ കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്നതാണ്. എല്ലാ പെൻഷനും കൂടെ ഏകീകരിച്ചുകൊണ്ട് അത് നമുക്ക് കുറഞ്ഞു.
1: എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു ഈ പരിപാടിയൊക്കെ കേട്ടിട്ട് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഗവൺമെന്റ് ലെവലിൽ നിന്നും വരുമെന്ന് കരുതാം. ദിവ്യാംഗ ആ വിഭാഗത്തിൽപ്പെട്ടവർക്ക് കുറച്ചുകൂടി പ്രയോറിറ്റി കൊടുത്ത് പെൻഷൻ എമൗണ്ട് കൂട്ടിയാൽ അത്രയും സഹായം ആവും.
0: അതെ അതെ, ആ പെൻഷൻ എമൗണ്ട് കൂട്ടുകയാണെങ്കിൽ നമുക്ക് അത്രയും ഒരു സഹായം ആവും.
1: സ്വയം തൊഴിൽ എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും സഹായങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടോ? വേറെ ഏതെങ്കിലും
0: ശ്രമിച്ചിട്ടുണ്ട് മേഡം, ഇതുവരെയ്ക്ക് നടന്നിട്ടില്ല.
1: എന്തായിരുന്നു ശ്രമിച്ചു നോക്കി?
0: വീട്ടിൽ വല്ല ചന്ദനത്തിരി ഉണ്ട്, അങ്ങനെ വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ലായിരുന്നു.
1: ചെയ്ത് നോക്കിയോ? അതോ പ്ലാൻ
0: നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഫലവത്തായില്ല. എല്ലാരും കമ്പനി തിരികളൊക്കെയാണ് എടുക്കാൻ നോക്കുന്നത്.
1: കുറച്ചുകൂടി ബ്രാൻഡഡ് ആയിട്ടുള്ള കവറുകളും എല്ലാം
0: കടക്കാരൊക്കെ അങ്ങനെ എടുക്കുള്ളൂ. നമ്മൾ കൊണ്ട് ചെല്ലുമ്പോൾ അത് വലിയ പാടാണ്.
1: സംഘടനാപരമായിട്ട് ഇപ്പം കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പോലുള്ള സംഘടനകളുണ്ടല്ലോ.
0: കെപി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഒരു 30 പേർക്ക് ഭക്ഷ്യധാന്യ കിറ്റ് കൊടുക്കുന്നുണ്ട്. അതിൽ എന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
1: ഇപ്പൊ നമുക്കറിയാം എല്ലാ സാധനത്തിനും വില കൂടുന്ന ഒരു സമയത്ത് കുറച്ചും കൂടി ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളെ പ്രാപ്തരാക്കേണ്ട ഒരു ചുമതല എല്ലാ തലങ്ങളിൽ നിന്നും വേണം അല്ലേ?
0: എല്ലാ തലങ്ങളിൽ നിന്നും വേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലോട്ടറി തൊഴിലാണ് എൻ്റെ ഇപ്പോഴത്തെ തൊഴിൽ. പക്ഷെ അതിൽ മുന്നോട്ട് പോയി ലോട്ടറിക്ക് എന്തെങ്കിലും ഒരു വില കുറയ്ക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ കമ്മീഷൻ കൂട്ടിത്തരുകയോ ഒക്കെ ചെയ്താൽ ഇപ്പോൾ 6 രൂപയാണ് നമുക്ക് ഒരു ടിക്കറ്റ് വിറ്റാൽ കിട്ടുന്നത്. നേരത്തെ അതല്ല, എന്നാൽ കൂടുതൽ 8 രൂപ കിട്ടുമായിരുന്നു. അതിന് 6 രൂപയാക്കി പിന്നെ കമ്മീഷൻ കുറച്ച്. അല്ലായിരുന്നെങ്കിൽ നമുക്ക് 10-300 രൂപയൊക്കെ കിട്ടുമായിരുന്നു ഡെയിലി. അങ്ങനെ അതും പെൻഷനും കൂടെ ഒക്കെ ആകുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമായിരുന്നു. അതിൽ ലോട്ടറിയിലൊരു ഘടന മാറ്റം വരുത്തിയാൽ കുറച്ചും കൂടി വിൽക്കുകയും ചെയ്യും, നമുക്കൊരു നേട്ടമായാലും അതെങ്കിലും ഒന്ന് ചെയ്ത് കിട്ടിയാൽ മതിയായിരുന്നു.
1: അതുപോലെ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സപ്പോർട്ടുകളോ അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്നുണ്ടോ?
0: പഠനവുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്. അതായത് കണ്ണിന് കാഴ്ചയില്ലാത്തവിടെ മക്കൾക്ക് നേരത്തെ 5000 രൂപയായിരുന്നു, ഇനിയിപ്പോൾ +1 ആയതുകൊണ്ട് 7500 രൂപ കിട്ടുമെന്നാണ് പറയുന്നത്. അപേക്ഷ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വരെ 5000 രൂപ വെച്ച് 2 പേർക്കും കിട്ടുമായിരുന്നു വർഷത്തിൽ. ഭിന്നശേഷി കോർപ്പറേഷൻ അവരെ ഇതിലാണ് തരുന്നത്. സാമൂഹിക നീതി വകുപ്പ്
1: ഭിന്നശേഷി കോർപ്പറേഷനിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കുന്നുണ്ട്. പഠിച്ചതൊക്കെ എവിടെയാണ്?
0: പഠിച്ചത് 4 കോട് വഞ്ചൂർ എന്ന് പറയും. വഞ്ചൂർ സ്കൂളിലാണ് പഠിച്ചത്. 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളു. പിന്നീട് എനിക്ക് പഠിക്കാത്ത സാഹചര്യത്തിൽ പറ്റാതായി. കാരണം അന്ന് ജോലിയൊന്നുമില്ലായിരുന്നു, അച്ഛന് അസുഖം ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് ശരിക്കും പഠിക്കാൻ പറ്റാതായിപ്പോയി. പിന്നൊക്കെ ഈ കണ്ണിന് കാഴ്ച ഇങ്ങ് കുറഞ്ഞ് വന്നുകൊണ്ട് നോട്ടുകളും കാര്യങ്ങളും ഒക്കെ എഴുതാൻ മറ്റുള്ളവരെ ആശ്രയിക്കുന്നതുകൊണ്ട് അന്നത് പറ്റാതെ വന്നു പോയി. പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി.

0: ില്ല.
1: സാധാരണ സ്കൂളിൽ
0: ആ സാധാരണ സ്കൂളിലാണ് പഠിച്ചത്. എനിക്ക് അറിയില്ല, ഞാൻ ഇവിടെ എൻ്റെ സ്കൂളുകളൊക്കെ ഉണ്ടെന്നും ഉള്ള കാര്യം അറിയില്ലായിരുന്നു. നമുക്കറിയില്ലായിരുന്നു ഇവിടെ എൻ്റെ സ്കൂളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം അന്നറിയില്ലായിരുന്നു. എനിക്ക് ഇപ്പോൾ 51 വയസ്സായി. അപ്പോൾ ഒന്നിൽ ചേർക്കുന്നതിന് 51-ലാണ്. അപ്പോൾ അന്ന് ഞാൻ ഇവിടെ എൻ്റെ
1: സ്കൂളുകൾ ഉണ്ടെന്ന് അറിയില്ല. 7-ാം ക്ലാസ് വെച്ച് പഠനം നിർത്തി എന്ന് പറഞ്ഞല്ലോ, അത് കഴിഞ്ഞിട്ട് പിന്നീട് പെയിന്റിംഗ് ജോലിക്കാണോ പോയിക്കൊണ്ടിരുന്നത്?
0: അല്ല, പെയിന്റിംഗ് ജോലിക്ക് മുമ്പായിട്ട് 7-ാം ക്ലാസ് കഴിഞ്ഞ ശേഷം ബോംബെയിൽ എന്നെ ഒരു ബന്ധു കൊണ്ടുപോയി. ടയറിൻ്റെ പണിക്കാണ് കൊണ്ടുപോകുന്നത്. ശരിക്കും പറഞ്ഞാൽ അതോടുകൂടി തന്നെ കാഴ്ച ഫുള്ളായിട്ട് പോയത്, അങ്ങ് കുറഞ്ഞു പോയത് കണ്ണിൻ്റെ. അന്നും കുറവായിരുന്നു, പക്ഷേ അവിടെ വെച്ചെന്ന് കഠിനമായിട്ട് നമ്മൾ പണിയെടുക്കേണ്ടി വന്നു. രാത്രിയും പകലും ഒക്കെ പുള്ളി പറഞ്ഞ രീതിയിലൊന്നുമല്ല അവിടെ ചെന്നിട്ട് പണി ചെയ്യേണ്ടി വന്നു.
1: എന്ത് ജോലിയായിരുന്നു ചെയ്തത്?
0: ടയർ പഞ്ചർ ഫിറ്റിംഗ്. വലിയ ലോറികളിലെ ബസ്സുകളിലേക്ക് ടയർ പഞ്ചർ ഫിറ്റിംഗ് ആയിട്ട് ആണ് കൊണ്ടുപോകുന്നത്.
1: കൂടുതൽ സ്ട്രെയിൻ വേണ്ടി വന്നു,
0: ഭയങ്കരമായിട്ട് സ്ട്രെയിൻ വേണ്ടി വന്ന്. രാത്രിയും പകലും ഒക്കെ ജോലി എടുക്കേണ്ടി വന്ന്. അങ്ങനെ ഒരു 3 വർഷം മാത്രമേ അവിടെ നിന്നിട്ടുള്ളൂ. പക്ഷേ നിന്നതിൽ എൻ്റെ മൊത്തം ലൈഫ് സ്പോയിലായി പോയി.
1: തിരിച്ചെന്നിട്ട് വന്ന ശേഷമാണോ പെയിന്റിംഗ് ജോലി?
0: പിന്നെ തിരിച്ചു വന്നതിന് ശേഷമാണ് പെയിന്റിംഗ് ജോലിക്ക് പോയത്. പിന്നെ ഇവിടെ നാട്ടിൽ വന്ന് കണ്ണിന് ഓപ്പറേഷനൊക്കെ ചെയ്ത് ഇവിടെ മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം കുറച്ചുകൂടെ കാഴ്ച കിട്ടിയതിന് ശേഷമാണ് പിന്നെ പെയിന്റിംഗ് ജോലിക്ക് പോയത്. ഒരുപാട് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് രണ്ട് കണ്ണിനുമായിട്ട്, കൊച്ചിലേ തൊട്ട് തുടങ്ങിയതാണ്.
1: പെയിന്റിംഗ് ജോലിയുമായി ബന്ധപ്പെട്ട് പോകുമ്പോഴും ഇതുപോലെ രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ അത്തരത്തിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ ആക്ച്വലി പൈസ കുറച്ചും കൂടി ലോട്ടറിയേക്കാൾ കിട്ടില്ല ജോലി?
0: പൈസ കുറച്ച് കിട്ടും. ഞാൻ പോകുന്ന സമയത്ത് അന്ന് 800 രൂപയൊക്കെ ഉള്ളായിരുന്നു. ആദ്യം പോകുമ്പോഴെനിക്ക് 300 രൂപയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ അത് കൂടി കൂടി 800 രൂപ വരെ ആയപ്പോൾ മതിയാക്കേണ്ടി വന്നു.
1: ഇപ്പൊ പിന്നെ വീട്ടിലെ സാഹചര്യം അനുസരിച്ച് ലോട്ടറിയുമായി ബന്ധപ്പെട്ട ജോലിയാണ് കുറച്ചുകൂടി പറ്റുന്ന, അല്ലെ? എല്ലാ കാര്യം മാനേജ് ചെയ്യാൻ.
0: അതെ, ലോട്ടറിയെ പറ്റുള്ളൂ. വേറെ ഒന്നിനും ഇപ്പൊ ഒരു കടയിൽ പോലും നമുക്ക് നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. കാരണം അവിടുത്തെ സാധനം ഒന്നും എടുത്ത് കൊടുക്കാൻ പറ്റൂല. കടക്കാരൊക്കെ വിളിക്കുന്നുണ്ട്, അവിടെ ബേക്കറിയിലൊക്കെ നിൽക്കാനൊക്കെ വിളിച്ചിട്ടുണ്ട് പലരും. പക്ഷെ നിന്ന് കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം, പറ്റൂല.
1: പിന്നെ അല്ലാത്ത സമയങ്ങളിൽ റേഡിയോ പരിപാടികളോ അങ്ങനെയൊക്കെ കേൾക്കാറുണ്ടോ?
0: റേഡിയോ പരിപാടി കേൾക്കാറുണ്ട്, മിക്കവാറും ഒക്കെ കേൾക്കാറുണ്ട്.
1: പാട്ടൊക്കെ കേൾക്കാൻ ഇഷ്ടമാണോ?
0: പാട്ടൊക്കെ ഇഷ്ടമാണ് കേൾക്കാൻ.
1: പാടുവോ?
0: പാടാറില്ല, എന്നാലും കൂടെ പാടും എന്നുള്ളതല്ല, അങ്ങനത്തേക്ക് പറ്റൂല. പാട്ട് കേൾക്കുമ്പോൾ എൻ്റെ കൂടെ ആസ്വദിക്കും എന്നുള്ള മാത്രമേ ഉള്ളൂ.
1: അപ്പൊ എന്താണെങ്കിലും പല പല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി ഇന്നിപ്പോ കുട്ടികളെല്ലാം നല്ല നിലയിൽ പഠിച്ചു വരുന്നു. എന്തായാലും ഈ സാഹചര്യമൊക്കെ മാറുമെന്ന് തന്നെ കരുതാം.
0: മാറുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഉള്ള മാഡം.
1: തീർച്ചയായിട്ടും, കാരണം എപ്പോഴും നമ്മൾ എല്ലാവരും മുന്നോട്ട് പോകുന്നതെന്ന് വെച്ചാൽ ആ ഒരു പ്രതീക്ഷയുടെ പുറത്താണല്ലോ, നാളെ ഇതെല്ലാം മാറും അല്ലെങ്കിൽ കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിലാവും എന്നുള്ള രീതിയിൽ. അപ്പൊ തീർച്ചയായിട്ടും എല്ലാം മാറട്ടെ എന്നെല്ലാം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയതിന് പ്രത്യേകം നന്ദി. താങ്ക് യു സോ മച്ച്.
0: സ്റ്റുഡിയോയിലെ ഒരു അവസരം തന്നതിന് ഞാനും നന്ദി പറയുന്നു.
1: താങ്ക് യു.
2: ലോട്ടറി വിൽപ്പന ഉപജീവന മാർഗമാക്കിയ സജീവ് കെയുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.

പ്രതികറിയിപ്പ്. മംഗലം അണക്കെട്ടിലെ നിലവിലെ ജലനിരപ്പ് 77.4 മീറ്ററാണ്. അണക്കെട്ടിൻ്റെ പൂർണ്ണ സംഭരണശേഷിയായ ജലനിരപ്പ് 77.88 മീറ്റർ ലെവലിൽ നിന്നും ഇത് 0.48 മീറ്റർ മാത്രം താഴെയാണ്. അണക്കെട്ടിൻ്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ രാത്രി മുതൽ ആരംഭിച്ച കനത്ത മഴ തുടരുന്നതിനാൽ നിലവിൽ അണക്കെട്ടിലേക്ക് കഴിഞ്ഞ 1 മണിക്കൂറിൽ സെക്കൻഡിൽ 118.61 ക്യൂബിക് മീറ്റർ നീരൊഴുക്കുണ്ട്. ഇതിനാൽ മുൻപ് തീരുമാനിച്ച സമയത്തിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷം അണക്കെട്ടിൻ്റെ സ്പിൽവേ ഷട്ടറുകളെല്ലാം 5 സെൻറ്റിമീറ്റർ വീതം തുറക്കുന്നതും അണക്കെട്ടിലെ വൃഷ്ടി പ്രദേശങ്ങളിൽ ലഭിക്കുന്ന കനത്ത മഴ തുടരുന്ന സാഹചര്യമനുസരിച്ച് സ്പിൽവേ ഷട്ടറുകൾ 60 സെൻറ്റിമീറ്റർ വരെ ഉയർത്തിയേക്കാവുന്ന സാഹചര്യവുമുണ്ട്. ഇതിനാൽ അണക്കെട്ടിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലും അണക്കെട്ടിൻ്റെ താഴ്ഭാഗത്ത് പുഴയുടെ ഇരുകരകളിൽ താമസിക്കുന്നവരും പുഴയിൽ ഇറങ്ങുന്നവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. അറിയിപ്പ് കഴിഞ്ഞു.

ഇന്നുച്ചയ്ക്ക് 1 മണിക്ക് ഗാനമഞ്ജരി. ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി. ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് ഡോക്ടർ ലോല രാമചന്ദ്രൻ. പദം കണ്ണീർ.

0: ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിലൂടെ ഒരു യാത്ര.
1: സംഗീതശാഖയിൽ ആസ്വാദകർ ഏറെ ഇഷ്ടപ്പെടുന്നതാണ് ലളിത സംഗീതം. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും മനസ്സിൽ പതിഞ്ഞ പാട്ടിന്റെ പാലാഴിയിലേക്ക്, ലളിതം മധുരത്തിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേട്ടുപരിചയിച്ചതും ഓർമ്മയിൽ സൂക്ഷിക്കുന്നതുമായ ഒരു പിടി ലളിതഗാനങ്ങൾ സമ്മാനിച്ച ആകാശവാണിയുടെ മണിച്ചപ്പിൽ നിന്നും ഇതാ ആ ഗാനങ്ങൾ നിങ്ങൾക്കായി ഒരിക്കൽ കൂടി.
0: ലളിതം മധുരം.
1: മനുഷ്യ മനസ്സിന്റെ എന്നല്ല, പ്രകൃതിയിലെ സർവജീവജാലങ്ങളുടെ വികാര വിചാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ള സംഗീതം. ഈ ഗാനങ്ങളിൽ പ്രതിഫലിക്കുന്ന ഭാവങ്ങൾ, അനുഭവങ്ങൾ ഓരോ ശ്രോതാവിനും ചിലപ്പോഴെങ്കിലും സ്വാനുഭവമായോ തനിക്കറിയാവുന്ന പലരുടേതുമായോ ഒക്കെ തോന്നിപ്പോകാം. അതുകൊണ്ടാണ് കഥ ഒഴുകുന്ന ഗാനത്തോടൊപ്പം തുഴയാൻ ശ്രോതാക്കൾ ഇഷ്ടപ്പെടുന്നതും.
0: ലളിതം മധുരം.
1: ഇതുവരെ കാണാത്ത കണ്ണനെ കണ്ട് കാളിന്തിയുടെ തീരത്ത് നിൽക്കുന്ന ഗോപികയായതുപോലെ നമ്മെ തോന്നിപ്പിക്കുന്ന ഒരു ഗാനം. ഉള്ളിലേക്ക് ഇളം മഞ്ഞ് പെയ്തിറങ്ങുന്ന സുഖത്തോടെ തഴുകിവരുന്ന മന്ദമാരുതനിൽ അലിയുമ്പോൾ ഗോശാലപ്പെണ്ണിന്റെ ഇടം കണ്ണ് എന്തിനോ വേണ്ടി തുടിക്കുന്നു. കിളിക്കൊഞ്ചലോടെ അടുത്തുകൂടുന്ന തന്റെ കളിക്കൂട്ടുകാരനെ ഓർക്കുമ്പോൾ ഗോപികയുടെ മനസ്സിൽ ആളിപ്പടരുന്ന തീയണയ്ക്കാൻ തീർത്ഥമായി കൈക്കുമ്പിളിലേക്ക് വീഴുന്ന ഒരിക്കലും അടങ്ങാത്ത മോഹങ്ങൾ. ഹിന്ദോള രാഗത്തിന്റെ മാസ്മരിക ഭാവം ഒന്നാകെ പകർന്നു തരുന്ന ഗാനം. പലപ്പോഴും ജീവിത സന്ദർഭങ്ങളുടെ പ്രതിഫലനം കൂടിയാവുന്ന ഗാനങ്ങൾ. എത്ര കേട്ടാലും നമ്മെ ചുറ്റിവരിഞ്ഞു നിൽക്കുന്ന മാസ്മരികത. മനസ്സിൽ ഒരു മഞ്ഞുതുള്ളി പോലെ വന്നലിയുകയും വെയിൽ മായും പോലെ പോയി മറയുകയും ചെയ്യുന്നു. തലമുറ കൈമാറി കിട്ടിയ സുഹൃത്തോടെ ആത്മാവുള്ള വരികൾക്ക് ജന്മം നൽകുന്ന വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ ജീവിതഗന്ധം പേറുന്ന വരികൾ. മുരളി സിത്താരയുടെ മാസ്മരിക ഈണത്തിൽ സിത്താര കൃഷ്ണകുമാറിന്റെ അതിമധുര ആലാപനവും. കിളിക്കൊഞ്ചിലോടെ കൂടും കളിക്കൂട്ടുകാരൻ നീയോ. ഈ ഗാനത്തോടെ ഇന്നത്തെ ലളിതം മധുരം ആരംഭിക്കാം.

0: ലളിതം മധുരം.
1: സങ്കല്പം എന്ന കളിത്തൊട്ടിലിൽ വീണുമയങ്ങുമ്പോൾ എത്തിപ്പെടാത്ത നോക്കത്താ ദൂരത്തിൽ കാണുന്ന വിസ്മയ കാഴ്ചകൾ എത്ര മധുരം. ജി വേണുഗോപാൽ ആലപിക്കുന്ന ഗാനങ്ങൾക്കെല്ലാം ജീവിത സുഗന്ധം ഏറെയാണ്. ഓർമ്മയുടെ ഓളങ്ങൾ ഭേദിച്ചു കടന്നുവരുന്ന ഓമന ഗീതവും പൊന്നിൻ ശോഭയുമെല്ലാം എന്റെ മാനസവനിയിൽ നിന്ന് മാഞ്ഞുപോയിരിക്കുന്നു. ജീവിതമാകുന്ന സങ്കല്പ സൗഭാഗ്യത്തിന്റെ സുന്ദരമായ സൗധം തന്നെ തകർന്നുപോയിരിക്കുന്നു. എന്റെ വീണയിൽ ശ്രുതിമീട്ടുന്ന ദിവ്യമായ രാഗവും ഏതെന്ന് എന്റെ ഓർമ്മയിൽ തെളിഞ്ഞുവരുന്നില്ല.

എൺപതുകളിൽ ആകാശവാണിയിലൂടെ കേട്ട ഗൃഹാതുരത തുളുമ്പി നിൽക്കുന്ന ഒട്ടേറെ ലളിതഗാനങ്ങളിൽ വിസ്മൃതിയിലേക്ക് ആണ്ടുപോയ ഒരു ഗാനം. ഇത്തരം ഗാനങ്ങളെല്ലാം ഓർത്തെടുക്കുമ്പോൾ അറിയാതെയെങ്കിലും സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന പഴയകാല ഓർമ്മകളിലേക്ക് വീണുപോകാറില്ലേ ചിലരെങ്കിലും? അതിനിപ്പോഴും കഴിയുന്നു എങ്കിൽ ആകാശവാണിയിലൂടെ കേട്ട ലളിതഗാനങ്ങൾ ശ്രോതാക്കളുടെ മനസ്സുകളിൽ എത്രത്തോളം ആഴ്ന്നുപോയിരുന്നു എന്നതിന്റെ ചിതലരിക്കാത്ത ഓർമ്മകളാണ് നമുക്ക് മുന്നിൽ തെളിയുന്നത്. മാനത്തെ മന്ദാരത്തോപ്പിലെ പൂവായ പൂവെല്ലാം വാടിക്കൊഴിഞ്ഞു. ചുനക്കര രാമൻകുട്ടിയുടെ വരികൾ, ആൽബർട്ട് വിജയന്റെ സംഗീതം, പാടിയത് ജി വേണുഗോപാൽ.

0: ലളിതം മധുരം.
1: എവിടെ നിന്നോ ഒഴുകി വന്ന് ഒരിക്കലും അറിയാത്ത എവിടേക്കോ മാഞ്ഞുപോകുന്ന ഏതോ ദുഃഖവും പേറി കരയാൻ വിതുമ്പി നിൽക്കുന്ന ആഷാഢമേഘങ്ങൾ, ഇണയെ പിരിഞ്ഞ കിളിയുടെ ദീനരോദനം പോലെ ആട്ടിൻകൂട്ടങ്ങൾ കൈവിട്ടുപോയ ആട്ടിടയന്റെ തേങ്ങലിൽ നിറഞ്ഞു നിൽക്കുന്ന അപസ്വരം പോലെ, അങ്ങനെ എത്രയെത്രയോ ഉപമകൾക്ക് മാറ്റുകൂട്ടുന്ന ഗാനം. മണ്ണിലേക്ക് ഒഴുകിപ്പരക്കുന്ന ആ മേഘങ്ങൾ നമ്മുടെ മനസ്സിലേക്കും പെയ്തിറങ്ങുന്നത് ഒരു കുളിർക്കാറ്റായി തലോടലായൊക്കെയാണ്, മഴ കാത്തുനിൽക്കുന്ന വേരാമ്പൽ പോലെ. ഒന്ന് പെയ്തൊഴിഞ്ഞെങ്കിൽ എന്ന് തോന്നിപ്പോകുന്ന കാർമേഘങ്ങൾ മൂടി നിൽക്കുന്ന മനസ്സുകൾക്ക് ആശ്വാസമേകി ചിത്രയുടെ സ്വരമാധുരിയിലൂടെ ഈ ഗാനം ഒഴുകി വന്നപ്പോൾ തെല്ലൊരു കുളിർക്കാറ്റ് പെയ്തിറങ്ങിയ മാനസങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നത് തീർച്ചയാണ്. ലളിതമായ പദങ്ങൾ കൊണ്ട് സുന്ദരമായ കവിതകൾ എഴുതിയ കവി, ഓർക്കുക വല്ലപ്പോഴും എന്നതുപോലെയുള്ള അനശ്വര കാവ്യങ്ങൾ എഴുതിയ ഭാസ്കരൻ മാസ്റ്റർ അതേ ഭംഗിയോടുകൂടി തന്നെ ലളിതഗാനങ്ങളും എഴുതി. അദ്ദേഹത്തിന് ഒരു മേഖലയും അന്യമായിരുന്നില്ല. എത്രയെത്ര മനോഹര ഗാനങ്ങൾ പി ഭാസ്കരൻ മാസ്റ്റർ എഴുതിയ എണ്ണിയാലൊടുങ്ങാത്ത പാട്ടുകളുടെ മധുരം ഇപ്പോഴും മലയാളികളുടെ ചുണ്ടിൽ നിന്ന് മാഞ്ഞുപോയിട്ടില്ല. വരും തലമുറകൾക്കും ആ മാധുര്യം വേണ്ടുവോളം നുണയാം. പി ഭാസ്കരൻ മാസ്റ്ററുടെ വരികൾക്ക് കെ പി ഉദയഭാനുവിന്റെ ഈണം, കെ എസ് ചിത്രയുടെ സ്വരമാധുരിയിൽ ഈ ഗാനം നമുക്ക് ആസ്വദിക്കാം.

0: ലളിതം മധുരം.
1: ഒരുമിച്ച് ജീവിക്കാൻ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തു കൂട്ടി, ഒടുവിൽ അതെല്ലാം പാഴ് സ്വപ്നങ്ങളായി അവശേഷിക്കാൻ വേണ്ടി എന്തിനാണ് നാം കണ്ടുമുട്ടിയതെന്നാരായുന്ന നായിക. ജാതിയും മതവും ഒന്നും ചോദിക്കാതെ മനസ്സുകൾ മാത്രം ചേരുന്ന അസുലഭ നിമിഷങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോവേണ്ടി വരുമ്പോൾ ഉണ്ടാവുന്ന ദുഃഖം, പ്രണയാർദ്ര നിമിഷങ്ങൾ സമ്മാനിക്കുന്ന വേദനകൾ, അതെത്രയാണെന്നത് പറഞ്ഞറിയിക്കാനാവാത്ത മാനസികാവസ്ഥ. അകലുവാൻ വേണ്ടി മാത്രമായി എന്തിനാണ് കണ്ടുമുട്ടിയതെന്ന ചോദ്യത്തിൽ നിന്ന് വ്യക്തമാകുന്ന മാനസിക സംഘർഷങ്ങൾ. പി കെ ജയലക്ഷ്മിയുടെ വരികൾക്ക് കലവൂർ ബാലന്റെ സംഗീതം, മിൻമിനിയുടെ ആലാപന മാധുര്യം ഒന്നുകൂടി വരച്ചുകാട്ടിയ ഗാനം. അകലുവാൻ മാത്രമായി എന്തിനീ ഹരിതവനത്തിൽ നാം കണ്ടുമുട്ടി, ഏറെ മാധുര്യം നിറഞ്ഞ ഈ ഗാനത്തോടെ ഇന്നത്തെ ലളിതം മധുരത്തിന്റെ ഈ അധ്യായം നമുക്ക് അവസാനിപ്പിക്കാം.

0: ലളിതം മധുരം.
1: സുഗമ സംഗീതത്തിന്റെ ശ്രുതി താളങ്ങൾ ഇഴുകിച്ചേർന്ന് അതിനോടൊപ്പമുള്ള സുഗതയാത്രയിൽ എല്ലാം മറന്നു പറന്നുയരാൻ നമുക്ക് വഴിയൊരുക്കുന്ന ഗാനങ്ങളും അതിന്റെ ഈണങ്ങളും മെനയുന്ന അനുഗ്രഹീത കലാപ്രതിഭകളും ഇനിയും ഇനിയും പിറക്കട്ടെ. എത്ര കേട്ടാലും മതിവരാത്ത ആ ലളിത ഗാനങ്ങൾ ഒരിക്കൽ കൂടി ശ്രോതാക്കളിലേക്ക് എത്തിക്കുവാനുള്ള എളിയ ശ്രമം ഓർമ്മയിലേക്ക് ഒരു കിളിവാതിൽ ദൂരം മാത്രം. അതാണ് ലളിത മധുരം എന്ന ഈ ലളിത ഗാന പരിപാടി.
2: ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആസ്വാദനവും 9447072669 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുമല്ലോ.
0: ലളിതം മധുരം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിലൂടെ ഒരു യാത്ര. ആശയം ആവിഷ്കാരം സി എസ് അനുരൂപ്, അവതരണം ബിനിത ഗോപിനാഥ്.

0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.

0: ആകാശവാണി തൃശൂർ. സ്വരരാഗലയം. വാദ്യസംഗീതത്തിന്റെ അനന്യ ചാരുതയിലേക്ക്
1: ഒരു ചലച്ചിത്ര ഗാനം എന്നാൽ വാക്കുകൾക്കും ശബ്ദത്തിനും ഈണത്തിനും അപ്പുറം ഒഴുകിയിറങ്ങുന്ന സംഗീതമാണ്. മനസ്സുകളെ തലോടുന്ന സുഖാനുഭൂതിയാണ്. വാക്കുകൾ കൊണ്ടോ നാദം കൊണ്ടോ മാത്രം പ്രകടിപ്പിക്കാവുന്നതല്ല ഒരു ഗാനത്തിന്റെ ഭാവപുലിമ. അതുകൊണ്ടാണ് വാദ്യസംഗീതമായും നമ്മൾ ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കുന്നത്. വയലിൻ ആവിഷ്കാരം സി എസ് അനുരൂപ്, ആഖ്യാനം ജയ സി ആർ, ആഖ്യാന രചന വൈ എസ് പൗർണമി. ഭാഷകളുടെയും ദേശങ്ങളുടെയും അതിർവരമ്പുകളില്ലാതെ ഒഴുകിപ്പടരുന്ന സ്വരരാഗലയത്തിന്റെ ചാരുതയിലേക്ക്.

0: സ്വരരാഗലയം.
1: ഒരു ജന്മം കൂടി ഈ മനോഹര തീരത്ത് വേണമെന്ന് കൊതിക്കാൻ പ്രേരിപ്പിക്കുന്ന വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന ഗാനം. കെ ജെ യേശുദാസിന്റെ അഭൗമനാദത്തിൽ മലയാളി ആസ്വദിച്ച ആ ഗാനത്തിന്റെ വയലിൻ ആവിഷ്കാരമിതാ.

കൊന്നിയൂർ ഭാസ് എന്ന ഗാനരചയിതാവിനെ ഏറെ പേർക്ക് പരിചയം കാണില്ല. പക്ഷേ ജോൺസന്റെ സംഗീതസ്പർശവും എസ് ജാനകിയുടെ ആലാപനമാധുര്യവും ചേർന്നപ്പോൾ ശേഷം കാഴ്ചയിൽ എന്ന ചിത്രത്തിലെ മോഹം കൊണ്ടു ഞാൻ എന്ന ഗാനം ശ്രോതൃഹൃദയങ്ങളിൽ ഇടം നേടി. വയലിൻ നാദത്തിൽ ആ ഗാനമിതാ.

ശൈലേന്ദ്ര സിംഗിന്റെ ശബ്ദത്തിൽ 1973 ബോബി എന്ന ചിത്രത്തിനു വേണ്ടിയൊരുക്കിയ മേ ഷായർ തോ നഹി എന്ന ഗാനത്തിന്റെ വയലിൻ ആവിഷ്കാരത്തിലേക്ക്.

പുതിയ ചിത്രങ്ങളിൽ മനസ്സിനെ സ്പർശിച്ച മറ്റൊരു ഗാനമാകട്ടെ അടുത്തത്. നിതീഷ് നദേരിയുടെ വരികൾക്ക് ബിജിബാലിന്റെ ഈണം. ആകാശമായവളെ, ഷഹബാസമ്മന്റെ ശബ്ദത്തിൽ മലയാളിയെ പാട്ടാകാശങ്ങളിലേക്ക് കൊണ്ടുപോയ മനോഹര ഗാനം.

0: സംഗീതത്തിന്റെ അഴകിൽ ചലച്ചിത്രഗാനങ്ങളെ കോർത്തെടുക്കുന്ന സ്വരരാഗലയം സമാപിക്കുന്നു.
1: സ്വരരാഗലയം. വാദ്യസംഗീതത്തിന്റെ അനന്യ ചാരുതയിലേക്ക്.
0: വയലിൻ ആവിഷ്കാരം സി എസ് അനുരൂപ്, ആഖ്യാനം ജയ സി ആർ, ആഖ്യാന രചന വൈ എസ് പൗർണമി.

0: ആകാശവാണി തൃശൂർ. സമയം 11 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ. ഇന്നത്തെ സ്വർണവില
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില. കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 35 രൂപ കുറഞ്ഞ് 13,220 രൂപയ്ക്കും പവന് 280 രൂപ കുറഞ്ഞ് 105,760 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:25 കേൾക്കാം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ. ഇന്നത്തെ സ്വർണവില സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
4: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന, ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
5: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
6: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
7: പരിപൂർണ സംരക്ഷണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി. 140 വർഷത്തെ വിശ്വസ്തത, കുറഞ്ഞ പ്രീമിയം, കൂടുതൽ റിട്ടേൺ. ഇനി സമ്പാദ്യത്തോടൊപ്പം സംരക്ഷണവും. പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്.
8: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ. 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
9: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

അറിയിപ്പ്. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ആണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 204.4 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് അതിതീവ്രമായ മഴ എന്നതുകൊണ്ട് കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. ഇന്ന് എറണാകുളം, തൃശൂർ, പാലക്കാട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ എന്നീ ജില്ലകളിലും നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കും. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന പ്രവണതയാണ് പ്രതീക്ഷിക്കുന്നത്. അത് മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാം. നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട്. മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണം. അറിയിപ്പ് കഴിഞ്ഞു.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: ശനി രാവിലെ 11:50
0: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
2: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് തുടക്കമായി. സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് സങ്കല്പ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തുടക്കം കുറിക്കും. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ മഴയിൽ പലയിടത്തും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും റിപ്പോർട്ട് ചെയ്തു. നടപടികൾ ഏകോപിപ്പിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കോമൺവെൽത്ത് ഗെയിംസിൽ ജൂഡോയിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വാർത്തകൾ വിശദമായി. ആന്ധ്രാപ്രദേശിലെ വിജയനഗരം ജില്ലയിൽ അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. വിശാഖപട്ടണത്തെ സെമി കണ്ടക്ടർ പദ്ധതിയുടെയും കുർണൂൽ പുനരുപയോഗ ഊർജ്ജ സോണിന്റെയും ശിലാസ്ഥാപനത്തിനും അദ്ദേഹം തുടക്കം കുറിക്കും. തുടർന്ന് കർണാടകയിലെത്തുന്ന പ്രധാനമന്ത്രി മൈസൂരുവിൽ സ്വാമി വിവേകാനന്ദ യുവജന സാംസ്കാരിക കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് സങ്കല്പ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തുടക്കം കുറിക്കും. മൈ ഭാരതിലൂടെ ക്യാമ്പയിന്റെ ഭാഗമാകുന്ന യുവജനങ്ങൾ നശാമുക്തി പ്രതിജ്ഞ ഏറ്റുചൊല്ലും. സംസ്ഥാനത്ത് അതിശക്തമായ മഴ. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴയിൽ പലയിടത്തും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ നടപടികൾ ഏകോപിപ്പിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. റവന്യൂ മന്ത്രിയുമായും ചീഫ് സെക്രട്ടറിയുമായും ജില്ലാ കളക്ടർമാരുമായും ഫോണിൽ ബന്ധപ്പെട്ടു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് റവന്യൂ മന്ത്രിയെ ചുമതലപ്പെടുത്തി. ഏത് സാഹചര്യവും നേരിടാൻ NDRFഉം പോലീസും സജ്ജമാണ്. പരിക്കേറ്റവർക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കാനും പുനരധിവാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പത്തനംതിട്ട ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പല താലൂക്കുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയിൽ ഉൾപ്പെടെ ഗതാഗതം തടസ്സപ്പെട്ടു. ജില്ലയിൽ മലയോര മേഖലയിൽ ഉൾപ്പെടെ നിലവിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. മലയോര മേഖലയിലേക്കുള്ള രാത്രിയാത്ര ഈ മാസം 8 വരെ നിരോധിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനവും മണ്ണെടുപ്പും ഈ മാസം 6 വരെ നിരോധിച്ചിട്ടുണ്ട്. ബോട്ടുകൾ, പള്ളിയോടങ്ങൾ, വള്ളങ്ങൾ, കടത്ത് എന്നിവ രക്ഷാപ്രവർത്തനത്തിനൊഴികെ ഇറങ്ങുന്നതും ഉപയോഗിക്കുന്നതും ജില്ലയിൽ നിരോധിച്ചിരിക്കുകയാണ്. ജില്ലയിലെ പല സ്ഥലങ്ങളിലും റോഡുകളിൽ വെള്ളം കയറിയതിനാൽ ഗതാഗത സംവിധാനങ്ങൾ തടസ്സപ്പെട്ടിട്ടുണ്ട്. പുനലൂർ മൂവാറ്റുപുഴ ഹൈവേ ഉൾപ്പെടെ ഗതാഗതം തടസ്സപ്പെട്ടു. ലാഹ, വടശ്ശേരിക്കര പ്രദേശങ്ങളിൽ ഇന്ന് പുലർച്ചെയോടെ അതിശക്തമായ മഴയാണ് ലഭിച്ചത്. റാന്നിപാലത്തിന് സമീപം കടകളിലും വീടുകളിലും വെള്ളം കയറിയതിനാൽ 100ലേറെ പേർ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. കുട്ടവഞ്ചി എത്തിച്ച് കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുകയാണ്.
0: നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ഉച്ചയോടെ തെക്കൻ ജില്ലകളിൽ മഴയുടെ ശക്തി കുറയുമെന്നാണ് റിപ്പോർട്ടെന്നും റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു. സംസ്ഥാനത്ത് ഇതുവരെ 10 ഡാമുകൾ തുറന്നിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. കോട്ടയം ജില്ലയിൽ ശക്തമായ മഴ ജനജീവിതത്തെ ബാധിച്ചു. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. വീടുകളിൽ വെള്ളം കയറി. കിഴക്കൻ മേഖലയിൽ കനത്ത മഴയിലും ഉരുൾപൊട്ടലിലും വീട് ഒലിച്ചുപോയി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
2: ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന്

0: ഉരുൾപൊട്ടലിലും വെള്ളപ്പൊക്കത്തിലും വ്യാപക നാശനഷ്ടം. പൂഞ്ഞാറിൽ ഉരുൾപൊട്ടലിൽ കാണാതായ രണ്ടുപേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. കനത്ത മഴയിൽ മീനച്ചിലാറും മണിമലയാറും കരകവിഞ്ഞു. മുണ്ടക്കയം കോസ്വേയിലും വെള്ളം കയറി. ഈരാറ്റുപേട്ട ടൌൺ, കൂട്ടിക്കൽ, കാഞ്ഞിരപ്പള്ളി, പാറത്തോട്, നടക്കൽ, മൂരിക്കോരി എന്നിവിടങ്ങൾ വെള്ളത്തിലായി. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മണിമലയാറിന്റെയും മീനച്ചിലാറിന്റെയും തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് കോട്ടയം ജില്ലാ കളക്ടർ.
1: കനത്ത മഴയിൽ സംസ്ഥാനത്ത് 3 മരണം. കോട്ടയം ജില്ലയിൽ കനത്ത മഴയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് പൂഞ്ഞാർ പയ്യാനിത്തോട്ടത്ത് റെജീന, മകൻ ജോസഫിൻ ജോണി എന്നിവർ മരിച്ചു. ഇടുക്കി അടൂർമലയിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ

0: ഭാഷാധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഇടുക്കി ജില്ലയിലെ മലയോര മേഖലയിൽ കനത്ത മഴ തുടരുന്നു. അടിമാലി കുമളി അടക്കമുള്ള ദേശീയപാതയിലും ഉൾനാടൻ റോഡുകളിലും ഗതാഗതം തടസ്സപ്പെട്ടു. പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി ഉൾപ്പെടെ മലയോര മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സഞ്ചാരികൾക്ക് പ്രവേശനം നിരോധിച്ചു. കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലകളിലടക്കം ശക്തമായ മഴ തുടരുന്നു. ചാലിയം കപ്പലങ്ങാടിയിലും കടലുണ്ടിക്കടുത്തും കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ കോസ്റ്റൽ പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷിച്ചു. താമരശ്ശേരി ചുരത്തിലൂടെയുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. വയനാട്ടിലെ വൈത്തിരി ലക്കിടി മേഖലയിലും അതീവ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. തിരുവനന്തപുരം മുതലപ്പുഴയിൽ തിരയിൽപ്പെട്ട് കാണാതായ രണ്ട് മത്സ്യത്തൊഴിലാളികൾക്കായി തിരച്ചിൽ തുടരുന്നു. കണ്ണൂർ ഇരിട്ടി കൂട്ടുപുഴ തൊട്ടിപ്പാലത്ത് വീടുകളിൽ വെള്ളം കയറി, വീട്ടുകാരെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി. കൊട്ടിയൂർ മാനന്തവാടി പാൽ ചുരം റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. മണിക്കടവ് ചപ്പാത്ത് പാലത്തിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗതം നിർത്തിവച്ചു. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. അതിശക്തമായ മഴ ലഭിക്കാനിടയുള്ളതിനാൽ മലവെള്ളപ്പാച്ചിൽ, മിന്നൽ പ്രളയം, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, നഗരപ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് എന്നിവയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മലയോര മേഖലകളിലും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുമുള്ളവർ സാഹചര്യം വിലയിരുത്തി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ തയ്യാറാകണം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ തുടർ മുന്നറിയിപ്പുകൾ അനുസരിച്ച് അലർട്ടുകളിൽ മാറ്റം വരാനിടയുള്ളതിനാൽ ഔദ്യോഗിക അറിയിപ്പുകൾ തുടർച്ചയായി ശ്രദ്ധിക്കണമെന്ന് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ട്രോളിംഗ് നിരോധനത്തിന് ശേഷമുള്ള ആദ്യ ദിനം മത്സ്യബന്ധന മേഖലയ്ക്ക് നിരാശ. മോശം കാലാവസ്ഥ തിരിച്ചടിയായി. കാലാവസ്ഥാ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ഭൂരിഭാഗം ബോട്ടുകളും കടലിൽ പോയില്ല. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
2: യന്ത്രവത്കൃത മത്സ്യബന്ധന മേഖലയിൽ ഇങ്ങനൊരു അനുഭവം ആദ്യമാണെന്ന് പറയാം. 52 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം സീസണിന്റെ ആദ്യ ദിനത്തിൽ ധാരാളം ചരക്കെത്തി അതിന്റെ അപാരമായ തിരക്കും ആവേശവും ലേലവിളിയും ഉയരേണ്ട ഹാർബർ പരിസരവും ലേലഹാളും ഇന്ന് ശൂന്യമാണ്. ശക്തികുളങ്ങര ഹാർബറിൽ 40 ബോട്ടുകൾ മാത്രമാണ് ട്രോളിംഗ് നിരോധനത്തിന് ശേഷം കടലിൽ പണിക്ക് പോയത്. എന്നാൽ മോശം കാലാവസ്ഥ മൂലം ഇവയ്ക്കും ഉൾക്കടലിലേക്ക് പോകാൻ സാധിച്ചില്ല. ആകെ ഒരു ബോട്ട് മാത്രമാണ് ഇന്ന് 11 ശക്തികുളങ്ങര ഹാർബറിൽ ചരക്കുമായി എത്തിയത്. 2 കുട്ട കരിക്കാടിയും വളരെ ചെറിയ അളവിൽ ഏതാനുമിനം മത്സ്യങ്ങളും മാത്രമാണ് ഈ ബോട്ടിന് ലഭിച്ചത്.
1: പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ 2026 രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകി. വ്യാഴാഴ്ചയാണ് പാർലമെന്റ് ഈ ബില്ല് പാസാക്കിയത്. കർശനമായ ശിക്ഷാ നടപടികൾ ഏർപ്പെടുത്തുകയും അതിവേഗ കോടതികൾ സ്ഥാപിക്കുകയും ചെയ്തുകൊണ്ട് പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുക എന്നതാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിന്റെ 9 ദിനത്തിൽ ചരിത്ര നേട്ടം കൈവരിച്ച ഇന്ത്യ. ജൂഡോയിൽ ഇന്നലെ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം നേടാനായി. ജാവലിൻ ത്രോയിൽ ഇരട്ട നേട്ടവും ഇന്ത്യയ്ക്ക് മുതൽക്കൂട്ടായി. അസ്മിത ഡേ, ഹർഷ് സിംഗ് എന്നിവരാണ് ജൂഡോയിൽ സ്വർണം നേടിയത്. ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര വെള്ളിയും യശ്വീർ സിംഗ് വെങ്കലവും നേടി. തേജസ്വിൻ ശങ്കർ ഡെക്കാത്ലണിൽ വെങ്കലം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി. 5 12 6 ഉൾപ്പെടെ 23 മെഡലുകളുമായി ഇന്ത്യ നിലവിൽ 10th. ഓസ്ട്രേലിയയാണ് 1st. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്കു ശേഷം നല്ല വാർത്ത കേൾക്കാം. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഇന്നു മുതൽ രാജ്യവ്യാപകമായി ലോക മുലയൂട്ടൽ വാരം ആചരിക്കും. ശിശുക്കളുടെ ആരോഗ്യ പരിപാലനത്തിൽ മുലയൂട്ടലിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അറിവ് പകരുന്നത് ലക്ഷ്യമിട്ടാണ് വാരാചരണം. എല്ലാ അമ്മമാർക്കും മുലയൂട്ടാനുള്ള സാഹചര്യമൊരുക്കാൻ ആരോഗ്യ പ്രവർത്തകരും സമൂഹവും മുന്നോട്ട് വരണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏകദിന ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് തുടക്കമായി. സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് സങ്കല്പ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തുടക്കം കുറിക്കും. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. 8 കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ മഴയിൽ പലയിടത്തും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും റിപ്പോർട്ട് ചെയ്തു. നടപടികൾ ഏകോപിപ്പിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കോമൺവെൽത്ത് ഗെയിംസിൽ ജൂഡോയിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ആകാശവാണി. ലോക ശ്വാസകോശ അർബുദ ദിനത്തോടനുബന്ധിച്ച് വിവിധ തരം ക്യാൻസറുകളെ കുറിച്ച് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ കമ്മ്യൂണിറ്റി ഓങ്കോളജി വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ജയകൃഷ്ണൻ ആർ സംസാരിക്കുന്നു.
1: എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം 1-ാം തീയതി ലോക ശ്വാസകോശ അർബുദ ദിനമായി ആചരിക്കുകയാണ്. ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളിലൂടെ ശ്വാസകോശ അർബുദത്തെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുവാനും ഈ അസുഖം വന്ന വ്യക്തികളെ കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് നയിക്കുവാനും ഈ രോഗത്തിൻ്റെ പ്രതിരോധ മാർഗങ്ങളെ സംബന്ധിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കാനും കൂടിയാണ് ഈ ദിവസം നാം ആചരിക്കുന്നത്. ഇന്ന് ആഗോളതലത്തിൽ പുരുഷന്മാരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന അർബുദമായി ശ്വാസകോശ അർബുദം മാറിക്കഴിഞ്ഞു. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ പുകവലിയാണ് പ്രധാന കാരണം. എങ്കിലും നേരിട്ടല്ലാതെയുള്ള നിഷ്ക്രിയ പുകവലിയും അഥവാ പാസീവ് സ്മോക്കിംഗ്, അതുപോലെ തന്നെ അന്തരീക്ഷ വായു മലിനീകരണവും ഇവയ്ക്ക് കാരണമായേക്കാം. ക്യാൻസറിനെ സംബന്ധിച്ച് പൊതുവായി നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും പ്രത്യേകിച്ചും സമൂഹത്തിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ക്യാൻസറുകൾ എന്തെല്ലാമാണെന്നും അവയുടെ പ്രതിരോധ മാർഗങ്ങൾ, പൊതുവെയുള്ള അപകട സൂചനകൾ എന്നതിനെക്കുറിച്ചും ഇനി നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായി ഒരു കാര്യം വ്യക്തമായിക്കൊള്ളട്ടെ. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന പല പ്രധാനപ്പെട്ട ക്യാൻസറുകളും തടയാവുന്നവയോ അല്ലെങ്കിൽ നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ സുഖമാക്കാവുന്നവയോ ആണ്. അതിനാൽ ക്യാൻസറിനെ സംബന്ധിച്ചും അതിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങളെക്കുറിച്ചും അറിവ് നേടുവാനാണ് നാം മുൻതൂക്കം നൽകേണ്ടത്. ഇന്ന് ക്യാൻസർ ഒരു പൊതുജനാരോഗ്യ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ 15 ലക്ഷത്തിൽ പരം ആളുകൾക്ക് ഓരോ വർഷവും പുതിയതായി ക്യാൻസർ ഉണ്ടാകുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 5 വർഷത്തെ കണക്കെടുത്താൽ ഇന്ത്യയിൽ ശരാശരി 33 ലക്ഷം ജനങ്ങളെങ്കിലും ക്യാൻസർ പുതുതായി ബാധിച്ചവരോ അല്ലെങ്കിൽ ചികിത്സ തേടുന്നവരോ ഡോക്ടറുടെ നിരീക്ഷണത്തിൽ ഉള്ളവരോ ആയിരിക്കാം. കേരളത്തിൽ ഒരു വർഷം ശരാശരി 88,000 പുതിയ ക്യാൻസറുകൾ ഉണ്ടാകും എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. തിരുവനന്തപുരം RCCയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ സഹായത്തോടെ 5 ജില്ലകളിൽ ജനസംഖ്യ അടിസ്ഥാനത്തിലുള്ള ക്യാൻസർ രജിസ്ട്രികൾ പ്രവർത്തിക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലെ പുരുഷന്മാരിലും സ്ത്രീകളിലും കണ്ടുവരുന്ന ക്യാൻസറുകൾ പരിശോധിച്ചാൽ പുരുഷന്മാരിൽ ശ്വാസകോശ ക്യാൻസർ, വായിലെ ക്യാൻസർ, വൻകുടൽ മലാശയ ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ ക്യാൻസർ എന്നിവയെല്ലാമാണ് പ്രധാനമായും കണ്ടുവരുന്നത്. സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നത് സ്തനാർബുദവും തൈറോയ്ഡ് ഗ്രന്ഥിയിലെ ക്യാൻസർ, അതുപോലെ ഗർഭാശയ ക്യാൻസറുമാണ്. എന്താണ് ക്യാൻസർ? ഒരു പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിൽ ഏകദേശം 37 ലക്ഷം കോടി കോശങ്ങളുണ്ട് എന്നാണ് അനുമാനിക്കുന്നത്. ഓരോ കോശത്തിനും പ്രത്യേക ഘടനയും പ്രവർത്തനങ്ങളുമുണ്ട്. ഈ കോശങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചാണ് ശരീരത്തിലെ എല്ലാ അവയവങ്ങളും പ്രവർത്തനങ്ങളും സാധ്യമാകുന്നത്. ഈ കോശങ്ങൾ ശരീരത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് വളരുകയും വിഭജിക്കുകയും പഴകുമ്പോൾ നശിക്കുകയും ചെയ്യുന്നു. ഇവയെല്ലാം നാം പോലും അറിയാതെ നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ, നിയന്ത്രണ വിധേയമായ രീതിയിൽ ഈ പ്രക്രിയ തുടരുന്നതുകൊണ്ടാണ് നാം ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. എന്നാൽ മനുഷ്യ ശരീരത്തിലെ കോശങ്ങൾ അനിയന്ത്രിതമായി വളരുകയും വിഭജിക്കുകയും ചെയ്യുമ്പോഴാണ് പലതരത്തിലുള്ള ക്യാൻസറുകൾ ഉണ്ടാകുന്നത്. നമ്മുടെ ശരീരത്തിലെ സാധാരണ കോശങ്ങൾ കൃത്യമായ നിയമങ്ങൾക്ക് വിധേയമായാണ് വളരുന്നതും നശിക്കുന്നതും. എന്നാൽ ക്യാൻസർ കോശങ്ങൾ ഈ സിഗ്നലുകളെ അവഗണിക്കുകയും നിരന്തരമായി പെരുകി ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു. ക്യാൻസർ കോശങ്ങൾ അവ ഉത്ഭവിച്ച സ്ഥലത്തു നിന്നും രക്തത്തിലൂടെയോ ലിംഫ് വ്യവസ്ഥയിലൂടെയോ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന പ്രക്രിയയെ ക്യാൻസർ വ്യാപനം അഥവാ ക്യാൻസർ മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്നു. ക്യാൻസർ ഉണ്ടാകുവാനുള്ള കാരണം കോശങ്ങളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ജീനുകളിൽ ചില പ്രത്യേക കാരണങ്ങളാൽ കണ്ടുവരുന്ന വ്യതിയാനങ്ങളാണ്. രോഗപ്രതിരോധ സംവിധാനത്തെ വെട്ടിച്ച് രക്ഷപ്പെടുന്നതിനാൽ ഇവയ്ക്ക് കൂടുതൽ വളരാനും പടരാനും കഴിയും. ഇതിനു പുറമെ പുതിയ രക്തക്കുഴലുകൾ വളർത്തി ക്യാൻസർ ഭക്ഷണവും ഓക്സിജനും നേടുന്നു. ഇവയെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്ന് പരിശോധിക്കാം. ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്ന 30 മുതൽ 50% ക്യാൻസറുകളും തടയാവുന്ന ഗണത്തിൽപ്പെട്ടവയാണ്. ഗ്ലോബൽ ബേർഡൻ ഓഫ് ഡിസീസ് സ്റ്റഡി അഥവാ ആഗോള രോഗാവസ്ഥയെ സംബന്ധിച്ച് നടത്തിയ പഠനങ്ങളുടെ വിശദാംശങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ പ്രധാനമായും 3 തരത്തിലുള്ള ഘടകങ്ങളാണ് ക്യാൻസറിന് കാരണമാകാൻ സാധ്യതയുള്ളത്. 1, ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ അഥവാ ബിഹേവിയറൽ റിസ്ക് ഫാക്ടേഴ്സ്. ഉദാഹരണങ്ങൾ: പുകയില ഉപയോഗം, മദ്യപാനം, അനാരോഗ്യകരമായ ഭക്ഷണശീലം, വ്യായാമക്കുറവ്, ഇവയെ ബിഹേവിയറൽ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയും. 2, പാരിസ്ഥിതിക ഘടകങ്ങൾ, പ്രത്യേകിച്ചും അന്തരീക്ഷ മലിനീകരണം, വായു മലിനീകരണം, അൾട്രാവയലറ്റ് വികിരണം, ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ ആസ്ബസ്റ്റോസുമായുള്ള സമ്പർക്കം. ഇതിനു പുറമെ ജീവിത സാഹചര്യത്തിൽ തൊഴിൽപരമായി ബന്ധപ്പെട്ട ചില ഘടകങ്ങൾ. ഇവയെല്ലാം ചുരുക്കത്തിൽ നമ്മൾ എൻവയോൺമെന്റൽ ആൻഡ് ഒക്യുപ്പേഷൻ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയും. 3, ശരീരപ്രക്രിയകളിൽ ഉണ്ടാകുന്ന തകരാറുകൾ അഥവാ ശരീരത്തിലെ ആന്തരിക പ്രവർത്തനങ്ങളുടെ താളം തെറ്റൽ, ഇവയെ മെറ്റബോളിക് റിസ്ക് ഫാക്ടേഴ്സ് എന്നും പറയും. എന്നാൽ ഇവയ്ക്ക് പുറമെ ചിലതരം അണുബാധകൾ, പ്രത്യേകിച്ചും ഗർഭാശയകള ക്യാൻസറിന് കാരണമായ ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, കരളിലെ ക്യാൻസറിന് ഒരു പ്രധാന കാരണമായ ഹെപ്പറ്റൈറ്റിസ് ബി, ആമാശയ ക്യാൻസറിന് കാരണമായ ഹെലിക്കോബാക്ടർ പൈലോറി ഇൻഫെക്ഷൻ ഇവയും ക്യാൻസറിന് കാരണമായേക്കാം. ഇവയെല്ലാമാണ് പ്രധാന കാരണമെങ്കിലും മറ്റു ചില ഘടകങ്ങൾ കൂടി നാം മനസ്സിലാക്കണം. പ്രത്യേകിച്ചും മനുഷ്യൻ പ്രായമാകുന്ന അവസ്ഥ, പ്രായം കൂടുന്നതോടെ ശരീരകോശങ്ങളിൽ ഡി എൻ എയിലെ മാറ്റങ്ങളും അഥവാ മ്യൂട്ടേഷൻസിലൂടെ കേടുപാടുകളും വർദ്ധിക്കുന്നു. ഇതിനു പുറമെ ഡി എൻ എ നന്നാക്കാനുള്ള കഴിവ് കുറയുന്നു. ചുരുക്കം ചില ക്യാൻസറുകൾ കുടുംബ പാരമ്പര്യത്തിൽ കണ്ടുവരുന്ന അവസ്ഥയും നേരിയ അപകട സാധ്യത കൂട്ടുന്നു. ആഗോള രോഗാവസ്ഥയെക്കുറിച്ചുള്ള ഗ്ലോബൽ ബേർഡൻ ഓഫ് ഡിസീസ് പഠന റിപ്പോർട്ടിൽ ശരീര പ്രക്രിയകളിൽ ഉണ്ടാക്കുന്ന തകരാറുകളാണ് അഥവാ മെറ്റബോളിക് റിസ്ക് ഫാക്ടേഴ്സ് ഇന്ന് ക്യാൻസറിലേക്ക് നയിക്കുന്ന ഏറ്റവും പുതിയ വില്ലന്മാർ. ശരീരഭാരം കൂടുന്നതും ശരീരത്തിൽ അമിതമായി കൊഴുപ്പ് അടിഞ്ഞുകൂടുമ്പോൾ, പ്രത്യേകിച്ചും അടിവയറ് വണ്ണം വയ്ക്കുമ്പോൾ ശരീരത്തിൽ വിട്ടുമാറാത്ത ചില നീർക്കെട്ടുകളും അഥവാ ഇൻഫ്ലമേഷൻ, അതേപോലെ ഹോർമോൺ വ്യതിയാനങ്ങളും ഉണ്ടാകുന്നു. ഇതാണ് പിന്നീട് ശരീരത്തിലെ കോശങ്ങളെ ക്യാൻസർ കോശങ്ങളാകാനുള്ള സാധ്യത ഉണ്ടാക്കുന്നത്. ഒരു പരിധിവരെ സ്തനാർബുദത്തിനും വൻകുടൽ ക്യാൻസറിനും കാരണം ഈ ഉപാപചയ തകരാറുകളാണ് എന്ന് അനുമാനിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ശരീരഭാരം കൂടുന്നുണ്ടോ, വ്യായാമമില്ലാതെ അടിവയറ് വണ്ണം കൂടുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിച്ചേ മതിയാകും. ഭക്ഷണ ക്രമീകരണത്തിലൂടെയും പ്രത്യേകിച്ചും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും അടങ്ങുന്ന നാരുകലർന്ന ഭക്ഷണ രീതികളിലൂടെയും ദിവസവുമുള്ള ശാരീരിക അധ്വാനത്തിലൂടെയും നമ്മുടെ ശരീരത്തിന്റെ ഈ ആന്തരിക താളം തിരിച്ചു പിടിക്കുവാൻ ശ്രമിക്കണം. ക്യാൻസറിന്റെ പൊതുവായ അപകടങ്ങൾ എന്തെല്ലാമാണെന്ന് നാം മനസ്സിലാക്കിയ സാഹചര്യത്തിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കൂടുതലായി കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ക്യാൻസറുകളെക്കുറിച്ചുള്ള ചില വസ്തുതകൾ ഇനി പരിചയപ്പെടാം. ആദ്യമായി ശ്വാസകോശ അർബുദത്തിന്റെ പ്രധാന കാരണങ്ങളും ലക്ഷണങ്ങളും എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. പുകവലിയാണ് പ്രധാന കാരണം. നേരിട്ടുള്ള പുകവലിയും പരോക്ഷ പുകവലിയും, അതായത് മറ്റുള്ളവർ പുകവലിച്ച് പുറത്തു കളയുമ്പോൾ അത് ശ്വസിക്കേണ്ടി വരുന്ന അവസ്ഥ. രണ്ട്, ആസ്ബസ്റ്റോസ് പോലെയുള്ള ഹാനികരമായ വസ്തുക്കളുമായുള്ള സമ്പർക്കം. മൂന്ന്, റേഡോൺ വാതകത്തിന്റെ സമ്പർക്കം, വായു മലിനീകരണം, ഇവയെല്ലാം അപകട ഘടകങ്ങളാണ്. എന്തെല്ലാമാണ് ശ്വാസകോശ അർബുദത്തിന്റെ ലക്ഷണങ്ങൾ? ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ചുമ, ചുമയ്ക്കുമ്പോൾ രക്തം കലർന്ന കഫം, നെഞ്ചുവേദന, ശ്വാസതടസ്സം, ശബ്ദം മാറുക, കാരണമില്ലാതെ ശരീരഭാരം കുറയുക, വിശപ്പില്ലായ്മ, ക്ഷീണം. ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഒരു വിദഗ്ധ ഡോക്ടറെ കണ്ട് പരിശോധനകൾ നടത്തേണ്ടതാണ്. പുകവലി ശീലം ആരംഭിക്കാതിരിക്കുക എന്നതാണ് ഈ രോഗം വരാതിരിക്കാൻ പ്രധാനമായും ചെയ്യേണ്ടത്. പുകവലി ശീലമുള്ളവർ എത്രയും പെട്ടെന്ന് ആ ശീലം ഉപേക്ഷിക്കുക. മാത്രവുമല്ല, ചെറുപ്പക്കാർ ഈ ദുശീലത്തിന് കീഴ്പ്പെടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിലെ പുരുഷന്മാരിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ക്യാൻസറാണ് വായിലെ ക്യാൻസർ. പുകയില കൂട്ടിയുള്ള മുറുക്ക്, പുകവലി, പാൻ മസാല, മദ്യപാനം എന്നിവയെല്ലാം ഇതിന് കാരണമാണ്. ഏതാണ്ട് 85% വായിലെ ക്യാൻസറും പുകയില ശീലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. എന്നാൽ മറ്റു ചില കാരണങ്ങളും വായിലെ ക്യാൻസറിന് സാധ്യത കൂട്ടുന്നു. ഇനി നമുക്ക് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ചില പ്രധാനപ്പെട്ട ക്യാൻസറുകൾ എന്തെല്ലാമെന്ന് പരിശോധിക്കാം. സ്തനാർബുദമാണ് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. നേരത്തെ കണ്ടുപിടിച്ചാൽ ചികിത്സിച്ച് ഭേദമാക്കുവാൻ സാധിക്കും. എന്നാൽ പ്രാരംഭ ലക്ഷണങ്ങൾ മനസ്സിലാക്കാതിരിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുന്നത് നല്ലതല്ല. പലപ്പോഴും സ്ത്രീകളുടെ ഹോർമോണായ ഈസ്ട്രജന്റെ ഏറ്റക്കുറച്ചിലുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കുടുംബത്തിൽ രോഗമുള്ളവർ, ജനിതക ഘടനയിലുള്ള വ്യത്യാസം എന്നീ ഘടകങ്ങളും അസുഖം വരാൻ ഒരു പരിധിവരെ കാരണമായേക്കാം. സ്ത്രീകളിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ക്യാൻസറാണ് ഗർഭാശയ വിള ക്യാൻസർ. ഗർഭാശയത്തിന്റെ താഴ്ഭാഗത്ത് വൃത്താകൃതിയിൽ 2 മുതൽ 3 സെന്റിമീറ്റർ വരെ നീളമുള്ള ഭാഗമാണ് ഗർഭാശയ ഗിളം. ഇവയിൽ ഉണ്ടാകുന്ന ക്യാൻസറിനെയാണ് ഗർഭാശയ ഗിള ക്യാൻസർ അഥവാ സെർവൈക്കൽ ക്യാൻസർ എന്ന് വിളിക്കുന്നത്. പ്രാരംഭദശയിൽ കണ്ടുപിടിച്ചാൽ ചികിത്സിച്ച് ഭേദമാക്കുവാൻ എളുപ്പമാണ്. ഗർഭാശയ ക്യാൻസർ തുടങ്ങുന്നതിന് 5-10 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ക്യാൻസറിന്റെ മുന്നോടിയായി കോശമാറ്റങ്ങൾ ഗർഭാശയമുഖത്ത് കാണപ്പെടുന്നു. നഗ്നനേത്രങ്ങൾ കൊണ്ട് ഇത്തരം കോശങ്ങളെ കണ്ടുപിടിക്കാൻ സാധ്യമല്ലെങ്കിലും പാപ്സ്മിയർ, കോൾപോസ്കോപ്പി തുടങ്ങിയ പരിശോധനയിലൂടെ ഇത്തരം കോശവ്യതിയാനങ്ങൾ കണ്ടുപിടിക്കുവാൻ കഴിയും. പ്രാരംഭഘട്ടത്തിൽ രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണാത്തതുകൊണ്ട് പലപ്പോഴും രോഗികൾ ചികിത്സ തേടുകയില്ല. രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ ചികിത്സ വിഷമമേറിയതും ചിലവേറിയതും പാർശ്വഫലങ്ങൾ ഉള്ളതുമായിരിക്കും. നമ്മുടെ നാട്ടിൽ കൂടി വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ക്യാൻസറാണ് കുടൽ മലാശയ അർബുദം അഥവാ കോളറക്ടൽ ക്യാൻസർ. കേരളത്തിൽ പുരുഷന്മാരെയും സ്ത്രീകളെയും ബാധിക്കുന്ന ഉദരസംബന്ധമായ ക്യാൻസറുകളിൽ ഏറ്റവും പ്രധാനിയാണ് കോളറക്ടൽ ക്യാൻസർ. നേരത്തെയുള്ള രോഗനിർണയവും വിദഗ്ധമായ ചികിത്സയും ചെയ്താൽ രോഗം ഭേദമാക്കാവുന്നതാണ് എന്നതാണ് ഇതിൻ്റെ സവിശേഷത. ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. അതിനായി ചിട്ടയായ ജീവിതശൈലി അനുവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ട് ആരോഗ്യമുള്ള ഒരു നല്ല നാളേക്കായി നമുക്ക് ഏവർക്കും ഒരുമിച്ച് കൈകോർക്കാം.
0: ലോക ശ്വാസകോശാർബുദ ദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ കമ്മ്യൂണിറ്റി ഓങ്കോളജി വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ജയകൃഷ്ണൻ ആർ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകി. ആന്ധ്രാപ്രദേശിലെ അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. 10,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. രാജ്യത്ത് ലഹരിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന നശാമുക്ത പ്രചാരണ പരിപാടിക്ക് നാളെ തുടക്കമാകും. കേരളത്തിൽ അതിശക്തമായ മഴ. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. മഴക്കെടുതികളിൽ 3 മരണം. അതീവ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ആക്രമണമുണ്ടായാൽ ഇസ്രയേലിനും അമേരിക്കൻ ഊർജ്ജ കേന്ദ്രങ്ങൾക്കും നേരെ തിരിച്ചടിക്കുമെന്ന് ഇറാൻ. കോമൺവെൽത്ത് ഗെയിംസിൽ 5 സ്വർണം ഉൾപ്പെടെ 23 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകി. പാർലമെന്റ് വ്യാഴാഴ്ചയാണ് ബില്ല് പാസാക്കിയത്. കർശനമായ ശിക്ഷാ നടപടികൾ ഏർപ്പെടുത്തുന്നതിലൂടെയും ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിലൂടെയും പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. 10 വർഷം വരെ തടവ്, 10 കോടി രൂപ വരെ പിഴ, ശിക്ഷിക്കപ്പെട്ടവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടൽ തുടങ്ങിയ നിരവധി പ്രധാന വ്യവസ്ഥകൾ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആന്ധ്രാപ്രദേശ് കർണാടക സന്ദർശനത്തിന് തുടക്കമായി. ആന്ധ്രാപ്രദേശിലെ അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 10,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. തുടർന്ന് കർണാടകയിലെത്തുന്ന പ്രധാനമന്ത്രി മൈസൂരുവിൽ സ്വാമി വിവേകാനന്ദ യുവജന സാംസ്കാരിക കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ അതിശക്തമായ മഴ. 9 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപിൽ ഓറഞ്ച് ജാഗ്രതയാണ്. മഴക്കെടുതികളിൽ കോട്ടയത്ത് 2 മരണവും ഇടുക്കിയിൽ 1 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചുവപ്പ് ജാഗ്രത നിലനിൽക്കുന്ന കണ്ണൂർ ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. മലയോര മേഖലയിൽ അതിശക്തമായ മഴയാണ് പെയ്യുന്നത്. ഇന്ന് രാവിലെ മുതലാണ് ജില്ലയിൽ വ്യാപകമായ മഴ ലഭിച്ചു തുടങ്ങിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: ആറളം കക്കുവാപ്പുഴ നിറഞ്ഞൊഴുകുകയാണ്. ഇതേ തുടർന്ന് ആറളം ഫാമിലെ 11-13 ബ്ലോക്കുകളിൽ വെള്ളം കയറി. ഈ പ്രദേശത്തെ ചില കുടുംബങ്ങളെ സമീപത്തെ അങ്കണവാടിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഉളിക്കൽ പഞ്ചായത്തിലെ വയത്തൂർ മണിക്കടവ് പാലം മുങ്ങി. പഴശ്ശി ജലസംഭരണിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആകെയുള്ള 16 ഷട്ടറുകളിൽ 15 എണ്ണവും തുറന്നിട്ടുണ്ട്. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കലക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏതൊരു അടിയന്തര സാഹചര്യവും നേരിടുന്നതിന് സജ്ജമാവാൻ മുഴുവൻ വകുപ്പുകൾക്കും ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി.
0: പാലക്കാട് ജില്ലയിലും മഴ ശക്തമായതിനെ തുടർന്ന് മലയോര മേഖലയിൽ സഞ്ചാരികൾക്ക് യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തി. നീരൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് മംഗലം ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: നെല്ലിയമ്പതി ഉൾപ്പെടെ ജില്ലയിലെ മലയോര മേഖലയിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെയാണ് സഞ്ചാരികൾക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുന്നത്. മലമ്പുഴയിലെ കവയിലും പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. മംഗലം ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ നീരൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് 6 സ്പിൽവേ ഷട്ടറുകളാണ് 5 സെന്റിമീറ്റർ വീതം തുറന്നത്. മഴയുടെ തോതനുസരിച്ച് സ്പിൽവേ ഷട്ടറുകൾ 60 സെന്റിമീറ്റർ വരെ ഉയർത്താൻ സാധ്യതയുള്ളതിനാൽ അണക്കെട്ടിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെ താമസക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴയിൽ പലയിടത്തും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ നടപടികൾ ഏകോപിപ്പിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. റവന്യൂ മന്ത്രി, ചീഫ് സെക്രട്ടറി, ജില്ലാ കളക്ടർമാർ എന്നിവരുമായി അദ്ദേഹം ഫോണിൽ സംസാരിച്ചു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ചുമതല റവന്യൂ മന്ത്രിക്കാണ്. ഏത് സാഹചര്യവും നേരിടാൻ NDRF, പോലീസ് ഉൾപ്പെടെയുള്ളവർ സജ്ജമാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും തെക്കൻ ജില്ലകളിൽ മഴയുടെ ശക്തി കുറയുമെന്നാണ് റിപ്പോർട്ടെന്നും റവന്യൂ മന്ത്രി AP അനിൽകുമാർ. കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു. സംസ്ഥാനത്ത് ഇതുവരെ 10 ഡാമുകൾ തുറന്നിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനത്തിന് ശേഷമുള്ള ആദ്യ ദിനം മത്സ്യബന്ധന മേഖലയ്ക്ക് നിരാശ. മോശം കാലാവസ്ഥ തിരിച്ചടിയായി. കാലാവസ്ഥാ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ഭൂരിഭാഗം ബോട്ടുകളും കടലിൽ പോയില്ല. 52 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം സീസണിന്റെ ആദ്യ ദിവസത്തിൽ ലേലവിളി ഉയരേണ്ട ഹാർബർ പരിസരം ശൂന്യമാണ്. ഒഡീഷയിൽ പ്രളയക്കെടുതി രൂക്ഷമായി തുടരുന്നു. 100 കണക്കിന് ഗ്രാമങ്ങളിൽ ശക്തമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. പ്രളയബാധിത പ്രദേശങ്ങളിലെ സ്ഥിതിഗതികൾ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാഞ്ചി വ്യോമ നിരീക്ഷണം നടത്തി ഇന്ന് വിലയിരുത്തും. ദുരിതാശ്വാസ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ പുരോഗതിയും

0: അദ്ദേഹം മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യും. ഹിരാക്കുഡ് അണക്കെട്ടിലെയും മിക്ക നദികളിലെയും ജലനിരപ്പ് ഉയരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വഴിതെറ്റിപ്പോയ യുവാക്കളെ ശിക്ഷിക്കുന്നതിന് പകരം രാഷ്ട്രനിർമ്മാണത്തിന്റെയും ദേശീയ താൽപര്യത്തിന്റെയും അടിസ്ഥാനത്തിൽ ശരിയായ പാതയിലേക്ക് നയിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹി ജന്തർ മന്ദറിൽ തനിക്കെതിരെയും അന്തരിച്ച തന്റെ മാതാവിനെതിരെയും അധിക്ഷേപകരമായ ഭാഷ ഉപയോഗിച്ചതിനെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വിഷയത്തിൽ ഉൾപ്പെട്ട കുട്ടികളോട് താൻ ക്ഷമിക്കുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നിയന്ത്രിച്ച വിഷയത്തിൽ സമൂഹമാധ്യമ കമ്പനിയായ മെറ്റയുടെ ഉന്നത ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും. അൽഗുരുദത്തിന്റെ പ്രവർത്തന രീതിയെക്കുറിച്ചും ക്രമസമാധാന പാലനത്തിൽ കമ്പനിയുടെ പങ്കിനെപ്പറ്റിയും ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. സാങ്കേതിക തകരാറാണ് സംഭവത്തിന് കാരണമെന്ന് മെറ്റ അറിയിക്കുകയും ക്ഷമാപണം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം ആ വിശദീകരണം അപര്യാപ്തമാണെന്ന് കണ്ടെത്തുകയായിരുന്നു. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത് യുവ ഭോർ വിക്സിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തുടക്കം കുറിക്കും. മൈ ഭാരതിലൂടെ ക്യാമ്പയിന്റെ ഭാഗമാകുന്ന യുവജനങ്ങൾ നശാമുക്തി പ്രതിജ്ഞ ഏറ്റുചൊല്ലും. പരിപാടിയെക്കുറിച്ച് മൈ ഭാരത് സ്റ്റേറ്റ് ഡയറക്ടർ അഭയ് ശങ്കർ SR ആകാശവാണി വാർത്തകളോട്.
2: രാജ്യത്തുടനീളമുള്ള 10,000+ കേന്ദ്രങ്ങളിൽ 1 കോടിയിലധികം യുവാക്കൾ ഈ പരിപാടിയിൽ പങ്കാളികളാകും. പ്രധാനമന്ത്രിയുടെ ലഹരിമുക്തി പ്രതിജ്ഞയോടെ 100 ആഴ്ച നീണ്ടു നിൽക്കുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കും തുടക്കമാകും. ഈ ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലാ സംസ്ഥാന തലങ്ങളിൽ വിവിധ കലാസാഹിത്യ മത്സരങ്ങൾ സജീവമായി പുരോഗമിക്കുകയാണ്. ജില്ലാ തലത്തിൽ നിന്ന് സംസ്ഥാന തലത്തിൽ വിജയിക്കുന്നവർക്ക് August 14 ന്യൂഡൽഹിയിൽ നടക്കുന്ന ദേശീയ നശാമുക്ത് യുവ ഫോർ വിക്സിത് ഭാരത് കോൺക്ലേവിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും.
0: കോമൺവെൽത്ത് ഗെയിംസിൽ 5 സ്വർണവും 12 വെള്ളിയും 6 വെങ്കലവും ഉൾപ്പെടെ 23 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. ജൂഡോയിൽ ഇന്നലെ ഇന്ത്യയ്ക്ക് 1 സ്വർണം നേടാനായി. അസ്മിത ഡേ, ഹർഷ് സിംഗ് എന്നിവരാണ് ജൂഡോയിൽ സ്വർണം നേടിയത്. ജാവലിൻ ത്രോയിൽ ഇരട്ട നേട്ടവും ഇന്ത്യയ്ക്ക് മുതൽക്കൂട്ടായി. ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര വെള്ളിയും യശു സിംഗ് വെങ്കലവും നേടി. തേജസ്വിൻ ശങ്കർ ഡെകത്ലോണിൽ വെങ്കലം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി. പോയിന്റ് പട്ടികയിൽ ഇന്ത്യ നിലവിൽ 10-ാം സ്ഥാനത്താണ്. ആക്രമണമുണ്ടായാൽ ഇസ്രായേലിനും അമേരിക്കൻ ഊർജ്ജ കേന്ദ്രങ്ങൾക്കും നേരെ തിരിച്ചടിക്കുമെന്ന് ഇറാൻ. ഏറ്റുമുട്ടലിന് സജ്ജമാണെന്ന് മുതിർന്ന ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഇറാനിയൻ മാധ്യമം പ്രതികരിച്ചു. ഇറാൻ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്താൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൈന്യത്തിന് നിർദ്ദേശം നൽകിയ പശ്ചാത്തലത്തിലാണ് ഇറാന്റെ പ്രതികരണം. ലോക മുലയൂട്ടൽ വാരാചരണത്തിന് ഇന്ന് തുടക്കം. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് രാജ്യവ്യാപക വാരാചരണം. ശിശുക്കളുടെ ആരോഗ്യ പരിപാലനത്തിൽ മുലയൂട്ടലിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അറിവ് പകരുന്നത് ലക്ഷ്യമിട്ടാണ് വാരാചരണം. എല്ലാ അമ്മമാർക്കും മുലയൂട്ടാനുള്ള സാഹചര്യമൊരുക്കാൻ ആരോഗ്യ പ്രവർത്തകരും സമൂഹവും മുന്നോട്ട് വരണമെന്ന് മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രധാന അതിർത്തി വ്യാപാര പാതയായ സിക്കിമിലെ നാഥുല ചുരം വരെയുള്ള വാണിജ്യ ബന്ധം ഇന്ന് പുനരാരംഭിക്കുന്നു. കോവിഡ് മഹാമാരിയെ തുടർന്ന് 2020 നിർത്തിവെച്ച വ്യാപാരം 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും സജീവമാകുന്നത്. അതിർത്തി വ്യാപാരം പുനരാരംഭിക്കുന്നത് അംഗീകൃത വ്യാപാരികൾ, തൊഴിലാളികൾ എന്നിവർക്ക് ഏറെ ഗുണകരമാകും. UK പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ആന്റി ബർണമുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോണിൽ സംസാരിക്കുകയും അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു. സാങ്കേതികവിദ്യ, നവീകരണം, പ്രതിരോധം, സുരക്ഷ, ശുദ്ധ ഊർജ്ജം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ സഹകരിച്ച് പ്രവർത്തിക്കാനും ഇന്ത്യ UK സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തെ പുതിയ ഉയരങ്ങളിലെത്തിക്കാനും ഇരുവരും തീരുമാനിച്ചതായി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. സ്വാതന്ത്ര്യസമര സേനാനിയിൽ ലോകമാന്യ ബാലഗംഗാധര തിലകിന്റെ ചരമവാർഷികത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിന് പുതിയ ദിശാബോധം നൽകിയ മുൻനിര നായകന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹമെന്ന് ശ്രീ അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകി. ആന്ധ്രാപ്രദേശിലെ അലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. 10,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. രാജ്യത്തെ ലഹരിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന നശാമുക്ത് പ്രചാരണ പരിപാടിക്ക് നാളെ തുടക്കമാകും. കേരളത്തിൽ അതിശക്തമായ മഴ. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. മഴക്കെടുതികളിൽ 3 മരണം. അതീവ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ആക്രമണമുണ്ടായാൽ ഇസ്രായേലിനും അമേരിക്കൻ ഊർജ്ജ കേന്ദ്രങ്ങൾക്കും നേരെ തിരിച്ചടിക്കുമെന്ന് ഇറാൻ. കോമൺവെൽത്ത് ഗെയിംസിൽ 5 സ്വർണം ഉൾപ്പെടെ 23 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു.

0: വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി തൃശൂർ.
2: ഗാനമഞ്ജരി, ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത് ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടിയായ ഗാനമഞ്ജരിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഗാനമഞ്ജരിയിൽ കണ്ണീർ എന്ന പദം വരുന്ന പാട്ടുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മനുഷ്യൻ്റെ വികാരങ്ങളുടെ ഏറ്റവും നിശബ്ദമായ ഭാഷയാണ് കണ്ണുനീർ. സന്തോഷവും ദുഃഖവും സ്നേഹവും വേർപാടും നന്ദിയും വേദനയും ഇവയെല്ലാം പലപ്പോഴും വാക്കുകളേക്കാൾ വ്യക്തമായി പ്രകടമാകുന്നത് കണ്ണീരിലൂടെയാണ്. കണ്ണുനീർ ഒരു ബലഹീനതയല്ല, മറിച്ച് ഹൃദയത്തിൻ്റെ സത്യസന്ധമായ പ്രതികരണം തന്നെയാണ്. മനസ്സിൻ്റെ ഭാരം കുറയ്ക്കാനും വികാരങ്ങൾക്ക് ആശ്വാസം നൽകാനും ചിലപ്പോഴൊക്കെ പറയാനാകാത്ത വികാരങ്ങളെപ്പോലും ഒരു തുള്ളിയിൽ ഒതുക്കാനും കണ്ണീരിന് കഴിയും. വാക്കുകൾക്കതീതമായ പല വികാരങ്ങൾക്കും കണ്ണുനീർ ശബ്ദമാകുന്നുണ്ട്. ഒരമ്മയുടെ പ്രാർത്ഥനയിലും ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയിലും ഒരു സുഹൃത്തിൻ്റെ ആത്മാർത്ഥതയിലും ഒരു ഗുരുവിൻ്റെ അഭിമാനത്തിലും കണ്ണീരിന് പ്രത്യേക സ്ഥാനമുണ്ട്. ഹൃദയത്തിൻ്റെ ആർദ്രതയും മനുഷ്യൻ്റെ സഹാനുഭൂതിയും ശക്തമായി പ്രകടമാക്കാൻ മറ്റൊരു ഭാഷയുണ്ടോ എന്ന സംശയം തന്നെയാണ്. കണ്ണുനീർ ദുഃഖത്തിൻ്റെ മാത്രം പ്രതീകമല്ല, അത് സ്നേഹത്തിൻ്റെ ആഴവും കരുണയുടെ ചൂടും ആത്മബന്ധങ്ങളുടെ വിലയും മനുഷ്യജീവിതത്തിൻ്റെ സൗന്ദര്യവും ഓർമ്മിപ്പിക്കുന്ന അമൂല്യമായ ഒരനുഭവം തന്നെയാണ്. ഓരോ കണ്ണുനീർത്തുള്ളിയും ഒരു കഥ പറയുന്നു എന്ന് സാരം. അനന്തമായ വികാരങ്ങളുടെ ഈ മഹാസമുദ്രത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഗാനമഞ്ജരിയിലെ ഗാനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് അയ്യന്തോളിൽ നിന്നും ഡോക്ടർ ലോല രാമചന്ദ്രൻ. ആദ്യ ഗാനം കേൾക്കാം. കിരീടം എന്ന ചിത്രത്തിൽ MG ശ്രീകുമാർ പാടിയത്. രചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജോൺസൺ. ഗാനമിതാ

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.
3: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം
4: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
5: ഗാന സന്ദേശം
6: ഞായർ ഒഴികെ എന്നും രാവിലെ 7:35. പ്രായോജകർ
5: റീഗൽ ജ്വല്ലേഴ്സ്.
6: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു.
5: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
7: ഹലോ, നമസ്കാരം. ഇത് ഡോക്ടർ ലോല രാമചന്ദ്രന്റെ നമ്പർ അല്ലേ?
8: അതെ.
7: ഇത് ഗാനമഞ്ജരി എന്നാ വിളിക്കണേ ഡോക്ടർ. ഒരു കത്ത് അയച്ചത് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്കവിടെ കുറച്ച് മുന്നേ അയച്ച കത്ത് തോന്നുന്നു ഡോക്ടർ. ഇത് അതെ അതെ അതെ അതെ അതെ ജൂലൈയിലാണ്. എന്നാലും എനിക്ക് തോന്നുന്നു ഈ പദം അതിനോട് ബന്ധപ്പെട്ടിട്ടാണ് ഡോക്ടർ കത്ത് അയച്ചിട്ടുള്ളത്. അപ്പൊ

0: ഡോക്ടർ തന്നെ പറഞ്ഞോളൂ, എങ്ങനെയാണ് ഈ പദത്തിലേക്ക് എത്തിയെന്നുള്ളത്?
1: ആ അത് എന്താന്ന് വെച്ചാല്, അപ്പോ നമ്മുടെ ജാനകിയമ്മ, നമ്മുടെ ഗാനകോക്കിലം, അവര് നമ്മളെ വിട്ടുപിരിഞ്ഞ ആ സമയായിരുന്നു. അപ്പോ അവര് പാടിയ പാട്ടുകൾ തന്നെ വീണ്ടും വീണ്ടും വന്നോണ്ടിരുന്നു ടിവിയിലും റേഡിയോയിലും ഒക്കെ. അപ്പോ അതില് അവര് പാടിയ രണ്ട് പാട്ടില് കണ്ണുനീർ കണ്ണീർ അങ്ങനെ പദം വന്നു. അപ്പോ ഞാൻ വിചാരിച്ചു നമുക്ക് അവർക്കൊരു കണ്ണീർ പ്രണാമം നമുക്ക് അർപ്പിക്കാൻ വേണ്ടി കുറച്ച് കണ്ണീരുകൊണ്ടുള്ള കണ്ണീർന്ന് വള്ള പദം വരുന്ന പാട്ടുകള് സെലക്ട് ചെയ്തിട്ട്
0: അയക്കാം.
1: അപ്പോ ഇറ്റ് മേ ബി അപ്രോപ്രിയേറ്റ്, ആ സമയത്തിന് അനുയോജ്യമായ പാട്ടുകളായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ്
0: അന്ന് അയച്ചത് അല്ലേ?
1: ഇത് വിട്ടത്.
0: എന്തായാലും ഇപ്പോഴാണ് അത് ഉൾപ്പെടുത്തിയത്. ശരി ഡോക്ടർ, ജൂബിലി മിഷൻ മെഡിക്കൽ
1: എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടല്ലോ.
0: അതെ അതെ അതെ, ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്, ഇനി എന്നും ഉണ്ടാവുമല്ലോ, അതുകൊണ്ടത് വൈകിട്ടില്ല. ഡോക്ടർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത് അല്ലേ? വീട്ടിൽ ആരൊക്കെയാണ് ഡോക്ടറുടെ?
1: വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, പിന്നെ രണ്ട് മക്കളുണ്ട്, എന്നാ കൊച്ചുമോളുണ്ട്, ഇത്രയും പേരുണ്ട്.
0: ഹസ്ബൻഡ് നാട്ടിലെ?
1: ഹസ്ബൻഡ് ലോയർ, ലോയറാണ്, തൃശ്ശൂർ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യണു. മകള് സർജൻ ആണ്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മുളകുന്നക്കാവില് പ്രാക്ടീസ് ചെയ്യുന്നു.
0: ശരി ശരി.
1: കൊച്ചുമോള് മൂന്നാം ക്ലാസ്സില്.
0: ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു വളരെ തിരക്കേറിയ ജീവിതമാണല്ലോ ഡോക്ടറുടേത് അല്ലേ? അപ്പൊ ഇങ്ങനെ ഡോക്ടർ ഈ ആകാശവാണിയൊക്കെ കേൾക്കാൻ സമയം കണ്ടെത്തുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അത് എങ്ങനെയാണ് അത് സാധിക്കണത്?
1: അല്ല, അത് നമ്മുടെ ഒരു ശീലാണ്, നമ്മുടെ ദിനചര്യയുടെ ഒരു ഭാഗമായി മാറി കഴിഞ്ഞിരുന്നു. നമ്മള് എന്താ, നമ്മള് പ്രത്യേകിച്ച് ഈ കാലത്ത് നമ്മള് കാലത്ത് ആകാശവാണിയിൽ വരുന്ന രാമായണ പാരായണം അതൊക്കെ നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്യണതിന്റെ കൂട്ടത്തിൽ അവിടെ ഒരു ചെറിയ റേഡിയോ വെച്ചിട്ട് നമുക്ക് കേൾക്കാലോ. അപ്പോ നമ്മുടെ നമ്മുടെ പണിയും നടക്കും, സെയിം ടൈം നമുക്ക് കേൾക്കും ചെയ്യാം. അപ്പൊ അതൊരു നല്ല കാര്യല്ലേ, നമുക്ക് മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. അല്ലെങ്കിൽ എന്താ, അടുക്കളയിലെ പണി ഭയങ്കര വിരസതയാകും പണിയാണ് എന്റെ ഒരു കണക്കില്. അപ്പോ അപ്പോ നമ്മൾ ഈ പാട്ടും കൂടി കേൾക്കുമ്പോ അതിൽ ഒരു ആവർത്തന വിരസത പോവും. ബിക്കോസ് അടുക്കളയിൽ നമ്മൾ ഓൾമോസ്റ്റ് ഡെയിലി വി ആർ റിപ്പീറ്റിംഗ് ദ സെയിം ഓൾ തിങ്, അതിലൊരു പുതുമയില്ല. അപ്പൊ കൂട്ടത്തിലൊരു പാട്ടും കൂടി കേൾക്കുമ്പോ മനസ്സിനൊരു സന്തോഷം, ഉള്ളി നുറുക്കായാലും എന്തായാലും ഒരു സന്തോഷം പാട്ട് കേൾക്കുമ്പോ, അതിന്റെ ഒരു സന്തോഷം.
0: അതെ അതെ, തീർച്ചയായിട്ടും.
1: പിന്നെ ആകാശവാണിയില് പാട്ട് മാത്രല്ലല്ലോ, വിജ്ഞാനവും വരുമല്ലോ. അപ്പൊ ബാക്കി പ്രോഗ്രാംസ് കേൾക്കുമ്പോ യു ഗെയിൻ പുതിയ നോളജ്, അതുപോലെ വാർത്തകള്, അതും വാർത്താധിഷ്ഠിത പരിപാടികളും ഒക്കെ നമ്മള് നല്ല ഉപകാരമുള്ളതാ.
0: എന്തായാലും ഡോക്ടറോട് എനിക്ക് പറയേണ്ട കാര്യമല്ലോ, കാരണം എന്നും എന്നും പഠിച്ചോണ്ടിരിക്കണല്ലോ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ചു അല്ലേ, എപ്പോഴും ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണല്ലോ അല്ലേ ഡോക്ടർ?
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ആൾക്കാര് പേഷ്യൻസ് പോയി ഗൂഗിളൊക്കെ നോക്കി കഴിഞ്ഞിട്ട് ആണ് നമ്മുടെ അടുത്ത് വരിക. അപ്പൊ നമുക്ക് അവരെക്കാട്ടിലും ഒരു പടിയെങ്കിലും മുമ്പിൽ നിക്കണമെങ്കിൽ നമ്മൾ എന്നും പഠിച്ചോണ്ട്.
0: അതെ, എന്ത് ചോദ്യം അവർ ചോദിക്കുന്നുള്ളത് മുന്നിൽ കണ്ടിട്ട് അതിനുള്ള മറുപടി അവരെ പ്രിപ്പയർ ചെയ്തിരിക്കണം അല്ലേ?
1: തീർച്ചയായിട്ടും. നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അത് അതിനുവേണ്ടി മാത്രല്ല, അത് ഈ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണ്. നമ്മള് പിന്തള്ളി പോകപ്പെടാൻ പാടില്ലല്ലോ, നമ്മള് എവറസ്റ്റ് ഓഫ് ദ ടൈംസ് ആയി ഇരിക്കണ്ടേ?
0: അതെ അതെ അതെ, തീർച്ചയായിട്ടും. ഡോക്ടർക്ക് എനിക്ക് തോന്നുന്നു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു മുടക്ക് എന്ന് പറഞ്ഞൊന്നില്ലല്ലോ അല്ലേ?
1: അതില്ല.
0: ഇന്നിപ്പോ ഹോസ്പിറ്റലിലാണോ ഇപ്പൊ സംസാരിക്കുന്നത്? ഹോസ്പിറ്റലിൽ നിന്നാണോ?
1: ആണ്, പക്ഷെ ഇതെന്റെ ലഞ്ച് ബ്രേക്ക് ടൈം ആണ്.
0: ഓക്കെ ഓക്കെ,
1: 1 to 2 ലഞ്ച് ബ്രേക്ക് ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല.
0: ഓക്കെ, ഡോക്ടർ പ്രാക്ടീസിങ് ചെയ്യുന്നത് മാത്രമാണോ അതോ ലെക്ചറിങ് അങ്ങനെ ഉണ്ടോ?
1: ഉണ്ട്, ഇത് മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് കുട്ടികൾക്ക് ക്ലാസ് എടുക്കും വേണം,
0: ഓ
1: പ്രാക്ടീസ് ചെയ്യും വേണം, ഒ പി നോക്കണം, ഓപ്പറേഷൻ ചെയ്യണം. അപ്പൊ അങ്ങനെ 3 ദിവസം, 1 ദിവസം ഒ പി ഒട്ടി ക്ലാസ്, അങ്ങനെ 3 ദിവസമായിട്ടാണ് വരിക.
0: ബിസി ആയിരിക്കാം എന്നുള്ളതൊരു ശീലമായി അതിലൊരു എൻജോയ്മെന്റ്, ഒരു ഒരു സന്തോഷം കൂടെ ആകാശവാണിയും
1: ചെയ്യാനില്ലാത്ത പോലെ തോന്നും.
0: എപ്പോഴും ഇങ്ങനെ അപ്ഡേറ്റ് ആയിരിക്കുക, അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ എന്താ പറയാ ബിസി ആയിരിക്കുക എന്നുള്ളതൊരു ഇതായിപ്പോയി അല്ലേ?
1: അതൊരു
0: ശീലായിപ്പോയി. ശരി ഡോക്ടർ, ആദ്യമായിട്ടാണോ ഗാനമഞ്ജരിയിൽ പങ്കെടുക്കുന്നത്?
1: അല്ല, കൊറേ മുമ്പ്, ഏതാണ്ട് 1.5 കൊല്ലം മുമ്പ് ഞാന് ലോല എന്ന പദം വരുന്ന വാക്കുകളുടെ ഒരു ലിസ്റ്റ് എഴുതി അയച്ചിട്ടുണ്ടായിരുന്നു. എന്റെ പേര് തന്നെ അത് പ്രക്ഷേപണം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തവണ 1 കൊല്ലത്തിലധികം
0: ആയിട്ടുണ്ട്. ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പേരാണല്ലോ ലോല എന്ന് പറയണത്, രസമുള്ളൊരു
1: വലിയ ഒരു അമ്മാവൻ. എന്റെ മൂത്ത അമ്മയുടെ ഏറ്റവും മൂത്ത ചേട്ടൻ, അദ്ദേഹം കവിതയൊക്കെ എഴുതുമായിരുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ജനിച്ചപ്പോ വളരെ തൂക്കം കുറഞ്ഞ മെലിഞ്ഞ സ്ലെൻഡർ ആയ ഒരു കുട്ടിയായിരുന്നു. അപ്പോ അദ്ദേഹത്തിന് എന്നെ കണ്ടപ്പോ മനസ്സിൽ വന്ന പേര്
0: ലോല എന്നായിരിക്കണം അല്ലേ?
1: അതെ, അതായിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു.
0: ശരി ശരി, എനിക്ക് തോന്നുന്നു എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാ, ഒരു കുഞ്ഞിന്റെ ജനനം

0: പറയുന്നത് വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണല്ലോ. അങ്ങനെ ഒരുപാട് അതെ അതെ അതെ, ഡോക്ടർ ഒരുപാട് എക്സ്പീരിയൻസ്ഡും ആണല്ലോ അതില്. അപ്പൊ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് രാത്രിയൊക്കെ ഫോൺ കോൾസ് വരണ്ടായിരിക്കും അല്ലേ, ഹോസ്പിറ്റലിൽ നിന്ന് അർജന്റ് കേസസ് എമർജൻസി വരികയാണെങ്കിലൊക്കെ.
1: ഇവിടെ ബുദ്ധിമുട്ടുള്ള കേസൊക്കെ ആണെങ്കിൽ വരും.
0: ആ അതെ, ശരി, ഓക്കെ. അതിനോട് യൂസ്ഡ് ആയി അപ്പോ അല്ലേ ഡോക്ടർ?
1: അതിനോട് യൂസ്ഡ് ആയി.
0: ആ എന്തായാലും ഒരുപാട് കുഞ്ഞുങ്ങളെ ലോകത്തേക്ക് കാണിക്കാനായിട്ട് ഡോക്ടർക്ക് സാധിച്ചിട്ടുണ്ടല്ലോ. ഒരുപാട് സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നുകയാണ് സംസാരിക്കുമ്പോൾ ഡോക്ടറുടെ അടുത്ത്. നമുക്ക് എല്ലാ ജോലിയും വളരെ റെസ്പെക്റ്റബിൾ ആണ്. എന്നിരുന്നാലും ഡോക്ടറുടെ ജോലി എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് ഏറെ ബഹുമാനം തോന്നുന്നു ഡോക്ടറുടെ അടുത്ത് സംസാരിക്കുമ്പോൾ. എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ആകാശവാണി തുടർന്നും ശ്രവിക്കുക, തുടർന്നും കത്തുകൾ അയക്കുക. വീണ്ടും മറ്റൊരു ഗാരമഞ്ചരിയിൽ നമുക്ക് സംസാരിക്കാൻ ഇടയുണ്ടാവട്ടെ ഡോക്ടറെ.
1: താങ്ക്
0: യു ഫോർ യുവർ വാല്യുവബിൾ ടൈം. വീണ്ടും കത്തെഴുതുക കേട്ടോ. ഓക്കെ, ശരി ഡോക്ടർ, താങ്ക് യു. ഗാനമഞ്ജരിയിൽ ഇനി എസ് ജാനകി പാടിയ ഗാനം. ചിത്രം ഇരുട്ടിൻ്റെ ആത്മാവ്. രചന പി ഭാസ്കരൻ. സംഗീതം MS ബാബുരാജ്.

0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം സേവന വാർത്തകൾ.
1: വെള്ളി രാവിലെ 7:20
0: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
1: വിളംബരം
2: ഞായറാഴ്ച രാവിലെ 6:35.
1: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: അന്വേഷിച്ചു, കണ്ടെത്തിയില്ല. ഈ ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനം. പി ഭാസ്കരന്റെ വരികൾക്ക് ഈണം പകർന്നിരിക്കുന്നത് MS ബാബുരാജ്.

0: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
2: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, തൊഴിലവസര വാർത്തകൾ. തിങ്കൾ ബുധൻ രാവിലെ 7:40.
3: നമ്മുടെ ഒറ്റപ്പാലം കണ്ണാശുപത്രിയിലെ, അവിടെ പോയാൽ ചെലവ് കുറയും.
4: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തോട്ടക്കര, ഒറ്റപ്പാലം.
5: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
6: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
7: എസ് ജാനകി പാടിയ മറ്റൊരു ഗാനം.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20
0: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാരിയർ റോഡ്, തൃശൂർ, കാവ്യാഞ്ജലി.
0: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

0: ഗാന സന്ദേശം
1: ഞായറൊഴികെ എന്നും രാവിലെ 7:35
0: പ്രായോജകർ
1: റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്
0: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. ഇന്നത്തെ ഗാനമഞ്ജരിയിൽ കണ്ണീർ എന്ന പദം വരുന്ന പാട്ടുകൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഡോക്ടർ ലോല രാമചന്ദ്രൻ. ഗാനമഞ്ജരിയിൽ ഇനി മനസ്വിനി എന്ന ചിത്രത്തിലെ ഗാനം, ഗായകൻ യേശുദാസ്, രചന പി ഭാസ്കരൻ, സംഗീതം MS ബാബുരാജ്.

ബിച്ചു തിരുമലയുടെ വരികൾക്ക് എസ് ബാലകൃഷ്ണൻ ഈണം പകർന്ന് എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം. ചിത്രം രാംജി റാവു സ്പീക്കിംഗ്.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനമഞ്ജരിയുടെ സമയം ദാ തീരാറായി. ഇന്ന് ഗാനമഞ്ജരിയിൽ കണ്ണീർ എന്ന പദം വരുന്ന പാട്ടുകൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് അയ്യന്തോളിൽ നിന്നും ഡോക്ടർ ലോല രാമചന്ദ്രൻ. തുടർന്നും കത്തുകൾ അയയ്ക്കുക. അയക്കേണ്ട വിലാസം ഗാനമഞ്ജരി, കിറവ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 6806031. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കേണ്ട ഫോൺ നമ്പർ 9447072669. നമ്പർ ഒരിക്കൽ കൂടി, 9447072669. ഒരു പുതിയ വാക്കും മറ്റൊരു ശ്രോതാവും ഒരു പിടി നല്ല ഗാനങ്ങളുമായി മറ്റൊരു ഗാനമഞ്ജരിയിൽ കൂട്ടുകൂടാം. നിങ്ങളോടൊപ്പം ഞാൻ സൂര്യ.

0: ഗാനമഞ്ജരി ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി.
1: ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
2: Good afternoon. This is Akashvani and I'm Saira Mujtaba with the midday news. The headlines. Prime Minister Narendra Modi inaugurates Greenfield Aluri Sitarama Raju International Airport at Bhogapuram in Vijayanagaram district of Andhra.

0: തളത്തിൽ കിടക്കണത്? അച്ചുനായര്, അയാളുടെ ഒരു ഉറക്കം, ആ കഴുത്തിലെ മുഴ ഉരുണ്ട് കളിക്കണത് കാണാൻ നല്ല രസം. അയ്യേ, അയാളുടെ വിരലുകൾ കണ്ടില്ലേ, തടിച്ചുരുണ്ട് രോമം നിറഞ്ഞ കൈത്തണ്ട. ആ കൈകൊണ്ടല്ലേ ഇന്നലെ സന്ധ്യക്ക്, ഔ അമ്മേ, എൻ്റെ കഴുത്ത്! ഇന്നലെയാണോ അതോ കുറെ ദിവസം മുമ്പാണോ? ഒരു ദിവസം ആരും അറിയാതെ ആ കൈ വെട്ടിക്കളയണം. അയാൾക്ക് അങ്ങനെ വേണം, അല്ലെങ്കിൽ ഇങ്ങനെ മനുഷ്യനെ ദ്രോഹിക്കണോ? അച്ഛനായരാ കുളിപ്പിക്കാൻ? ഞാനെന്താ കുട്ടിയാണോ മറ്റുള്ളവർ കുളിപ്പിക്കാൻ? മുത്തശ്ശി പറയാറുണ്ടല്ലോ,
1: പത്തിരുപത്തൊന്ന് വയസ്സായ ഒരാണൊരുത്തനാണേ. സുഹൃതക്ഷയം, സുഹൃതക്ഷയം, നാരായണ നാരായണ.
0: എന്നിട്ടും അച്ഛനായർ കുളിപ്പിക്കാൻ പിടിച്ചോണ്ട് പോവാ? വക്കുപൊട്ടിയ പിച്ചള ചെമ്പുകൊണ്ട് വെള്ളം മുക്കി തലയിലങ്ങനെ ഒഴിക്കുക, മൂന്ന് കുട്ടകം വെള്ളം.
2: എടാ, അടങ്ങിയിരുന്നോളൂ, പാത്രം എടുത്തോണ്ട് വരട്ടെ. ഞാൻ
0: ഇറയത്തുകൂടി ഒരു ചെറിയ പുഴ ഒഴുകുന്നുണ്ടെങ്കിലോ? പായ കെട്ടിയ വലിയ വഞ്ചികളും മീൻ പിടിക്കുന്ന ചെറിയ തോണികളും പോവും. മുറിയുടെ കിളിവാതിലിൽ കൂടി കാണാം.
3: അടിയിലും ഇത് ഒരു ഒടിയില്ല, ഇതൊക്കെ അഹമ്മതി കൊണ്ടാ.
1: സുഹൃതക്ഷയം.
0: കഴുത്തിന് എന്തൊരു വേദനയാ! നല്ല മൂർച്ചയുള്ളൊരു മടവാക്കത്തി അയ്യപ്പൻ്റെ കൈവശമുണ്ട്. അവൻ വൈകുന്നേരം പണി മാറ്റി വല്ലി വാങ്ങാൻ കളപ്പടിക്കൽ വന്ന് നിൽക്കുമ്പോൾ അതെടുത്തു വെക്കണം. കഴുത്തിലെ മുഴ ഉരുട്ടി കളിച്ചുകൊണ്ട് നായർ കിടന്നുറങ്ങുമ്പോൾ ഒരൊറ്റ വിട്ട്. രാവിലെയാണ് തമാശ ഉണ്ടാവുക, ഇതൊന്നും ഭ്രാന്തല്ല അഹമ്മതിയാണ് എന്ന് അലറി തല്ലാൻ നോക്കുമ്പോൾ കൈ ഉണ്ടാവില്ല. കൈ അന്വേഷിച്ചുകൊണ്ട് അയാൾ വീട്ടിലും മുറ്റത്തുമൊക്കെ ഓടി നടക്കുമ്പോൾ ചിരിച്ച് ചിരിച്ച് ചാവും. വടക്കിനിയിലേക്കൊന്ന് കടന്നാലോ? അകത്തൊക്കെ നടക്കണത് അമ്മാമ്മ കണ്ടാൽ? ജനാലക്കടുത്ത് പുല്ലായിൽ കിടന്നുറങ്ങണതാരാ? ഓ, മുത്തശ്ശിയാ. അടിക്കൂല്ല, ചീത്ത പറയൂല്ല. ബാക്കി എല്ലാവരും അടിച്ചിട്ടുണ്ട്, ഗോപിയും ശങ്കരൻകുട്ടിയും കൂടി, അവർ കുട്ടികളായിട്ടും കൂടി. സാധാരണ കുട്ടികൾ മുതിർന്നവരെ തല്ലാറില്ലല്ലോ. വല്യമ്മ താഴത്തില്ലാത്തത് ഭാഗ്യായി. ഊണ് കഴിഞ്ഞ് മുകളിലേക്ക് പോയിട്ടുണ്ടാവും, ഇനി കുറെ കഴിഞ്ഞേ ഇറങ്ങി വരൂ. തെക്കിനിയിലെ ഇരുട്ടിലെ അമ്മാമ്മ പതുങ്ങിയിരിക്കണുണ്ടാവോ? അപ്പടി ഇരുട്ടാണ്, നട്ടുച്ചയ്ക്കും കൂടി. നടുമുറ്റത്തിൻ്റെ മുകളിൽ നിന്ന് മാത്രം കുറച്ച് വെളിച്ചം വന്ന് വട്ടത്തിൽ വീഴും. മൂലകളിൽ നെൽപ്പത്തായങ്ങളും വല്ലക്കൊട്ടകളുമാണ്. ആ ഇരുട്ടിൽ ചെകുത്താന്മാരിരിക്കണുണ്ടാവോ? അമ്മാമയാണെങ്കിൽ കയ്യിൽ ഓലമടലിൻ്റെ കഷ്ണം ഉണ്ടാവും, അതുകൊണ്ട് തല്ലാനാ അമ്മാമയ്ക്ക് രസം. അമ്മാമ ഉമ്മറത്താണെങ്കിലോ? ഒരു ദിവസം അമ്മാമയെ കൊല്ലണം. ഉമ്മറത്ത് എന്നെ കണ്ടാൽ വീട് മുഴുവൻ കുലുക്കിക്കൊണ്ടൊരു വിളിയാണ്.
2: അച്യുതാ, ദാ എത്തിപ്പോയി.
0: തടിച്ച വീർത്ത വിരലുകൾ കൊണ്ട് കൈത്തണ്ടയിൽ കടന്നു പിടിച്ചാൽ അറപ്പാണ്, തവളയെ ചവിട്ടിയതുപോലെ. ഉമ്മറത്തിട്ട് തല്ലില്ല, മുത്തശ്ശിയുടെ മുമ്പിലിട്ടും തല്ലില്ല. വടക്കുപുറത്ത് എത്തിയാൽ പിന്നെയാണ് പരാക്രമം. ശങ്കരൻകുട്ടി കണ്ടാലും കുഴപ്പമാണ്, കണ്ടാൽ ഉടനെ വിളിക്കും.
4: അച്ഛാ, ഈ വേലതേട്ടൻ ദാ പോണോ?
0: അമ്മായി കണ്ടാലും അതന്നെ.
5: ഓ, എന്റെ അച്ഛനായരേ, ഇതാരാ പുറത്ത് വന്നിരിക്കണത് നോക്കിയോ? അല്ല, എവിടക്കാ പോരെ എഴുന്നള്ളത്ത്?
0: അതിന്റെ പാണ്ടുള്ള ചുണ്ട് കണ്ട ഓക്കാനം വരും.

0: കുന്നിൻ്റെ മുകളിൽ നിന്ന് നല്ല വലിപ്പമുള്ള വെള്ളാരം കല്ലുകൾ പെറുക്കി കൊണ്ടുവന്ന് അച്ഛനായരേ എന്ന് നീട്ടി വിളിക്കുമ്പോൾ വായിലങ്ങോട്ട് തിരികെ കൊടുക്കണം. ശങ്കരൻകുട്ടി എന്താ ചെയ്യേണ്ടത്? ആ, അമ്മിക്കുഴവി എടുത്ത് മണ്ടയ്ക്ക് കിഴുക്കി വിടാം. മുറ്റത്ത് ഇറങ്ങിയിട്ട് കുറേ ദിവസമായി. മുറ്റത്ത് തീ പറക്കണ വെയിൽ, ഓണത്തിന് അരിമാവ് കൊണ്ട് അണിഞ്ഞ പാട് മയാതെ കിടപ്പുണ്ട്. അന്ന് തൃക്കാക്കരപ്പനെ വെച്ചത് കാണാൻ ഉമ്മറത്ത് വന്നതിനാണ് അച്ഛൻ നായർ കഴുത്തിന് പിടിച്ച് തള്ളിയത്. അമ്മാമ്മ ഭേദപ്പെട്ടവരോടൊപ്പം ഇരുന്ന് സംസാരിക്കായിരുന്നു. അവരാരും വേലായുധനെ കാണരുതത്രേ. ഇപ്പോൾ അമ്മാമ്മയും അച്ഛനായരും അടുത്തില്ല. ഒന്ന് സർക്കിട്ടടിച്ചാലോ? പക്ഷേ മനക്കിലെ പറമ്പിലേക്ക് പോയിക്കൂടാ. കരിനീലി തല ചിക്കി പരത്തിയിട്ട് പേൻ നോക്കാൻ ഇരിക്കാവും. ഭഗവതീ, കരിനീലിയെ ഒരിക്കലും കാണരുതേ. കുഞ്ഞുങ്ങളെ ചോര ഈമ്പി കുടിച്ച് ശവമാക്കി കിണറ്റിലെറിയുന്നവളാ. വലിയവരെ ഉദ്രവിക്കോ? ഞാൻ വലുതായിട്ടില്ലേ? ഹേയ്, എന്തൊരു ചൊറിച്ചില! ഓ, ദാ അപ്പോഴേക്ക് അതാ ഒരു കാക്ക. കാക്ക കള്ളത്തിയ. കാക്കയ്ക്ക് ഒരു കണ്ണേ ഉള്ളൂ, ഒക്കെ അറിയാം. കാക്കക്കുയിലേ കരിങ്കുയിലേ എന്ന പാഠമാല കൂടി അറിയാം. എന്നിട്ടും എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും ആളുകൾ പറയും.
1: ബുദ്ധിക്ക് സ്ഥിരല്ലാണ്ടായി മുജന്മ സുഹൃതം.
2: ആ തള്ളയുടെ കണ്ണടഞ്ഞ് നന്നായി. ഇതൊക്കെ കാണാതെ കഴിഞ്ഞല്ലോ.
0: എല്ലാവർക്കും വിരോധാണ്, വേറൊന്നുമല്ല.
1: കുട്ടിയേട്ടാ,
0: കരിനീലിയാണോ? കരിനീലി കുട്ടിയേട്ടാന്ന് വിളിക്കില്ലല്ലോ. അയ്യേ, എന്തൊരു വിഡ്ഢിയ! ഇത് അമ്മുക്കുട്ടിയല്ലേ, എന്നാലും പേടിച്ചു പോയില്ലേ?
1: കുട്ടിയേട്ടൻ എന്താ ഇങ്ങനെ നോക്കണേ? എന്താ കുട്ടിയേട്ടൻ മുറ്റത്തിറങ്ങി നിക്കണേ? കുട്ടിയേട്ടൻ പുറത്ത് നടക്കണ്ടാട്ടോ.
0: അമ്മക്കുട്ടിയുടെ വിരൽത്തുമ്പത്തൊന്ന് തൊട്ടാലോ?
1: എങ്ങനെയാ മുട്ടുമ്മല് തോല് പോയത്?
0: തുടുത്ത വിരൽത്തുമ്പ്, ചെമ്പഴുകയായ മുള്ളിമ്പഴം പോലെയുള്ള വിരൽത്തുമ്പ്.
1: എന്തിനാ ഇന്നലെ തല്ല് കിട്ടിയത്? എന്താ ആലോചിക്കുന്നേ? കുട്ടിയേട്ടന്റെ സൂക്കേട് ഒക്കെ മാറും. അച്ഛൻ നായർ പറയുന്നതൊക്കെ കേട്ട് നടക്കണം, അല്ലെങ്കിൽ വെറുതെ തല്ല് കിട്ടും. മിനിഞ്ഞാന്ന് രാത്രി എന്തിനാ നെല്ലൊളിച്ചേ?
0: ഒന്ന് തൊടട്ടെ. തൊട്ടു
1: സന്തോഷായോ? കുട്ടിയേട്ടൻ പോയിക്കോളും, അച്ഛൻ നായർ പറ്റി വരും. പോയിക്കോളൂന്ന്.
0: അമ്മുക്കുട്ടിക്ക് എന്തൊരു ചന്താണ്! ഒളോർമാങ്ങയുടെ നിറമുള്ള കവിളുകൾ, മുടിച്ചുരുളുകൾ ചിതറിക്കിടക്കണ മഞ്ഞ കുപ്പായം, എന്തൊരു ചന്തം! എൻ്റെ വേഷോ? അയ്യേ, ചളിവെള്ളത്തിൻ്റെ നിറമാണ് മുണ്ടിന്. എന്ത് വൃത്തികേട്! മേല് നിറയെ മണ്ണും, മുഖത്ത് അപ്പടി കുറ്റിരോമം. വിളക്കത്ര ഗോവിന്ദം വന്നാൽ ഇരുന്ന് കൊടുക്കാൻ മടി കാണിക്കില്ല ഇനി. അമ്മുക്കുട്ടി ജനാലയ്ക്ക് നിന്നപ്പോൾ കൈതപ്പൂവിൻ്റെ മണം ഉണ്ടായിരുന്നു. എനിക്കോ എന്തൊരു നാറ്റം! അപ്പോൾ അവളുടെ വിരലിൽ തൊട്ടപ്പോൾ ചളി പറ്റിയിട്ടുണ്ടാവും, അറച്ചിട്ടുണ്ടാവും. തൊട്ടത് അമ്മായി കണ്ടിരുന്നെങ്കിൽ പിന്നെ നോക്കണ്ട, എത്ര ആളുടെ വകയാവും അടി. എല്ലാവരുടെയും തല പൊട്ടിത്തെറിക്കട്ടെ. അമ്മുക്കുട്ടി പരിഹസിക്കില്ല. ഭഗവതി, അവൾക്ക് നല്ലത് വരുത്തണേ.
3: ചെറിയമ്പരാൻ എങ്ങടാ?
0: അവൾക്ക് അതറിഞ്ഞിട്ട് വേണം അമ്മാമയോട് പറയാൻ.
4: അയിനെ ഇങ്ങനെ പുറത്തു വിടണത് എന്തിനാണാവോ?
3: ആ മേലാൻ കിടന്ന് ഉറങ്ങായിരിക്കും.
5: ഇറങ്ങണ്ട മോനെ, വെള്ളത്തിൽ നീരാളിയുണ്ട്.
0: ആ മണൽത്തിട്ടിൽ ഒന്ന് തലകുത്തി മറിഞ്ഞ് കളിക്കണം. പക്ഷേ അച്ഛൻ നായർ സമ്മതിക്കില്ല, അമ്മാമ്മ സമ്മതിക്കില്ല, ആരും സമ്മതിക്കില്ല. മുത്തശ്ശി മാത്രം പറഞ്ഞാൽ കേട്ടുവെന്ന് വരും.
6: ഒക്കെ ആവാം വേലായുധാ, നിന്റെ ദണ്ണം അങ്ങോട്ട് മാറട്ടെ.
0: എന്ത് പറഞ്ഞാലും ഒന്ന് തന്നെ, ദണ്ണം മാറട്ടെ. ദണ്ണം നിങ്ങളുടെയൊക്കെ വേണ്ട, പറയിക്കണ്ട. ഇവരെല്ലാം കൊന്നുകളയണം. ആ വലിയ വീടിന് തീ കൊടുക്കണം. എന്നാലെല്ലാവരും ചത്തുപോകുമല്ലോ. അമ്മുക്കുട്ടി മാത്രം ബാക്കിയായാൽ മതി. പക്ഷേ

0: നീ ഇവിടെ താമസിക്കണത് എങ്ങനെയാ? പ്രേതങ്ങളായിരിക്കും നിറയെ. പടിപ്പുരയിൽ, നാലുപുരയിൽ, പത്തായപ്പുരയിൽ എല്ലാം. മുത്തശ്ശിക്കതെല്ലാം അറിയാം. പ്രേതങ്ങൾ പണ്ട് കാരണവന്മാരായിരുന്നു, പടിപ്പുരയിൽ ചാത്തുമ്മാരാണ്. രാത്രിയിൽ മരുമകൾ ഉണ്ടാക്കിക്കൊടുത്ത കോഴിയിറച്ചി തിന്നു വെള്ളത്തിനു വേണ്ടി നിലവിളിച്ചുകൊണ്ട് മരിച്ചു. ഇറച്ചിയിൽ പാഷാണമായിരുന്നു.
1: വെള്ളം വെള്ളം താ.
0: ഇപ്പോഴും പാതിരാക്കി നിലവിളി കേൾക്കാം. എല്ലാം കത്തി നശിച്ചാൽ പത്തായപ്പുരയിൽ നിന്ന് ചെപ്പുകുടം കിട്ടും, പൊന്നുറുപ്പികയും ആമാടക്കൂട്ടും. താന്നിക്കുന്നിൻ്റെ മുകളിൽ ഒരു വലിയ വീട് പണിയണം. കസവുള്ള കുപ്പായമിട്ട് രാജകുമാരനെ പോലെയാണ് പിന്നെ നടക്കുക. അമ്മുക്കുട്ടിയുടെ കണ്ണഞ്ചി പോവും. മുത്തശ്ശിയുടെ മുത്തശ്ശി പട്ടുവോണം കൊടുത്ത് നടന്ന കാലത്താണത്രേ താശമാൻ നെൽക്കച്ചവടം ചെയ്ത് കാശുണ്ടാക്കി. പൊന്നിൻ കാശ്. അത് കുടത്തിലാക്കി കുഴിച്ചിട്ടു. താശമാന് ഭ്രാന്തായി. ചെപ്പുകുടം കുഴിച്ചിട്ടത് എവിടെയാണെന്ന് ഓർമ്മയില്ല. കന്മഴുവും ചുമലിൽ വെച്ച് നിലം മുഴുവൻ കൊത്തിയും കിളച്ചും നടന്നു. അവസാനം മരിച്ചു. ഇപ്പോഴും രാത്രിയിൽ കന്മഴ നിലത്ത് പതിക്കണ ശബ്ദം കേൾക്കാം. സന്ധ്യ കഴിഞ്ഞാൽ പത്തായപ്പുര കണ്ടാൽ ഭയാണ്. പാവം താശമാന് ഭ്രാന്തായിരുന്നു. ഭ്രാന്തായാൽ എല്ലാം മറന്നുപോവൂത്രേ. പക്ഷേ ഞാനൊന്നും മറന്നിട്ടില്ലല്ലോ. കുടപ്പന കൂട്ടത്തിനപ്പുറം അമ്മയെ മറവ് ചെയ്ത് കൂടി ഓർമ്മയുണ്ട്. ചെറുപ്പത്തിൽ അമ്മുക്കുട്ടിയുടെ കൂടെ പഠിക്കാൻ പോയത് ഓർമ്മയുണ്ട്. മുറ്റത്ത് വെച്ച് മാപ്പിളമാർ ഭ്രാന്ത നായയെ തല്ലിക്കൊല്ലുന്നത് കുത്തഴിയിലൂടെ നോക്കി നിന്നതാണ്. നായക്ക് ഭ്രാന്തായിരുന്നു. ഭ്രാന്തായാൽ തല്ലിക്കൊല്ലണോ? എല്ലാം ഓർമ്മയുണ്ട്, എല്ലാം. എന്നിട്ട് ശങ്കരൻകുട്ടി പറഞ്ഞു, ഗോപി പറഞ്ഞു, അയൽ വീട്ടിലെ മാള് പറഞ്ഞു, ഭ്രാന്താണ് ഭ്രാന്താണ് ഭ്രാന്താണ്, അവർക്കാണ് ഭ്രാന്ത്, കുന്നടയണം. നുണ പറഞ്ഞ് മനുഷ്യരെ ദ്രോഹിക്കാൻ നടക്കണു. ഇവരെ മുഴുവൻ കൊല്ലണം. ആരാത്? ഇരുട്ട് ഇരുട്ട്. തീക്കട്ട ചവയ്ക്കുന്ന പിശാചുക്കൾ.
1: കൊല്ലല്ലേ.

0: ഇരുട്ടിന്റെ ആത്മാവ് എം ടി വാസുദേവൻ നായർ എഴുതിയ കഥയുടെ റേഡിയോ നാടകരൂപം. രൂപാന്തരം കെ ആർ ഇന്ദിര.
1: കഥാപാത്രങ്ങളും പങ്കെടുത്തവരും: വേലായുധൻ, ശ്രീമൂലനഗരം പൊന്നൻ, മുത്തശ്ശി സുധാവർമ്മ, അച്യുതൻ നായർ കെ കെ അരവിന്ദാക്ഷൻ, ഗോപി ശങ്കരൻകുട്ടി മാസ്റ്റർ സാഗർ, അമ്മുക്കുട്ടി സിന്ധു ടി ടി. ഇവരോടൊപ്പം നിലയാംഗങ്ങളും പങ്കെടുത്തു. സംവിധാനം ഉമാബാലൻ.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം

ഉണ്ണിയുടെ സംഗീത കച്ചേരി. സി എസ് അനുരൂപ് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, പി ആർ അനിൽകുമാർ ഖടം. ആദ്യം സരോജനാഭ, ചക്രവാകം രാഗത്തിലുള്ള സ്വാതി തിരുനാൾ കൃതി, ആദിതാളം.

0: ആകാശവാണി തൃശൂർ. സ്വരസാഗരം.
1: സ്വരസാഗരത്തിൽ ഇന്ന് കെ. മുരളീധരൻ.

0: സ്വരസാഗരത്തിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് കെ മുരളീധരനുണ്ണിയുടെ സംഗീത കച്ചേരി. സി എസ് അനുരൂപ് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, പി ആർ അനിൽകുമാർ ഘടം.
1: സ്വരസാഗരം.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
3: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില.
5: ശനി രാവിലെ 11:50
4: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ. 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
7: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

0: ആകാശവാണി. കൂട്ടുകാരി. ബിരിയാണി ലോകമെമ്പാടും ഏറെ ആരാധകരുള്ള, ഏറെ ജനപ്രിയമായ ഒരു വിഭവം. തലശ്ശേരി ബിരിയാണി, ഹൈദരാബാദി ബിരിയാണി, മലബാർ ബിരിയാണി തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത ബിരിയാണി വൈവിധ്യങ്ങൾ ഇന്ന് നമുക്കുണ്ട്. ഈ രംഗത്തേക്ക് കടന്നു വന്ന് സ്വന്തമായി ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുത്ത ഒരു സംരംഭകയാണ് ഇന്ന് കൂട്ടുകാരിയിൽ നമ്മോടൊപ്പമുള്ളത്. വിജയത്തിൻ്റെ രുചിക്കൂട്ട് സംരംഭകയായ നജിയ ഇർഷാദുമായുള്ള അഭിമുഖം. സ്റ്റുഡിയോയിൽ ഒപ്പമുള്ളത് സെവിൽ ജിഹാൻ.
1: എല്ലാ പ്രിയപ്പെട്ടവർക്കും കൂട്ടുകാരിയിലേക്ക് സ്വാഗതം. ഇന്ന് കൂട്ടുകാരിയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന അതിഥി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരാളാണ്. ഭക്ഷണം കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ള ഒരു കാര്യത്തിനെ ഒരു ഐഡിയ ആക്കി മാറ്റി

0: പിന്നീടതൊരു ബിസിനസ് ആക്കി മാറ്റിയ ഒരാളാണ്. ഹായ്.
1: ഹായ്,
0: നമസ്കാരം. പരിപാടിയിലേക്ക് സ്വാഗതം.
1: നമസ്കാരം.
0: കുക്കിംഗ് എന്ന് പറഞ്ഞൊരു പാഷനായിട്ട് ഉള്ള ആളാണോ, അതോ എന്താണ് പാഷൻ? അതിൽ നിന്ന് തുടങ്ങാം.
1: പാഷൻ കുക്കിംഗ് അല്ല, പാഷൻ ബിസിനസ് ആണ്. എനിക്ക് ബിസിനസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫുഡിനോട് പ്രത്യേക ഒരു ഇഷ്ടക്കൂടുതലാണ്. പുതിയ പുതിയ രുചികൾ ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്. രുചികളിലൂടെ ഓർമ്മകൾ കീപ്പ് ചെയ്യുന്ന, നൊസ്റ്റാൾജി കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് മാത്രമല്ല, അത് ഇൻട്രസ്റ്റിംഗ് പാർട്ട്, ഈ ക്യാപിറ്റൽ ഏറ്റവും കുറഞ്ഞ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഫുഡ് ബിസിനസ് ആണ്. അങ്ങനെയാണ് ഫുഡ് ബിസിനസ്സിലേക്ക് വരുന്നത്. അതായിരുന്നു സ്റ്റാർട്ടിങ്. അപ്പോൾ പാഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുക, സ്വന്തം കാലിൽ നിൽക്കുക, ബിസിനസ് ചെയ്യുക, ഇത് തന്നെയായിരുന്നു പാഷൻ.
0: ഒരു സ്ത്രീ എന്ന നിലയിൽ ആദ്യം ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്കൊരു കോൺഫിഡൻസ് വേണമല്ലോ. ഏത് പ്രായത്തിലാണ് ആക്ച്വലി ഇങ്ങനെ മുന്നോട്ട് വരുന്നത് ഈ ഒരു ബിസിനസ് ഐഡിയ ആയിട്ട്?
1: എൻ്റെ ഒരു പോസ്റ്റ് പാർട്ടം പീരീഡിലാണ് ബിസിനസ് ഐഡിയ ആയിട്ട് ഞാൻ വരുന്നത്. ഞാൻ സി എ ചെയ്യുമായിരുന്നു, ചാർട്ടേഡ് അക്കൗണ്ടിങ് ചെയ്യുമായിരുന്നു. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കല്യാണം കഴിക്കുന്നത്. ഒരു 20s തന്നെ ഞാൻ കല്യാണം കഴിച്ചു. 2021 കല്യാണം കഴിച്ചു. 23-24 ആ ഒരു കാലഘട്ടത്തിൽ മോനുണ്ടായി. മോനായി കുറച്ചായപ്പോഴത്തേക്ക് ജീവിതത്തിൽ ഒന്നും ആയില്ലെന്നൊരു തോന്നല്ല. ഇപ്പം ഭാര്യയാവുക, കുട്ടിയാവാന്ന് വെച്ചാൽ മോശം കാര്യമൊന്നുമല്ല, ചെറിയ കാര്യമൊന്നുമല്ല. ഇവിടെ അറ്റ് ദ സെയിം ടൈം കുഞ്ഞിലേ തൊട്ടേ കുറേ സ്വപ്നങ്ങളുണ്ടായിരുന്ന, കുറേ അംബീഷ്യസ് ആയിട്ടുള്ള അങ്ങനൊരു വ്യക്തിക്ക് അവിടെ കൊണ്ട് നിർത്താൻ പറ്റില്ല. അന്ന് ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഒന്നും ആർക്കും അറിയില്ല,
0: അത്ര അവയർനെസ്
1: അവയറില്ല, അവയറല്ല. ഇത് 2017 കഥ കേട്ടോ, 17-18. അപ്പോൾ എനിക്ക് അകാരണമായ സങ്കടം വരുന്നു, വിഷമം വരുന്നു, ജീവിതത്തിൽ ഒന്നും ആയില്ലെന്നൊരു തോന്നൽ വരുന്നു, എവിടെ എത്തിപ്പെട്ടില്ല എന്നൊരു ചിന്ത വരുന്നു. അങ്ങനെയാണ് ഞാൻ ബിസിനസ്സിലേക്ക് എത്തുന്നത്. ശരിക്കും ഒരു ട്രിഗറിങ് പോയിന്റ് അവിടെയായിരുന്നു. പുള്ളിൻ്റെ ഉള്ളിലൊരു ബിസിനസ് കിടപ്പുണ്ട്. അപ്പോൾ അതിനെ കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുവിധം ഒരു 50-60% സ്ത്രീകളിലും ഉള്ളിൻ്റെ ഉള്ളിലൊരു സ്വപ്നം കാണും.
0: തീർച്ചയായിട്ടും
1: മോർ ദാൻ 75% ഉണ്ട്. പക്ഷേ അവിടെ ഒരു ട്രിഗറിങ് പോയിന്റ് വരണം, ഈ സാധനം ഇങ്ങനെ പുറത്തേക്ക് എത്താൻ. സോ അങ്ങനെയാണ് ബിസിനസ്സിലേക്ക് എത്തിപ്പെടുന്നത് ഞാൻ.
0: ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആക്ച്വലി കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം, പിന്നെ ധൈര്യം വേണം.
1: ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ കോമേഴ്സിൽ പഠിക്കുന്നുണ്ട്, പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ റിട്ടേണാ വരുന്നതെന്ന് പറയും. അപ്പോൾ ഈ പ്രോഫിറ്റ് ഇടണമെങ്കിൽ ആദ്യം നമുക്ക് ക്യാപിറ്റൽ വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഇന്ത്യയിൽ ആകെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത് ഒരു മനക്കരുത്ത് മാത്രമാണ്. പക്ഷേ കുറേ സ്വപ്നങ്ങളുമാണ്, എവിടെ എത്തിപ്പെടണം, എവിടെ നിൽക്കണം എന്നുള്ള കുറേ സ്വപ്നങ്ങളാണ്. അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ടാസ്ക്കാണ്. അതെങ്ങനെ എടുക്കും, എങ്ങനെ വരും എന്നുള്ളൊരു സംഭവം, നമ്മുടെ വിഷൻ എന്താണ്, നമ്മുടെ മുന്നോട്ടുള്ള യാത്ര എന്താണ്, നമ്മൾ ഏത് ഗോൾ അച്ചീവ് ചെയ്യും എന്നൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും ഒരുപാട് സ്പേസസിൽ. പലപ്പോഴും നമ്മളോടുള്ള വിശ്വാസക്കുറവായിരിക്കില്ല, പേടിയായിരിക്കാം,
0: ചെയ്യാൻ
1: പറ്റുമോ, ഇവർ തളന്നു പോവോ, വീണു പോവോ എന്നുള്ള ഓവർ കൺസേൺ ആയിരിക്കാം, നമ്മളോടുള്ള സ്നേഹം കൂടുതലായിരിക്കാം. പല സ്പേസസിൽ നിന്നും നമുക്ക് ആ ഒരു പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ അപ്പോൾ ഗോഡ് ഗ്രേസ്, എനിക്ക് ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. പുള്ളി പറഞ്ഞു ചെയ്തോ, നിന്റെ ഓൺ റിസ്ക് ആണ്, പക്ഷേ നീ ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ ഒരു ക്യാപിറ്റൽ, എന്തോ ഭാഗ്യത്തിന് ഞാൻ 200 രൂപയിലാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 200 രൂപയിൽ തുടങ്ങിയ സംരംഭമാണ് ഇന്ന് ഈ നിലയിൽ കൊണ്ട് എത്തിച്ചത്. അതുകൊണ്ട് ക്യാപിറ്റൽ എനിക്ക് അന്നൊരു വലിയ ബേർഡൻ ആയില്ല. പക്ഷേ അതിനുശേഷം നമ്മളൊരു ക്യാപിറ്റൽ കൂടുതൽ വേണ്ടി വരുന്ന അവസ്ഥകൾ വന്നപ്പോൾ ബാങ്കിനെ അപ്രൂവ് ചെയ്യുമ്പോൾ പോലും എന്നോടൊക്കെ പറയും, അതായത് സ്വന്തമായിട്ട് ITR ഫയൽ ചെയ്യുന്ന ഒരു വ്യക്തിയോട് ബാങ്ക് എന്ന് പറയുന്നതാണ് കോആപ്ലിക്കൻ്റ് ആയിട്ട് ഹസ്ബൻഡ് വേണം ഒരു ലോൺ അപ്രൂവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഫാദറിനെ കൊണ്ടുവരണമെന്ന്. അതൊക്കെ എനിക്ക് ആസ് എ വുമൻ ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കാറുണ്ട്. അപ്പം ഇവരെ കൊണ്ടുവരുന്നതല്ല പ്രശ്നം, അവിടെയും നമുക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് നിൽക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ക്യാപിറ്റൽ ഇഷ്യൂ അന്ന് തൊട്ട് ഇങ്ങനെയും ഉണ്ട്,
0: തുടരുന്നു. സൊസൈറ്റി ഇനിയും കുറച്ചൊക്കെ മാറേണ്ടിയിരിക്കുന്നു അല്ലേ ഈ കാര്യങ്ങളിൽ?
1: കുറേ മാറ്റം ഉണ്ട് കേട്ടോ. ഇപ്പോൾ ശരിക്കും ഈ അടുത്ത 1-2 വർഷത്തിലായിട്ട് ഒരുപാട് ചേഞ്ചസ്, ഒരുപാട് പേര് മുന്നിലേക്ക് വരുന്നത് കാണുന്നുണ്ട് സ്ത്രീകളായിട്ട്. പക്ഷേ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ, ഒരു പയ്യനാണ് ബിസിനസ് ചെയ്തതെങ്കിൽ, ഞാനൊരു വലിയ ഫെമിനിസം പറയുകയല്ല, ബട്ട് സ്റ്റിൽ പയ്യനാണ് ബിസിനസ് ചെയ്ത് പൊളിഞ്ഞു പോയാലും വീട്ടുകാരാണെങ്കിലും പറയും എടാ കുഴപ്പമില്ല അടുത്തവട്ടം നമുക്ക് പിടിക്കാമെന്ന് പറയും. പക്ഷേ ഒരു പെൺകുട്ടി ചെയ്യുന്ന ബിസിനസ് പൊളിഞ്ഞു കഴിഞ്ഞാൽ അത് പൊളിഞ്ഞതാണ് കേട്ടോ. പിന്നെ എല്ലാവർക്കും പേടിയാണ്, ആ പേടി നമ്മുടെ ഉള്ളിലേക്കും എല്ലാവരും കൂടെ കൊണ്ടുവരും. വൺസ് ചെയ്തത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഷിൽ ബി സക്സസ്ഫുൾ ഓണ്ടർപ്രണർ. അങ്ങനെ അല്ലെങ്കിൽ എന്നും അവരൊരു ഫെയിൽഡ് ഓണ്ടർപ്രണർ ആയിരിക്കും. പിന്നെ അവർക്ക്
0: കയറി വരാൻ
1: കുറച്ച് പറ്റും, അത്ര മനക്കെട്ടിയുള്ള അങ്ങനെ ഒരാൾക്കൊക്കെ ആണെങ്കിൽ പറ്റും. ബട്ട് ഒരു മെജോറിറ്റി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും.
0: എന്തായാലും നമ്മൾ ആക്ച്വലി നമ്മുടെ ബിസിനസ് എന്താണ് തുടങ്ങിയെന്ന് പറഞ്ഞില്ല.
1: ഞാനേ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത്തക്കാപൊടിയായിരുന്നു. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, അന്ന് കുഞ്ഞ് ഭയങ്കര, ഐ മീൻ 6 മാസമായിട്ടേ ഉള്ളൂ, അപ്പോൾ ഏത്തക്കാക്കുറുക്കൊക്കെ കൊടുക്കുന്ന ടൈമാണ്. അപ്പോൾ വീട്ടിൽ ഓൾറെഡി നമ്മൾ കുഞ്ഞിന് വേണ്ടി ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ആ സമയം അയൽപ്പക്കത്തുള്ള വാഴത്തോപ്പിലെ ചേട്ടൻ ഒരു സമ്മാനമായി.

0: ിട്ട് ഒരു ഏത്തക്കൊല തന്നു. അപ്പോൾ സമ്മാനം തിരസ്കരിക്കാൻ പാടില്ല, വെച്ചിട്ട് ഉപയോഗവുമില്ല. അപ്പം നമ്മൾ എന്തായാലും വിചാരിച്ചു അതൊന്ന് പൊടിക്കാം, മോന് വേണ്ട, മോന് ആവശ്യമുള്ളതെല്ലാം ആയിട്ടുണ്ട്. അപ്പോഴാണ് ഒരു ഐഡിയ വന്നത്, ന്യൂ ബോൺ ബേബീസിന് ഇതുപോലുള്ള ഐറ്റംസ് കൊടുക്കാൻ ഒരുപാട് അമ്മമാർക്ക് ചെയ്യാൻ പറ്റും. ഫ്ലാറ്റിലൊക്കെ ജീവിക്കുന്ന ആൾക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അത് നമ്മുടെ കുഞ്ഞിന് കൊടുക്കുന്ന അതേ കെയറിങ്ങോടുകൂടി അതേ ക്വാളിറ്റിയിൽ വേറെ കുട്ടികൾക്കും വേണ്ടി ചെയ്താളെന്നൊരു ഐഡിയ വന്നു. അതായിരുന്നു ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ഈ ഫേസ്ബുക്ക് വ്ളോഗിംഗ് ഒക്കെ നല്ല രീതിയിൽ നിൽക്കുന്നൊരു സമയമാണ്. വ്ളോഗിംഗ് അല്ല, ബ്ലോഗിംഗ് എഴുത്തിലൂടെ പരിചയപ്പെടുത്തുന്ന ഒരു കാര്യം. ആ സമയത്ത് നമ്മൾ അങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുത്തു, കുറെ പേര് വന്നു. എൻ്റെ ആദ്യത്തെ റിട്ടേൺ 200 രൂപയായിരുന്നു, എൻ്റെ ആദ്യത്തെ ക്യാപിറ്റലും അതേ 200 രൂപയായിരുന്നു. അന്ന് ഇന്നത്തെ പോലെ വീട്ടിലെ പൊതുചോറെന്ന് അത്ര കോമൺ അല്ല. അങ്ങനെ ഞങ്ങൾ പൊതുചോറ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ ഡെയിലത്തെ സെയിൽ 2 എണ്ണമായിരുന്നു, 2 പൊതുചോറ്. 200 രൂപയ്ക്ക് 2 പൊതുചോറ് കൊടുക്കാൻ 400 രൂപ ഓട്ടോ വിളിച്ചിട്ട് ഡെലിവറി ചെയ്ത ചരിത്രമൊക്കെ ഉണ്ടായി. അങ്ങനെ ആ 2 പൊതുചോറ് ചെയ്തെടുത്ത് 50 പൊതുചോറായി, 100 പൊതുചോറായി. അപ്പത്തേന് ആദ്യത്തെ ടാസ്ക് വന്നു, ലൈക്ക് ഒരുപാട് പൊതുചോറ് ഓപ്ഷൻസ് കൂടി. പിന്നെ ഡെലിവറി പ്രോബ്ലംസ് വന്നു, ഞാൻ കുറച്ച് ഔട്ടർ ആയിരുന്നു സിറ്റിയുടെ. അപ്പം നമ്മൾ അതെല്ലാം ഓവർകം ചെയ്യണമല്ലോ. അങ്ങനെയാണ് ഒരു ബിരിയാണി ഐഡിയയിലേക്ക് വന്നത്. ബിരിയാണി ഐഡിയയിലേക്ക് വന്നപ്പോൾ ബിരിയാണി നാളെയും നാട്ടുകാർ മൊത്തം കൊണ്ടുവരും, ഡെഫിനറ്റ്ലി അത് വേണമല്ലോ, മാർക്കറ്റ് അങ്ങനെയാണ്. അപ്പോൾ നമുക്കൊരു യുണീക്നെസ് വേണം, നമ്മുടെ ഓൺ മസാല വേണം, നമുക്കൊരു യുണീക് പേര് വേണം. അങ്ങനെ എം ഇ സ്പോർട്ടിൻ്റെ ഹരിയാലി ബിരിയാണി, മഹാരാജ ബിരിയാണി ട്രിവാൻഡ്രത്തേക്ക് ഞങ്ങൾ കൊണ്ടുവന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് 7 ഇയേഴ്സായി സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇപ്പം ഒരു കാറ്ററിംഗ് യൂണിറ്റ് ഉണ്ട്, ഒരു ടേക്ക് വേ ഔട്ട്ലെറ്റ് ഉണ്ട്. അങ്ങനെ 7 വർഷമായിട്ട് അതേ ബിരിയാണിയുമായിട്ട് യുണീക്കായിട്ട് സ്റ്റിൽ ഞങ്ങളിവിടെ ഉണ്ട്. അതുപോലെ തന്നെ അന്ന് തൊട്ട് ഇന്ന് വരെയും ബിരിയാണി ഞങ്ങൾ വാഴയിലയിലാണ് പൊതിയുന്നത്. അത് ഞങ്ങളുടെ ഒരു ഐഡന്റിറ്റിയാണ്. സോ എന്റെ ബിസിനസ് ഇതാണ്.
1: അപ്പോ ഇതില് പറഞ്ഞല്ലോ പൊതിച്ചോറ് ഉണ്ടാക്കുന്ന കാര്യം, ആദ്യമേ പറഞ്ഞു ബനാന പൗഡർ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു. അപ്പൊ ആദ്യം ചെയ്യുന്ന സമയത്തൊക്കെ ഒറ്റയ്ക്കായിരിക്കുമല്ലോ ഇത് ചെയ്യുന്നത്?
0: അല്ല, അമ്മ ഉണ്ടായിരുന്നു, എന്റെ അമ്മ ഉണ്ടായിരുന്നു കൂടെ.
1: അമ്മ ഉണ്ടായിരുന്നു,
0: ഹെൽപ്പായിരുന്നു. ഞാൻ പറഞ്ഞ എന്റെ ഒരു ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആളാണ്. അപ്പൊ എന്റെ ആദ്യത്തെ സ്റ്റാഫ് എന്റെ അമ്മയാണ്. അപ്പൊ ഞങ്ങൾ ഒരിക്കലും അമ്മയാണ് സഹായത്തിന് നിൽക്കാം അങ്ങനെ ഒരു ഇതല്ല. ഷീ ഈസ് ഓൾസോ മൈ സ്റ്റാഫ്, സ്റ്റിൽ എന്റെ സ്റ്റാഫാണ്. മന്ത്ലി സാലറി പേ ചെയ്യുന്ന എന്റെ സ്റ്റാഫാണ്. ബിക്കോസ് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു, ആളും എന്നെ പോലെ ഇൻഡിപെൻഡന്റ് ആവണം. കൊച്ചുമക്കൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ മക്കളെ ഒന്നും ഡിപെൻഡ് ചെയ്യണ്ട, സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് വാങ്ങിക്കാം. എന്റെ ആദ്യത്തെ ഒരു ശാക്തീകരണം വരുന്നത് എന്റെ അമ്മയിൽ നിന്നായിരുന്നു.
1: കുക്കിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ, ഫാഷൻ ബിസിനസ് ആണല്ലോ, പക്ഷെ എന്നിരുന്നാലും ഈ കുക്കിങ്ങിലേക്ക് വരുമ്പോ ആദ്യമായിട്ട് ഈ ചെറിയ എമൗണ്ട് ആണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ആശങ്കയുണ്ടല്ലോ, ഇത് വാങ്ങിക്കുവോ, ഇത് ചെലവായി പോവോ, കുറെ കാര്യങ്ങൾ തലയിലോട് ഓടുമല്ലോ. അപ്പൊ ആ ഒരു സമയം ഒന്ന് ഓർത്തെടുക്കാൻ പറ്റും.
0: ശരിക്കും എനിക്ക് എന്നോട് ഭയങ്കര വിശ്വാസം, അത് അന്നും അതെ ഇന്നും അതെ. ഒരു കോൺഫിഡൻസ് ആണ്, ഒരു സെൽഫ് കോൺഫിഡൻസ് ആണ്. ഈ നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവർക്ക് നേടാൻ കുറെ കാണുന്നുള്ളൊരു വിശ്വാസമുള്ള ആളാണ് ഞാൻ. എനിക്കറിയാം ഒരു 5 വർഷം കഴിയുമ്പോൾ ഞാൻ എവിടെ എത്തും എന്നുള്ള എനിക്കൊരു വിശ്വാസമുണ്ട്. ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. ഹാർഡ് വർക്ക് മാത്രമല്ല, സ്മാർട്ട് വർക്ക് ചെയ്യാറുണ്ട്, മാർക്കറ്റ് സ്റ്റഡി ചെയ്യാറുണ്ട്. ഓരോ കാലഘട്ടത്തിനനുസരിച്ചും എന്താണ് മാർക്കറ്റിൽ വേണ്ടത്, എന്ത് ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് ആണ് വേണ്ടത് എന്നൊക്കെ പഠിക്കാറുണ്ട്, ഇപ്പോഴും പഠിക്കാറുണ്ട്, അത് പ്രാവർത്തികമാക്കാറുണ്ട്. അപ്പം ആദ്യത്തെ ചലഞ്ച് ഡെഫിനറ്റ്ലി ക്യാപിറ്റൽ തന്നെയായിരുന്നു. പിന്നെ അന്ന് റെൻ്റഡ് ഹൗസ് ആയിരുന്നു, വാടക വീട്ടിൽ ചെറിയൊരു അടുക്കളയായിരുന്നു. അപ്പോൾ ഈ ഹൗസ് ഓണറിൻ്റെ സൈഡിൽ നിന്നുണ്ടാകുന്ന ഇഷ്യൂസ്, ഗവൺമെൻറ് പേപ്പേഴ്സിൻ്റെ ഇഷ്യൂസ് അതൊക്കെ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്. സ്വന്തമായിട്ട് ഞാനൊരു സ്പേസ് ആവുന്നത് വരെ ഇതിങ്ങനെ
1: കണ്ടിന്യൂ
0: ചെയ്തിട്ടുണ്ട്.
1: കേട്ടോണ്ടിരിക്കുന്ന പലർക്കും ഇതുപോലെ ഐഡിയ കാണുമല്ലോ, പക്ഷെ അവരും പേടിക്കുന്ന ഒരു കാര്യം, ഇതിന്റെ ഒരു മെന്റൽ പ്രഷർ ഉണ്ടല്ലോ, പേപ്പേഴ്സ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് കുറെ പ്രശ്നങ്ങൾ വരും, അപ്പൊ നമ്മൾ ഇത് ഓവർകം ചെയ്യണമെങ്കിൽ ഒരു, അപ്പൊ എങ്ങനെയാണ് അത് ടാക്കിൾ ചെയ്തത്?
0: അല്ല, മെന്റൽ പ്രഷർ ഇല്ലാത്ത എന്ത് പ്രൊഫഷനുള്ളത്? ബിസിനസ് ചെയ്യുന്നവർക്ക് ആ ടെൻഷൻ, ഒരു ഡോക്ടർ ആണെങ്കിൽ ആ ടെൻഷൻ, വെറുതെ വീട്ടിരിക്കുകയാണെങ്കിൽ ഒന്നും, അല്ലെങ്കിൽ രാത്രി എന്ത് കുക്ക് ചെയ്യണമെന്നെങ്കിലുള്ള ടെൻഷൻ അല്ലേ? അപ്പൊ ടെൻഷൻ ഇല്ലാത്ത പരിപാടി ഇല്ല. പക്ഷെ നമ്മൾ ആ ടെൻഷൻ, അതായത് ഓരോ പ്രോബ്ലംസ് വരുമ്പോഴും ആ പ്രോബ്ലംസിനെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യുന്നു, നമ്മൾ എങ്ങനെ സൊല്യൂഷൻ ഉണ്ടാക്കുന്നു, അത് ഒരു ആജീവനാന്ത ലെസണാണ്. നമ്മളൊരു കാര്യം, ഒരു പ്രശ്നം ഉണ്ടായി, ആ പ്രശ്നം നമ്മൾ എങ്ങനെ സോർട്ട് ചെയ്തു, അത് നമ്മൾ ഒറ്റത്തവണ ചെയ്താൽ മതി, നാളെയും ഈ പ്രോബ്ലം ഉണ്ടാകും, അപ്പം നമുക്ക് ഇത്രയും ചിന്തിക്കണ്ട. ഇത് നമുക്കൊരു മുതൽക്കൂട്ടാണ്, നമ്മുടെ ആ ഒരു ലൈഫ് ലോങ്, നമ്മുടെ ഓരോ ഡേയും പുതിയ പുതിയ പാഠങ്ങളാണ്.
1: അങ്ങനെ പഠിച്ച പാഠത്തിലെ ഈ ജേണിയിൽ, ബിസിനസ്സിൽ ഏറ്റവും ഓർത്തിരിക്കുന്ന, ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു ലെസൺ എന്ന് പറഞ്ഞ് ചോദിച്ചാൽ എന്തായിരിക്കും പറയാം?
0: വേണമെങ്കിൽ ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള വന്ന ഒരു സിനറി വെച്ച് പറയാം. ഈ യുദ്ധമൊക്കെ എവിടെയോ ഉണ്ടായൊരു യുദ്ധമാണ്, അത് ഇനി ട്രിവാൻഡ്രത്ത് കിടക്കുന്ന ഒരു ചെറിയ ബിസിനസ്സുകാരെ ബാധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഗ്യാസിൻ്റെ ഇഷ്യൂ, അത് കാരണം ഉണ്ടാകുന്ന പ്രോബ്ലംസ്, വിറക് കിട്ടാനില്ല, അതിൻ്റെ മാർക്കറ്റ് ഭയങ്കരമായിട്ട് കൂടി, അങ്ങനെ പല പല പ്രോബ്ലംസ് ഉണ്ട്. പക്ഷേ നമുക്കത് ഫേസ് ചെയ്തേ പറ്റൂ. അത് ഫേസ് ചെയ്ത് മുന്നോട്ട് പോയാലേ നമ്മുടെ ലൈഫ് അവിടെ നിൽക്കുകയാണ്, നമ്മൾ സ്റ്റക്കായി പോകാൻ പാടില്ല. അങ്ങനൊരു ഇഷ്യൂ വന്നപ്പോഴത്തേക്ക്

0: പെട്ടെന്ന് അടുത്ത് എന്ത് ചെയ്യണം എന്ന് നമുക്കൊരു ഐഡിയ എവിടെന്നെങ്കിലും വരും. ഇത് നമ്മൾ ഓൾറെഡി എവിടെയും ഒരു ബിസിനസ് സ്കൂളിലും പഠിക്കാൻ പറ്റുന്ന കാര്യമല്ല, അല്ലെങ്കിൽ ഇതിങ്ങനെ സംഭവിക്കും എമർജൻസി ആയിട്ട് വരുന്ന ഒരു ഇഷ്യൂ ആണ്. അപ്പൊ ആ ഒരു തോട്ടിൽ ആ പ്രോബ്ലം വന്നാൽ അപ്പൊ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അതാണ് ഒരു ഓണ്ടർപ്രണറിന്റെ കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം വരും, ഡെഫിനറ്റ്ലി വരും. പക്ഷെ നമ്മളതൊരു യൂസ്ഡ് ആണ്, പക്ഷെ അതൊരു രസമാണ്, ഭയങ്കര ലൈഫ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം എന്നോട് ഒരുപാട് ആളുകളൊക്കെ ചോദിക്കും എനിക്ക് എങ്ങനെ ഇത്ര സമയം കിട്ടുന്നത്. കാരണം ഇതിന്റെ കൂട്ടത്തിൽ ഫാമിലി പോകുന്നുണ്ട്, ഞാൻ കഥക്ക് പഠിക്കുന്നുണ്ട്, ചൈൽഡ്ഹുഡ് ഡ്രീംസ് ഒക്കെ ചൈൽഡ്ഹുഡിൽ നടക്കാത്തത് കൊണ്ട് വലുതായതിനു ശേഷം അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം എൻ്റെതായിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാറുണ്ട്, ഫാമിലി ട്രിപ്പ് പോകാറുണ്ട്, പിന്നെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ വിളിക്കാറുണ്ട്. എല്ലാവരും ചോദിക്കും ഇങ്ങനെ എങ്ങനെ ടൈം കിട്ടുമെന്ന് ചോദിക്കും. എൻ്റെ ഫോൺ ഓൾവേസ് എപ്പോഴും കോൾസ് ആയിരിക്കും, പക്ഷെ എനിക്കിതൊരു ഇഷ്ടമാണ്. അതെ അതെ, ഇതിന്റെ ഇടയ്ക്ക് എന്റെ മീ ടൈം കണ്ടുപിടിക്കും, ഞാൻ ഭയങ്കര ഫ്രീ ആയിട്ടിരിക്കും, ഒന്നും ചെയ്യാണ്ട് വെറുതെ വീട്ടിൽ സിനിമയും കണ്ടൊക്കെ ഇരിക്കും. ഇതൊക്കെ ആയിട്ട് രസമാണ് ഇങ്ങനെ പോകും.
1: എത്ര ഇതുണ്ടെങ്കിലും എൻഗേജ്ഡ് ആയിട്ട് പോസിറ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കും വണ്ടി.
0: അതെ, സെൽഫ് കെയർ ചെയ്യും, ഞാൻ എന്നെ നന്നായിട്ട് നോക്കും. മോനുണ്ട്, മോന് 8 വയസ്സായി, 3ാം ക്ലാസ്സിൽ പഠിക്കുക. അപ്പൊ ഇത് രസമാണ്, എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, ഇതെല്ലാം ഇതിന്റെ ഇടയിൽ കൂടെ അങ്ങ് നടക്കും.
1: ഇതിൽ ഇപ്പൊ പറഞ്ഞ പോലെ ഫുഡിന്റെ ബിസിനസ് ആണല്ലോ ചെയ്യുന്നത്, ഈ ബിസിനസ്സിൽ പൊതുവേ വരുന്ന വെല്ലുവിളികളായിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്താണ്?
0: ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ ഈ കഴിക്കുന്ന ഫുഡ്, ഇപ്പൊ ഞാൻ കഴിക്കുന്നതിൽ എന്തൊക്കെ എനിക്ക് അലർജി ഉണ്ടെന്ന് ചിലപ്പോൾ എനിക്കറിയില്ലായിരിക്കും. ഒരു പ്രോബ്ലം വരുമ്പോഴായിരിക്കും ഞാൻ എന്തിനകത്തൊക്കെ അലർജറ്റിക്ക അല്ലെങ്കിൽ ഒരു അലർജി എനിക്കുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇപ്പം നമുക്കൊരു ഫുഡ് പോയിസൺ ആയിട്ട് നമ്മൾ നേരെ ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ ആദ്യം ഡോക്ടർ ചോദിക്കും നിങ്ങൾ പുറത്തുനിന്ന് എന്താ കഴിച്ചതെന്ന് ചോദിക്കും. ഈ പറയുന്ന പല മനുഷ്യരുടെയും വീട്ടിൽ, എല്ലാവരുടെയും കാര്യമല്ല, ചില വീടുകളിൽ നമ്മൾ ഈ തൈര് ഒരയൊഴിക്കാൻ വെക്കുന്ന ബോട്ടിൽ ഓരോ ഡേയും മാറി മാറി കൊടുത്തില്ല, അതിനകത്ത് പുഴുക്കളുണ്ടാവും, അവിടെ പോയിസണായി മാറും. അത് കഴിച്ചാൽ പോലും ഫുഡ് പോയിസൺ ഉണ്ടാവും. നമ്മുടെ കിണർ വെള്ളം വൃത്തിയായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ അവിടെ ബാക്ടീരിയസ് ഉണ്ടാവും. പക്ഷെ എപ്പോഴും ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് നിങ്ങൾ പുറത്തെ ഭക്ഷണം എന്ത് കഴിച്ചു എന്നുള്ളതാണ്. ഇപ്പം പനിയിൽ അലർജിയുള്ള ഒരാൾ പനീർ കഴിച്ചിട്ട് പുള്ളിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം ക്രൂശിക്കപ്പെടുന്നത് നമ്മുടെ ഒരു റെസ്റ്റോറൻറ്റ് മേഖലയായിരിക്കും. നമ്മുടെ ഇന്നസെൻസ് നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി ധാരാളം സമയമെടുക്കും. അപ്പോഴത്തേക്ക് നമ്മളുണ്ടാക്കി വെച്ച നമ്മുടെ റെപ്യൂട്ടേഷൻ, ബ്രാൻഡ് നെയിം ഒക്കെ വല്ലാണ്ട് താഴേക്ക് പോകും. ഏറ്റവും വലിയൊരു പ്രോബ്ലം അതാണ്. ഇപ്പം നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ ഫുഡിൽ എഴുതിക്കും കൺസ്യൂം വിത്തിൻ 2 hours എന്നുള്ളത് ഗവൺമെൻറ് റൂളാണ്. പക്ഷെ പലരും ഇപ്പം നമ്മളാണെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല കഴിക്കുന്നത്, മേ ബി കുറച്ചുകൂടെ കഴിയട്ടെ കഴിയട്ടെ എന്ന് വെച്ച് കാത്തിരിക്കും. അതിനൊരു പ്രശ്നമുണ്ടെന്നല്ല പറയുന്നത്, ബട്ട് സ്റ്റിൽ ഇതെങ്ങനെ വേണമെങ്കിലും അഫക്റ്റഡ് ആവാം.
1: അതെ,
0: ഇതൊരു വലിയ ചലഞ്ചാണ്, റെസ്റ്റോറൻറ്റ് മേഖലകളിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ്. ഇപ്പം നമ്മൾ ബിരിയാണിക്കകത്ത് മുട്ട പുഴുങ്ങിയത് വെക്കും, 500 മുട്ട പുഴുങ്ങുന്നതിനകത്ത് ഒരെണ്ണോ രണ്ടെണ്ണോ ചീത്തയാണെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അപ്പൊ കഴിക്കുന്ന ഒരാൾ കഴിക്കാൻ എടുക്കുമ്പോഴായിരിക്കും മണം വ്യത്യാസം വരുന്നത്. ഒരിക്കലും നമ്മൾ ഇന്റൻഷൻ അങ്ങനെ ചെയ്യില്ല. ഇതാണ് ഏറ്റവും വലിയൊരു ചലഞ്ച് ഫേസ് ചെയ്യേണ്ടി വരുന്നത്.
1: പിന്നെ ചിലര് പറയും ഭക്ഷണം വയറ് നിറയ്ക്കും എന്ന് പറയും, ചിലർ പറയും മനസ്സ് നിറയ്ക്കാൻ ഭക്ഷണം. അപ്പൊ പേഴ്സണലി എന്താണ് തോന്നിയിട്ടുള്ളത്?
0: മനസ്സ് നിറയ്ക്കും ശരിക്കും. എന്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളൊക്കെ ബിരിയാണി കഴിച്ചതിന്റെ കൂടെ കൂടിയ ആളുകളാണ്. എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിന്റെ കാര്യം പറയുമ്പോൾ എന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും നിങ്ങൾ ഒരുമിച്ച് പഠിച്ചാന്ന് ചോദിക്കും. ഞാനൊരു ബിരിയാണി കൊടുത്തതാ അന്ന് കൂടെ കൂടിയതാ, ഒരു 5-6 വർഷമായി കൂടെയുണ്ട്. അതുപോലെ എന്റെ സ്പേസിലുള്ള എന്റെ എല്ലാ മനുഷ്യരും ബിരിയാണി കൊടുത്തിട്ട് ഞാനുമായിട്ട് സുഹൃത്തുക്കളായവരാണ്. പല പല കസ്റ്റമേഴ്സുണ്ട് പുറത്തൊക്കെ പോയിട്ടെ, ഇപ്പം ട്രിവാൻഡ്രത്തുള്ളവർ അബ്രോഡൊക്കെ പോയി നിന്നിട്ട് പിന്നെ തിരികെ നാട്ടിലേക്ക് വന്നിട്ട് പറയും നജിയ ഞങ്ങൾ അവിടെ പോയിട്ട് ഇത്ര വർഷം കഴിഞ്ഞ് വന്നെയാണ് ബിരിയാണി കഴിക്കാൻ ഭയങ്കര ക്രേവിങ്, സ്റ്റിൽ ആ ടേസ്റ്റിങ്ങൾ നിപ്പുണ്ട്. അപ്പം നമ്മളെ ഓർത്ത് വെച്ചിട്ട് ഇവിടെ വേറെ ബിരിയാണി ഷോപ്പ് ഇല്ലാഞ്ഞിട്ടല്ലോ, ഇഷ്ടം പോലെ ഓപ്ഷൻ ഉണ്ട്. ബട്ട് സ്റ്റിൽ അവർ നമ്മളെ തന്നെ ചൂസ് ചെയ്യുന്നു. നമ്മുടെ അടുത്ത് പേഴ്സണലി വന്ന് ചില വ്യക്തികളൊക്കെ വന്നിട്ട് നേരിട്ട് ചില അമ്മമാരൊക്കെ മോളാണോ കാണണോ എന്നൊക്കെ പറഞ്ഞ് വരും. ഇപ്പം തോന്നിയിട്ടുണ്ട് മനസ്സും കൂടെ നിറയ്ക്കുന്നുണ്ട്,
1: വയറ് മാത്രമല്ല അപ്പൊ മനസ്സും കൂടെ നിറയ്ക്കാൻ കഴിയുന്നു.
0: അതെ അതെ അതെ അതെ, അത് സന്തോഷമാണ്. ഞങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ഇറ്റ്സ് എ ഡ്രൈ ഫ്രൂട്ട് പിക്കിൾ. അപ്പോൾ എനിക്ക് ഒരു കസ്റ്റമർ ഉണ്ട്, പുള്ളിക്കാലത്തേക്ക് 80+ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഞാൻ മന്ത്ലി വൺസ് ഇത് സ്റ്റോക്ക് ചെയ്യത്തോളും, പെട്ടെന്ന് സോൾഡ് ഔട്ടാ ചെയ്യുമ്പോൾ തന്നെ മാം ഒരു 5-6 ബോട്ടിൽ വാങ്ങിക്കും. അപ്പൊ നേരത്തെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ വിളിക്കും, മോളെ ഇതില്ലാണ്ട് എനിക്ക് ചോദിക്കാൻ പറ്റില്ല കേട്ടോ, പെട്ടെന്ന് അടുത്ത ബാച്ച് ചെയ്യുമെന്ന് ചോദിക്കും. വർഷങ്ങളുണ്ട് ആ പ്രോഡക്റ്റ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത അന്ന് തൊട്ട് ഈ ലാസ്റ്റ് ബാച്ച് ഈ മാസം സെയിൽ ആയപ്പം വരെ അന്നാണ് നമ്മൾ ഇന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ചിലപ്പോൾ ഇങ്ങനെ ഭയങ്കര ഓവറായിട്ട് ജോലിയൊക്കെ ആയി ഭയങ്കര ടെൻഷനൊക്കെ ഇരിക്കുമ്പോൾ ഇതുപോലൊരു മെസ്സേജ് വരും, എടാ ബിരിയാണി കഴിച്ചു ഭയങ്കര നല്ലതായിരുന്നു, എൻ്റെ കുഞ്ഞ് കഴിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഈ കുട്ടികളൊക്കെ ഇത് എൻജോയ് ചെയ്ത് കഴിക്കുന്ന വീഡിയോ ഒക്കെ നമുക്ക് അയച്ചു തരും. അപ്പം നമ്മുടെ ആ ഒരു പെയിനും ആ ഒരു സ്ട്രെസ്സും സ്ട്രഗിൾസും ഒക്കെ കുറഞ്ഞ് കാമാവും. ഇതും മനസ്സ് നിറയ്ക്കുന്നുണ്ടോ അല്ലാണ്ട് എൻ്റെയും.
1: കോവിഡിന്റെ സമയത്ത് പലരുടെയും ബിസിനസ് എല്ലാം സ്റ്റോപ്പായി, ഒരുപാട് പേർക്ക് നഷ്ടം വന്നു, നമുക്കറിയാം പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. ആ ഒരു സമയം

0: എങ്ങനെയാണ് നോക്കി കാണുന്നത്?
1: ഞങ്ങൾ കോവിഡിന് മുന്നേ സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ കോവിഡ് ആയിരുന്നു ഞങ്ങളൊന്ന് ഫ്ലറിഷായി ഒരു ബ്രാൻഡായി മാറിയ ടൈം. അപ്പോഴും ചലഞ്ചസ് ഒരുപാടുണ്ട്, ഡെലിവറി ഇഷ്യൂ ഉണ്ട്, നിന്ന നിപ്പിൽ പെട്ടെന്ന് നമുക്ക് അവിടെ ആ ഒരു ഏരിയ മൊത്തവും
0: കണ്ടെയ്ൻമെന്റ്
1: സോണാവും. ചിലപ്പോൾ രാവിലെ കുക്ക് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും പറയുന്നത് നമ്മൾ ആ പർച്ചേസ് ചെയ്ത സ്ഥലത്ത് കണ്ടെയ്ൻമെന്റ് സോണാക്കി. നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. ആ ഒരു സമയം എന്ന് വെച്ചാൽ നമ്മൾ ഈ കോവിഡിന്റെ പീക്കിൽ നിൽക്കുക, എവിടുന്നാണ് ഇത് വരുന്നത്, എങ്ങോട്ട് പോകുന്നൊന്നും അറിയില്ല. പിന്നെ എക്സ്ട്രാ കെയർഫുൾ ആയിരുന്നു ആ സമയത്തേക്ക്. നമ്മൾ ഒരിക്കലും നമ്മൾ കാരണം മറ്റൊരാളിലേക്ക് രോഗം എത്തരുതെന്ന് അതിയായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ടൈമാണ്, നമ്മൾ അതിനുവേണ്ടി എഫേർട്ട് ഇടുന്ന ഒരു സമയമാണ്. അപ്പം ആ സമയം ബിസിനസ് നന്നായിട്ട് വളർന്നു, ഒരുപാട് പാഠം പഠിച്ചിട്ടുണ്ട്, എങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കോവിഡ് എല്ലാ മനുഷ്യരെയും പോലെ എന്നെയും എൻ്റെ പെർസ്പെക്റ്റീവിനെ ബിസിനസ്സിനോടും വ്യക്തിപരമായിട്ടുള്ള പെർസ്പെക്റ്റീവിനെ ഒക്കെ മാറ്റിമറിച്ചൊരു പീരീഡായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്ത് നമ്മൾ ചില കസ്റ്റമേഴ്സിൻ്റെ ഒക്കെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് അവിടെ കോവിഡായിരിക്കും. ഇപ്പോൾ ഈ ഡെലിവറി പോകുന്ന പിള്ളേരും ഞങ്ങൾ അവരെ പറ്റിയും ബോധഡായിരിക്കും, അവരെയും നമ്മൾ കെയർഫുള്ളായിട്ട് നോക്കിയേ പറ്റും. കാര്യം ഈ ഒരു ഇൻകം കൊണ്ട് മാത്രമാണ് അവരും ജീവിക്കുന്നത്. പേടിയാണ് എല്ലാവർക്കും. പക്ഷേ ഒരിക്കലും ഒരു ഫുഡിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരു സ്പേസിലേക്ക് ഞങ്ങൾ ആ പേടി കാണിക്കില്ലായിരുന്നു. ഞങ്ങൾ മാക്സിമം സേഫ്റ്റിയിലൊക്കെ തന്നെയാണ് ചെയ്തിരുന്നത്. പക്ഷെ അതിൽ പെയിൻഫുള്ളായിട്ടൊക്കെ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കോവിഡ് ആയിട്ടുള്ള ഒരു വീട്ടിൽ അവർക്ക് കോവിഡ് ആയ സമയത്ത് ഫുഡ് ഓർഡർ ചെയ്തപ്പോൾ ഞങ്ങളിങ്ങനെ ഗേറ്റിൽ വെച്ചിട്ട് അവർ വന്നെടുക്കുന്നത് വരെ പുറത്ത് നമ്മുടെ ഡെലിവറി ബോയ് വെയിറ്റ് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേ ഫാമിലി പിന്നൊരു സമയം ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഡെലിവറിക്ക് ആൾ പോയപ്പോഴത്തേക്ക് വെച്ചിട്ട് മാറിപ്പോക്കോളൂ, ഞങ്ങൾ വന്ന് എടുത്തോളാം എന്ന് പറഞ്ഞൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ബിസിനസ് ഈസ് സംതിങ് എൽസ്, ലൈക്ക് നമ്മളവിടെ ഒട്ടും പേഴ്സണൽ ആവാൻ പാടില്ല, ബിസിനസ് വേറെയാണ്. അത് ബിസിനസ്സിനെ ബിസിനസ്സിനെ കണ്ണിക്കൂടെ തന്നെ കാണാം. നമുക്ക് നിരന്തരമായിട്ടുള്ള ശത്രുത ആരോടും ഇല്ല, നിരന്തരമായിട്ടുള്ള സ്നേഹക്കൂടുതലും ആരോടും ഇല്ല. ബിസിനസ്സിനെ ബിസിനസ്സായിട്ട് കാണാം. ഇറ്റ് ഷുഡ് ബി പ്രൊഫഷണൽ. അപ്പോൾ ഇപ്പം അങ്ങനെ ഹേർട്ടാവാത്തൊന്നുമില്ല. പണ്ട് സ്കൂളിൽ ആദ്യമായിട്ട് ഈ കൊമേഴ്സ് പഠിക്കുമ്പോഴേ ബിസിനസ്സിന് ലോൺ ഉണ്ട്. അതിൽ പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സും വ്യക്തിയും സെപ്പറേറ്റ് എൻറ്റിറ്റീസാന്ന് പറയും. അപ്പോൾ ഞാൻ തട്ടിപ്പോയി കഴിഞ്ഞാലും ബിസിനസ് ഷുഡ് ബി ദെയർ. അതിങ്ങനെ എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അപ്പം ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇപ്പം ഞങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ട്. കോവിഡിന് ശേഷം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഓരോന്നും ചെയ്തേക്കുന്നത്. അപ്പം ഇപ്പം ഇനി ഏത് ഷെഫ് ഒന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞാലും ഞങ്ങളുടെ ബിരിയാണി എപ്പോഴും ഒരുപോലെ ആയിരിക്കും. കാരണം അതിൻ്റെ പ്രോസസ്സ് മൊത്തം എൻ്റെ കയ്യിലാണ്. അത് ഇങ്ങനെ ചെയ്യണം, ഇന്ന സമയത്ത് 5 മിനിറ്റിൽ മസാല ഇടണം, 6-ാമത്തെ മിനിറ്റിൽ ഇത്ര വെള്ളം ചേർക്കണം, 7-ാമത്തെ മിനിറ്റിൽ ഇതിങ്ങനെ ചെയ്യണം, 12-ാമത്തെ മിനിറ്റിൽ ഇത് വാങ്ങി വയ്ക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു കണക്കുണ്ട്. അവിടെ ഒരു മെത്തേഡുണ്ട്, ആ മെത്തേഡ് ഫോളോ ചെയ്ത് പോവുക. അതായത് ഒരു ഷെഫ് പോയി എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും സംഭവിക്കില്ല. ഇനി ഞാനില്ലെന്ന് പറഞ്ഞാലും ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ ബാക്കി സ്റ്റാവ് അത് ഹാൻഡിൽ ചെയ്ത് പ്രോപ്പറായിട്ട് ഇത് ചെയ്തോളും. സോ അതൊക്കെ കഴിഞ്ഞ കാലങ്ങളിലൂടെയുള്ള ഞാൻ പഠിച്ചെടുത്ത കാര്യങ്ങളാണ്.
0: ഒരുപാട് പേര് ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ ഇതുപോലെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ കാണാം, അവരോടായിട്ട് എന്താ പറയാനുള്ളത്?
1: ഒരു ബിസിനസ് തുടങ്ങണമെന്നാണെങ്കിൽ ആദ്യം തീരുമാനിക്കേണ്ടത് എന്ത് ബിസിനസ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ എന്താ ചെയ്യണമെന്ന് കൃത്യമായൊരു ധാരണ വേണം. നമ്മളൊരു വലിയ സ്റ്റഡി ഒന്നും എടുത്തിട്ട് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്ത് ഒന്നും ചെയ്യണമെന്നില്ല. നിങ്ങളുടെ ലിമിറ്റേഷനിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യുക. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇഫ് യു ആർ എ ബഗർ ബി ദ നമ്പർ വൺ ബഗർ ഇൻ ടൗൺ എന്ന് പറയും. നിങ്ങൾക്ക് നിങ്ങളിൽ ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരിക്കുക. തളർത്താൻ ഒരുപാട് പേര് കാണും, ശരിക്കും കാണും. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത പല ആളുകളും നമ്മളിലേക്ക് വന്നിട്ട് നമ്മളെ തളർത്തും. ചിലപ്പോൾ ഒരു ഓർഡർ പോലും ഇല്ലാതെ വെറും 5 ബിരിയാണി മാത്രം വിറ്റ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ബാക്കി വന്നതെടുത്ത് കുഴിച്ചു മൂടിയ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ സംഭവിക്കും, പക്ഷെ തളർന്നു പോകരുത്. ഫ്യൂച്ചറിസ്റ്റിക് ആകുക, നാളെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് എല്ലാവരും അഭിമാനത്തോടെ നോക്കുന്ന, നിങ്ങളുടെ ശബ്ദത്തിന് വേണ്ടി നിങ്ങൾ പറയുന്ന മെസ്സേജസിന് വേണ്ടി ആളുകൾ കാത്തിരിക്കുന്ന ഒരു ദിവസം വരുമെന്ന് കോൺഫിഡൻ്റ് ആയിട്ട് വിശ്വസിക്കുക. നിങ്ങൾ ഉറപ്പായിട്ട് അവിടെ എത്തും. ഇന്ന് തുടങ്ങാം നാളെ തുടങ്ങാം നിങ്ങൾ കാത്തിരിക്കുക. ലൈഫ് ഈസ് ടു ഷോർട്ട്. നിങ്ങൾക്ക് തോന്നുന്ന കാര്യം നിങ്ങളങ്ങ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഥക് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തത് 29-ാമത്തെ വയസ്സിൽ എന്തുവാണ്, 32-ാമത്തെ വയസ്സിലാണ് കഥക്കിന് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത്. പറഞ്ഞാൽ എൻ്റെ 5 വയസ്സിൽ എൻ്റെ സ്വപ്നമായിരുന്നു അത്. കാത്തിരുന്ന് 32 വയസ്സ് വേണ്ടി വന്നു എനിക്കത് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ. അപ്പോൾ സമയം കളയണ്ട, തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാം, അഥവാ വീണ് പോയാലും പതുക്കെ എണീക്കുക, പൊടി തട്ടി കളയുക. എപ്പോഴും നമ്മുടെ ഒരു കോൺഫിഡൻസ് എന്താണെന്നറിയോ, വീണ് കഴിഞ്ഞാൽ തന്നെത്താനെ എണ്ണിട്ട് സ്വന്തം ദേഹത്തെ മണ്ണ് തുടച്ച് കളഞ്ഞിട്ട് നടന്നങ്ങ് പോവുക എന്നൊരു സംഭവം. ആരെങ്കിലും വന്ന് കൈതരും, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് ചാരി നിൽക്കാനൊരു തൂണായിട്ട് നിൽക്കുക എന്നുള്ളൊരു ചിന്താഗതിയിൽ പോകരുത്. ഞാൻ എനിക്കറിയുന്ന പെൺകുട്ടികളൊക്കെ പറയുന്ന കാര്യമാണ്, സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ പഠിക്കുക, ഒറ്റയ്ക്ക് കിടന്നുറങ്ങാൻ പഠിക്കുക, അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്യാൻ പഠിക്കുക. നമ്മുടെ ഒരു സ്ത്രീ ശാക്തീകരണം സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്നാണെന്ന് പറയും. ഇതെല്ലാം അറിയുമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് എത്താൻ പറ്റും. അതിപ്പോൾ എന്താണെങ്കിൽ പലപ്പോഴും

0: പല പ്രോഗ്രാംസൊക്കെ കഴിയുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് ഒരു 50+ ഉള്ള അമ്മമാരൊക്കെ ആയിരിക്കും. അപ്പോൾ അവർ അതുവരെ കുട്ടികൾക്കൊക്കെ വേണ്ടി ജീവിക്കും. ഒരു പോയിന്റ് കഴിയുമ്പോൾ ഈ കുട്ടികളൊക്കെ കോളേജിൽ പോവും, ഹോസ്റ്റലിൽ പോവും, ഹസ്ബൻഡ് ജോലിക്ക് പോവും, പിന്നെ ഇവർക്കൊരു ഒറ്റപ്പെടലാണ്. ജീവിതത്തിൻ്റെ മുക്കാൽ ഭാഗം കഴിഞ്ഞുള്ളൊരു കുറ്റബോധമായിരിക്കും, അത് ഫ്രസ്ട്രേഷനായി മാറും. അപ്പോഴാ ഈ ചില അമ്മമാരൊക്കെ വീട്ടിൽ പാത്രങ്ങളെടുത്ത് എറിയുന്നു, എന്ത് ചെയ്താലും ദേഷ്യപ്പെടുന്നു. ആക്ച്വലി അവരവരുടെ സെൽഫിനോടാണ് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, നമ്മളോടല്ല. ഇത് കേട്ടോണ്ടിരിക്കുന്ന ഇതിലും താഴെ പ്രായമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നാളെ അങ്ങനെ ഒരു 50 വയസ്സുള്ള അമ്മയാവാതിരിക്കട്ടെ നിങ്ങൾ. ഇതിൻ്റെ ഇടയ്ക്ക് ഓർമ്മ വന്നപ്പം പറയാം, കുഞ്ഞിലെയൊക്കെ കേൾക്കുമ്പം ഇന്ന ആളുടെ കൊച്ചുമകൾ, ഇന്ന ആളുടെ മകൾ, ഇന്ന ആളുടെ സഹോദരി, കുറച്ചുകൂടെ വലുതാകുമ്പം ഇന്ന ആളുടെ ഭാര്യ, ഇച്ചിരൂടെ വലുതായി കഴിഞ്ഞാൽ ഇന്ന ആളുടെ അമ്മ. അപ്പം ഞാൻ ആരാണ്, എനിക്കൊരു ഐഡൻറ്റിറ്റി വേണ്ടേ? അവിടെ നിന്ന് തോന്നിയതാ, നജയ എന്ന് പറയുന്നൊരു വ്യക്തി ഭൂമിയിൽ എക്സിസ്റ്റഡ് ആയിരുന്നു. അപ്പം ഞാൻ കഴിഞ്ഞു, എൻ്റെ അടുത്ത തലമുറയായി, അടുത്ത തലമുറയ്ക്ക് ചിലപ്പോൾ എന്നെ ഓർമ്മ കാണില്ല, അറ്റ്ലീസ്റ്റ് എൻ്റെ അടുത്ത തലമുറയ്ക്ക് ഇങ്ങനൊരു അമ്മ ഇവിടെ ഉണ്ടായിരുന്നു എന്നൊരു ഐഡൻറ്റിറ്റി വേണം, ആ അമ്മ ഇതൊക്കെ ചെയ്തിരുന്നു എന്നൊരു ഐഡൻറ്റിറ്റി വേണം. എനിക്കറിയുന്നൊരുത്തൊക്കെ ഞാൻ ഈ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്, നിങ്ങൾക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്, അത് കെയർ ഓഫ് എന്നൊരു സംഭവത്തിൽ കൊണ്ട് എത്തിക്കരുത്. അപ്പം ഞാൻ എന്ന് പറയുന്നൊരു വ്യക്തി, അത് ഭൂമിയിലുണ്ട്. നമ്മൾ മരിക്കുന്നത് വരെ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പോയിട്ട് ഒരു 5 വർഷം കൂടെ നമ്മൾ ഓർമ്മിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഏറ്റവും വലിയ മെസ്സേജ് അതല്ലേ, അതല്ലേ ഒരാൾക്ക് വേണ്ടത്?
1: തീർച്ചയായിട്ടും. അപ്പൊ എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വളരെ വളരെ ഇപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ സംസാരം കേട്ടിട്ട് അങ്ങനെ ഇരുന്നു പോകുന്ന ആ ഒരവസ്ഥയാണ് ഉണ്ടായത്. ശരിയാണ്, നമ്മൾ പലപ്പോഴും ഒന്ന് ചാരി നിൽക്കാൻ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇപ്പോൾ ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുന്ന കാര്യം എടുത്താൽ പോലും വേറെ ആരെങ്കിലും ഒന്ന് വന്ന് ഓടിച്ചിരുന്നെങ്കിൽ, അങ്ങനെയാണ് ചിന്തിക്കുന്നത്. സ്ത്രീകളില് കുറെ പേരൊക്കെ മാറി മാറി വരുന്നു, എന്നാലും സ്റ്റിൽ നമ്മൾ വിചാരിക്കുന്നത് ഓ ഇത് ചെയ്യാൻ അവരെ ആരെങ്കിലും വിളിക്കണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ആ ആറ്റിറ്റ്യൂഡ് നമ്മൾ തന്നെ മാറ്റണം. ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് കിടന്നുറങ്ങാനും ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോവാനും ലോകം വളരെ വലുതാണ്. അപ്പൊ
0: സ്വന്തമായിട്ട് സ്വന്തം പേഴ്സ് തുറക്കുമ്പോൾ അത് കാശുണ്ടായിരിക്കണം.
1: തീർച്ചയായിട്ടും
0: ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്താൻ വെച്ചാൽ അത് തരുന്നൊരു ഫ്രീഡം ഉണ്ട്. ഫ്രീഡം എന്നൊക്കെ പറയുമ്പോൾ വലിയ വാക്കാണ്, പക്ഷേ സ്വന്തമായിട്ട് സമ്പാദിക്കുമ്പം കിട്ടുന്ന ഒരു സുഖമുണ്ട്. നമുക്ക് ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ആരുടെ അനുവാദം ചോദിക്കണ്ട. ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ സ്ത്രീകളും ആ കൂട്ടത്തിലാണ്. അത് തരുന്നൊരു സുഖമുണ്ട്. നമ്മുടെ ഈ ചിറകെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. അല്ലാണ്ട് നിങ്ങൾ ചിറക് വെച്ച് പറക്കണം എന്ന് വെച്ചാൽ 2 ചിറക് മുളച്ച് വരത്തില്ല. ആ ചിറകെന്ന് വെച്ചാൽ നമ്മുടെ ഇൻഡിപെൻഡൻസ് ആണ്, നമ്മളായിട്ട് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഇതുപോലത്തുള്ള കുറേ കുറേ അധികം കാര്യങ്ങളാണ്. ഈ ഒരുപാട് പേടികളൊക്കെ ഉള്ള ആളായിരുന്നു ഞാൻ. ഞാനൊരു തനി നാട്ടുമ്പുറത്തുനിന്ന് വന്ന ആളാണ്. വെള്ളം പേടിയുള്ള, ആഴം പേടിയുള്ള, അടച്ച റൂം പേടിയുള്ള ഒരാളായിരുന്നു. ആ ഞാൻ പാരഗ്ലൈഡിങ് ചെയ്തു, സ്കൂബ ഡൈവിങ് ചെയ്തു, ബുള്ളറ്റ് ഓടിക്കാൻ പഠിച്ചു. എൻ്റെ കാലിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അപ്പോൾ ബുള്ളറ്റ് ഓടിക്കാൻ പഠിച്ചു, വണ്ടി ഡ്രൈവ് ചെയ്യാൻ പഠിച്ചു. എന്തൊക്കെയാണ് എൻ്റെ പേടികൾ, ആ പേടികളൊക്കെ ഓവർകം ചെയ്യാൻ, ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. ലൈഫ് ഈസ് ടു ഷോർട്ട് ആക്ച്വലി. അത് വളരെ ഭംഗിയായിട്ടും നമ്മൾ ഈ മരിക്കാൻ കിടക്കുമ്പോൾ എല്ലാം ചെയ്ത് തീർത്തു എന്നുള്ളൊരു സമാധാനത്തിലും സന്തോഷത്തിലും ഓരോ മനുഷ്യർക്കും മരിക്കാൻ പറ്റട്ടെ. അത് വലിയൊരു കാര്യമാണ്. അയ്യോ ഞാൻ അന്ന് ചെയ്തില്ലല്ലോ, എനിക്ക് ഷുഗർ വരുന്നതിന് മുന്നേ ഞാൻ മധുരം കഴിച്ചില്ലല്ലോ, അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ ഈ മരിക്കാൻ കിടക്കുമ്പോൾ അവസാനത്തെ 7 മിനിറ്റിൽ, അവസാനത്തെ ആ നിമിഷത്തിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാം കഴിഞ്ഞ് തൃപ്തിയായിട്ട് അങ്ങനെ സമാധാനമായിട്ട് റെസ്റ്റ് ഇൻ പീസ്. എക്സാക്ട്ലി അത് തന്നെ സംഭവിക്കുന്ന പോലെ ഓരോ മനുഷ്യരും ജീവിക്കട്ടെ, ഓരോ സ്ത്രീകളും ജീവിക്കട്ടെ.
1: വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഇന്റർവ്യൂ ആയിരുന്നു. ഈ പറഞ്ഞ പോലെ ബിസിനസ്സിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ. ഒരുപാട് നല്ല വാക്കുകൾ എനിക്ക് തോന്നുന്നു ഇന്ന് ഈ പരിപാടി കേട്ട പലർക്കും ഒരു എനർജി കൊടുക്കാൻ, ആ എനർജി എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു എനർജി പകർന്നു തരാൻ സാധിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു സോ മച്ച്. ഇതുപോലൊരു വേദി കിട്ടിയതിൽ എനിക്കും വലിയ വലിയ സന്തോഷം. ഞാനിങ്ങനെ എൻ്റെ സുഹൃത്തുക്കളോട് പറയുമായിരുന്നു, നമ്മൾ ഈ 90 പിള്ളേരുടെ വളരെ വലിയ നൊസ്റ്റാൾജിയയിലാണ് ഞാൻ ഈ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ദൂരദർശനും ആകാശവാണിയൊക്കെ തന്ന ഒരു മെമ്മറീസിൽ, ആ ഒരു നൊസ്റ്റാൾജിയയിൽ വളർന്നു വന്നൊരാൾക്ക് ഇവിടെ വന്നിരിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്, ഒരു അഭിമാനമാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി.
2: വിജയത്തിൻ്റെ രുചിക്കൂട്ട് സംരംഭകയായ നജിയ ഇർഷാദുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.

0: കൂട്ടുകാരി.
1: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
2: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം.

0: അറിവിന്റെ അക്ഷയഖനി,
1: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
0: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
1: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
0: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
1: വിദ്യാഭ്യാസ രംഗം.
0: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
1: വിദ്യാഭ്യാസ രംഗം. ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
0: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
1: അക്ഷരകേരളം.
0: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35. യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
1: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
0: ഓർക്കുക, മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 MHz ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്. ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധിമാർഗം.

അറിയിപ്പ്. അതിതീവ്ര മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ ഇനി പറയുന്നു. ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ടതാണ്. പകൽ സമയത്ത് തന്നെ മാറി താമസിക്കാൻ ആളുകൾ തയ്യാറാവണം. സ്ഥിരമായി വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സാഹചര്യം വിലയിരുത്തി തയ്യാറാക്കപ്പെടുന്ന ക്യാമ്പുകളിലേക്ക് മാറണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം. സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ, മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ കോതി ഒതുക്കുകയും ചെയ്യേണ്ടതാണ്. അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചുകടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല. മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പരമാവധി ഒഴിവാക്കുക. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ ഒഴിവാക്കേണ്ടതാണ്. ജലാശയങ്ങളോട് ചേർന്ന റോഡുകളിലൂടെയുള്ള യാത്രകളിൽ പ്രത്യേക

ജാഗ്രത പാലിക്കുക. അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിക്കുക. അതിശക്തമായ മഴയുണ്ടാകുന്ന സാഹചര്യത്തിൽ റോഡ് അപകടങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത മുന്നിൽ കാണണം. വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ആവശ്യമായ ഘട്ടത്തിൽ മാറി താമസിക്കണം. മത്സ്യബന്ധനോപാധികൾ സുരക്ഷിതമായി വെക്കണം. റെഡ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മുൻകൂറായി ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിക്കേണ്ടതാണ്. തങ്ങളുടെ പ്രദേശത്തെ ദുരിതാശ്വാസ ക്യാമ്പിനായി കണ്ടെത്തിയ കെട്ടിടം സംബന്ധിച്ച വിവരം ബന്ധപ്പെട്ട റവന്യൂ തദ്ദേശ സ്ഥാപന അധികാരികളിൽ നിന്ന് മുൻകൂറായി അറിഞ്ഞുവെക്കേണ്ടതും അങ്ങോട്ടുള്ള സുരക്ഷിതമായ വഴി മനസ്സിലാക്കി വയ്ക്കേണ്ടതുമാണ്. ദുരന്ത സാധ്യതാ മേഖലയിലുള്ളവർ ഒരു എമർജൻസി കിറ്റ് അടിയന്തരമായി തയ്യാറാക്കി വയ്ക്കേണ്ടതാണ്. കിറ്റ് തയ്യാറാക്കുന്നതിനായുള്ള നിർദ്ദേശങ്ങൾ STMA.kerala.gov.in എന്ന ലിങ്കിൽ ലഭിക്കും. ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. മലയോര മേഖലകളിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായി ഒഴിവാക്കുക. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെയും ശ്രദ്ധിക്കേണ്ടതാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച ശക്തമായ കാറ്റിൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികൾ SDMA.kerala.gov.in/windwarning എന്ന ലിങ്കിൽ നിന്ന് ലഭ്യമാണ്. വൈദ്യുതി ലൈനുകൾ പൊട്ടിവീണ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. അതിനാൽ ഇടവഴികളിലെയും നടപ്പാതകളിലെയും വെള്ളക്കെട്ടുകളിൽ ഇറങ്ങുന്നതിന് മുൻപ് വൈദ്യുതി അപകട സാധ്യത ഇല്ല എന്ന് ഉറപ്പാക്കണം. അതിരാവിലെ ജോലിക്ക് പോകുന്നവർ, ക്ലാസുകളിൽ പോകുന്ന വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വൈദ്യുതി ലൈനുകളുടെ അപകട സാധ്യത ശ്രദ്ധയിൽപ്പെട്ടാൽ 1912 എന്ന നമ്പറിൽ KSEB അറിയിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി തൃശൂർ. ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും. ഇന്ന് ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും അവതരിപ്പിക്കുന്നത് സാമൂഹ്യ പ്രവർത്തകനും ദീർഘകാലമായി ആകാശവാണിയുടെ ശ്രോതാവുമായ ശങ്കർ മണ്ണാർക്കാട്.
1: പ്രിയപ്പെട്ട ആകാശവാണി തൃശൂർ നിലയത്തിലെ എല്ലാ ശ്രോതാക്കൾക്കും ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും എന്ന ഈ പരിപാടിയിൽ വളരെ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമാണ്. ഇതിൽ പങ്കെടുത്തുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ഗാനങ്ങൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സമർപ്പിക്കുക എന്നത്. അതിൻ്റെ ഭാഗമായി പലതവണ നിലയത്തിലേക്ക് കത്തയക്കുകയും ഇന്നാണ് അതിന് അവസരം കിട്ടിയത്. എന്തുകൊണ്ടും ഞാൻ ഇതിനെ വളരെ സ്നേഹത്തോടെ കാണുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ആകാശവാണി നവതിയുടെ ആഘോഷങ്ങളുടെ സമയമാണ് ഇപ്പോൾ. നമ്മുടെ തൃശ്ശൂർ ആകാശവാണിയുടെ ത്രിവ്യോത്സവം എന്ന പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ആകാശവാണിയുമായി എനിക്കുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മ വെച്ച നാളുകളുടെ ബന്ധമാണ്. പ്രത്യേകിച്ച് തൃശ്ശൂർ ആകാശവാണിയുടെ ബന്ധം വളരെ ആത്മബന്ധമാണ്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമുക്കെല്ലാവർക്കും അറിയാം, റേഡിയോ ഓരോ വീടിൻ്റെയും നിത്യനിദാനമായിരുന്നു. റേഡിയോ ഉപയോഗിക്കാത്ത ആളുണ്ടായിരുന്നില്ല. ആകാശവാണിയുടെ പിൻകോഡ് 680631 രാമവർമ്മപുരം, അത് സ്വന്തം നാട്ടിലെ പിൻകോഡിനേക്കാളും ജനങ്ങൾ മനസ്സിൽ ഉരുവിട്ടിരുന്ന നാമമായിരുന്നു. അത്രയും ആകാശവാണിയായി ഇഴകിച്ചേർന്നുകൊണ്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു ഏകദേശം 1975 ശേഷം 2000 വരെയുള്ള കാലഘട്ടം. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിലെ ഓരോ ഉത്സവങ്ങൾ, വിഷു ആയാലും ശരി, ഓണമായാലും ശരി, പെരുന്നാളും ശരി, ക്രിസ്മസ് ആയാലും ശരി, എല്ലാം ആകാശവാണിയാണ്, പ്രത്യേകിച്ച് തൃശ്ശൂർ നിലയം. അപ്പോൾ അങ്ങനെ അഭേദ്യമായി ബന്ധം പുലർത്തി വന്ന ഒരു കാലഘട്ടമായിരുന്നു എൻ്റെ കുട്ടിക്കാലം. എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന കാലം പറഞ്ഞാൽ സാധാ ഒരു കുടുംബത്തിലെ ഒരു അംഗമാണ്. കൃഷിയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗം ഉണ്ടായിരുന്നത്. ഒരു കൂട്ടുകുടുംബമായിട്ട് കഴിഞ്ഞിരുന്നു. അന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ആശ്രയം, നമ്മുടെ ഏറ്റവും നല്ല വിനോദമാർഗ്ഗം എല്ലാം ആകാശവാണിയായിരുന്നു, പ്രത്യേകിച്ച് ആകാശവാണി തൃശ്ശൂർ നിലയം. ഗാനങ്ങളിലേക്ക് കടക്കുമ്പോൾ എൻ്റെ ഒരു ആദ്യത്തെ ഗാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാനഗോകുലം. ഈ അടുത്ത നാൾ നമ്മൾ വിട്ടുപിരിഞ്ഞ എസ് ജാനകിയമ്മ ഒരു മനുഷ്യൻ്റെ ജീവഗ്രന്ഥിയായ ഒട്ടനവധി നിമിഷങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള എല്ലാ ഗാനങ്ങളും അവർ ആലപിച്ചിട്ടുണ്ട്.

അവരുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ എൻ്റെ ആദ്യത്തെ ഗാനം ഞാൻ സമർപ്പിക്കുകയാണ്. മദനോത്സവം എന്ന സിനിമയിൽ ജാനകിയമ്മ പാടിയ സന്ധ്യ കണ്ണീലന്ത്യ എന്ന ഗാനം എന്നെ വല്ലാതെ ആകർഷിച്ച ഒരു ഗാനമാണ്.

എൻ്റെ പഠനകാലം മണ്ണാർക്കാട് KTMI സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അന്നൊക്കെ മിമിക്രി അനുകരണമൊക്കെ വരുന്ന സമയത്ത് ഒരുവിധ എല്ലാ സ്റ്റുഡൻസും അനുകരിക്കുക ഇതിൻ്റെ സിഗ്നേച്ചർ ടൂണാണ്. അത് കഴിഞ്ഞ് അന്നത്തെ വാർത്ത വായിച്ചിരുന്ന വെൺമണി വിഷ്ണു, അതുപോലെ തന്നെ രാമേന്ദ്രൻ, ഗോപൻ തുടങ്ങിയ ശബ്ദമായിരുന്നു അനുകരിച്ചിരുന്നത്. അതുപോലെ തന്നെ പല ആളുകളും അനുകരിക്കുമ്പോൾ മിമിക്രിയിലൊക്കെ എടുക്കുന്ന പ്രധാനപ്പെട്ട ഐറ്റം നമ്മൾ സ്റ്റേഷൻ മാറുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം, വിവിധ സ്റ്റേഷൻ മാറുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമൊക്കെ ആയിട്ടാണ് ലിങ്ക് ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അത്രയും ആകാശവാണിയായിട്ട് ഇണവിരിയാത്ത ബന്ധമായിരുന്നു അന്നത്തെ ഓരോ കുടുംബത്തിലും എല്ലാവർക്കും. എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ആകാശവാണി നമ്മുടെ പഴയ രീതിക്ക് തിരിച്ചു വരുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. തൃശ്ശൂർ നിലയം പറഞ്ഞ ഒരു കാലത്ത് പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം എന്നാണ് എൻ്റെ അറിവിൽ. പിന്നീട് 2016 നമ്മുടെ നാട്ടിൽ മഞ്ചേരി നിലയം ആരംഭിച്ചു. മഞ്ചേരി നിലയം FM നിലയമാണ്. പിന്നെ അതിനുശേഷം തൃശ്ശൂർ നിലയം തന്നെ FM നിലയം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആകാശവാണി നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഗാനങ്ങളൊക്കെ ആയിട്ടാണ് ആകാശവാണിയായിട്ട് ജനങ്ങൾക്ക് ബന്ധം. ഈ ഗാനങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് കേട്ട് പരിചയമുള്ള, നമ്മൾ ജനിച്ചപ്പോൾ തൊട്ടുള്ള കാലത്തുള്ള ആ നോസ്റ്റാൾജിയെ പരത്തുന്ന എല്ലാ ഗാനങ്ങളും ആകാശവാണിയോടെ നമുക്ക് കേൾക്കുവാൻ സാധിക്കും. അത് ആകാശവാണിയുടെ മാത്രം പ്രത്യേകതയാണ്. വൃശ്ചിക മാസ സമയമൊക്കെ ആകുമ്പോൾ ആകാശവാണിയിൽ നമുക്ക് എപ്പോഴും ഗാനങ്ങൾ കേൾക്കാൻ ആകാശവാണി ആശ്രയിക്കും. അങ്ങനെ ആകാശവാണിയെ ആശ്രയിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ എപ്പോഴും അതൊരു ഉടുക്കോട്ടിൻ്റെ ധ്വനിയുമായി ഉണരുന്നൊരു ഗാനമുണ്ട്. ആകാശവാണിയിൽ നമ്മൾ കുട്ടിക്കാലം തൊട്ട് കേട്ട് പരിചയമുള്ള, ഇപ്പോഴും നമ്മൾ ആകാശവാണി കേൾക്കുന്ന വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭക്തിഗാനമാണ് ചെമ്പരത്തി എന്ന സിനിമയിലെ ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ എന്ന ഗാനം. ആ ഗാനത്തിലേക്ക് നമുക്ക് പോകാം.

ആകാശവാണിയായി എന്നെ അടുപ്പിച്ച വേറൊരു ഗാനമുണ്ട്. ഈ അടുത്ത നാളിൽ തൃശ്ശൂർ ആകാശവാണിയിൽ എനിക്ക് പാട്ടോർമ്മകൾ എന്നൊരു പരിപാടി അവതരിപ്പിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അന്ന് ഞാൻ ഈ പാട്ടോർമ്മയിൽ ശ്രോതാക്കളുമായി പങ്കുവച്ച എൻ്റെ മണ്ണാർക്കാടിൻ്റെ ഹൃദയസ്പന്ദനമായ മണ്ണാർക്കാടിൻ്റെ ദേശീയോത്സവമായ മണ്ണാർക്കാട് പൂരത്തെക്കുറിച്ചൊരു ഗാനം നമ്മൾ റേഡിയോയിലാണ് കേട്ട് വളർന്നത്. 1976 പൊന്നി എന്ന് പറഞ്ഞ ചിത്രം റിലീസ് ചെയ്യുന്നത്. ഇന്നത്തെ പോലെ അന്ന് ഗാനങ്ങളൊന്നും പെട്ടെന്ന് നമുക്ക് കിട്ടാൻ സാധ്യതയില്ലാത്ത കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഈ പൊന്നി എന്ന ചിത്രത്തിലെ ഗാനം ഏകദേശം 5 വയസ്സൊക്കെയുള്ള സമയത്താണ് റേഡിയോയിലൂടെ കേൾക്കാൻ തുടങ്ങുന്നത്. ഈ ഗാനം വരുമ്പോൾ എല്ലാവരും ഓടിച്ചെന്ന് റേഡിയോയിനെ ആശ്രയിക്കും. മാർഗഴിയിൽ മല്ലിക പൂത്താൽ മണ്ണാർക്കാട് പൂരം എന്നുള്ള ആ ഗാനം ഞങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ റേഡിയോയിൽ കേൾക്കുന്നത് ഇപ്പോഴും ഒരു ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളാണ്. ഇന്നും ആകാശവാണിയിലേക്ക് പൂരക്കാലമായാൽ ഞാൻ കത്തെഴുതാറുണ്ട്. ആ ഗാനം ആകാശവാണിയിലൂടെ കേൾക്കുമ്പോൾ ഉണ്ടായ സുഖം ഒരു പ്രത്യേക അനുഭൂതിയാണ്.

ഞാൻ 1988 മുതൽ 2023 വരെ ആ ഉത്സവത്തിൻ്റെ ഒരു ഭാരവാഹിയായി എനിക്ക് പ്രവർത്തിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. മണ്ണാക്കാട് പൂരം 2027 വരുന്നത് ഫെബ്രുവരി മാസമാണ്.

അതുപോലെ തന്നെ ഏകദേശം യുവാവിൻ്റെ ആ സ്റ്റേജിലൊക്കെ എത്തിയ സമയത്ത് ഒരു ഗാനം വല്ലാത്ത രീതിയിൽ എല്ലാവർക്കും അറിയാം, സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ കുട്ടിക്കാലത്ത് നോട്ട്ബുക്കൊക്കെ വാങ്ങുമ്പോൾ ആ നോട്ട്ബുക്കിൽ എപ്പോഴും ആ സമയത്തിറങ്ങുന്ന ചിത്രങ്ങളുടെ നായികാനായകന്മാരുടെ ചിത്രവും ഉണ്ടായിരിക്കും രണ്ട് സൈഡും. ഈ ബുക്കുകൾ കൊണ്ടുപോകുമ്പോൾ ആ ബുക്കിലൊക്കെ അന്നത്തെ ഞങ്ങളുടെയൊക്കെ സ്റ്റാറായിട്ട് വന്നിരുന്നത് ശങ്കറാണ്. ശങ്കറിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മുടെ സ്കൂൾ കാലഘട്ടം കഴിയുന്നത്. അപ്പോൾ ശങ്കർ മേനക അവരൊരു കൂട്ടുകെട്ട് പറഞ്ഞാൽ അത് ഭയങ്കരമായൊരു കൂട്ടുകെട്ടായിരുന്നു. ഒട്ടനവധി സിനിമകൾ ശങ്കർ മേനകയായി ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഇറങ്ങിയിട്ടുണ്ട്. സുനിത പ്രൊഡക്ഷൻസിൻ്റെ ബാനറിലാണ് കൂടുതൽ ശങ്കറിൻ്റെ ചിത്രങ്ങൾ വന്നിരുന്നത്. അന്ന് എന്നെ വല്ലാതെ ആകർഷിച്ച ഒരു ഗാനമുണ്ട്, എൻ്റെ മോഹങ്ങൾ പൂവഴിഞ്ഞെന്ന ചിത്രത്തിലെ നനഞ്ഞ നേരിയ പട്ടുറുമാൽ. യേശുദാസും നമ്മുടെ പ്രിയങ്കരിയായ ജാനകി മേഡമാണ് പാടിയിട്ടുള്ളത്. ആ പാട്ട് എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്.

മണ്ണാർക്കാട് KTM ഹൈസ്കൂളിൽ നിന്നും 87-88 വർഷത്തിൽ SLC പൂർത്തിയാക്കി. സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ് പിന്നീട് കോളേജ് കാലഘട്ടത്തിലേക്ക് കടന്നപ്പോൾ ഞാൻ പഠിച്ചത് മണ്ണാർക്കാട് കോഓപ്പറേറ്റീവ് കോളേജിലാണ്. പാലക്കാട് ജില്ലയിൽ തന്നെ നല്ലൊരു സഹകരണ കോളേജായിരുന്നു. അവിടെ ആണ് എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം നടക്കുന്നത്. ആ കാലഘട്ടത്തിൽ എന്നെ ആകർഷിച്ച ഒരു സിനിമയുണ്ടായിരുന്നു, എങ്ങനെ നീ മറക്കും എന്ന ഒരു സിനിമ. ആ സിനിമയിലെ ആ ഗാനരംഗം, അതിൻ്റെ ചിത്രങ്ങൾ, അക്കാലത്ത് ഇറങ്ങിയ നോട്ട്ബുക്കുകളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ശങ്കർ ഇങ്ങനെ മൈക്കൊക്കെ പിടിച്ച് പാടുന്നൊരു ചിത്രമുള്ളത്. ആ പാട്ട് അന്നത്തെ കോളേജ് കുമാരന്മാർക്കും സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും എല്ലാം തന്നെ ഇഷ്ടപ്പെട്ട ഒരു ഗാനമായിരുന്നു. ആ പാട്ട് നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ശരത്കാല സന്ധ്യ എന്ന് തുടങ്ങുന്ന ഒരു സുന്ദരമായ ഗാനം. അന്നത്തെ കാലഘട്ടത്തിലെ യുവതീ യുവാക്കളുടെ ഹരമായിരുന്നു ആ ഗാനം. ആ ഗാനം നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയും സമർപ്പിക്കുന്നു.

ആകാശവാണി ജീവൻ്റെ ഭാഗമായി കൊണ്ട് നടന്ന എനിക്ക് ഒരു മോഹം വന്നു. ആകാശവാണിയിൽ എങ്ങനെയെങ്കിലും ഒരു ജോലി സമ്പാദിക്കുക എന്നുള്ളൊരു മോഹം എൻ്റെ മനസ്സിൽ കുട്ടിക്കാലം തൊട്ട് തന്നെ ഉടലെടുത്തു. അതിൻ്റെ ഭാഗമായി പിന്നീട് ഒരു കാലഘട്ടത്തിൽ, ഞാൻ ഓർക്കുന്നത് ഏകദേശം ഒരു 18 വർഷം മുന്നേ ആയിരിക്കാം, നമ്മുടെ തൃശ്ശൂർ ആകാശവാണിയിലെ ക്യാഷ്വൽ അനൗൺസറായിട്ട് ഒഴിവുകളുണ്ടെന്ന് റേഡിയോ ന്യൂസ് കേട്ടു. സ്വാഭാവികമായിട്ടും അതിൽ പങ്കെടുത്തു. പക്ഷെ ഞാൻ വിചാരിച്ച മാതിരിയല്ല, ആകാശവാണിയിൽ ജോലി എന്ന ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അതിൻ്റെ കടമ്പകൾ ഒട്ടേറെയാണെന്ന് എനിക്കിവിടെ വന്നപ്പോൾ മനസ്സിലായി. ഏകദേശം 300-400 ആളുകൾ ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് ഇവിടെ വന്ന് ഉച്ച കഴിഞ്ഞിട്ടാണ് നമ്മുടെ ലിസ്റ്റ് എന്നെ വിളിക്കുന്നത്. ആകാശവാണിയിൽ ഒരു ജോലി കിട്ടുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് തൃശ്ശൂർ നിലയത്തിൽ വന്ന് ഇൻ്റർവ്യൂവിനൊക്കെ വന്നത്. പക്ഷെ അത് നമ്മൾ വിചാരിക്കുന്ന മാതിരി പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ആകാശവാണിയിൽ ജോലി ചെയ്യാൻ കഴിയില്ല എന്ന് എനിക്ക് അന്ന് ബോധ്യമായി. എന്നെ കൊണ്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ഞാനത് പിൻവലിഞ്ഞു. പറഞ്ഞു വരുന്നത്, ആ കാലഘട്ടത്തിൽ ഒരു ഇഷ്ടപ്പെട്ട പാട്ട് ഉണ്ടായിരുന്നു, കേട്ട് കാണും, നമ്മുടെ കൃഷ്ണചന്ദ്രൻ പാടിയ പാട്ടാണ് ഇണ എന്ന ചിത്രത്തിൽ. അന്നത്തെ യുവാക്കൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഗാനമാണ് ആ ഗാനം, വെള്ളിച്ചില്ലം വിതറും എന്നൊരു ഗാനം.

ആകാശവാണിയുടെ പിന്നീടുള്ള എൻ്റെ മോഹം വളർന്നിട്ട് പല മത്സരങ്ങളൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ ആകാശവാണി ബന്ധം കൂടി വന്നു. ആ ശബ്ദത്തിനുടമനെ ആളുകൾ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിർവൃതി, അതൊക്കെ ആകാശവാണിയുടെ നിലയത്തിൽ വന്നപ്പോൾ അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ റേഡിയോ ശ്രോതാക്കളുടെ സംഗമമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പങ്കെടുക്കലുണ്ട്. ഇപ്പോഴും ആ ശീലം തുടരുന്നു. അങ്ങനെ പങ്കെടുക്കുമ്പോൾ നമുക്ക് ഇവരെ കേട്ട് കണ്ടുമുട്ടാനും ശബ്ദം കൊണ്ട് മാത്രം അറിയുന്ന അവരെ കണ്ട് അവരോട് സംവദിക്കാനൊക്കെ അവസരം ഉണ്ടായിട്ടുണ്ട്. ഈ ആകാശവാണിയിൽ ജോലി എന്ന ഒരു വലിയ കടമ്പ കടന്ന് അത് എങ്ങനെയും മറികടക്കാൻ വേണ്ടി പിന്നെ നമ്മൾ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം ഒരു 5 വർഷക്കാലം മണ്ണാർക്കാട് താലൂക്ക് മൊത്തം കിട്ടുന്ന കേബിൾ വിഷൻ വാർത്താ അവതാരകനായിട്ട് എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഈ ആകാശവാണിയുടെ കലശമായ പൂർത്തീകരിക്കാത്ത ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഒട്ടനവധി ഗാനങ്ങൾ ആകാശവാണിയിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആ ആകാശവാണിയിൽ കേട്ട എല്ലാ ഗാനങ്ങളും നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ സാധിക്കാത്തൊരവസ്ഥയാണ്. എങ്കിലും എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ മണ്ണാർക്കാട് വെച്ച് ചിത്രീകരിച്ച മൈലാഞ്ചി എന്ന ചിത്രത്തിൽ കോളേജ് ലൈല കോളടിച്ചു എന്നൊരു ഗാനം ഏവർക്കും അറിയാവുന്നതാണ്. പി ഭാസ്കരൻ സാറിൻ്റെ രചന, അതിമനോഹരമായ ഒരു ഗാനം. ഈ അടുത്ത് ഫുട്ബോൾ നടക്കുമ്പോൾ ആ ഫുട്ബോൾ നടക്കുന്ന സമയത്തൊക്കെ ഈ പാട്ട് മണ്ണാർക്കാട് പല ഭാഗത്തും അലയടിച്ചിരുന്നു. പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി കോളേജ് ലൈല ഗോളടിച്ചു എന്ന ഗാനം സമർപ്പിക്കുന്നു.

ആകാശവാണിയുടെ ഒട്ടുമിക്ക സംഗമങ്ങളിലും ഞാൻ പങ്കെടുക്കാറുണ്ട്. ആ സംഗമങ്ങളിൽ പങ്കെടുക്കുമ്പോൾ തന്നെ എല്ലാവരും നമുക്ക് കൂടുതൽ പരിചയപ്പെടാൻ ഒക്കെ അവസരം കിട്ടും. ഇപ്പോൾ നെറ്റൊക്കെ വന്ന ശേഷം ആകാശവാണി വൈഡ് റേഞ്ചാണ്. അപ്പോൾ അതിൽ തന്നെ ഒരു വലിയ സുഖത്ത് വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്.

എൻ്റെ ഭാര്യ ജ്യോതിലക്ഷ്മി, അവർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചറാണ്. എൻ്റെ മകളെ ത്രിശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ സിവിൽ 4th സെമസ്റ്ററിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മകൻ വിശാഖ് ശങ്കർ TTC പഠിച്ചുകൊണ്ടിരിക്കുന്നു.

ഞങ്ങളെല്ലാവരും തന്നെ രാവിലെ ഏകദേശം 5:53 ഇതിൻ്റെ സിഗ്നേച്ചർ ട്യൂൺ വരുന്ന സമയം തൊട്ട് തന്നെ ആകാശവാണി വെച്ച് ഇറങ്ങാവുന്ന നേരമാകുമ്പോഴേക്ക് തന്നെ എല്ലാവരും ഇതിൻ്റെ സമയക്രമത്തിനനുസരിച്ച് ഞങ്ങളുടെ എല്ലാ ചിട്ടകളും പൂർത്തീകരിക്കും.

ആകാശവാണിയിൽ സ്ഥിരമായി കേട്ടിരുന്നൊരു പാട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാം, നമ്മൾ ഉച്ചയ്ക്കൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തോ ഒക്കെ കേട്ടിരുന്നൊരു പാട്ട്, മനു അങ്കൽ എന്ന മമ്മൂട്ടി ചിത്രത്തിലെ ഒരു പാട്ടാണ്. ഒരു കിളി ഇരുകിളി മുക്കിളി നാക്കിളി എന്നൊരു പാട്ട്. അത് ഏകദേശം ഒരു മണിക്കുള്ള പരിപാടിയിലും ആ പാട്ടുണ്ടായിരിക്കും, എല്ലാ നിലയങ്ങളിലും ഉണ്ടായിരിക്കും. അതിൻ്റെ പ്രത്യേകത ഉണ്ടായിരുന്നു, ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ മോഹൻലാലും മമ്മൂട്ടി അഭിനയിച്ച ചിത്രം എന്നതിലുപരി ആ പാട്ടിനെ കുട്ടികൾ

ആളുകൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഓണക്കാലായാലും അതേപോലെ തന്നെ എന്താ ആഘോഷം ഉണ്ടെങ്കിലും ആളുകൾ ആകാശവാണിക്ക് വിളിച്ച് പറയും ആ പാട്ട് വേണം, അല്ലെങ്കിൽ കത്ത് എഴുതും. ഞാൻ തന്നെ പലതവണ കത്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങളേവരും ആ കാലഘട്ടത്തിൽ ഇഷ്ടപ്പെടുന്ന പാട്ട് ആയതുകൊണ്ട് തന്നെ ആ പാട്ട് നമ്മുടെ ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.

ഞാൻ മണ്ണാർക്കാട് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ സെക്രട്ടറിയാണ്. 2004 ഞാൻ ജോലിയിൽ കയറുന്നത്. അതിനുശേഷം ഞാൻ ഈ റേഡിയോ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് തന്നെ എനിക്ക് ലഭിക്കുന്ന, എന്നെ വിളിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ വീട് കുടിയിരിപ്പ്, ഹൗസ് വാമിങ് ഒക്കെ വരുമ്പോൾ എല്ലാവരും വിവിധ സമ്മാനം കൊടുക്കുമ്പോൾ ഞാൻ റേഡിയോ ആണ് സമ്മാനമായി കൊടുക്കാറ്. ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ മാസം ഒരു വീട് കുടിയിരിപ്പിന് കൊടുത്ത റേഡിയോ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ 62 റേഡിയോ ഞാൻ അങ്ങനെ സമ്മാനമായി കൊടുത്തിട്ടുണ്ട്.

അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഒരു വീട്ടിലൊരു റേഡിയോ നിർബന്ധമായിട്ട് വേണം. നമുക്കറിയാം നമ്മളുടെ പ്രധാനമന്ത്രി തന്നെ ജനങ്ങളുമായി സംവദിക്കുന്ന ഏക മാർഗം മൻ കി ബാത്ത് പരിപാടിയാണ്. അപ്പോൾ ആകാശവാണിയുടെ പ്രസക്തി അത്രമാത്രം ഉണ്ടാകുന്നതുകൊണ്ടാണ് അത്തരത്തിലൊരു സമീപനം അദ്ദേഹം എടുക്കുന്നതെന്നാണ് എനിക്കൊരു തോന്നൽ. ഇനി വരുന്നത് നമ്മളേവരും കാത്തിരിക്കുന്ന ആ ഓണക്കാലമാണ്. ആ നല്ല ഓണക്കാലത്തിൻ്റെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് നമുക്ക് ഒരിക്കലും ആകാശവാണിയെ മാറ്റി നിർത്താൻ കഴിയുകയില്ല. നമ്മുടെ കുഞ്ഞുനാൾ തൊട്ടിട്ട് നമ്മൾ കേൾക്കുമ്പോൾ, ഓണക്കാലം അടുക്കുമ്പോൾ ഒരു ഗാനം നമുക്ക് എപ്പോഴും കേൾക്കാവുന്നതാണ്. ഗാനഗന്ധർവൻ യേശുദാസ് ആലപിച്ച ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിലെ ഓണപ്പൂവേ ഓമൽപ്പൂവേ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ആ ഗാനം എവിടെ കേട്ടാലും നമ്മൾ ആ ഓണത്തിൻ്റെ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളുമായി നമ്മുടെ മനസ്സ് അതിൻ്റെ പുറകെ പോകും. ആ ഓണത്തെ വരവേൽക്കുന്നതിന് വേണ്ടി എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഈ ഓണപ്പൂവേ ഓമൽപ്പൂവേ എന്ന ഗാനം സമർപ്പിക്കുന്നു.

യുവാക്കളുടെ ഹരമായിരുന്ന സ്പ്ലെൻഡർ ഇറങ്ങിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സ്പ്ലെൻഡർ ഇറങ്ങിയ സമയത്ത് തന്നെ നമ്മുടെ കുഞ്ചാക്കോ ബോബൻ്റെ സിനിമയും ആ കാലഘട്ടത്ത് ഇറങ്ങിയുണ്ടായി, അനിയത്തിപ്രാവ്. ഈ അനിയത്തിപ്രാവിലെ ഗാനം അതൊരു പ്രത്യേക ഹരമുള്ള ഗാനമാണത്. അത് അന്നും ഇന്നും എന്നും യുവാക്കൾക്ക് ഹരമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ എല്ലാവരും പാടി നടന്നൊരു ഗാനമായിരുന്നു ഒരു രാജമല്ലി എന്ന് പറഞ്ഞു തുടങ്ങുന്നൊരു ഗാനം.

എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഇപ്പോഴൊരു ആ നോസ്റ്റാൾജി ഉണർത്തുന്ന ഓരോ ഓർമ്മകൾ നമുക്ക് നൽകുന്നത് നമ്മുടെ തൃശ്ശൂർ ആകാശവാണിയാണെന്ന് എനിക്ക് തോന്നലുണ്ട്. കുട്ടിക്കാലത്ത് എങ്ങനെ കേട്ട് വളർന്നു, അതിൽ കെട്ടിലും മട്ടിലും ഭാവത്തിലും പഴമയുടെ പുതുമയും പുതുമയുടെ ലാവണ്യവും ഒത്തുചേരുന്ന ഒരു നിലയമാണ് തൃശ്ശൂർ ആകാശവാണി നിലയം. ഞാനിപ്പോൾ നിലയത്തിൽ വന്ന സമയത്ത് തന്നെ ഞാൻ തന്നെ അന്തംവിട്ട് പോയി. ഇത്രത്തോളം ജനങ്ങൾ കത്ത് എഴുതുന്നുള്ള കാര്യം ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്. കെട്ടുകണക്കിന് കത്തുകളാണ് കിടക്കുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ആകാശവാണിക്ക് കത്തയച്ചു കഴിഞ്ഞാൽ ഒന്നും വായിക്കില്ല, പിന്നെ എന്തിനു കത്തയക്കണമെന്ന്. ഇവിടുത്തെ നിലയത്തിലെ ഓരോ ജീവനക്കാരും പെടാപ്പാടുപെടുകയാണ്. ഞാൻ ആകെ അന്തംവിട്ട് പോയി. ഇത്രമാത്രം കത്തുകളാണ് വന്നിരിക്കുന്നത് അറിയും. അപ്പോൾ നമ്മുടെ ആകാശവാണിയുമായിട്ട് ജനങ്ങളെ ബന്ധം കൂടി വരികയല്ലേ. അപ്പോൾ എന്തുകൊണ്ടും നമ്മുടെ ഈ പഴമയുടെ നിലനിൽക്കുന്ന എല്ലാ ഓർമ്മകൾ പുതിയ തലമുറയിലേക്കും കൈമാറണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കുട്ടികളായും ശരി ആരായും ശരി നമ്മുടെ ആകാശവാണി കേട്ട് വളരണം. എങ്കിലാണ് അവർക്ക് നമ്മുടെ നാടിൻ്റെ സംസ്കാര സ്പന്ദനമൊക്കെ അറിയാൻ പറ്റും. ആകാശവാണി കേട്ട് പരിചയമുള്ള ഒരുപാട് പാട്ടുകൾ നമുക്കറിയാമെങ്കിലും എല്ലാം ഇവിടെ അവതരിപ്പിക്കാൻ ഒരു പരിമിതിയുണ്ട്. നമ്മുടെ ആകാശവാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കുടുംബമാണ്, അതിർവരമ്പുകളില്ലാത്ത ഒരു വലിയ കുടുംബം. പ്രത്യേകിച്ച് ഇൻ്റർനെറ്റിൻ്റെയൊക്കെ വരവോട് കൂടിയിട്ട് നമ്മുടെ പരിപാടികൾ റേഡിയോ ഇല്ലാതെ തന്നെ ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെ നമുക്ക് കേൾക്കാൻ പറ്റും. ഞാൻ പലപ്പോഴും ന്യൂസ് ഓൺ എയർ ആപ്പിലാണ് പരിപാടികൾ കേൾക്കാറ്. രാജ്യത്തിൻ്റെ ഏത് കോണിലിരുന്നു കൊണ്ട് നമുക്ക് തൃശ്ശൂർ ആകാശവാണി അല്ല എല്ലാ ആകാശവാണി പരിപാടികൾ നമുക്ക് കേൾക്കാൻ പറ്റും. നമ്മുടെ ഈ കുടുംബത്തിലെ എല്ലാവരുടെയും സന്തോഷത്തിനാണ് നമ്മളെല്ലാവരും പരിശ്രമിക്കേണ്ടത്. വരാൻ പോകുന്ന ഓണത്തിന് ഓണവില്ലിൻ്റെ തമ്പുരു മീട്ടിക്കൊണ്ടുള്ള നമ്മൾ ആകാശവാണി കുടുംബം, ആ വലിയ കുടുംബത്തിന് ഒരു ഓണസമ്മാനമായി എൻ്റെ ഒരു പാട്ട് കൂടി ഞാൻ സമർപ്പിക്കുന്നു. കാരിസൻ എന്ന സിനിമയിലെ ഓണവില്ലിൻ തമ്പുരു മീട്ടും എന്ന് തുടങ്ങുന്ന ആ ഗാനം സമർപ്പിച്ച്

0: ഇന്ന് ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും അവതരിപ്പിച്ചത് സാമൂഹ്യ പ്രവർത്തകനും ദീർഘകാലമായി ആകാശവാണിയുടെ ശ്രോതാവുമായ ശങ്കർ മണ്ണാർക്കാട്.
1: നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം ഷിബു M ജോസ് മച്ചാട്.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആകാശവാണി തൃശൂർ നിലയത്തിലേക്ക് എഴുതുക. അയക്കേണ്ട വിലാസം: ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി തൃശൂർ, രാമവർമ്മപുരം PO

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
1: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
0: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
1: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
0: ഗാന്ധിമാർഗം.

0: അറിവിന്റെ അക്ഷയഖനി,
1: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
0: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
1: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
0: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
1: വിദ്യാഭ്യാസ രംഗം.
0: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
1: വിദ്യാഭ്യാസ രംഗം. ആകാശവാണി തൃശൂർ.
2: ലോകത്തിലെ പ്രഥമ വനിതാ നാഷണൽ ഹൈഡ്രോഗ്രാഫർ ആയ ഡോക്ടർ സാവിത്രി നാരായണനാണ് ഇന്ന് നമ്മുടെ അതിഥി, ഒപ്പം അഞ്ജു പി അർജുനൻ.
0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അതിഥിയോടൊപ്പം പരിപാടിയിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഇന്ന് നമ്മോട് വിശേഷങ്ങൾ പങ്കിടാനായി എത്തിയിരിക്കുന്നത് ലോകത്തിലെ പ്രഥമ വനിതാ നാഷണൽ ഹൈഡ്രോഗ്രാഫറായ ഡോക്ടർ സാവിത്രി നാരായണനാണ്. മാഡത്തിന് പരിപാടിയിലേക്ക് സ്വാഗതം.
3: നമസ്കാരം.
0: നമ്മുടെ ശ്രോതാക്കൾക്കായി എന്താണ് ഈ ഹൈഡ്രോഗ്രാഫി എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം എന്ന് തോന്നുന്നു.
3: ഹൈഡ്രോഗ്രാഫി എന്ന് പറഞ്ഞാൽ വെള്ളത്തിലെ ഗ്രാഫിയ, അതായത് ചിത്രീകരിക്കുക. ഓഷ്യൻ സയൻസിൻ്റെ ഓഷ്യനോഗ്രാഫിയുടെ ഒരു വിഭാഗമാണത്. ഓഷ്യൻ സയൻസ് എന്ന് പറഞ്ഞാൽ സമുദ്രത്തെ പറ്റി പഠിക്കുക, സമുദ്രത്തെ ചിത്രീകരിക്കുക, അതാണ് ഫിസിക്കൽ ഓഷ്യനോഗ്രാഫിയുടെ പല വിഭാഗങ്ങളുണ്ട്. അതിലൊന്നാണ് ഹൈഡ്രോഗ്രാഫി. വെള്ളത്തിൻ്റെ മൂവ്മെൻറ്റ്സ്, വെള്ളത്തിൻ്റെ ചൂട്, ഉപ്പ്, ഇതൊക്കെ പഠിക്കുന്നതിന് ഫിസിക്കൽ ഓഷ്യനോഗ്രാഫി എന്ന് പറയും. ഒരു സമുദ്രത്തിനെ പറ്റി നമുക്ക് പഠിക്കണമെങ്കിൽ സമുദ്രത്തിൽ വെള്ളം എങ്ങനെ ഒഴുകുന്നു, എവിടെയൊക്കെ ഇങ്ങനെ കുഴികളും കുണ്ടുകളുമുണ്ട്, അതല്ലെങ്കിൽ എത്ര ചൂടുണ്ട്, അങ്ങനെ പലതും നമുക്ക് പഠിക്കാം. അതേപോലെ തന്നെ സമുദ്രത്തിൻ്റെ അടിയിൽ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ, അപ്പോൾ എത്രകൊണ്ടും താഴ്ചയുണ്ട്, അവിടെ കുന്നുകളാണോ, മണലാണോ, പിന്നെ ജീവജാലങ്ങളുണ്ടോ, ഇതിനെയൊക്കെ ചിത്രീകരിക്കുന്ന ഒരു ഫീൽഡാണ് ഹൈഡ്രോഗ്രഫി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്, പ്രത്യേകിച്ച് നാവിഗേഷന്. ഒരു കപ്പൽ ഇങ്ങനെ യാത്ര ചെയ്യണമെന്ന് വിചാരിക്കുക, ആ കപ്പലിന് ഇത്ര താഴ്ചയുണ്ടാവും വെള്ളത്തിൻ്റെ അടിയിൽ. അപ്പോൾ സമുദ്രത്തിന് അല്ലെങ്കിൽ നദിക്ക് അത്രയും താഴ്ചയില്ലെങ്കിൽ കപ്പൽ അടിയിൽ മുട്ടും. അത്

0: വരാതിരിക്കാനായിട്ട് എല്ലാ കപ്പലുകൾക്കും എസൻഷ്യലാണ്, അത് നിയമപരമാണ്. അതായത് അവര് ഒഫീഷ്യൽ നാവിഗേഷണൽ ചാർട്ട്സും അതുപോലെ വേലിയേറ്റം വേലിയിറക്കത്തിന്റെ റിപ്പോർട്ടുകളും അതിൻ്റെ പ്രഡിക്ഷൻസും, അതുപോലെ തന്നെ നോട്ടീസ് ടു മാരിനേഴ്സ് എന്ന് പറയും. അതായത് വേറെ എന്തെങ്കിലും സ്ട്രക്ചർ സമുദ്രത്തിലോ അല്ലെങ്കിൽ പുഴയിലോ തടാകത്തിലോ കിടക്കുന്നുണ്ടെങ്കിൽ അതെവിടെയൊക്കെയാണെന്ന് കാണിക്കണം. അതൊക്കെ ചിത്രീകരിക്കുന്നതാണ് ഒഫീഷ്യൽ നാവിഗേഷണൽ ചാർട്ട്സ്. പിന്നെ വേലിയേറ്റവും വേലിയിറക്കവും ഒക്കെ ഉള്ള സ്ഥലമാകുമ്പോൾ അതിനെ പ്രഡിക്റ്റ് ചെയ്യാൻ വേണം, അതിനെ ടൈഡ് ടേബിൾസ് എന്ന് പറയും. പിന്നെ സമുദ്രത്തിലോ തടാകത്തിലോ എന്തെങ്കിലും സ്ട്രക്ചേഴ്സ് ഉണ്ടെങ്കിൽ അതിനെയും ചിത്രീകരിക്കണം. കാരണം ഒരു കപ്പല് ഒരു രാജ്യത്ത് നിന്ന് മറ്റേ രാജ്യത്തേക്ക് വരുമ്പോൾ അവിടെ എന്തൊക്കെ തടസ്സങ്ങളാണ് ഉണ്ടാവുന്നത് എന്ന് അവർക്ക് അറിയണം. ഇതെല്ലാം ചിത്രീകരിച്ചുകൊണ്ടുള്ള പ്രോഡക്ട്സിനാണ് നാവിഗേഷണൽ പ്രോഡക്ട്സ് അല്ലെ നാവിഗേഷണൽ ചാർട്ട്സ് എന്ന് പറയുക. എല്ലാ രാജ്യങ്ങളും അതുപോലെ ഒഫീഷ്യലായിട്ട് ഉണ്ടാക്കണം, അത് ഷെയർ ചെയ്യണം. അതാണ് ഇൻ ജനറൽ ഒരു ഹൈഡ്രോഗ്രഫി എന്ന് പറഞ്ഞാൽ നാഷണൽ ഹൈഡ്രോഗ്രാഫി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതലയാണ് ഇത് ഉണ്ടാക്കലും വിതരണം ചെയ്യലും.
1: തൃശൂർ ജില്ലയിലെ കോളങ്ങാട്ടുകര എന്ന കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച സാവിത്രി എന്ന പെൺകുട്ടിയിൽ നിന്ന് ലോകത്തിലെ പ്രഥമ വനിതാ നാഷണൽ ഹൈഡ്രോഗ്രാഫർ എന്ന പദവിയിലേക്ക് ഒരു കടൽ ദൂരമുണ്ടല്ലോ. എല്ലാ നേട്ടങ്ങൾക്കും അടിസ്ഥാനം 8-ാം ക്ലാസ്സിൽ തനിക്ക് കിട്ടിയ 3 രൂപ സ്കോളർഷിപ്പാണെന്ന് വായിച്ചറിഞ്ഞു. ആ ഒരു അനുഭവത്തെക്കുറിച്ച് ഒന്ന് പറയാമോ?
0: ആ പറഞ്ഞത് ശരിയാണ്. കുറേ ദൂരം യാത്ര ചെയ്തിട്ടുണ്ട്. നദി കടന്ന്, സമുദ്രം കടന്ന്, മലകൾ കടന്ന്, മരുഭൂമികൾ കടന്ന്, ഹിമാനികൾ ക്രോസ് ചെയ്തിട്ട് അങ്ങനെ ദീർഘയാത്രയായിരുന്നു ഈ കഴിഞ്ഞ പല കൊല്ലങ്ങളായിട്ട്. അത് കുറച്ചൊക്കെ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു യാത്രയും കൂടിയായിരുന്നു. പിന്നെ ആ സ്കോളർഷിപ്പിനെ പറ്റിയുണ്ടല്ലോ, സ്കൂളിൽ കിട്ടിയത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതിനെപ്പറ്റി അധികം ഒന്നും ഓർമ്മയില്ല. ആ കാശ് കിട്ടിയെന്നും ഇല്ലത്ത് തന്നിട്ട് അച്ഛൻ്റെ കയ്യിൽ അത് കൊടുത്തിട്ട് അച്ഛൻ എനിക്കൊരു സ്റ്റീൽ തൂക്ക് മാത്രം മേടിച്ചു തരുമെന്ന് പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അന്നത്തെ കാലത്ത് സ്കോളർഷിപ്പ് എന്താന്ന് അറിയില്ല, ഇവിടുന്നാണ് കിട്ടിയത് ഒന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അത് പിന്നെ അച്ഛനും പറഞ്ഞു തന്നിട്ടില്ല, പക്ഷെ കാശ് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഒരു സ്റ്റീൽ തൂക്ക് മാത്രം കയ്യിൽ കിട്ടി. അതാണ്
1: മാഡത്തിൻ്റെ സ്കൂൾ പഠനകാലത്തെ കുറിച്ച് ഒന്ന് പറയാം.
0: എൻ്റെ പഠനം തുടങ്ങിയത് സ്കൂളിലല്ല, എൻ്റെ പ്രഥമ ഗുരു, പ്രഥമ അധ്യാപകൻ എൻ്റെ അച്ഛനാണ്. എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ അച്ഛൻ്റെ പിന്നാലെ നടന്ന് കണക്ക് പഠിക്കും, ഒക്കെ മെൻ്റൽ അരിതമെറ്റിക് ആയിരുന്നു. അച്ഛൻ്റെ അടുത്തിരുന്ന് ഇംഗ്ലീഷ് വായിക്കും, ഇംഗ്ലീഷ് ഷേക്സ്പിയർ അതോരൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് 10 വയസ്സിന് മുമ്പ്. അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ കണക്ക് പഠിച്ചത്, ഇംഗ്ലീഷ് പഠിച്ചതും മലയാളം പഠിച്ചതും ഒക്കെ. പിന്നെ സ്കൂളിൽ ചേർക്കാനായിട്ട് അച്ഛൻ തീരുമാനിച്ചപ്പോൾ അങ്ങനെ പെട്ടെന്ന് ചേർക്കാൻ പറ്റില്ലല്ലോ, വേറെ വിഷയങ്ങളൊക്കെ പഠിക്കണമല്ലോ. അപ്പോൾ ഒരു ഹോം ട്യൂഷനായിട്ട് ഒരു ടീച്ചറെ വെച്ചു, എൻ്റെ പ്രിയപ്പെട്ട ലക്ഷ്മിക്കുട്ടി ടീച്ചർ. ആ ടീച്ചർ വളരെ ചെറുപ്പമായിരുന്നു, ടീച്ചർ ട്രെയിനിങ് കഴിഞ്ഞിട്ട് പുറത്ത് വന്നിട്ട് ഡിഗ്രി ഗ്രാജുവേറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനായിരുന്നു എൻ്റെ എഴുത്തിമാരും ആയിരുന്നു പ്രഥമ സ്റ്റുഡൻസ് അവർക്ക് എന്ന് അഭിമാനത്തോട് ടീച്ചർ പറയാറുണ്ട് കേട്ടോ. എൻ്റെ ആദ്യത്തെ സ്റ്റുഡൻറ് സാവിയാണ് എന്ന് പറയാറുണ്ട്. ആ ടീച്ചറാണ് എന്നെ സ്കൂളിൽ 6-ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് ഇരിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തന്നതും. ഞാൻ 6-ാം ക്ലാസ്സിൽ സ്കൂളിൽ ചേർന്നു, പരീക്ഷ ചെയ്തു, 7-ാം ക്ലാസ്സിലേക്ക് എത്തി, പിന്നെ സ്കൂൾ പഠനം തുടങ്ങി. അങ്ങനെ 6-ാം ക്ലാസ് വരെ ഞാൻ സ്കൂളിൽ പോയിട്ടില്ല.
1: കുറ്റൂര് ചന്ദ്ര മെമ്മോറിയൽ ഹൈസ്കൂളിൽ നിന്നാണ് 10-ാം ക്ലാസ് പാസ്സായത് അല്ലേ? അതിനുശേഷം തൃശ്ശൂരിലെ സെൻറ് മേരീസ് കോളേജിലെ മാത്തമാറ്റിക്സ് ആണ് പഠിച്ചത്. കോളേജ് കാലഘട്ടത്തെക്കുറിച്ച് ഒന്ന് ഓർത്തെടുക്കാമോ?
0: സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 7, 8, 9, 10 പഠിച്ചു, അത്രയേ ഉള്ളൂ. 10-ൽ എനിക്ക് അത്ര വലിയ മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല, 2nd ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കണക്കിനൊക്കെ നല്ല മാർക്കുണ്ടായിരുന്നു, ഇഷ്ടമുള്ള വിഷയങ്ങൾക്ക് നല്ല മാർക്കുണ്ടായിരുന്നു. പിന്നെ കോളേജിൽ ചെന്നിട്ട് മാത്തമാറ്റിക്സാണ് എടുത്തത്. അവിടെയാണ് ശരിക്കും ഒരു ഡിറക്ഷൻ കിട്ടിയത് എനിക്ക്. മാത്തമാറ്റിക്സിൻ്റെ പ്രൊഫസർ അന്ന് സിസ്റ്റർ ക്രിസാന്തിയായിരുന്നു. എന്നെ ഒരിക്കൽ വിളിച്ചിട്ട് പറഞ്ഞു, സാവിക്ക് നല്ല കഴിവുണ്ട്, കുറച്ചും കൂടിയും ശ്രദ്ധിച്ചിട്ട് എല്ലാ വിഷയവും പഠിച്ചിട്ട് നല്ല മാർക്ക് കിട്ടിയിട്ട് മുന്നോട്ട് പോകണം. അതിനുവേണ്ട എല്ലാ പുസ്തകങ്ങളും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ എൻ്റെ സിസ്റ്റർ ക്രിസാന്ത മാത്രമല്ല മറ്റു പ്രൊഫസർമാരും. വളരെ നല്ലൊരു എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടായിരുന്നു എനിക്ക് സെൻറ്റ് മേരീസിലുണ്ടായിരുന്നത്. റാങ്ക് കിട്ടാനൊന്നും ആയിട്ട് പഠിച്ചിട്ടില്ല, എനിക്ക് വിഷയം പഠിക്കാനൊരു അത്യാഗ്രഹം ഉണ്ടായിരുന്നു, ഒരു ജ്വരം ഉണ്ടായിരുന്നു. അത് കാരണം കിട്ടിയ മാത്സ് പുസ്തകം മുഴുവൻ മേടിച്ച് അതിലത്തെ എല്ലാ കണക്കുകളും ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. ടീച്ചർമാർക്ക് എന്നെ കുറച്ച് ഇഷ്ടമായിരുന്നു കേട്ടോ.
1: അന്ന് മാത്തമാറ്റിക്സ് 1-ാം റാങ്കോട് കൂടിയിട്ടാണ് BSc പാസ്സായത് അല്ലേ?
0: റാങ്ക് ഉണ്ടെന്ന് ന്യൂസ് പേപ്പറിൽ വന്നു. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. ആ റാങ്ക് അതൊന്നും അറിയാനോ ആലോചിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല, എനിക്ക് 18 വയസ്സേ ആയിട്ടുള്ളൂ എന്ന്. പക്ഷേ

0: ഏറ്റവും സന്തോഷമായത് ഒരു സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടെന്ന്. അതായത് ഇനി അച്ഛൻ്റെ കാശുകൊണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല, എൻ്റെ കാശുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റും. അതായിരുന്നു. പിന്നെ ഒരു സങ്കടം ഉണ്ടായിരുന്നു, എനിക്ക് ഒരു വിഷയത്തിലൊഴിച്ച് മറ്റെല്ലാറ്റിലും 100% ഉണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് ആ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക്, അത് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു പക്ഷേ 100% കിട്ടിയില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് എനിക്കത് കിട്ടാഞ്ഞത് എന്നുള്ളത് ഞാൻ കുറേ ഇരുന്ന് ആലോചിച്ച് വിഷമിച്ചു. ശരിക്കും അതാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതല്ല എൻ്റെ റാങ്ക് കിട്ടിയെന്നുവെച്ചുകൊണ്ട് ഒരു പ്രത്യേക സന്തോഷമൊന്നും തോന്നിയിട്ടില്ല. മാർക്ക് കിട്ടി എന്നുള്ളതല്ലോണ്ട് സന്തോഷം ഉണ്ടായിരുന്നു, പരിശ്രമിച്ചതിന്റെ ഫലം കിട്ടിയല്ലോ.
1: അത് കഴിഞ്ഞ് ഉപരിപഠനം എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് അല്ലേ?

0: വിഷമിച്ചു. ശരിക്കും അതാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതല്ല, എൻ്റെ റാങ്ക് കിട്ടി എന്ന് വെച്ചുകൊണ്ട് ഒരു പ്രത്യേക സന്തോഷമൊന്നും തോന്നിയിട്ടില്ല. മാർക്ക് കിട്ടി എന്നുള്ളതുകൊണ്ട് സന്തോഷം ഉണ്ടായിരുന്നു, പരിശ്രമിച്ചതിൻ്റെ ഫലം കിട്ടിയല്ലോ.
1: അത് കഴിഞ്ഞ് ഉപരിപഠനം എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് അല്ലേ?
0: അതെ.
1: അങ്ങനെ അവിടെ പോയി പഠിക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതൊക്കെ എങ്ങനെയാണ്?
0: ഓ, ബി എസ് സിക്ക് റാങ്ക് കിട്ടിയപ്പോൾ എൻ്റെ അച്ഛൻ മാത്രമല്ല, എൻ്റെ അയലത്തെ ഒരു നമ്പൂതിരി കുടുംബമുണ്ട്. അവിടുന്നാണ് ഞാൻ മാരി ചെയ്തിരിക്കുന്നത് ഇവൻച്വലി, കുറേ കാലം കഴിഞ്ഞിട്ട്. പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചെറിയച്ഛന്മാരൊക്കെ എന്നെ വളരെ പ്രോത്സാഹിപ്പിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു എം എസ് സിക്ക് പോകണം, യാതൊരു സംശയവും. അപ്പോൾ അങ്ങനെ എവിടേക്കാണ് പോകേണ്ടത് നിശ്ചയമില്ല. അപ്പോൾ തിരുവനന്തപുരത്താവാം അതല്ലെങ്കിൽ എറണാകുളത്താവാം. പക്ഷേ എറണാകുളത്താണ് കൂടുതൽ സൗകര്യം, കുറച്ചും കൂടി അടുത്തുവാണല്ലോ, ഇല്ലത്തേക്ക് എപ്പോഴും വരാമല്ലോ. അങ്ങനെയാണ് എറണാകുളത്തേക്ക് പോയത്. പിന്നെ അവിടെ കോലത്താണ് താമസിച്ച് പഠിച്ചത്. ഹോസ്റ്റലിൽ താമസിക്കാൻ ഇത്തിരി വിഷമമുണ്ടായിരുന്നു, അപ്പോൾ അത് കാരണം ചിലവുണ്ടല്ലോ. അപ്പോൾ കോലത്ത് താമസിച്ചിട്ട് തൃപ്പൂണിത്തുറ കോലത്ത് താമസിച്ച് കോളേജിൽ പോകാറുണ്ട്. അവിടെയും വളരെ സുഖമായിരുന്നു കേട്ടോ. പ്രൊഫസർമാരൊക്കെ, ഞങ്ങൾ 15 പിള്ളേരെ ഉണ്ടായിരുന്നുള്ളൂ, പ്രൊഫസർമാരായിട്ട് നല്ല യോജിപ്പായിരുന്നു. അങ്ങനെ സുഖമായിട്ടുള്ള ഒരു 2 കൊല്ലമായിരുന്നു അവിടെ.
1: അവിടെ നിന്നും മിടുക്കിയായ ഒരു വിദ്യാർത്ഥിനിയാണ് എന്ന് തെളിയിക്കുകയാണ് ഉണ്ടായത്. എം എസ് സി ബിരുദാനന്തര ബിരുദത്തിനും 1st റാങ്ക് തന്നെ നേടാൻ സാധിച്ചു അല്ലേ?
0: അതും സർപ്രൈസ്ഡ് ആയിരുന്നു ശരിക്കു പറഞ്ഞാൽ. ഞങ്ങളൊക്കെ ഒരുപോലെ പഠിക്കുന്ന കുട്ടികളായിരുന്നു, കുറച്ച് കുറച്ച് മാർക്കിൻ്റെ വ്യത്യാസമേ ഉള്ളൂ എൻ്റെ ക്ലാസ്മേറ്റ്സിനൊക്കെ. പക്ഷേ അവിടെയും 100% കിട്ടിയില്ല കേട്ടോ, പക്ഷേ നല്ല മാർക്ക് കിട്ടി എം എസ് സിക്ക്.
1: അത് കഴിഞ്ഞ് കുറച്ച് കാലം ആലുവ യു സി കോളേജിലെ അധ്യാപികയായിട്ട് ജോലി ചെയ്തല്ലോ, അതേക്കുറിച്ച് ഒന്ന് പറയാമോ?
0: അത് എം എസ് സി കഴിഞ്ഞപ്പോൾ അന്നൊരു എക്സ്റ്റേണൽ വൈവ എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട്, അതായത് ഒരു മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഒരാൾ വന്നിട്ട് ഇൻ്റർവ്യൂ ചെയ്യും, ഇങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ അതിനൊരു ഓറൽ എക്സാം പോലെയാണ്. അതിന് അന്ന് വന്നത് ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്നൊരു പ്രൊഫസറായിരുന്നു. അപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് അദ്ദേഹം എൻ്റെ മാഷയെ കൊണ്ട് അങ്ങോട്ടൊന്ന് വരുവിക്ക് വർത്തമാനം പറയണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ബാംഗ്ലൂരിലേക്ക് അപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ അത് അപ്ലൈ ചെയ്തു. പക്ഷെ അത് റിസൾട്ട് കിട്ടാൻ കുറച്ച് നാൾ പിടിക്കും. അപ്പോൾ വെറുതെ ഇരിക്കാൻ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. ആലുവ കോളേജിൽ ചെന്നിട്ട് ഇങ്ങനെ എനിക്ക് ജോലി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ സന്തോഷത്തോടെ എനിക്ക് ഒരു ജോലി തന്നു. അപ്പോൾ ഞാൻ അവിടെ പഠിപ്പിക്കാൻ തുടങ്ങി. തമാശ എന്താന്ന് വെച്ചാൽ, അവിടെ പഠിക്കണ ഞാൻ 3rd ഇയർ ബി എസ് സി ഒക്കെ പഠിപ്പിക്കാറുണ്ടായിരുന്നു. ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഉള്ള കോളേജാണ്. പല പിള്ളേർക്ക് എന്നെക്കാളും പ്രായമുണ്ട്, എന്നെക്കാളും പൊക്കമുണ്ട്, ആരോഗ്യമൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ 5 പൊക്കത്തിൽ ഇരുന്നിട്ട് അവരൊക്കെ, പക്ഷെ അവരൊക്കെ നല്ലപോലെ ട്രീറ്റ് ചെയ്തു. സാധാരണ ആൺപിള്ളേർ കുറച്ചും കൂടിയൊക്കെ കുസൃതിത്വം കാണിക്കും, പക്ഷേ എൻ്റെ അടുത്ത് അത് എൻ്റെ ക്ലാസ്സിൽ ഒരു വർത്തമാനം ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ സന്തോഷമുള്ള കുറച്ച് മാസങ്ങളായിരുന്നു ഞാൻ അവിടെ പഠിപ്പിച്ചത്.
1: ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലും ഗവേഷണ വിദ്യാർത്ഥിയായിരുന്നു അല്ലേ?
0: അതെ.
1: അക്കാലത്തെ കുറിച്ച് ഒന്ന് ഓർത്തെടുക്കാമോ?
0: ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയപ്പോൾ ഓഷ്യനോഗ്രാഫിയിലൊന്നും ആയിരുന്നില്ല. അവിടെ എന്നെ എടുത്ത ആ പ്രൊഫസർ എയറോനോട്ടിക്സ് അറ്റ്മോസ്ഫിയറിക് ഫിസിക്സ് അങ്ങനെയുള്ള ഒരു മേഖലയിലായിരുന്നു. അപ്പോൾ ആ മേഖലയിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പലതും പേപ്പേഴ്സ് വായിച്ചിട്ടും അതുപോലെ പുസ്തകങ്ങൾ വായിച്ചിട്ടും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഹാർവേഡിൽ നിന്നൊരു വിസിറ്റിംഗ് പ്രൊഫസർ അവിടെ വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു റിസർച്ച് അസിസ്റ്റൻ്റിനെ വേണം. അപ്പോൾ എന്നോട് പറ്റുമെന്ന് ചോദിച്ചു, ഞാൻ സമ്മതിച്ചു. അങ്ങനെ ഒരു 3-4 ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു. അപ്പോഴാണ് അദ്ദേഹം ചോദിച്ചത് സാവിക്ക് യു എസിലേക്ക് വരാൻ, ഹാർവേഡിലേക്ക് വരാൻ ഇൻട്രസ്റ്റ് ഉണ്ടോയെന്ന്. അങ്ങനെയാണ് ഞാൻ ബാംഗ്ലൂരിൽ നിന്നും ബോസ്റ്റണിലെത്തിയതും സമുദ്രശാസ്ത്രത്തിൽ പഠനം തുടങ്ങിയതും അങ്ങനെയായിരുന്നു.
1: 1973 ഹാർവാർഡിൽ നിന്ന് അപ്ലൈഡ് മാത്തമാറ്റിക്സിൽ അല്ലേ പി എച്ച് ഡി ലഭിക്കുന്നത്?
0: അതെ. അന്ന് ഹാർവാർഡ് പി എച്ച് ഡി ഒരുമാതിരി തിയറിറ്റിക്കൽ പി എച്ച് ഡി ആണ്. അത് അപ്ലൈഡ് മാത്തമാറ്റിക്സിൽ നിന്നും കിട്ടാം, അപ്ലൈഡ് ഫിസിക്സിൽ നിന്നും കിട്ടാം. പക്ഷേ ഞാൻ മാത്സ് മേജർ ആയതുകൊണ്ട് എനിക്ക് അപ്ലൈഡ് മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൂടിയാണ് ഞാൻ അന്ന് റിസർച്ച് ചെയ്തത്. ഒക്കെ തിയറിറ്റിക്കൽ വർക്കായിരുന്നു, മോഡലിംഗ് ആയിരുന്നു.
1: പിന്നീട് 1974 കെനഡയിലേക്ക് കുടിയേറി പാർത്തു അല്ലേ?
0: അതെ. പി എച്ച് ഡി കഴിഞ്ഞിട്ട് ഞാൻ ഒരു കൊല്ലം പോസ്റ്റ് ഡോക്ടർ ഫെല്ലോ ആയിട്ട് ഹാർവേഡിൽ ചെയ്തു. അതിനു മുമ്പേ ഏട്ടൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു, അവിടെ മാരേജൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് വേണം ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ലോകത്തിൽ എവിടെയും ഒരു പി എച്ച് ഡി കഴിഞ്ഞ ഒരു സ്ത്രീക്ക് ഏറ്റവും ഹാർഡ് വർക്ക് ചെയ്യേണ്ട സമയം ഒരു 25 പി എച്ച് ഡി കിട്ടും. അത് കഴിഞ്ഞ അടുത്ത 5 അത്രയധികം ഹാർഡ് വർക്ക് ചെയ്താലേ ആ ഫാക്കൽറ്റി പൊസിഷനൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ ആകുമ്പോൾ പലർക്കും, പല സ്ത്രീകൾക്കും ഫാമിലി ഉണ്ടാവാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ ആലോചിച്ചപ്പോൾ കനഡയിൽ കുറച്ചും കൂടി സ്ത്രീകൾക്ക് ഇതിനായിട്ടുള്ള ഒരു, അവർക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ഈ സമയത്തുണ്ട്, അതിനനുസരിച്ച്

0: തിരിച്ച് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ചില നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾക്ക് ഫാമിലിയും വേണം കരിയറും വേണം. അപ്പോൾ കാനഡയിൽ മൂവ് ചെയ്താൽ കുറച്ചും കൂടിയും എളുപ്പമുണ്ട്, രണ്ടും ഒരുപോലെ കൊണ്ട് നടക്കാന്നുള്ള അങ്ങനെ തോന്നിയിട്ട് കാനഡയിലേക്ക് ഇമിഗ്രേറ്റ് ചെയ്തു.
1: യൂണിവേഴ്സിറ്റികളിലും അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിലും ഒടുവിൽ കേന്ദ്ര സർക്കാരിലുമായിട്ട് 40 കൊല്ലത്തോളം നീണ്ടു നിന്ന ഒരു ഔദ്യോഗിക ജീവിതം മാഡത്തിനുണ്ടല്ലോ. സമുദ്ര ശാസ്ത്രജ്ഞയായി തുടങ്ങി, പ്രൊജക്ട് മാനേജർ, സെക്ഷൻ ഹെഡ്, ഡയറക്ടർ, ഡൊമീനിയൻ ഹൈഡ്രോഗ്രാഫർ, ഡയറക്ടർ ജനറൽ എന്നീ വിവിധ സ്ഥാനങ്ങൾ ഏറ്റെടുത്തു. അപ്പോൾ ഈ ഒരു ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും പഠിച്ച പാഠങ്ങൾ എന്താണ്?
0: അയ്യോ, പഠനം എന്ന് പറഞ്ഞത് ഒരിക്കലും അവസാനിക്കാത്ത ഒരു ക്രിയയാണ്. അത് തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ വിചാരിക്കും ഡിഗ്രി കിട്ടിയാൽ നമ്മുടെ പഠനം കഴിഞ്ഞു. അല്ല, ജീവിതം മുഴുവൻ പഠനമാണ്. ഓരോ പൊസിഷൻ കിട്ടിയപ്പോഴും എനിക്ക് ഒരു വീണ്ടും ഒരു കോളേജിൽ ചേർന്ന പോലെയാണ്. അത്രയും ഹാർഡായിട്ട് വർക്ക് ചെയ്യേണ്ടായിരുന്നു. പക്ഷേ അതൊരു സന്തോഷമാണ്. നമുക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളൊരു വിഷയം അതിൻ്റെ ചുമതല ഉണ്ടാവുക. പഠിപ്പിച്ചു തരാനായിട്ടും ഗൈഡ് ചെയ്യാനായിട്ടുള്ള സഹപ്രവർത്തകരും മേലധികാരികളും, അതൊരു പ്രത്യേക ഒരു കോമ്പിനേഷനാണ്. അത് ഉണ്ടായ കാരണം എനിക്ക് സന്തോഷമായിട്ടേ ഉണ്ടായിട്ടുള്ളൂ. ഓരോ പൊസിഷൻ കിട്ടുമ്പോഴും അത് സന്തോഷത്തോടെ സ്വീകരിച്ച് വളരെ ഹാർഡ് വർക്ക് ചെയ്തു. പക്ഷേ അതിൻ്റെ ആ ഒരു തൃപ്തി ഉണ്ടല്ലോ, അതുണ്ടല്ലോ, അത് എന്നും എനിക്കുണ്ടായിരുന്നു.
1: സംതൃപ്തി
0: എല്ലാ കാലത്തും ഉണ്ടായിരുന്നു.
1: അന്താരാഷ്ട്ര ശാസ്ത്രജ്ഞരുമായിട്ട് സഹകരിച്ചിട്ടുള്ള പഠനങ്ങൾ ഒരുപാട് നിർവഹിച്ചിട്ടുണ്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ അവയോടനുബന്ധിച്ച നിരവധി സംഘടനകളുടെ ഒരു നേതൃത്വവും ഏറ്റെടുത്തു. അതേക്കുറിച്ച് ഒന്ന് പറയാമോ?
0: ശാസ്ത്രജ്ഞരായിട്ട് ആദ്യം ഞാൻ ജോലിയെടുത്തു തുടങ്ങിയപ്പോൾ അത് കാനഡയുടെ ഏറ്റവും പടിഞ്ഞാറ് വശത്തുള്ള ബ്രിട്ടീഷ് കൊളംബിയ എന്നൊരു സ്റ്റേറ്റിലാണ്. അവിടെ ഞാനൊരു എൻവയോൺമെൻ്റൽ കൺസൾട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ റിസർച്ചായിരുന്നില്ല, നമുക്ക് ഉള്ള അറിവിനെ കൂടുതൽ നിരീക്ഷണങ്ങൾ ഉപയോഗിച്ചിട്ട് പരിസ്ഥിതി സംരക്ഷണത്തിന് എന്ത് ചെയ്യണം. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണ്, ഒരു കപ്പൽ പോണ വഴിക്ക് കപ്പലിന് അപകടം പറ്റിയിട്ട് അതിലുണ്ടായിരുന്ന പെട്രോൾ മുഴുവൻ വെള്ളത്തിൽ വീണു. അപ്പോൾ വെള്ളത്തിൽ പല ജീവജാലങ്ങളുമുണ്ട്. ആ പെട്രോൾ എവിടെയൊക്കെ പരക്കും, നമ്മളെവിടേക്കാണ് ശ്രദ്ധിക്കേണ്ടത്, ആ ഓയിൽ സ്പിൽ മൂവ്മെൻറ്റ് അതിനെ മോഡൽ ചെയ്യുക, അതുപോലെ അങ്ങനെ എന്തെങ്കിലും സ്പില്ലുണ്ടായാലും അവിടെ ചെന്നിട്ട് മെഷർമെൻ്റ് എടുക്കുക, ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ജോലി. അന്നാണ് ഞാൻ ആദ്യം ഒരു തിയറിറ്റിക്കൽ ഓഷ്യനോഗ്രാഫറിൽ നിന്നും ഒരു ഫീൽഡ് ഓഷ്യനോഗ്രാഫറായിട്ട് കപ്പലിലേക്ക് പോകാൻ തുടങ്ങിയത്. പിന്നെ വേറെ പല ജോലികൾക്കും ഇതുപോലെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്.
1: സാവിത്രി നാരായണൻ എന്ന ലോകത്തിലെ പ്രഥമ വനിതാ ഹൈഡ്രോഗ്രാഫറെയും സാവിത്രി നാരായണൻ എന്ന വ്യക്തിയെയും കൂടുതൽ മനസ്സിലാക്കാൻ ഉതകുന്നതാണ് ജീവിതസാഗരം എന്ന പേരിൽ മാഡം എഴുതിയിട്ടുള്ള ഓർമ്മക്കുറിപ്പുകൾ. ഈ ഒരു പുസ്തകം ഏകദേശം 80 വർഷത്തെ അനുഭവമാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഈ പുസ്തകത്തിന്റെ പിറവിയെക്കുറിച്ച് ഒന്ന് പറയാമോ?
0: ഒരു കണക്കിൽ പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ എല്ലാതും യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്നതാണ്. ഒന്നും പ്ലാൻ ചെയ്ത് എനിക്ക് അത് വേണം ഇത് വേണം അതിനുവേണ്ടി വർക്ക് ചെയ്ത് അങ്ങനെയല്ല. ഈ പുസ്തകത്തിൻ്റെ തുടക്കവും അതുപോലെയാണ്. ഞങ്ങൾ തൃശ്ശൂർ ഒരിക്കൽ നാട്ടിൽ വന്ന സമയത്ത് അവിടെ ഒരു വായനശാലയുണ്ട്. ആ വായനശാലയിൽ ഒരു വനിതാ ഗ്രൂപ്പ് തുടങ്ങണമെന്ന് അവർ തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ ഒരു കസിൻ്റെ മരുവളാണ് അതിൽ ലീഡർഷിപ്പ് എടുത്തിട്ട് പറഞ്ഞു, ശ്രീനന്ദിനി എന്നാണ് ആ കുട്ടിയുടെ പേര്, എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അയ്യോ എന്തെങ്കിലും വന്ന് പറയണം, വനിതാ ഗ്രൂപ്പല്ലേ, ഇച്ചമ്മ എന്നു ചിറ്റ എന്നുള്ള എനിക്ക് ഇച്ചമ്മ വന്നെന്തെങ്കിലും പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആവാന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന് വർത്തമാനം പറഞ്ഞു. അങ്ങനെ എന്തുകൊണ്ടാണ് ഇത് പ്രാധാന്യം സ്ത്രീകളുടെ എന്നൊക്കെ ഞാൻ വർത്തമാനം പറഞ്ഞു. ആ സമയത്ത് വേറെ അവിടെ വന്ന ഒരു ആളായിരുന്നു പ്രൊഫസർ ഉഷാകുമാരി, കേരള ഓർമ്മയിൽ നിന്നും റിട്ടയർ ചെയ്ത ഒരു പ്രൊഫസറാണ് അവർ. അവരെൻ്റെ വർത്തമാനം കേട്ടിട്ട് എന്നെ പരിചയപ്പെട്ടപ്പോൾ പിന്നാലെ കൂടി പുസ്തകം എഴുതിയേ തീരൂ എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചു. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ബി എസ് സിയുടെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് പിന്നെ മലയാളം പഠിച്ചിട്ടില്ല. കാനഡയിൽ ചെന്നിട്ട് മലയാളം പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടില്ല. മലയാളം സംസാരിക്കലും വളരെ കുറവാണ്. അപ്പോൾ ഞാനെങ്ങനെ ഒരു മലയാളത്തിൽ പുസ്തകം എഴുതുക? അപ്പോൾ ഏട്ടനും പറഞ്ഞു, എൻ്റെ നാവികൻ ഏട്ടനും പറഞ്ഞു, പിന്നെ നന്ദിനിയും പറഞ്ഞു, ഉഷയും പറഞ്ഞു, ഞങ്ങളൊക്കെ സഹായിക്കാൻ എഴുതണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് തുടങ്ങിയത്. ഏകദേശം ഒരു കൊല്ലം എടുത്തു അത് എഴുതി വരാനായിട്ട്. എനിക്ക് വാക്കുകൾ മാത്തമാറ്റിക്സ് മേജർ ആയാലത്തെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കണിശായുള്ള വാക്കുകൾ കിട്ടണം, അത് അങ്ങനെ ഇങ്ങനെ എഴുതാൻ പറ്റില്ല. അങ്ങനെയാണ് അതുണ്ടായത്, ആ പുസ്തകത്തിൻ്റെ തുടക്കം.
1: ജീവിതത്തിലുടനീളം അച്ഛൻ എന്ന വലിയൊരു ശക്തിയുടെ പിന്തുണ, സ്നേഹം എല്ലാം വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടല്ലോ. അതേപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ?
0: അയ്യോ, അച്ഛനെ പറ്റി പറഞ്ഞാൽ എനിക്ക് എന്താ പറയേണ്ടതെന്ന് വെച്ചില്ല. എന്നെ ഹരിശ്രീ പഠിപ്പിച്ചത് മുതൽ കണക്ക് പഠിപ്പിച്ചതും ഇംഗ്ലീഷ് പഠിപ്പിച്ചതും

0: ഇന്നും എൻ്റെ പിന്നിൽ എന്നോട്, എനിക്ക് ഓർമ്മയില്ല അച്ഛൻ നോ എന്നൊരു വാക്ക് എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. എന്നെ 10 വയസ്സുവരെയായിട്ട് എന്നെ അച്ഛൻ എടുത്ത് നടക്കാറുണ്ടെന്ന് മുത്തശ്ശിമ്മ പറയാറുണ്ട്. എന്നിട്ട് മുത്തശ്ശിമ്മ ഒരിക്കൽ പറഞ്ഞു, അയ്യോ ഇത്രയും വലിയൊരു പെൺകുട്ടിയെ എടുത്തുകൊണ്ട് നടക്കരുത്, കാല് നിലത്ത് മുട്ടി തുടങ്ങി എന്ന് പറയും. അങ്ങനെയുള്ള ഒരു അച്ഛനായിരുന്നു അത്. പിന്നെ എനിക്ക് MSc അല്ലെങ്കിൽ BSc റാങ്ക് കിട്ടിയപ്പോഴും ഒക്കെ അച്ഛൻ്റെ പിന്നിൽ. എന്നെ ബാംഗ്ലൂർ കൊണ്ട് ആക്കിയതും അച്ഛൻ തന്നെയായിരുന്നു. അമേരിക്കയിലേക്ക് പോയപ്പോൾ അച്ഛന് വിഷമം ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ ഒരിക്കലും പോവരുതെന്ന് പറഞ്ഞിട്ടില്ല, വിഷമം പ്രകടിപ്പിച്ചിട്ടില്ല. വളരെ എന്താ അഭിമാനത്തോടു കൂടിയിട്ടാണ് എല്ലാവരോടും പറയാറുണ്ടായിരുന്നു. സ്ത്രീ പുരുഷ വ്യത്യാസം അച്ഛനുണ്ടായിരുന്നില്ല. എന്നെ പഠിപ്പിക്കാൻ, ഞാൻ പെൺകുട്ടിയല്ലേ, എന്താ ഞാൻ ഒരു ആൺകുട്ടിയുണ്ട്, പക്ഷേ എന്നെ പഠിപ്പിക്കാനായിട്ട് ഒരിക്കലും ഒരു എതിര് പറയേ, അതിന് സപ്പോർട്ട് ചെയ്യാതെ ഇരിക്കാനില്ല. അച്ഛനാണ് എൻ്റെ പ്രഥമ ഗുരു, എന്നും അച്ഛനാണ് എൻ്റെ ഗൈഡായിട്ടുണ്ടായിട്ടുള്ളത്.
1: അതുപോലെ തന്നെ ജീവിതസാഗരം എന്ന പുസ്തകം വായിച്ചപ്പോൾ അതിലെ അച്ഛൻ എല്ലാവരോടും പറയാറുള്ള ഒരു ചൊല്ലുണ്ട്, ജീവിതത്തിൽ വിജയിക്കുവാൻ അത്യാവശ്യമായ 3 വിഷയങ്ങളിൽ കഴിവ് നേടണം, അത് ഇംഗ്ലീഷ്, കണക്ക്, സ്വനിയന്ത്രണം എന്നാണെന്ന്.
0: അതെ, അത് ശരിക്കും ഞാൻ പാലിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കണക്കിൽ മാർക്കുണ്ടായിരുന്നു, ഇംഗ്ലീഷ് പഠിക്കാൻ നല്ലോണം ശ്രമിച്ചിട്ടുണ്ട്, പിന്നെ സ്വനിയന്ത്രണം അതിലും നല്ലോണം ശ്രമിച്ചിട്ടുണ്ട്, കുറേയൊക്കെ സക്സസ്ഫുൾ ആയിട്ടുമുണ്ട്.
1: സ്വന്തം മനസ്സും വിശപ്പും ഉറക്കവും ഒക്കെ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ എങ്ങനെയാണ് പ്രതിസന്ധികളെ തരണം ചെയ്യുക എന്നാണ് അച്ഛൻ ചോദിച്ചിട്ടുള്ളത് അല്ലേ?
0: തീർച്ചയായിട്ടും. പിന്നെ ഒരു എക്സാമ്പിളായിട്ട് പറയുക, യുദ്ധകാലത്ത് ചർച്ചിൽ പകലും രാത്രിയും ഉറക്കൊഴിക്കാതെ എപ്പം വിളിച്ചാലും അവൈലബിളാണ്. അതുപോലെ വിശപ്പ് സഹിക്കാൻ വിഷമം ഉണ്ടാവരുത്. പിന്നെ ഉറക്കമാണ് പലർക്കും ബുദ്ധിമുട്ടുണ്ടാവുക. സ്വനിയന്ത്രണം അത്യാവശ്യമാണ്, അത് പറഞ്ഞത് വളരെ ശരിയാണ്. ഞാൻ കപ്പലിൽ പോകുമ്പോൾ ഒരു 10-20 ദിവസത്തേക്കായിട്ടാണ് കപ്പലിൽ പോവുക. 24 മണിക്കൂറും ജോലി ഉണ്ടാവും കപ്പലിൽ. പക്ഷേ ഒരു സ്റ്റേഷനിൽ നിർത്തിയിട്ട് മറ്റേ സ്റ്റേഷനിലേക്ക് ചിലപ്പോൾ 1 മണിക്കൂറുണ്ടാവും. ആ സമയത്ത് ഞാൻ ഉറങ്ങും 1 മണിക്കൂർ. അടുത്ത സ്റ്റേഷനിലേക്ക് കപ്പൽ എത്തുന്ന ആ ശബ്ദം കേട്ടാൽ അറിയാം. ഒരു അലാറം ഒന്നും വേണ്ട, ഞാൻ ആ സമയത്ത് എഴുന്നേറ്റ് അവിടുത്തെ സയൻറ്റിസ്റ്റിൻ്റെയും ടെക്നീഷ്യൻസിൻ്റെയും ഒപ്പം ഡെക്കലുണ്ടാവും. അതൊക്കെ ചെയ്യാൻ പറ്റിയത് ആ കുട്ടിക്കാലത്ത് തന്നെ ഉള്ള ആ ഒരു ശീലമായിരുന്നു.
1: സയൻസ് മാത്രം പോരാ, ഒരു മനുഷ്യനെ സാഹിത്യവും വേണമെന്ന് ജീവിതത്തിൽ ചിന്തിക്കാൻ തുടങ്ങിയതിനെ പറ്റി ഒന്ന് പറയാമോ?
0: അച്ഛൻ കണക്കും ഇംഗ്ലീഷും പഠിപ്പിക്കും, പിന്നെ സയൻസിനെ പറ്റിയൊക്കെ പറയും. പക്ഷെ വേറെ ഒരു ഭാഗമുണ്ട് എൻ്റെ, അത് സാഹിത്യമാണ്. അതായത് ഞാനൊരു ഉദാഹരണം പറയാം. സ്കൂളിൽ പഠിക്കുമ്പോൾ കാളിദാസ കവിത ശാകുന്തളം ഞങ്ങളുടെ ഒരു ചാപ്റ്റർ പഠിക്കണമായിരുന്നു. എനിക്കൊരു ചാപ്റ്റർ പഠിച്ചാൽ പോരാ, അപ്പം എനിക്ക് ആ ശാകുന്തളം മുഴുവൻ പഠിക്കണം. പക്ഷെ അതിന് എൻ്റെ വല്യച്ഛൻ സാംസ്ക്രിറ്റ് പണ്ഡിതനായിരുന്നു. അപ്പോൾ ഞാൻ വല്യച്ഛൻ്റെ അടുത്ത്, ഞാൻ മലയാളത്തിലേ പഠിച്ചിട്ടുള്ളൂ, പക്ഷേ സംസ്കൃതത്തിൻ്റെ തർജ്ജമയാണ്. അപ്പോൾ വല്യച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് എന്നെ ശാകുന്തളം പഠിപ്പിക്കുമെന്ന് പറയും. ഒരു പ്രതിരോധം പറയണേ, ഒരു സമ്മതം ഇല്ലാണ്ട് എന്നെ ശാകുന്തളം മുഴുവൻ പഠിപ്പിക്കും. അതുപോലെ പല കവിതകളും ആ സാഹിത്യത്തിലേക്ക്, പഠനത്തിൽ ആശാൻ, വെള്ളത്തോള്, പിന്നെ ഉള്ളൂർ, അങ്ങനെയുള്ള എല്ലാ കവിതകൾക്കും അതിനെ അർത്ഥം പറഞ്ഞ് വിശദീകരിച്ച് തന്നത് വല്യച്ഛനാണ്. പിന്നെ കവിതകൾക്കും നോവലുകൾക്കും എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതിനൊക്കെ എൻ്റെ ചെറിയച്ഛന്മാരും ഒക്കെ തരാം. അപ്പോൾ ഒരു ഭാഗത്ത് വായന, മറ്റേ ഭാഗത്ത് കണക്ക്, രണ്ടൊറ്റാണ്. പക്ഷെ എന്നാലും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ കുട്ടിക്കാലത്ത് പറ്റിയിട്ടുണ്ട്. 3-4 വിഷയത്തിൽ ഒരുപോലെ ജ്വരമുണ്ടെങ്കിലേ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് നല്ല വിഷമമാണ്. പക്ഷേ വിധി നിർണയിച്ചു, ഞാൻ ഈ വഴിക്കാണ് പോണത്, എനിക്ക് ആ വഴിയാണ് തുറന്ന് കിട്ടിയത്. അത് കൂടെ ഞാൻ അങ്ങനെ പോയി, അങ്ങനെ ഈ നിലയിലെത്തി.
1: ജീവിതസാഗരം എന്ന ഓർമ്മക്കുറിപ്പുകൾ ഈ ഒരു പുസ്തകത്തിലെ മുത്തശ്ശിയമ്മ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശിയമ്മയെ കുറിച്ച് നമ്മുടെ ശ്രോതാക്കൾക്കായി.
0: എൻ്റെ മുത്തശ്ശിയമ്മ വളരെ ചെറുപ്പത്തിൽ വിധവയായി, പിന്നെ കുട്ടികളൊക്കെ ചെറുപ്പമായിരുന്നു. അപ്പം ആ കുടുംബത്തിന് ധൈര്യം കൊടുത്തും ആ കുടുംബത്തിനെ പ്രോത്സാഹിപ്പിച്ചും കൊണ്ടുവന്നത് മുത്തശ്ശിമയായിരുന്നു. വളരെ സ്ട്രിക്റ്റായിരുന്നു മുത്തശ്ശിമ. അപ്പം ചെറുപ്പകാലത്ത് എനിക്ക് അത്ര വലിയൊരു മുത്തശ്ശിമ എൻ്റെ ഫാനൊന്നും ആയിരുന്നില്ല. എനിക്ക് കളിച്ച് നടക്കേണ്ട സമയത്ത് അത് ഉദ്ദേശിച്ചൊക്കെ ചെയ്യാൻ പറയും. പക്ഷേ മുത്തശ്ശിമയ്ക്ക് ചില നിയമങ്ങളുണ്ടായിരുന്നു. ഒരു വാചകം ഞാൻ പറയാം. സ്കൂളിൽ പഠിക്കുന്നുണ്ടെന്ന് വെച്ചാൽ വീട്ടിലെ പണികളൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല. അന്ന് എനിക്ക് അത്ര തന്നെ ഒരു സമ്മതമായിരുന്നില്ല, എനിക്ക് പിൽക്കാലത്ത് ബോധ്യമായി. വളരെ വളരെ സഹായിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്, ഫാമിലിയും ജോലിയും രണ്ടും കൂടി ഏകോപിച്ച് കൊണ്ടുപോകാനായിട്ട്. പിന്നെ മുത്തശ്ശിമയ്ക്ക് വേറെ ഒന്നുള്ളത്, വീടിൻ്റെ ഉള്ളിൽ, വീട്ടു പറമ്പിൽ എന്ത് ജോലി ചെയ്യാനും മടിക്കരുത്. നമുക്ക് വേണ്ടി നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാറാവണം. അതേത് സാഹചര്യമാണ് നമുക്ക് വരാൻ സാധ്യത എന്നറിയില്ല, പക്ഷേ എന്ത് നേരിടാനുള്ള ധൈര്യവും കഴിവും ഉണ്ടാവണം. ഇതൊക്കെയായിരുന്നു മുത്തശ്ശിമൻ്റെ പിന്നെ അവസാനമായിട്ട് പറയുകയാണെങ്കിൽ ഭക്ഷണം, വ്യായാമം, റെസ്റ്റ്, ഇതൊക്കെ ഓരോന്നായിട്ട് അത് നമ്മൾ പാലിച്ചുകൊണ്ടേയിരിക്കണം. അമിതമായിട്ട് ഭക്ഷണം കഴിക്കരുത്,

0: എപ്പോഴും കിടന്നുറങ്ങരുത്, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെയായിരുന്നു മുത്തശ്ശിമ ജീവിതത്തിൽ കാണിച്ചു തന്നത്. ഞാൻ ഒരു ഉദാഹരണം പറയാം മുത്തശ്ശിമയുടെ കഴിവിനെ പറ്റിയിട്ട്, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ അപ്പോൾ ഹാർവാർഡിലേക്ക് അഡ്മിഷൻ കിട്ടി പോണേന് മുമ്പ് എൻ്റെ പ്രൊഫസർ എൻ്റെ ഇല്ലം കാണണം എന്ന് പറഞ്ഞ് തൃശ്ശൂർക്ക് വന്നു. അപ്പോൾ ഇല്ലം കാണാൻ വന്നപ്പോൾ എൻ്റെ മുത്തശ്ശിമ അന്ന് ഒറ്റ വസ്ത്രം ധരിച്ച് അന്തപ്പുറത്തിൽ കഴിയണ ഒരു സ്ത്രീയാണ് കേട്ടോ, ബ്ലൗസൊന്നും ഇടാറില്ല. എൻ്റെ പ്രൊഫസർക്ക് മുത്തശ്ശിമയെ ഒന്ന് കാണണം. അപ്പോൾ സാധാരണ മറ്റു പുരുഷന്മാരെ മുത്തശ്ശിമ കാണില്ല, മുത്തശ്ശിമ കാണാമെന്ന് പറഞ്ഞു. എന്നിട്ട് മുത്തശ്ശിമ ഇങ്ങനെ ഒരു മുണ്ടോണ്ടൊക്കെ പതിച്ച് അവിടെ വന്ന് പ്രൊഫസറുടെ മുമ്പിൽ നിന്നിട്ട് പറഞ്ഞു, വിധവകൾക്ക് നമ്പൂരി സ്ത്രീകൾക്ക് മറ്റുള്ള പുരുഷന്മാരെ കാണാൻ പാടില്ല, പക്ഷേ ഞാൻ താങ്കളെ കാണാൻ തീരുമാനിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ സന്യാസിമാരെ കാണാം. അപ്പോൾ താങ്കൾ ഒരു വലിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്, അതായത് നല്ല അറിവും പഠിപ്പും ഉള്ള ഒരാളാണ്, അപ്പോൾ ഒരു സന്യാസിയെ പോലെയാണ്, അപ്പോൾ സന്യാസികളെ കാണാം. പിന്നെ നമ്പൂരി സമുദായത്തിൽ കുട്ടികൾക്ക് ഒരു പ്രായത്തിയാൽ അവരെ ഗുരുകുലത്തിൽ അയച്ചിട്ട് അവിടെയാണ് വിദ്യാഭ്യാസം. സാവി ഇപ്പോൾ അവിടെ പോയിട്ട് നിങ്ങളുടെ കൂടെ വന്നിട്ട് നിങ്ങളുടെ അവിടെയാണ് താമസിക്കാൻ പോകുന്നത്, അപ്പോൾ ഗുരുകുലത്തിലേക്ക് അയക്കണ പോലെയാണ്. അപ്പോൾ എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്, ഇന്ന് തൊട്ട് നിങ്ങളാണ് സാവിയുടെ ഗുരു ഗുരുപത്നിയും, അതായത് അച്ഛനും അമ്മയും ഇന്നു മുതൽ നിങ്ങളാണ്. നിങ്ങൾക്ക് അതിൻ്റെ ചുമതലയുണ്ട്, നിങ്ങൾ സ്വന്തം മകളെ പോലെ നോക്കണം. ഇത് പറയാനായിട്ടാണ് ഞാൻ കാണാമെന്ന് പറഞ്ഞത്. ഇത് എഴുതാനും വായിക്കാനും നിശ്ചയമില്ലാത്ത 11 വയസ്സിലോ ഒറ്റ മാരേജ് ചെയ്ത ഒരു സ്ത്രീയാണ് അത് പറയണത്. പ്രൊഫസർ അതുപോലെ പാലിച്ചു. ഞങ്ങളുടെ വിവാഹം നടന്നത് പ്രൊഫസറുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അതാണ് എൻ്റെ മുത്തശ്ശിമ. അത്രയും കഴിവും ധൈര്യവും പക്വതയും വന്ന ഒരു സ്ത്രീയായിരുന്നു.
1: ഡോക്ടർ സാവിത്രി നാരായണന്റെ ജീവിതത്തെ രൂപപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്നായിരുന്നു 15-ാം വയസ്സിൽ ഒരു നാവികന്റെ ഹ്രസ്വ സന്ദർശനം. കണ്ടഞ്ചാത നാരായണൻ നമ്പൂതിരി അദ്ദേഹം പിന്നീട് ജീവിത പങ്കാളിയായി എന്നതും വലിയൊരു അനുഗ്രഹമായി കരുതുന്നുണ്ടല്ലോ.
0: തീർച്ചയായിട്ടും അനുഗ്രഹമല്ല, എൻ്റെ എല്ലാം എല്ലാം എല്ലാം ഏട്ടനാണ്. അന്ന് എനിക്ക് അത്ര വലിയ ആകർഷണമൊന്നും ഉണ്ടായില്ല, ഒരു ആകർഷണം ഉണ്ടായി, പക്ഷെ എനിക്ക് പഠിപ്പിലായിരുന്നു. പക്ഷേ ഏട്ടനെ എന്നെ ഇഷ്ടമായിരുന്നു. പിന്നെ ഓരോ സ്റ്റേജ് വന്നപ്പോഴും അവിടെ മാരേജിന് മുമ്പ് തന്നെ അവിടെ താങ്ങായിട്ട് ഏട്ടണ്ടായിരുന്നു, ഏട്ടൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. പിന്നെ മാരേജ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഒരുമിച്ചായി. പിന്നെയുള്ള ജീവിതം മുഴുവനും ഞങ്ങൾ 50 ജില്ലാനം വർഷങ്ങൾ ഒരുമിച്ചായിട്ടുണ്ട്. ഏട്ടല്ലെങ്കിൽ എന്താ ചെയ്യാന്നറിയില്ല.
1: പിന്നെ വീട്ടിലെ മറ്റ് കുടുംബാംഗങ്ങളെ കുറിച്ച് കൂടെ ഒന്ന് പറയാമോ?
0: എൻ്റെ അച്ഛനും അമ്മയ്ക്കും കുട്ടികളെ, ഞങ്ങൾ 3 ആളാണ്. എൻ്റെ ഒരു അനിയനും ഒരു അനിയത്തിയും സർവൈവ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതല്ലാതെ 4 കുട്ടികൾ മരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വളരെ ഒരു സങ്കടകരമായ ഒരു, അച്ഛൻ പറയാറുണ്ട്, ഒരു കുട്ടിയെ സ്വന്തം ഒരു കുട്ടിയെ കയ്യിലെടുത്ത് ചെതയിൽ കൊണ്ടുവച്ചാൽ അതിൻ്റെ ആ വേദന ഉണ്ടല്ലോ, അത് മറക്കാൻ പറ്റാത്തതാണ്. എല്ലാ കുട്ടികളെയും ഒരുപോലെ സ്നേഹിക്കാൻ പറ്റും, അങ്ങനെ അനുഭവിച്ച ആൾക്കാർക്കെന്ന് പറയും. അച്ഛൻ അതുപോലെയായിരുന്നു, നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട് അച്ഛൻ. പക്ഷേ അതൊരിക്കലും ഞങ്ങളോട് കാണിച്ചിട്ടില്ല, ഞങ്ങളോട് ഞങ്ങൾ ആരോടും നോ എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഞങ്ങൾക്കറിയാം ഏതാണ് സാധിക്കുക, ഏതാണ് അച്ഛന് താങ്ങാൻ പറ്റാത്തതെന്ന് അറിഞ്ഞിട്ട് അതുപോലെ ചോദിക്കുള്ളൂ. അങ്ങനെയാണ് എൻ്റെ കുടുംബം. പക്ഷേ വേറെ ഒന്നും കൂടിയും പറയാം, എൻ്റെ അച്ഛൻ്റെ ഏട്ടൻ ചെറുപ്പത്തിൽ മരിച്ചു. അപ്പോൾ ഏട്ടൻ്റെ അമ്മയും അച്ഛൻ്റെ ഏട്ടൻ്റെ വൈഫും മക്കളും 4 മക്കളും, അപ്പോൾ അവരെ നോക്കണ ചുമതലയും എൻ്റെ അച്ഛനാണ് ഏറ്റെടുത്തത്. അപ്പോൾ എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ അച്ഛനുണ്ട്, മുത്തശ്ശമ്മയുണ്ട്, 2 അമ്മമാരുണ്ട്, പിന്നെ ഈ സഹോദരിമാരോ ഒക്കെ. എൻ്റെ സഹോദരങ്ങൾ മരിച്ചു എന്ന് വെച്ചാലും ഇവർ 4 ആളും എൻ്റെ സഹോദരന്മാർ തന്നെയാണ്. അങ്ങനെ ഞങ്ങളുടെ ആ കുടുംബം. പിന്നെ ഞങ്ങളുടെ അച്ഛൻ്റെ വേറെ സഹോദരന്മാരും ഒക്കെ ഉണ്ട്, വേറെ കൂട്ടുകുടുംബമായിട്ട് അങ്ങനെ വളരെ നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ചെറുപ്പകാലത്ത് ധാരാളം സ്നേഹം കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് കാശൊന്നും അത്ര ഉണ്ടായിരുന്നില്ല, പക്ഷേ സ്നേഹത്തിനൊരു കുറവും ഉണ്ടായിരുന്നില്ല.
1: വിവാഹശേഷം വിദേശത്ത് ആയിരുന്നല്ലോ ഒരുപാട് കാലം ഉണ്ടായിരുന്നത്, ആ ഒരു കാലം എങ്ങനെയായിരുന്നു?
0: ഞങ്ങൾ കാനഡയിലേക്ക് മൂവ് ചെയ്തത് ലൈഫ് വർക്ക് ബാലൻസ് ഉണ്ടാവാൻ അവിടെയാണ് കൂടുതൽ സൗകര്യം എന്ന് വെച്ചിട്ടാണ്. ആദ്യം ഞാനൊരു ശാസ്ത്രജ്ഞയായിട്ടുള്ള ജോലിയല്ല എടുത്തത്, ഒരു കോളേജിലെ ടെമ്പററി ലെക്ചറായിട്ട് ജോലി എടുത്തു. എൻ്റെ 2 കുട്ടികളെ അടുപ്പിച്ച് പ്രസവിച്ചു. അന്ന് ഒരു താങ്ങനായിട്ട്, കാരണം ഞങ്ങൾക്ക് അത്ര കാശൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പ്രസവം കഴിഞ്ഞാൽ ഉടനെ ജോലിക്ക് പോകേണ്ടി വരും. അപ്പോൾ എൻ്റെ രേടത്തി എൻ്റെ കൂടെ വന്നിട്ട് 1.5 കൊല്ലം നിന്നു. അങ്ങനെയാണ് ആ സമയം ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് കുട്ടികളെ ഡേ കെയറിൽ, പിന്നെ 2-ാമത്തെ ആൾക്കൊരു 1 വയസ്സായപ്പോൾ ഞാൻ ഫുൾ ടൈമായിട്ട് ഈ എൻവയോൺമെൻറ്റൽ കൺസൾട്ടൻ്റായിട്ട് ജോലി തുടങ്ങി. ഡേ കെയർ ഫെസിലിറ്റീസ് ഉണ്ട്, അതിന് ചിലവുണ്ടെങ്കിലും ആ ചിലവൊക്കെ ടാക്സ് ഡിഡക്റ്റബിളാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ സ്ത്രീകൾക്കുള്ള

0: സപ്പോർട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ അത്രയും കാശ് ചിലവാക്കിയാൽ നമ്മുടെ വരുമാനത്തിൽ നിന്ന് അത്രയും കാശ് നമുക്ക് ടാക്സ് ഡിഡക്ഷൻ കിട്ടും. അങ്ങനെ വളർത്തിയുണ്ടാക്കി. പിന്നെ പിള്ളേർ വളരെ ഇൻഡിപെൻഡൻ്റ് ആണ്. അവർക്ക് സ്വയം കളിയാക്കി മൂന്നാല് വയസ്സിലൊക്കെ വീട്ടിൽ വന്നാൽ അവരവരുടെ ഭക്ഷണ സാധനങ്ങളോ ഈ പാത്രങ്ങൾ ലഞ്ച് ബോക്സൊക്കെ അവർ തന്നെ കഴുകും, തുണി കഴുകാനൊക്കെ അവർ സഹായിക്കും. അങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവന്നത്. അതില്ലാതെ വർക്കും ഫാമിലിയും കൂട്ടിയിട്ട് കൊണ്ടു നടക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. പക്ഷെ നന്നായിരുന്നു, ധാരാളം കൂട്ടുകാരുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ട്, അവർക്കും കുട്ടികളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ട് അങ്ങനെയാണ് ഞങ്ങൾ ജീവിച്ചത്.
1: ലോകത്തിലെ പ്രഥമ വനിതാ നാഷണൽ ഹൈഡ്രോഗ്രാഫർ ആയ ഡോക്ടർ സാവിത്രി നാരായണനായിരുന്നു ഇന്ന് നമ്മുടെ അതിഥി. ഒപ്പം ഉണ്ടായിരുന്നത് അഞ്ജു പി അർജുനൻ. നിർവഹണ സഹായം ശ്രീരേഖ സൂരജ്. ഈ അഭിമുഖത്തിന്റെ അവസാന ഭാഗം 23rd ഞായറാഴ്ച രാവിലെ 9:30 കേൾക്കാം.
2: അതിഥിയോടൊപ്പം

0: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. സമയം 5 മണി.
2: ഇയം ആകാശവാണി തിരുവനന്തപുരം കേന്ദ്രം. സമ്പ്രതി സംസ്കൃത പരിപാട്യാം ഭക്തോത്തം സഹ ശ്രീ ആഞ്ജനേയഃ ഇതി വിഷയമധികൃത്യ ഏകം പ്രഭാഷണം ശ്രൂയന്താം. പ്രഭാഷകഃ ഡോക്ടർ പ്രസാദ് അഞ്ചൽ.
3: ഭക്തോത്തം സഹ ശ്രീ ആഞ്ജനേയഃ ബാലാർക്കായുധതേജസം ത്രിഭുവന പ്രക്ഷോഭകം സുന്ദരം സുഗ്രീവാദി സമസ്തവാനരഗണേ സംസേവ്യ പാദാംബുജം നാദേനൈവ സമസ്തരാക്ഷസഗണാൻ സന്ത്രാസയന്തം പ്രഭും ശ്രീരാമപാദാംബുജസ്മൃതിരതം ധ്യായാമി വാദാത്മജം. ദഹനതപ്ത സുവർണസമപ്രഭം ഭയഹരം ഹൃദയേ വിഹിതഞ്ജലിം കനകകുണ്ടലശോഭിമുഖാംബുജം നമത വാനരരാജമിഹാദ്ഭുതം. ശ്രവണം കീർത്തനം വിഷ്ണോഃ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം ഏവം ഭക്തിഃ നവധാ ഇതി ആചാര്യൈഃ പൂർവമേവ പരികൽപ്പിതം. ഏവം മാതൃഭക്തിഃ പിതൃഭക്തിഃ ഗുരുഭക്തിഃ ഇത്യേവം വദന്ത്യപി ഭക്തേഃ വ്യാപ്തിം മാനയിതും കോപി മാനദണ്ഡഃ നാസ്തി. ആദികാവ്യമിതി ലോകേഷു സർവത്ര പ്രസിദ്ധിം പ്രാപ്തസ്യ വാൽമീകിമഹർഷേഃ രാമായണ കാവ്യസ്യ മഹത്വം വാഗതീതം തഥാ വർണ്ണനാതീതം ഏവ. ഏതാദൃശകൃതീനാം സ്ഥിതിഃ കൽപ്പാന്തകാലമതീത്യൈവ ഭവിഷ്യതീതി പ്രധാ അസ്തി. ദേവദേവോ ഗിരീശോപി സദാ രാമനാമമന്ത്രം ജപന്നേവ വർത്തത ഇതി കാവ്യസ്യാസ്യ മഹത്വസ്യ നിദാനം ഭവതി. ശ്രീരാമതത്വം ശ്രീരാമചന്ദ്രസ്യ നിർദ്ദേശേന സീതാദേവ്യ ഭഗവത്ഭക്തോത്തംസായ ഹനുമതേ സമുപദിഷ്ട സൈവ കഥാ

0: പാരയാമി. ഇത്യുക്ത്വാ ആഞ്ജനേയം വാരം വാരം ഗാഢമാശ്ലിഷ്ടവാൻ. ദൃഷ്ട്വൈതത് ശ്രീപരമേശ്വരഃ ദേവീം പാർവതീം ഏവമുക്തവാൻ. പ്രിയേ, പശ്യ മാരുതപുത്രഭാഗ്യോദയം. ഭുവനത്രയേ തേന തുല്യഃ അന്യക്കോപി നാസ്തി. തസ്യ പൂർവപുണ്യാനാം ഫലം തേന അനുഭൂതം ഇതി. ഇതപ്പരം ഭക്തസ്യ കിം ആവശ്യകം? ഏവം വായുപുത്രോ അയം ആഞ്ജനേയസ്വാമി ഭക്താനാം ഉത്തംസഃ ഇതി നിശ്ചയേന വക്തും ശക്യം. വാമേ ജാനുനി വാമബാഹും അപരം ജ്ഞാനാഢ്യമുദ്രായുധം ഹൃദ്ദേശേ കലയൻ വൃതോ മുനിഗണേർ നാസാഗ്രദത്തേക്ഷണ ആസീനക്കദളീവനേ മണിമയേ ബാലാർക്കകോടിപ്രഭോ ധ്യായൻ ബ്രഹ്മപരം കരോതു മനസ്സുദ്ധിം ഹനുമാൻ മമ. ആഞ്ജനേയമതിപാടലാനനം കാഞ്ചനാദ്രികമനീയ വിഗ്രഹം പാരിജാതു തരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം. ആഞ്ജനേയമതിപാടലാനനം കാഞ്ചനാദ്രികമനീയ വിഗ്രഹം പാരിജാത തരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം.
1: സംസ്കൃത പരിപാട്യാം ഏതാവദഃ ശ്രുതഃ ഭക്തോത്തംസഃ ശ്രീ ആഞ്ജനേയഃ ഇതി വിഷയമധികൃത്യ ഏകം പ്രഭാഷണം. പ്രഭാഷകഃ ഡോക്ടർ പ്രസാദ് അഞ്ജൽ. സംസ്കൃത കാര്യക്രമഃ സമാപ്തഃ. ധന്യവാദഃ.

ആകാശവാണി തൃശൂർ. ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ചിത്രം പട്ടണത്തിൽ സുന്ദരൻ, അഫ്സലും രാജേഷ് വിജയും പാടിയത്. ഡി ആർ പ്രസാദ് എഴുതി, മോഹൻ സിത്താര ഈണം നൽകിയത്.

ചട്ടം പോലെ എന്ന ചിത്രത്തിൽ ഹരിചരണും മൃദുല വാര്യരും പാടിയതാണ് കേട്ടത്. ചലച്ചിത്ര ഗാനമാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.

0: സമയം 5 മണി കഴിഞ്ഞ് 20 മിനിറ്റ്.
1: രാമായണ പാരായണം 16-ാം ദിവസം കിഷ്കിന്ധകാന്ഡം ഇന്ന് ആരംഭിക്കുകയാണ്. ഹനുമൽ സമാഗമം, സുഗ്രീവ സഖ്യം, ബാലിസുഗ്രീവന്മാരുടെ വിരോധ കാരണം എന്നീ കഥാഭാഗങ്ങളാണ് ഇന്നത്തെ പാരായണത്തിൽ ചേർത്തിട്ടുള്ളത്. പാരായണം ചെയ്യുന്നത് ശ്രീ കാവാലം ശ്രീകുമാർ.

0: രാമായണ പാരായണം 16-ാം ദിവസം സമാപിക്കുകയാണ്. പാരായണം ചെയ്തത് ശ്രീ കാവാലം ശ്രീകുമാർ.
1: ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ എസ് രമേശൻ നായരുടെ വരികൾ, സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതം, പി ജയചന്ദ്രൻ പാടിയത്. ചിത്രം മഴത്തുള്ളിക്കിലുക്കം.

വിനായക് ശശികുമാറിന്റെ വരികൾ, പി എസ് ജയഹരിയുടെ സംഗീതം, പി ജയചന്ദ്രൻ, ഗായത്രി അയ്യപ്പദാസ്, സരയു എസ് നായർ എന്നിവർ പാടിയത്. ചിത്രം അതിരൻ.

ചിത്രം ഫിലിപ്സ് ആൻഡ് ദ മങ്കി പാൻ. നേഹ വേണുഗോപാൽ പാടിയത്. സിബി പടിയറയുടെ വരികൾക്ക് ഈണം നൽകിയത് രാഹുൽ സുബ്രഹ്മണ്യൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ, തൊഴിലവസര വാർത്തകൾ. തൃശൂർ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിംഗ് വിഭാഗത്തിൽ നിലവിലുള്ള ഒരു ഫൈൻ ആർട്സ് എക്സ്പേർട്ട് ഒഴിവു നികത്തുന്നതിന് താൽക്കാലിക ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 5-ാം തീയതി രാവിലെ 10-ന് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം വകുപ്പിൽ ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട വെബ്സൈറ്റ് വിലാസം GECTCR.AC.IN. തൃശൂർ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ സോഷ്യൽ സയൻസ് മലയാള മീഡിയം കാറ്റഗറി നമ്പർ 024/2025 തസ്തികയുടെ ഇന്റർവ്യൂ ഈ മാസം 5, 6, 7, 19 തീയതികളിൽ തൃശൂർ ജില്ലാ PSC ഓഫീസിൽ നടത്തുമെന്ന് PSC ജില്ലാ ഓഫീസർ അറിയിച്ചു. ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവർക്കുള്ള അറിയിപ്പ് SMS പ്രൊഫൈൽ മെസ്സേജ് വഴി അയച്ചിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ അഡ്മിഷൻ ടിക്കറ്റ്, പൂരിപ്പിച്ച വ്യക്തിവിവരക്കുറിപ്പ്, OTV സർട്ടിഫിക്കറ്റ്, മറ്റ് നിർദ്ദിഷ്ട രേഖകൾ എന്നിവ സഹിതം നിശ്ചിത സമയത്ത് ഹാജരാകണം. മാനന്തവാടി ഗവൺമെന്റ് കോളേജിലെ ഇലക്ട്രോണിക്സ് വിഭാഗം നടപ്പിലാക്കുന്ന ISRO റെസ്പോണ്ട് മേജർ റിസർച്ച് പ്രൊജക്ടിലേക്ക് ജൂനിയർ റിസർച്ച് ഫെല്ലോ തസ്തികയിലേക്ക് പുനർ അഭിമുഖം നടത്തുന്നു. ഈ മാസം 3-ന് രാവിലെ 10-ന് കോളേജിലാണ് അഭിമുഖം. താൽപര്യമുള്ളവർ രാവിലെ 10-ന് അസൽ സർട്ടിഫിക്കറ്റുകളും അനുബന്ധ രേഖകളും സഹിതം കോളേജ് പ്രിൻസിപ്പൽ മുമ്പാകെ നേരിട്ട് ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് GCMANANTHAVADY.AC.IN എന്ന വെബ്സൈറ്റ് വിലാസം സന്ദർശിക്കുക. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9447959305. മറ്റൊരു നമ്പർ 8848629527. നമ്പറുകൾ ആവർത്തിക്കാം. 9447959305 മറ്റൊരു നമ്പർ 8848629527. തൊഴിലവസര വാർത്തകൾ സമാപിച്ചു.
1: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം
2: വെറും ഒറ്റ ക്ലിക്കിലോ? കൊള്ളാലോ!
3: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
6: ശനി രാവിലെ 11:50.
5: റീഗൽ ജ്വല്ലേഴ്സ്.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. സേവന വാർത്തകൾ
2: വെള്ളി രാവിലെ 7:20.
1: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോവിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
4: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6 മണിക്കും രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 കാസർകോട് ജില്ലാ വൃത്താന്തം, 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നല്ല വാർത്ത, 6:50 വിളകളിൽ ഇനങ്ങൾ തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ വിൽസൺ ഡിയുമായി അഭിമുഖം, 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 ഇംഗ്ലീഷ് യുവവാണി, 8:00 നാടകം കുഞ്ഞാമ്മയും കൂട്ടുകാരും, 8:15 പാർലമെന്റ് നടപടികളുടെ വാരാന്ത അവലോകനം, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ, 8:40 സേവന വാർത്തകൾ, 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ, 9:15 കായിക ലോകം, ഇന്ത്യൻ ബോക്സിംഗ് ടീം മുൻ പരിശീലകൻ ഡോക്ടർ സി വി ബിജിലാലുമായുള്ള അഭിമുഖം ഒന്നാം ഭാഗം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10:00 ദേശീയ സംഗീത പരിപാടി, 11:00 ആകാശവാണി ഡൽഹി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന സ്പോട്ട്ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ. ഇനി നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് പെരിങ്ങര രാമൻ നമ്പൂതിരി. 6:00 ഉഷമലരി, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ, 6:15 പ്രഭാതവന്ദനം, അധ്യാത്മരാമായണ പാരായണം, കിഷ്കിന്ധാകാന്ഡം പാരായണം ചെയ്യുന്നത് കാവാലം ശ്രീകുമാർ, 6:30 മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ, 6:35 വിളംബരം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ, 6:40 ഇന്നത്തെ ചോദ്യം, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ, 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, 7:05 പുലരിപ്പൂക്കൾ അക്ഷര കേരളം, കെ സരസ്വതിയമ്മ കാലത്തിനു മുൻപേ സഞ്ചരിച്ച എഴുത്തുകാരി, ഡോക്ടർ റസ്മി പി എഴുതി അവതരിപ്പിക്കുന്ന പ്രഭാഷണം, ശ്രീജുല ശ്രീവദാസൻ എഴുതിയ കവിത കൺമണി ആലാപനം സൂര്യമേനോൻ. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി സേവന വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 ശ്രോതാക്കൾക്കൊപ്പം, 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം, 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ, 8:30 10:15 വൈകിട്ട് 4:45 6:40 രാത്രി 8:15 ചലച്ചിത്രഗാനങ്ങൾ, 9:30 ബാലലോകം, വരടിയം GUP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ, അപർണ കെ ആലപിക്കുന്ന ലളിതഗാനം, ആര്യനന്ദ പി ബി ചൊല്ലുന്ന ഹിന്ദി കവിത, നിവേദ്യ AP അവതരിപ്പിക്കുന്ന മലയാളം കവിത, 10:00 ലളിത സംഗീത പാഠം, സുനിൽകുമാർ പനമണ്ണയുടെ വരികൾക്ക് ഈണം നൽകി പഠിപ്പിക്കുന്നത് അറക്കൽ നന്ദകുമാർ, പഠിക്കുന്നത് ദിവ്യ S. 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ട വാരിയർ റോഡ് തൃശൂർ, ഇന്നത്തെ സ്വർണവില, 10:30 പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി പുനഃപ്രക്ഷേപണം, പങ്കെടുത്തത് ഗിരിജ പെരുവമ്പ്. 10:45 ഗസൽ, 11:00 നവഗീതികൾ, വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ, ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ, 12:10 പഞ്ചവാദ്യം, വെള്ളിത്തിരുത്തി പി കുട്ടികൃഷ്ണൻ നായരും സംഘവും അവതരിപ്പിച്ചത്, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, 12:50 മലയാളത്തിൽ വാർത്തകൾ, 1:00 ഗാനമഞ്ജരി, ശ്രോതാക്കൾ തെരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാനപരിപാടി, ഗാനം തെരഞ്ഞെടുത്തത് PR നാരായണൻ, പദം ഈശ്വരൻ, 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ, 2:15 നാടകഗാനങ്ങൾ, 2:30 കഥകളി പദങ്ങൾ, 3:00 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 3:30 നെടുമ്പള്ളി റാം മോഹന്റെ സംഗീത കച്ചേരി, തൃപ്പൂണിത്തുറ മഹേഷ്.

എസ് വയലിൻ, വൈപ്പിൻ സതീഷ് മൃദംഗം. 4:30 ലളിതഗാനങ്ങൾ, 5 ഗാന്ധിമാർഗം പുനഃപ്രക്ഷേപണം. സാഹിത്യ പഠനത്തിന് ജീവിതത്തിലുള്ള പ്രാധാന്യം, ഗാന്ധിജിയുടെ വീക്ഷണത്തിൽ. 5:10 സ്വാസ്ഥ്യം, 5:20 അധ്യാത്മ രാമായണ പാരായണം. 5:30 തൊഴിലവസര വാർത്തകൾ, 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ, 5:45 സമകാലികം, 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം, 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:40 പ്രാദേശിക വാർത്തകൾ, രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 ശ്രോതാക്കൾക്കൊപ്പം, 8:00 നാട്ടുചിന്ത, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ, 8:40 സേവന വാർത്തകൾ, 8:45 ഹിന്ദിയിലും, 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ, 10:00 രവിവാസരിയ അഖില ഭാരതീയ സംഗീത സഭ, 11:00 സുഭാഷിതം. അറിയിപ്പുകൾ സമാപിച്ചു. കാലാവസ്ഥ. കേരളത്തിൽ മിക്കയിടങ്ങളിലും ശക്തമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ റെഡ് അലർട്ട്. കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും ആകാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. സമയം 6 മണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പ്രത്യേക പരിപാടി.
3: പെൺകുട്ടികളുടെ സംരക്ഷണത്തിനും ശാക്തീകരണത്തിനും വേണ്ടി കൃത്യതയോടെയുള്ള പരിശ്രമങ്ങളും നയരൂപീകരണവും സമൂഹതലത്തിൽ ബോധവൽക്കരണവും നൽകാൻ ഉദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. പെൺകുട്ടികളുടെ സംരക്ഷണവും വിദ്യാഭ്യാസ ശാക്തീകരണവുമാണ് പദ്ധതിയുടെ പരമപ്രധാനമായ ലക്ഷ്യം.
4: ये तो चाहते हैं कि बहू तो हमें पढ़ी लिखी मिले, लेकिन बेटी को पढ़ाना है तो 50 बार सोचने के लिए मजबूर हो जाते हैं.
3: പദ്ധതിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി.
4: यह अन्याय कब तक चलेगा? यह हमारी सोच में यह दोगलापन कब तक चलेगा? अगर बहू पढ़ी लिखी चाहती है तो बेटी को भी पढ़ाना ये हमारी जिम्मेवारी बनती. अगर हम बेटी को नहीं पढ़ाएंगे तो बहू भी पढ़ी लिखी मिले ये अपेक्षा करना अपने आप के साथ अन्याय है.
3: ആൺകുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞു വരുന്ന പെൺകുഞ്ഞുങ്ങളുടെ ജനന നിരക്കും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും നേരിടാനുള്ള നടപടിയാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത്. ലിംഗനിർണയം, ഭ്രൂണഹത്യ തുടങ്ങിയ വിഷയങ്ങളിൽ സാമൂഹിക അവബോധം കൊണ്ടുവരിക എന്ന ലക്ഷ്യവും പദ്ധതിക്കുണ്ട്. ദേശീയ തലത്തിലുള്ള ബോധവൽക്കരണത്തിലൂടെ പെൺകുഞ്ഞുങ്ങളുടെ ലിംഗാനുപാതം കുറവുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലകളിൽ പഠനം നടത്തി ജനങ്ങളെ ബോധവാന്മാരാക്കുകയും ചെയ്യുന്നു. പെൺകുഞ്ഞുങ്ങളുടെ നേർക്കുള്ള സമൂഹത്തിന്റെ മനോഭാവത്തിൽ മാറ്റം സൃഷ്ടിക്കുക എന്നതും പദ്ധതിയുടെ ലക്ഷ്യമാണ്. വനിതാ ശിശുവികസന മന്ത്രാലയവും ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവും മാനവ വിഭവശേഷി മന്ത്രാലയവും ഒന്നിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാന ദ്രുതകർമ്മസേന, ആരോഗ്യം, കുടുംബക്ഷേമം, വിദ്യാഭ്യാസം, പഞ്ചായത്തീരാജ്, ഗ്രാമവികസനം എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെ മറ്റ് സംസ്ഥാന ഏജൻസികളുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാനങ്ങളിൽ പദ്ധതി നടപ്പിലാക്കുന്നത്.

0: സംസ്ഥാനങ്ങളിൽ ചീഫ് സെക്രട്ടറിക്കാണ് ചുമതല. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റർ. മറ്റു സ്ഥലങ്ങളിൽ അവരവരുടേതായ ഭരണ സംവിധാനവും വനിതാ ശാക്തീകരണ വിഭാഗവുമാണ് ചുമതലക്കാർ. പെൺകുട്ടികൾ ജനിക്കുന്നുണ്ടെന്നും പോഷണങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും വിദ്യാഭ്യാസം ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടെന്നും പെൺകുട്ടികൾക്ക് യാതൊരു വിധത്തിലുള്ള വിവേചനവും നൽകുന്നില്ല എന്നും പദ്ധതി ഉറപ്പുവരുത്തുന്നു. കുട്ടികളിലെ ലിംഗവ്യത്യാസാനുപാതം കുറയുന്നതിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ ബോധവൽക്കരണ വീഡിയോകളും സർക്കാർ പ്രദർശിപ്പിക്കുന്നുണ്ട്. പെൺകുട്ടികൾക്കും തുല്യനീതി അവകാശപ്പെട്ടതാണ് എന്ന മുദ്രാവാക്യം പദ്ധതി ഉയർത്തിപ്പിടിക്കുന്നു.
1: ബേഠി ബച്ചാവോ ബേഠി പഠാവോ പ്രത്യേക പരിപാടി സമാപിക്കുന്നു.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: over and above the regular monthly transfer scheduled for the 10th of August. In a statement, the Finance Ministry said the additional installment is intended to give states more room to speed up capital and development spending. Oil marketing companies have reduced the price of commercial LPG gas by about 200 rupees per 19 kilogram cylinder today. The new price of commercial LPG cylinder in Delhi will now be 2,738 rupees, while in Kolkata it will now be 2,872 rupees 50 paise. In Mumbai it will be 2,691 rupees 50 paise. In Chennai 2,906 rupees. The new prices for commercial LPG cylinders came into effect from today. The decision will provide relief to restaurants, dhabas, hotels and those involved in the food and beverage business. The Indian Army paid its final tribute to General Vishwanath Sharma, retired, a former chief of the Army staff. General Sharma's last rites were conducted with full military honours in New Delhi today. He passed away yesterday morning in New Delhi at the age of 97. At the ongoing Commonwealth Games in Glasgow, India's Soman Rana won the gold medal in the men's shot put F57 para athletics with a best throw of 13.4 metres. India registered a double podium finish in the event as Shubham Jual claimed silver, finishing just behind compatriot Soman Rana. India is currently placed sixth in the overall medal standings with 30 medals, including 8 gold, 15 silver, and 7 bronze. And with that, we end this news bulletin.
1: ആകാശവാണി കോഴിക്കോട് ജില്ലാ വൃത്താന്തം കാസർഗോഡ് ജില്ല.
2: ലഹരി മാഫിയയുമായി ചർച്ചയ്ക്കില്ലെന്നും മാഫിയയുടെ ഉന്മൂലനാശം മാത്രമാണ് ലക്ഷ്യമെന്നും ആഭ്യന്തരവകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല കാസർഗോട്ട് പറഞ്ഞു. കാസർഗോഡ് നായന്മാർമൂല തൻബീഹുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പോലീസ് സംഘടന യായിരുന്നു മന്ത്രി. കാസർഗോഡിന്റെ മണ്ണിൽ ലഹരി അനുവദിക്കില്ല. സംസ്ഥാന അതിർത്തികളിൽ തൂഫാൻ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. ലഹരി മാഫിയയിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കാപ്പ ചുമത്തുകയും സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ചെയ്യും. കാസർഗോഡ് മൈലാട്ടിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനത്തിൽ ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ നിർദ്ദേശത്തിൽ പരിശോധന നടത്തിയപ്പോൾ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ലഹരി മിഠായികൾ ആയിരുന്നു. വിദ്യാർത്ഥികളുടെ ഭാവി തകർക്കാനിരുന്ന ഈ സ്ഥാപനത്തെ നിയമം വഴി തളയ്ക്കാനും 16 പേരെ അറസ്റ്റ് ചെയ്യാനും സാധിച്ചു. ഓപ്പറേഷൻ തൂഫാനെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നത് അമ്മമാരാണ്. അമ്മമാർ ദിവസേന അയക്കുന്ന കത്തുകളിലൂടെയും ഫോൺ വിളികളിലൂടെയും ഫോൺ സന്ദേശങ്ങളിലൂടെയും ഇത് മനസ്സിലാക്കാനാകുമെന്നും മന്ത്രി പറഞ്ഞു. കായിക മേഖലകളിലെ മികച്ച നിക്ഷേപങ്ങൾ കേരളത്തിന്റെ വികസനത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി ഒജെ ജനീഷ് കാസർഗോട്ട് പറഞ്ഞു. കുണിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരുക്കുന്ന സ്പോർട്സ് സിറ്റിയുടെ ഉദ്ഘാടനവും സ്ഥാപനത്തിന്റെ ഒന്നാം ബിരുദദാന ചടങ്ങും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഏകദേശം 200 ഏക്കറിൽ 1500 കോടിയിലധികം നിക്ഷേപത്തോടെയാണ് കുണിയ ഗ്രൂപ്പിന്റെ അത്യാധുനിക സ്പോർട്സ് കോംപ്ലക്സ് ഒരുങ്ങുന്നത്. ബിരുദദാനം ഒരു പുതിയ ജീവിതയാത്രയുടെ തുടക്കം മാത്രമാണെന്ന് പറഞ്ഞ മന്ത്രി അറിവ് സമൂഹത്തിന്റെ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടു. പുതിയ തലമുറ വെറുമൊരു ജോലി തേടുന്നതിനപ്പുറം മറ്റുള്ളവർക്ക് തൊഴിൽ നൽകുന്ന സംരംഭകരായി വളരണം. സമാന്തര ലോകത്തല്ല, വ്യവസ്ഥാപിത മാർഗങ്ങളിലൂടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ യുവജനങ്ങൾക്ക് കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. ജൈവ കൃഷി രംഗത്ത് കാസർഗോഡ് ജില്ല മുന്നേറുന്നു. ജില്ലയിൽ 3000 ഹെക്ടർ സ്ഥലത്താണ് ജൈവ കൃഷി നടത്തുന്നത്. പദ്ധതിയിൽ ഉൾപ്പെടുന്ന കർഷകർക്ക് ഓൺലൈനിലൂടെ സ്വന്തം കാർഷികോൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനും അവസരമുണ്ട്. ജൈവ കാർഷിക നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയെ 2012 ജൈവ ജില്ലയായി പ്രഖ്യാപിക്കുകയും പ്രധാന കാർഷിക വിളകളിൽ ജൈവകൃഷി മുറകൾ അനുവർത്തിച്ചുകൊണ്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്തിരുന്നു. പങ്കാളിത്ത ഗ്യാരണ്ടി സമ്പ്രദായത്തിൽ ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2020 ആരംഭിച്ച പദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. ഇതിന്റെ ഭാഗമായാണ് PGS India വെബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയും പദ്ധതി മാനദണ്ഡങ്ങൾ പാലിച്ച് കൃഷി ചെയ്യുകയും ചെയ്യുന്ന കർഷകർക്ക് 3 വർഷം കഴിഞ്ഞാണ് PGS ഓർഗാനിക് സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നത്. ഇത് ലഭിച്ച കർഷകർക്കാണ് ജൈവ ഓൺലൈൻ വിപണിയായ ജൈവഖേതി പോർട്ടൽ വഴി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ അവസരം. ഈ കൃഷിരീതി വഴി കർഷകർക്ക് ഉൽപ്പന്നങ്ങൾക്ക് വിലയും നിശ്ചയിക്കാം. ജില്ലയെ 6 ബ്ലോക്കുകളായി തിരിച്ച് ഈ പദ്ധതി വഴി രാസവള കീടനാശിനികൾക്ക് പകരം ജീവാമൃതം, ബീജാമൃതം, പഞ്ചഗവ്യം തുടങ്ങിയ പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് പരിശീലനം നൽകുന്നു. പദ്ധതി വിഭാവനം ചെയ്ത മുഴുവൻ പ്രദേശത്തേക്കും PGS ഗ്രീൻ സ്കോപ്പ് സർട്ടിഫിക്കറ്റ് നൽകാൻ സാധിച്ചിട്ടുള്ള ഏക ജില്ലയാണ് കാസർഗോഡ്. യോഗ അസോസിയേഷൻ ഓഫ് കേരള സംസ്ഥാന സബ് ജൂനിയർ

0: ജൂനിയർ ആൻഡ് സീനിയർ യോഗ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് കാസർഗോട്ട് കാലിക്കടവിൽ തുടങ്ങി. കാസർഗോഡ് ജില്ലയിൽ ആദ്യമായാണ് സംസ്ഥാന യോഗ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. 14 ജില്ലകളിൽ നിന്നായി 800 മത്സരാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ മാറ്റൊരുങ്ങും. 8 വേദികളിലാണ് മത്സരം. സബ് ജൂനിയർ ABC, ജൂനിയർ AB, സീനിയർ ABCDE, 45 വയസ്സിന് മുകളിലുള്ളവർ എന്നീ വിഭാഗങ്ങളിലാണ് മത്സരം. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലാണ് യോഗ ഡാൻസ് മത്സരം. ഇന്നലെ വൈകിട്ട് തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്ത ചാമ്പ്യൻഷിപ്പ് ഓഗസ്റ്റ് 3 വൈകിട്ട് സമാപിക്കും. കാഞ്ഞങ്ങാട് മഞ്ഞമ്പതിക്കുന്ന് ടൂറിസം പദ്ധതി നവംബറിൽ വിനോദസഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കുമെന്ന് കാസർഗോഡ് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു. മഞ്ഞമ്പതിക്കുന്ന് സന്ദർശിച്ച കലക്ടർ ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ആംഫി തിയേറ്റർ, റെസ്റ്റോറന്റ്, കഫ്റ്റീരിയ, പാർക്കിംഗ്, ലൈറ്റ് സംവിധാനം, ശുചിമുറികൾ എന്നിവ ഉടൻ പൂർത്തിയാക്കും. 3,60,00,000 രൂപയുടേതാണ് പദ്ധതി. പദ്ധതി പ്രദേശത്തിന് സമീപത്തുള്ള 50 സെന്റ് റവന്യൂ ഭൂമി തുടർ വികസനത്തിന് വിട്ടു നൽകുന്നതിനുള്ള പ്രപ്പോസൽ സമർപ്പിക്കുന്നതിനും കലക്ടർ നിർദ്ദേശം നൽകി. കുട്ടികളുടെ പാർക്കും ഇതിനോടൊപ്പം സ്ഥാപിക്കും. വാന നിരീക്ഷണത്തിന് കൂടി സൗകര്യപ്രദമായ വിശാലമായ ടൂറിസം കേന്ദ്രമായി ഇവിടെ വികസിപ്പിക്കുകയാണ് ലക്ഷ്യം. സമീപത്തുള്ള ചെറിയ ഗുഹയെ കേവ് കപ്റ്റീരിയായി വികസിപ്പിക്കാനും കലക്ടർ നിർദ്ദേശം നൽകി. കാഞ്ഞങ്ങാട് മാവുങ്കാൽ ആനന്ദാശ്രമത്തിന് സമീപത്തുള്ള കുന്നിൻ മുകളിലാണ് ടൂറിസം കേന്ദ്രം യാഥാർത്ഥ്യമാവുന്നത്.
1: കാസർഗോഡ് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കാസർഗോഡ് പ്രതിനിധി ജഗന്നിവാസൻ വെള്ളിക്കോത്ത്.
2: ആകാശവാണി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: മികച്ച ഫീച്ചർ ഫിലിമിനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് ഏറ്റവും കൂടുതൽ നേടിയ ഭാഷ ഏതാണ്? ഉത്തരം: ബംഗാളി ഭാഷ. ദേശീയ ചലച്ചിത്ര അവാർഡിൽ 23 വിജയങ്ങളുമായി ബംഗാളി ഭാഷാ സിനിമകളാണ് മികച്ച ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ഒന്നാമതായി നിൽക്കുന്നത്. ഹിന്ദി ഭാഷാ ചിത്രങ്ങൾ രണ്ടാമതും മലയാള ചിത്രങ്ങൾ മൂന്നാം സ്ഥാനത്തുമാണ്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: മികച്ച ഫീച്ചർ ഫിലിമിനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് ഏറ്റവും കൂടുതൽ നേടിയ ഭാഷ ഏതാണ്? ഉത്തരം: ബംഗാളി ഭാഷ. ദേശീയ ചലച്ചിത്ര അവാർഡിൽ 23 വിജയങ്ങളുമായി ബംഗാളി ഭാഷാ സിനിമകളാണ് മികച്ച ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ഒന്നാമതായി നിൽക്കുന്നത്. ഹിന്ദി ഭാഷാ ചിത്രങ്ങൾ രണ്ടാമതും മലയാള ചിത്രങ്ങൾ മൂന്നാം സ്ഥാനത്തുമാണ്. ഇനി ചിന്താവിഷയം. നിങ്ങളുടെ വികാരങ്ങളാണ് നിങ്ങളെ മനുഷ്യനാക്കുന്നത്. അസുഖകരമായവയ്ക്ക് പോലും ഒരു ലക്ഷ്യമുണ്ട്. അവയെ അകറ്റി നിർത്തരുത്. സബാ താഹിർ. ചിന്താവിഷയം ഒരിക്കൽ കൂടി: നിങ്ങളുടെ വികാരങ്ങളാണ് നിങ്ങളെ മനുഷ്യനാക്കുന്നത്. അസുഖകരമായവയ്ക്ക് പോലും ഒരു ലക്ഷ്യമുണ്ട്. അവയെ അകറ്റി നിർത്തരുത്. സബാ താഹിർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം സമാപിച്ചു. തയ്യാറാക്കിയത് നീതി എലിസബത്ത് ജോസഫ്.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില:
4: ശനി രാവിലെ 11:50
3: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
6: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
7: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
8: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
7: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
8: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
7: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
8: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
7: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ. ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കൊപ്പം കെടുതികളും രൂക്ഷം. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും ഓറഞ്ച് ജാഗ്രത. നാളത്തെ സെറ്റ് പരീക്ഷ മാറ്റിവെച്ചു. മഴയെ തുടർന്നുള്ള അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് ആരോഗ്യവകുപ്പിന് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഓണക്കാല റേഷൻ വിതരണം തിങ്കളാഴ്ച ആരംഭിക്കും. വിലക്കയറ്റം നിയന്ത്രിക്കാൻ നടപടി സ്വീകരിച്ചതായി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. രാജ്യത്ത് ലഹരിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന നശാമുക്ത് പ്രചാരണ പരിപാടിക്ക് നാളെ തുടക്കമാകും. 2026-27 വർഷത്തേക്കുള്ള റിട്ടേൺ സമർപ്പണം 31 ജൂലൈ വരെ 5.9 കോടി കടന്നതായി ആദായനികുതി വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസ് വനിതാ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കൊപ്പം കെടുതികളും രൂക്ഷം. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രത.

0: യുമാണ്. കോട്ടയത്ത് രണ്ട് മരണവും ഇടുക്കിയിലും മലപ്പുറത്തും ഒരു മരണം വീതവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മഴ സാഹചര്യം കണക്കിലെടുത്ത് നാളെ നടത്താൻ നിശ്ചയിച്ചിരുന്ന സ്റ്റേറ്റ് എലിജിബിലിറ്റി പരീക്ഷ മറ്റൊരു തീയതിയിലേക്ക് മാറ്റിവെച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. PSC ഇന്ന് നടത്തിയ 10-ാം തരം പൊതു പ്രാഥമിക പരീക്ഷ എഴുതാൻ സാധിക്കാത്ത ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാസം 22-ന് വീണ്ടും അവസരം നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. വനം വകുപ്പിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തെരഞ്ഞെടുപ്പിനായി ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഈ മാസം 4, 5 തീയതികളിൽ നടത്താനിരുന്ന കായികക്ഷമതാ പരീക്ഷ മാറ്റിവെച്ചു. തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ മഴയിൽ വ്യാപക കൃഷിനാശം. കാട്ടാക്കട, നെയ്യാറ്റിൻകര, പാറശാല ബ്ലോക്കുകളിൽ 23.6 ഹെക്ടർ സ്ഥലത്ത് കൃഷി നശിച്ചു. ഏറ്റവും കൂടുതൽ കൃഷിനാശം നെയ്യാറ്റിൻകര ബ്ലോക്കിലാണ്. ആകെ 29.1 ലക്ഷം രൂപയുടെ നഷ്ടമാണ് പ്രാഥമികമായി കണക്കാക്കുന്നത്. പത്തനംതിട്ടയിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റും. മഴ സാഹചര്യം കണക്കിലെടുത്ത് നിറപുത്തരി ചടങ്ങുകൾക്ക് ശബരിമല എത്താൻ ശ്രമിക്കുന്ന ഭക്തർ കഴിവതും യാത്ര ഒഴിവാക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഭ്യർത്ഥിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ GS ശ്രീധർ.
1: പത്തനംതിട്ട ജില്ലയിൽ നിലവിൽ മഴ കനക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ജില്ലയിലെ കോഴഞ്ചേരി, അടൂർ, കോന്നി, റാന്നി എന്നീ താലൂക്കുകളിലായി 22 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 567 പേരാണ് ക്യാമ്പിലുള്ളത്. ഇതിൽ 87 കുട്ടികളുമുണ്ട്. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലുണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ കണ്ടെത്തി ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ള സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ തദ്ദേശ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി PC വിഷ്ണുനാഥ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
0: മലപ്പുറം ജില്ലയിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്ന് മഴക്കെടുതികൾ വിലയിരുത്തി. സുരക്ഷ മുൻനിർത്തി 13 കുടുംബങ്ങളെ വിവിധ ക്യാമ്പുകളിലേക്ക് മാറ്റി. ക്യാമ്പുകളിൽ ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകൾക്കും ഉദ്യോഗസ്ഥർക്കും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. എറണാകുളം ജില്ലയുടെ വിവിധ മേഖലകളിൽ കനത്ത മഴയാണ് ലഭിച്ചത്. മൂവാറ്റുപുഴ താലൂക്കിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി നഹീമ പി.
2: ജില്ലയിൽ വിവിധ നദികളിൽ ജലനിരപ്പ് ഉയർന്നത് ആളുകളിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. പുഴയോരങ്ങളിലും മറ്റും താമസിക്കുന്നവർക്ക് രാവിലെ മുതൽ ജാഗ്രതാ നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിരുന്നു. പെരിയാറിലെ മാർത്താണ്ഡവർമ്മ, കാലടി പോയിന്റുകളിൽ ജലനിരപ്പ് മുന്നറിയിപ്പ് നില പിന്നിട്ടു. ആലുവ, മണപ്പുറം അടക്കമുള്ള താഴ്ന്ന തീരപ്രദേശങ്ങളിൽ പുഴ കരകവിഞ്ഞിട്ടുണ്ട്. കോതമംഗലം, മണികണ്ഠൻചാൽ, ചെപ്പാത്തു മുങ്ങി, പൂയംകുട്ടി, പരീക്കണ്ണി പുഴകൾ കരകവിഞ്ഞു.
0: തൃശൂർ ജില്ലയിൽ ശക്തമായി മഴ തുടരുന്നു. പെരിങ്ങൽകുത്ത് ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് ശക്തമായ മഴ തുടരുന്നതിനാൽ അടിയന്തര സാഹചര്യത്തിൽ സൂയസ് വാൽവുകൾ ഘട്ടംഘട്ടമായി തുറക്കാനുള്ള അനുവാദം നൽകി ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലകളിലും ശക്തമായ മഴ തുടരുകയാണ്. ജലാശയങ്ങളിൽ നീരൊഴുക്കും അപകടകരമായി ഉയർന്ന സാഹചര്യത്തിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുകയാണ്. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഈങ്ങാപുഴ ടൗൺ ദേശീയപാതയിൽ ശക്തമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. കോടഞ്ചേരി, വെഞ്ചേരി, ഇരുത്തുള്ളിപ്പുഴ കരകവിഞ്ഞ് തീരത്തെ 3-4 വീടുകൾ വെള്ളം കയറി. ജില്ലയിൽ ശക്തമായ മഴ തുടരുകയും ജലാശയങ്ങൾ ജലനിരപ്പും നീരൊഴുക്കും അപകടകരമായി ഉയരുകയും ചെയ്ത സാഹചര്യത്തിൽ കക്കയം, കരിയാത്തുംപാറ ഉൾപ്പെടെയുള്ള ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലേക്കും പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും ജലാശയങ്ങളിലേക്കും വിനോദസഞ്ചാരികളുടെയും പൊതുജനങ്ങളുടെയും പ്രവേശനം വിലക്കിയിട്ടുണ്ട്.
0: ശക്തമായ മഴയെ തുടർന്നുള്ള അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. ഏത് സാഹചര്യവും നേരിടാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ലക്ഷദ്വീപിൽ മഴയോടൊപ്പം ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. നാളെ വരെ ഓറഞ്ച് ജാഗ്രത തുടരുമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം.
4: ലക്ഷദ്വീപ് പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റ് വീശാനും ശക്തമായ മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കടലിൽ നങ്കൂരമിട്ട യാനങ്ങൾ സുരക്ഷിതമാക്കണമെന്നും തീരപ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും കപ്പൽ യാത്രകർ നടത്തുന്നവരെ കൊണ്ടുപോകുന്ന ബോട്ടുകളിൽ യാത്രികർ ലൈഫ് ജാക്കറ്റുകൾ നിർബന്ധമായും ധരിച്ചിരിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന

പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. സംസ്ഥാനത്ത് ഓണക്കാല റേഷൻ വിതരണം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും. ഓണക്കാലത്ത് വിലക്കയറ്റം നിയന്ത്രിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ഇതിനായി സർക്കാർ വിപണിയിൽ ഫലപ്രദമായി ഇടപെടുമെന്നും മന്ത്രി പറഞ്ഞു. 2026-27 വർഷത്തേക്കുള്ള റിട്ടേൺ സമർപ്പണം 31 ജൂലൈ വരെ 5.9 കോടി കടന്നതായി ആദായ നികുതി വകുപ്പ് അറിയിച്ചു. നികുതിദായകരുടെ വിശ്വാസവും കൃത്യനിഷ്ഠയുമാണ് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഇന്ധനമേകുന്നതെന്ന് വകുപ്പ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത് യുവഭോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തുടക്കം കുറിക്കും. മൈ ഭാരതിലൂടെ ക്യാമ്പയിനിന്റെ ഭാഗമാകുന്ന യുവജനങ്ങൾ നശാമുക്തി പ്രതിജ്ഞ ഏറ്റുചൊല്ലും. കോമൺവെൽത്ത് ഗെയിംസ് വനിതാ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണം. പ്രീതി പവാറും ജെയ്സ്മിൻ ലബോറിയയുമാണ് സ്വർണ്ണ മെഡൽ നേടിയത്. പുരുഷ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയുടെ ജാദുമണി സിംഗ് മന്ദേംഗ് ബാമിനാണ് വെള്ളി മെഡൽ. പുരുഷ വിഭാഗം ട്രിപ്പിൾ ജമ്പിൽ പ്രവീൺ

0: യുവജനങ്ങൾ നശാമുക്തി പ്രതിജ്ഞ ഏറ്റുചൊല്ലും. കോമൺവെൽത്ത് ഗെയിംസ് വനിതാ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണം. പ്രീതി പവാറും ജേസ്മിൻ ലബോറിയയുമാണ് സ്വർണ്ണ മെഡൽ നേടിയത്. പുരുഷ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയുടെ ജാദുമണി സിംഗ് മന്ദിംഗ് ബാമിനാണ് വെള്ളി മെഡൽ. പുരുഷ വിഭാഗം ട്രിപ്പിൾ ജമ്പിൽ പ്രവീൺ ചിത്രാവൽ വെള്ളിയും സെൽവ പ്രഭു തിരുമാരൻ വെങ്കലവും നേടി. ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 30 ഉയർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കൊപ്പം കെടുതികളും രൂക്ഷം. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത, മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും ഓറഞ്ച് ജാഗ്രത. നാളത്തെ സെറ്റ് പരീക്ഷ മാറ്റിവെച്ചു. മഴയെ തുടർന്നുള്ള അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് ആരോഗ്യവകുപ്പിന് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഓണക്കാല റേഷൻ വിതരണം തിങ്കളാഴ്ച ആരംഭിക്കും. വിലക്കയറ്റം നിയന്ത്രിക്കാൻ നടപടി സ്വീകരിച്ചതായി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. രാജ്യത്ത് ലഹരിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന നശാമുക്ത് പ്രചാരണ പരിപാടിക്ക് നാളെ തുടക്കമാകും. 2026-27 വർഷത്തേക്കുള്ള റിട്ടേൺ സമർപ്പണം 31 ജൂലൈ വരെ 5.9 കോടി കടന്നതായി ആദായനികുതി വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസ് വനിതാ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി, സമയം 6 കഴിഞ്ഞ് 40.
2: നമസ്കാരം. മനസ്സിന് സന്തോഷം നൽകുന്ന, ശുഭപ്രതീക്ഷകൾ ഉണർത്തുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി ഒരിത്തിരി നേരം ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. ഞായറാഴ്ച പൊതുവെ അവധിയുടെ ആലസ്യമാണ് എല്ലാവർക്കും. മടിപിടിച്ച് വെറുതെ വീട്ടിലിരിക്കാനാവും ഏറെ പേരും ഇഷ്ടപ്പെടുക. എന്നാൽ ഞായറാഴ്ച ഊർജ്ജസ്വലമായി അതും നാടിനു വേണ്ടി പണിയെടുക്കുന്ന ഒരു കൂട്ടായ്മയുടെ കഥയാണ് ഇന്ന് നല്ല വാർത്തയിൽ ആദ്യം. എല്ലാ ഞായറാഴ്ചയിലും രാവിലെ ഭൂരിഭാഗം പേരും ഉറക്കത്തിലായിരിക്കുമ്പോൾ സ്കൂൾ വിദ്യാർത്ഥികളും വീട്ടമ്മമാരും സർക്കാർ ജീവനക്കാരും വിരമിച്ചവരും തൊഴിലാളികളും ഉൾപ്പെടെ 60 സന്നദ്ധ പ്രവർത്തകർ കണ്ണൂരിലെ പിണറായി പഞ്ചായത്തിലെ പാനുണ്ട ഗ്രാമത്തിൽ ചൂലും മൺവെട്ടിയും മറ്റു ഉപകരണങ്ങളുമൊക്കെയായി ഒത്തുകൂടുന്നു. ക്ലീൻ ഗ്രീൻ പാനുണ്ട എന്നതാണ് ഈ ഞായറാഴ്ച കൂട്ടായ്മയുടെ പേര്. 7 മുൻപ് റോഡിലെ കുഴികൾ നികത്താനും റോഡരികിലെ കാടുമൂടിയ ഭാഗങ്ങൾ വെട്ടിത്തെളിക്കാനും ഒരാൾ നടത്തിയ ഒരു ഒറ്റയാൾ ശ്രമമാണ് ഇന്ന് ഏകദേശം 250 സന്നദ്ധ പ്രവർത്തകരുള്ള ഒരു കൂട്ടായ്മയായി വളർന്നു വികസിച്ചത്. മാലിന്യ സംസ്കരണവും ജൈവകൃഷിയും പ്രോത്സാഹിപ്പിക്കുകയും പാരിസ്ഥിതിക അവബോധം സൃഷ്ടിക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് ഇവർ കാഴ്ചവെക്കുന്നത്. വിദഗ്ധരുടെ സഹായത്തോടെ സൈബർ കുറ്റകൃത്യങ്ങൾ, ലഹരി ഉപയോഗം, ആരോഗ്യ പ്രശ്നങ്ങൾ, പരിസ്ഥിതി സംരക്ഷണം എന്നിവയെക്കുറിച്ച് പ്രതിമാസ ബോധവൽക്കരണ പരിപാടികളും ഈ ക്ലീൻ ഗ്രീൻ പാനുണ്ട സംഘം ചെയ്തു വരുന്നു. തിരിച്ചടികളെ തോൽപ്പിച്ച് വിജയചരിത്രമെഴുതിയ നിരവധി പേരുടെ പ്രചോദനാത്മക കഥകൾ മുൻപും നല്ല വാർത്ത ശ്രോതാക്കളുമായി പങ്കുവച്ചിട്ടുണ്ട്. കോമൺവെൽത്ത് പാരാഗെയിംസ് ഷോട്ട്പുട്ടിൽ സ്വർണമണിഞ്ഞ ഷർമിളയുടെ ജീവിതം അത്തരത്തിലൊന്നാണ്. പോളിയോ ബാധിതയാണ് ഷർമിള. 2 പോളിയോ ബാധിച്ചതോടെ ജീവിതം അതിൽ ഒതുങ്ങിപ്പോകും എന്നെല്ലാവരും കരുതിയ ഘട്ടത്തിൽ ഷർമിളയെ കൈപിടിച്ച് മുന്നോട്ട് നയിച്ചത് ഷർമിളയുടെ അമ്മയായിരുന്നു. പക്ഷേ അതിലെ വൈരുദ്ധ്യം എന്തെന്നാൽ ഷർമിളയുടെ അമ്മ അന്ധയായിരുന്നു. കാഴ്ചയില്ലെങ്കിലും ഉൾക്കണ്ണിന്റെ കാഴ്ച കൊണ്ട് ഷർമിളയുടെ അമ്മ കുഞ്ഞിനെ മുന്നോട്ട് നയിച്ചു. ആദ്യ വിവാഹ ജീവിതവും ഷർമിളയ്ക്ക് ദുരിതങ്ങളാണ് സമ്മാനിച്ചത്. പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ നട്ടം തിരിഞ്ഞ ഷർമിള അമ്മയുടെ പിന്തുണയോടെ കായിക രംഗത്തേക്ക് കടക്കുമ്പോൾ പ്രായം 34. പലരും അപ്പോൾ നെറ്റിച്ചൊളിച്ചു. എന്നാൽ രണ്ടാം ഭർത്താവ് അജിത് സിംഗ് ശക്തമായ പിന്തുണയുമായി രംഗത്തെത്തിയതോടെ ഷർമിളയ്ക്കതൊരു പുതിയ ജീവിതത്തിന്റെ തുടക്കമായിരുന്നു. ശരീരം പരിമിതപ്പെടുത്തിയ പോളിയോയെ മനസ്സിന്റെ ഇച്ഛാശക്തി കൊണ്ട് പിന്നിലാക്കി ഷർമിള മുന്നേറുമ്പോൾ പക്ഷേ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. പരിശീലനത്തിനുള്ള പണം കണ്ടെത്താൻ കുടുംബഭൂമി വരെ വിൽക്കേണ്ടി വരുന്നു. മകളുടെ മത്സരങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അവൾ നേടിയ ഓരോ വിജയവും പക്ഷേ ഷർമിളയുടെ അമ്മ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ടാണ് കണ്ടത്. ഒടുവിൽ ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസിൽ ഷർമിളയുടെ കയ്യിൽ നിന്ന് ഷോട്ട് 9.81 മീറ്റർ പാഞ്ഞപ്പോൾ ആ നിമിഷത്തിൽ വർഷങ്ങളുടെ വേദനയ്ക്കാണ് മറുപടി ലഭിച്ചത്. കോമൺവെൽത്ത് ഗെയിംസ് ചരിത്രത്തിൽ പാരാ അത്ലറ്റിക്സിലെ ആദ്യ സ്വർണം നേടി ഷർമിള ഇന്ത്യയ്ക്കായി ചരിത്രം കുറിച്ചു. സ്വർണ മെഡൽ കഴുത്തിലണിഞ്ഞപ്പോൾ ഷർമിള ആദ്യം ഓർത്തത് അമ്മയെയായിരുന്നു. വലിയ സ്വപ്നങ്ങൾ കാണാൻ മകളെ നിർബന്ധിച്ച കാഴ്ചയില്ലാത്ത അമ്മയെക്കുറിച്ച്. ഷർമിളയ്ക്കും കോമൺവെൽത്ത് ഗെയിംസിൽ രാജ്യത്തിനായി മെഡലുകൾ നേടിയ എല്ലാ താരങ്ങൾക്കും അഭിനന്ദനങ്ങൾ. പുതിയ ഭാഷ പഠിക്കുക എന്നത് എല്ലാവർക്കും അത്ര എളുപ്പമാവണമെന്നില്ല.

0: അതും സംസ്കൃതം പോലൊരു പൗരാണിക ഭാഷയാകുമ്പോൾ സ്വല്പമൊന്ന് ബുദ്ധിമുട്ടും. എന്നാൽ ഇത് എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാകുന്ന വിധത്തിൽ സംസ്കൃത ഭാഷയെ യുവതലമുറയുടെ ഇഷ്ട കായിക വിനോദമായ ഫുട്ബോളുമായി കോർത്തിണക്കിയിരിക്കുന്നു എറണാകുളം ജില്ലയിലെ സൗത്ത് ചിറ്റൂർ സെന്റ് മേരി സ്കൂളിലെ അധ്യാപകനായ അഭിലാഷ് പ്രതാപ്. സാധാരണ അക്ഷരമാല രീതിയിൽ ഓരോ അക്ഷരത്തിനും ഒരു വാക്ക്, ഉദാഹരണത്തിന് ആയ്ക്ക് അമ്മ എന്ന് പറയുന്ന പോലെ, ഫുട്ബോളുമായി ബന്ധപ്പെടുത്തിയ വാക്കുകളിലൂടെയാണ് സംസ്കൃതത്തിലെ അക്ഷരമാലയെ അഭിലാഷ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അഭിലാഷിന്റെ ഈ വേറിട്ട ഭാഷാധ്യാപന രീതി ഇത്തവണത്തെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രകീർത്തിച്ചു. ശ്രീ അഭിലാഷ്, നല്ല വാർത്തയോട്.
1: വേൾഡ് കപ്പ് ഫുട്ബോളിന്റെ ആവേശം കുട്ടികൾക്ക് എല്ലാവർക്കും പുതിയൊരു ഊർജം നൽകുകയും അവരെ വളരെ ആവേശത്തോടെ കളിക്കുകയും കളി കാണുകയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ഒരു ആശയമാണ്, ഈ ഒരു ഫുട്ബോളിൻ്റെ ആവേശത്തെ എങ്ങനെ നമുക്ക് ക്ലാസ് മുറിയിലേക്ക് എത്തിക്കാം, അതിനെ സംസ്കൃത ഭാഷയുമായി കണക്ട് ചെയ്യാം എന്നൊരു ചിന്തയിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രൊജക്റ്റിന് രൂപം കൊടുത്തത്. അക്ഷര കന്തുകം എന്നതാണ് ആ പ്രൊജക്റ്റിൻ്റെ പേര്. അത് അക്ഷരമെന്നാൽ അക്ഷരങ്ങളെ പ്രതിനിധീകരിക്കുകയും കന്തുകം എന്നത് ബോളിനെ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്ന രണ്ട് വാക്കുകൾ എടുത്തിട്ടാണ് അക്ഷര കന്തുകം എന്ന പേര് നൽകിയത്. നമ്മൾ സാധാരണയായി ഇംഗ്ലീഷിൽ ആൽഫബറ്റ് പഠിക്കുന്നത് എ ഫോർ ആപ്പിൾ, ബി ഫോർ ബോൾ, സി ഫോർ ക്യാറ്റ്. ഇപ്പോൾ മലയാളത്തിലാണെങ്കിൽ അ അറ, ആ ആന, ഈ ഇല, ഈ ഈച്ച എന്നൊക്കെയാണ്. ഇത് പരമ്പരാഗത രീതിയിൽ എല്ലാ കാലത്തും ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ അക്ഷരമാല പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അത് വ്യത്യസ്ത വിഷയങ്ങളെ പ്രതിനിധീകരിക്കുന്ന പദങ്ങൾ കൊണ്ടൊരു അക്ഷരമാല തയ്യാറാക്കിയിരിക്കുകയാണ്. ഇവിടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം ഈ അക്ഷരമാലയെ ഒരൊറ്റൊരു വിഷയവുമായി ബന്ധിപ്പിക്കുക, അത് ഫുട്ബോൾ എന്നതാണ്. ആ ഫുട്ബോളുമായി ബന്ധപ്പെട്ട പദങ്ങൾ കൊണ്ടൊരു അക്ഷരമാല, സംസ്കൃത അക്ഷരമാല തയ്യാറാക്കി പ്ലേയിങ് കാർഡ് രീതിയിലേക്ക് അതിനെ ഞാൻ മാറ്റി, അതിനൊരു ഡിസൈൻ തയ്യാറാക്കി. അപ്പോൾ ഒരക്ഷരം തയ്യാറെടുത്തു, ആ എന്നൊരക്ഷരമാണെങ്കിൽ അതിന് അന്താരാഷ്ട്രീയ എന്ന് കൊടുത്തു, അതിൻ്റെ മലയാള തർജ്ജമയും കൊടുത്തു, മലയാള അർത്ഥവും കൊടുത്തു, ഇംഗ്ലീഷിലുള്ള മീനിങ്ങും കൊടുത്തു. അപ്പോൾ ആ അന്താരാഷ്ട്രീയ, ആ ആനന്ദ, ഫുട്ബോൾ ഒരു ഇൻ്റർനാഷണൽ ഗെയിമാണ്, അതുപോലെ തന്നെ ആനന്ദ, സന്തോഷം ഉണ്ടാക്കി തരുന്നതാണ്. പിന്നെ ഈ ഇതസ്തത, അവിടെയും ഇവിടെയും, ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കുട്ടികൾ അത് ഈ കാർഡ് നോക്കി പഠിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഞാൻ ആ ഒരു അക്ഷരകന്തുകെന്ന പ്രൊജക്റ്റിനെ തയ്യാറാക്കിയത്.
0: കുട്ടികളുടെ താല്പര്യത്തെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെടുത്തിയാൽ അധ്യാപനം രസകരമാകും എന്ന കാഴ്ചപ്പാടാണ് ഇവിടെ ശ്രീ അഭിലാഷ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. കൂകു കൂകു തീവണ്ടി, കൂകിപ്പായും തീവണ്ടി. പണ്ടത്തെ പാട്ടിലെ ഈ തീവണ്ടികളെല്ലാം അക്ഷരാർത്ഥത്തിൽ കൽക്കരി തിന്ന് പുകയും കരിയും തുപ്പുമായിരുന്നെങ്കിൽ ഇന്ന് കാലം മാറി, കഥ മാറി. പുകയും കരിയും പുറന്തള്ളാത്ത ഹരിത ട്രെയിനുകളാണ് ഇന്നത്തെ താരങ്ങൾ. ഇന്ത്യയുടെ ആദ്യ ഹരിത ഹൈഡ്രജൻ ട്രെയിൻ, ഹൈഡ്രജനും ഓക്സിജനും പ്രതിപ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉണ്ടാക്കി മുന്നോട്ട് പായുന്ന ഹരിത ഹൈഡ്രജൻ ട്രെയിൻ യാഥാർത്ഥ്യമായിരിക്കുന്നു. കഴിഞ്ഞ മാസം 17-ാം തീയതി ഡൽഹിക്കടുത്തുള്ള ജിന്ദിനും സോനിപത്തിനും ഇടയിലാണ് ഇന്ത്യയിലെ ആദ്യ ഹരിത ഹൈഡ്രജൻ ട്രെയിൻ പരീക്ഷണ സർവീസ് ആരംഭിച്ചത്. 1200-ലധികം കിലോമീറ്റർ സുഗമമായി സഞ്ചരിച്ച ട്രെയിൻ 3200-ലധികം ലിറ്റർ ഡീസൽ ഉപയോഗമാണ് ലാഭിച്ചത്. കരി നിറഞ്ഞ പുകയ്ക്ക് പകരം നീരാവിയാണ് പുറന്തള്ളപ്പെടുന്നത്. പുകയോ കാർബൺ പുറന്തള്ളലോ ഇല്ലാത്തതിനാൽ നിലവിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും പരിസ്ഥിതി സൗഹൃദമായ റെയിൽ ഗതാഗത മാർഗമാണിത്. ഇന്ത്യയുടെ ഹൈഡ്രജൻ ഇന്ധന ട്രെയിൻ കേവലം ഒരു സാങ്കേതിക നേട്ടം മാത്രമല്ല, രാജ്യത്തെ തദ്ദേശീയമായി ഹൈഡ്രജൻ റെയിൽ ആവാസ വ്യവസ്ഥയ്ക്ക് തുടക്കം കുറിക്കുകയും കാർബൺ രഹിത റെയിൽ ഗതാഗതത്തോടുള്ള രാജ്യത്തിന്റെ പ്രതിജ്ഞാബദ്ധത തെളിയിക്കുകയും ചെയ്യുന്നു. മഴക്കാലമെത്തുമ്പോൾ വയനാടിന് സൗന്ദര്യത്തേക്കാൾ ആശങ്കകളാണ് ഇപ്പോൾ കൂടുതൽ. അതിശക്തമായ മഴയും കാലാവസ്ഥാ വ്യതിയാനവും വനനശീകരണവും ചേർന്ന് ജില്ലയെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന പ്രദേശമാക്കി മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഈ വെല്ലുവിളിക്കിടയിൽ ലോകത്തിന് തന്നെ മാതൃകയാവുന്ന ഒരു ജനകീയ ദുരന്ത മുന്നറിയിപ്പ് സംവിധാനത്തെക്കുറിച്ചാണ് ഇനി നല്ല വാർത്തയിൽ. 2018-ലെ പ്രളയത്തിന് ശേഷം കൽപ്പറ്റ ആസ്ഥാനമായുള്ള ഹ്യൂം സെന്റർ ഫോർ ഇക്കോളജി ആൻഡ് വൈൽഡ് ലൈഫ് ബയോളജി അതിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച മഴ നിരീക്ഷണ ശൃംഖല ഇന്ന് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി ഏകദേശം 200 മഴ മാപ്പിനികളുടെ രൂപത്തിൽ പ്രവർത്തിക്കുന്നു. ഇവയുടെ ചുമതല കർഷകരും ആദിവാസി സമൂഹങ്ങളും ഉൾപ്പെടെയുള്ള പ്രാദേശിക സന്നദ്ധ പ്രവർത്തകരാണ് ഏറ്റെടുത്തിരിക്കുന്നത്. എല്ലാ ദിവസവും ഇവർ മഴയുടെ അളവ് രേഖപ്പെടുത്തി ഗവേഷകർക്ക് കൈമാറും. ഈ വിവരങ്ങൾ ഭൂപ്രകൃതി, മുൻകാല ഉരുൾപൊട്ടൽ മേഖലകൾ എന്നിവയുമായി ചേർത്ത് വിശകലനം ചെയ്യുന്നതിലൂടെ ഏത് പ്രദേശത്താണ് അപകട സാധ്യത കൂടുതലെന്ന് കൃത്യമായി കണ്ടെത്താൻ കഴിയും. ജില്ലാതല മുന്നറിയിപ്പുകൾക്കുപരിയായി

പ്രാദേശിക തലത്തിൽ അപകട സാധ്യതകൾ മനസ്സിലാക്കാൻ ഈ സംവിധാനം ഏറെ സഹായകരമാകും. ദുരന്തങ്ങളെ നമുക്ക് പൂർണ്ണമായി തടയാൻ കഴിയില്ലെങ്കിലും ശാസ്ത്രീയ വിവരങ്ങളും പ്രാദേശിക ജനങ്ങളുടെ പങ്കാളിത്തവും കൈകോർക്കുമ്പോൾ കൃത്യമായ പ്രവചനങ്ങളിലൂടെ നിരവധി ജീവനുകൾ നമുക്ക് രക്ഷിക്കാനാകും എന്നതാണ് ഈ പദ്ധതിയുടെ സവിശേഷത. ഓരോ ദിവസവും ഒരു കർഷകൻ രേഖപ്പെടുത്തുന്ന മഴയുടെ അളവ് വെറുമൊരു കണക്കല്ല, ഒരുപക്ഷെ ഒരു ഗ്രാമത്തിന്റെ ജീവൻ രക്ഷിക്കുന്ന മുന്നറിയിപ്പായി മാറിയേക്കാം. നല്ല വാർത്ത, ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത ഫീഡ്ബാക്ക് അറ്റ് gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലമീജി നായർ, അവതരണം ലിൻസ സ്വരാജ്. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടുമെത്താം. ശുഭാശംസകൾ.

0: ഒരു വാക്കിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഒരാളുടെ ദിവസം മനോഹരമാക്കാനും മറ്റൊരാളുടെ മനസ്സ് തകർക്കാനും ഒരു വാക്കിന് കഴിയും. ചില വാക്കുകൾ തളർന്ന മനസ്സിന് കരുത്താകുന്നു. നിനക്ക് കഴിയും എന്നൊരാൾ പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കാൻ തുടങ്ങും. അതേസമയം ഒരു നിമിഷത്തെ ദേഷ്യത്തിലോ അഹങ്കാരത്തിലോ പറയുന്ന ചില വാക്കുകൾ മറ്റൊരാളുടെ മനസ്സിൽ വർഷങ്ങളോളം മായാത്ത മുറിവായി കിടക്കും. അതിനാൽ വാക്കുകൾ ഉപയോഗിക്കുന്നതിന് മുൻപ് പലവട്ടം ചിന്തിക്കുക. ഈ വാക്കുകളോടെ ഇന്നത്തെ പരിപാടിയിലേക്ക് പോകാം. ഒരു വിളയിനം തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ ഡി വിൽസണുമായി അഭിമുഖം, ഗാനം, കമ്പോള വില നിലവാരം, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: നീല സ്റ്റിക്കി ട്രാപ്പ് അഥവാ നീലക്കെണി ഏത് കീടങ്ങളെ നിയന്ത്രിക്കാനാണ് ഉപയോഗിക്കുന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം.
1: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
2: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
0: നമ്മൾ എന്ത് തിരഞ്ഞെടുത്താലും നല്ലത് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നല്ല വസ്ത്രങ്ങൾ, നല്ല ആഹാരം, നല്ല സിനിമ, ഇങ്ങനെ നല്ലതിനു വേണ്ടി നാം എത്ര ദൂരം വേണമെങ്കിലും പോകും. നല്ലത് കിട്ടാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യ സഹജമാണ്. നല്ല ആരോഗ്യത്തിന് നമുക്ക് മായം ചേർക്കാത്ത നല്ല ഭക്ഷ്യസാധനങ്ങൾ കിട്ടിയേ തീരൂ. നമുക്ക് ചേരുന്ന നല്ല വസ്ത്രങ്ങൾ തരുന്ന ആത്മവിശ്വാസം വേറൊന്നും തരില്ല. അതുപോലെ നല്ല വാക്കുകൾ പ്രസരിപ്പിക്കുന്ന ഊർജം മറ്റെന്തിനെങ്കിലും നൽകാൻ കഴിയുമോ? കൃഷിയിൽ നല്ലത് എന്ന് പറയുമ്പോൾ നല്ല വിത്തുകൾ, നല്ലയിനം വിളകൾ, നല്ല വളങ്ങൾ തുടങ്ങിയവയൊക്കെ ഉൾപ്പെടും. ഇന്ന് നമുക്ക് നല്ലയിനം വിളകളെക്കുറിച്ച് ചില കാര്യങ്ങൾ കേൾക്കാം. നല്ലയിനം വിളകൾ എന്നാൽ നല്ല വിളവ് ലഭിക്കുന്ന ഇനം എന്ന് മാത്രമല്ല

0: അർത്ഥമാക്കുന്നത്. മികച്ച വരുമാനത്തിലുള്ള ഇനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള മാനദണ്ഡം വിളവ് മാത്രമല്ല, നല്ല കൃഷിക്കും മികച്ച വരുമാനത്തിനും വിളയിനം തിരഞ്ഞെടുക്കുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് വെള്ളായണി കാർഷിക കോളേജിലെ മുൻ പ്രൊഫസർ ഡോക്ടർ ഡി വിൽസൺ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഡോക്ടർ ഡി വിൽസണുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ വിൽസൺ, പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മൾ കർഷകരുടെ അടുത്ത് എപ്പോഴും പറയാറുണ്ട്, ഏത് വിള ചെയ്താലും നല്ല ഇനം നമ്മൾ തിരഞ്ഞെടുക്കണം, അങ്ങനെ തിരഞ്ഞെടുത്താലേ നമുക്ക് നല്ല വിളവ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ നല്ല ഇനം എന്ന് നമ്മൾ പറയുമ്പം എന്തുവാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്?
2: നല്ല ഇനം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നല്ല വിളവ് ലഭിക്കുന്ന ഇനം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അത് മാത്രമല്ല, പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഉദാഹരണമായിട്ട് രോഗപ്രതിരോധ ശക്തി, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ചില സന്ദർഭങ്ങളിൽ നമുക്ക് രോഗപ്രതിരോധ ശക്തി ഉള്ള ഇനങ്ങൾ തിരഞ്ഞെടുത്ത് നടേണ്ടി വരും. അതുപോലെ തന്നെ നമുക്കറിയാം, ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള കാലാവസ്ഥ വ്യതിയാനം ഉള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിലനിൽക്കാൻ പറ്റുന്ന, റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇനങ്ങൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെയും ഒട്ടനവധി കാര്യങ്ങളുണ്ട്. മൊത്തത്തിൽ നമുക്ക് പറയാം, കാലാവസ്ഥയ്ക്ക് യോജിച്ച ഇനമായിരിക്കണം, അതിൽ ഇതൊക്കെ ഉണ്ട്. പിന്നെ വ്യത്യസ്തമായിട്ടുള്ള മണ്ണാണ്. കേരളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാലും എത്രയോ തരം മണ്ണുകളുണ്ട്. എല്ലാ മണ്ണിലും ഒരു വെറൈറ്റി യോജിച്ചതല്ല. അപ്പോൾ മണ്ണിൻ്റെ തരമനുസരിച്ചിട്ട് അതിന് യോജിച്ച തരത്തിലുള്ള ഇനം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലേ അതിൽ നിന്ന് നല്ല വിളവ് ലഭിക്കുകയുള്ളൂ. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്.
1: ഇപ്പോൾ ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ഓൺലൈൻ സീഡ്സൊക്കെ ഒത്തിരി വരുത്താറുണ്ട്, നമ്മൾ കാണാറുണ്ട്. നല്ലപോലെ വിളവ് തരുന്ന ചില ഇനങ്ങളുണ്ട്, അത് മഹാരാഷ്ട്രയിലാണ് അല്ലെങ്കിൽ ബാംഗ്ലൂരിലാണ്. അപ്പോൾ അവിടുന്ന് നമ്മളിതൊക്കെ ഓൺലൈൻ വരുത്തി ഇവിടെ ചെയ്യുമ്പം അത് ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണോ ഇല്ലയോ എന്ന് അത് ഉറപ്പ് എന്തായാലും വരുത്തണമല്ലേ?
2: അതെ, അതൊരു വളരെ റിസ്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഈ പരസ്യങ്ങൾ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഓൺലൈൻ വിത്ത് വാങ്ങുമ്പോഴത്തേക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ അവർ പറയും, ഇത്ര വിളവ് ലഭിക്കും, ഒരുപക്ഷെ എവിടെയെങ്കിലും അങ്ങനെയൊക്കെ കിട്ടുമായിരിക്കും. ഇത് കണ്ടുകൊണ്ട് നമ്മൾ ഈ വിത്ത് വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും സംഭവിക്കുന്നത് വിത്ത് മുളച്ചൊന്നും വരില്ല. ഇനി അഥവാ മുളച്ചു കഴിഞ്ഞാൽ തന്നെയും അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വിളവൊന്നും ഉണ്ടാവില്ല. കാരണം അത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ച ഒരു ഇനം ആയിരിക്കില്ല. അപ്പോൾ കൃഷി ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ച ഇനങ്ങൾ ആധികാരികമായിട്ട് കേരള കാർഷിക സർവകലാശാല നിർദ്ദേശിക്കുന്നുണ്ട്, ഏതൊക്കെ ഇനങ്ങൾ ഏതൊക്കെ സാഹചര്യങ്ങളിൽ കൃഷി ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നല്ല ഇനങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വിളവ് ലഭിക്കും.
1: അപ്പോൾ ഇങ്ങനെ കേരള കാർഷിക സർവകലാശാല അല്ലെങ്കിൽ മറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അവർ റെക്കമെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ശുപാർശ ചെയ്യുന്ന ഇനങ്ങൾ എടുത്താൽ ശരിയാണെന്നൊരു ഉറപ്പ് വരുത്താൻ നമുക്ക് എന്തായാലും അത് സാധിക്കും.
2: അതെ, കാരണം പുതിയ ഇനങ്ങളൊക്കെ വികസിപ്പിച്ചെടുക്കുന്നത് മിക്കവാറും ഏതെങ്കിലുമൊക്കെ ഗവേഷണ കേന്ദ്രങ്ങളിലായിരിക്കും. അപ്പോൾ ഗവേഷണ കേന്ദ്രങ്ങളിലെ സാഹചര്യങ്ങളിലാണ് ആദ്യത്തെ അതിൻ്റെ ഒരു സ്ക്രീനിങ് നടത്തുന്നത്. അത് കഴിഞ്ഞിട്ട് നല്ലതെന്ന് തോന്നുന്ന ഇനങ്ങൾ നേരിട്ട് കൃഷിക്കാർക്ക് കൊടുക്കുകയല്ല ചെയ്യുന്നത്. കൃഷിക്കാരുടെ പ്രകടനത്തിൽ അത് ടെസ്റ്റ് ചെയ്യും. അതിനെ ഫാം ട്രയൽ എന്നാണ് പറയുക. കൃഷിക്കാരുടെ തോട്ടങ്ങളിലും അല്ലെങ്കിൽ വയലിലും നല്ല വിളവ് ലഭിക്കുന്ന ഇനങ്ങളാണ് അവസാനം ഒരു ഇനമായിട്ട് അല്ലെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് പുറത്തിറക്കുന്നത്. അപ്പോൾ അതിൽ നമുക്കൊരു കാര്യം ഉറപ്പാക്കാമെന്നുള്ളത്, നമ്മുടെ കാലാവസ്ഥയ്ക്ക് അത് യോജിച്ചതാണ്. പിന്നെ ഈ ഇങ്ങനെ വികസിപ്പിച്ചെടുക്കുന്ന ഇനങ്ങൾ തന്നെ ഒരു മൾട്ടി ലൊക്കേഷൻ ട്രയൽ എന്ന് പറയുന്ന ഒരു ട്രയൽ നടത്താറുണ്ട്. അതായത് ഇപ്പോൾ ഉദാഹരണമായിട്ട് അഗ്രികൾച്ചർ കോളേജിൽ വെള്ളായണിയിൽ, അത് തിരുവനന്തപുരം ജില്ലയിലാണല്ലോ, ഇവിടെ ഒരു വെറൈറ്റി ഡെവലപ്പ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രയൽ മറ്റ് റീജിയണിലും നടത്തും. ഒരുപക്ഷെ മലബാർ റീജിയണിലോ, അതുപോലെ റീജിയൺ വൈസ് ആയിട്ട്, അതാണ് മൾട്ടി ലൊക്കേഷൻ, പല ലൊക്കേഷനിൽ ട്രയൽ നടത്തിയിട്ട് ആ ലൊക്കേഷനിൽ നല്ലതാണെന്നുണ്ടെങ്കിൽ അവിടത്തേക്കും ഇത് ശുപാർശ ചെയ്യും. അല്ലെങ്കിൽ പറയുന്നത് ഇത് തിരുവനന്തപുരം അല്ലെങ്കിൽ സതേൺ റീജിയണ് നല്ല ഇനമാണ്, ഒരുപക്ഷെ ഇത് നോർത്തേൺ റീജിയണിലും നല്ല റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സതേൺ റീജിയണിലും നോർത്തേൺ റീജിയണിലും ഇത് കൃഷിക്ക് യോഗ്യമാണ് എന്ന് പറയും. അപ്പോൾ ഇതൊരു നീണ്ട പീരീഡിലെ ഗവേഷണത്തിൽ നിന്ന് വരുന്ന ഒരു ഔട്ട്കമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് റിലയബിളാണ്. അതേസമയത്ത് നമ്മൾ ഈ ഓൺലൈനായിട്ട് വാങ്ങുന്ന വിത്തുകൾക്ക് നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽസ് നമുക്ക് അവൈലബിൾ അല്ല. ഇനി എന്തെങ്കിലും മുളച്ചില്ലെങ്കിലോ നമ്മൾ ആരെടുത്താ കംപ്ലയിൻറ്റ് ചെയ്യുക? ഒന്നുമില്ല.
1: പിന്നെ സീസൺ അനുസരിച്ചും നമുക്ക് ഇനങ്ങളുണ്ട്. ഈ വെണ്ടയ്ക്ക തന്നെ ആണെങ്കിൽ മഴ സീസണിൽ വേറെ ഒരു ഇനമായിരിക്കും നല്ലത്, മഴയില്ലാത്ത സമയത്ത് വേറെ ഒരു ഇനമായിരിക്കും.
2: അതെ അതെ, സീസൺ അനുസരിച്ചും വ്യത്യാസമുണ്ട്.

0: പറയാറുണ്ട്, സമ്മർ വെജിറ്റബിൾസ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ ഓരോ സീസണിലും, കാരണം ഈ പല കാർഷികളെയും ബാധിക്കുന്ന രോഗങ്ങൾ, കീടങ്ങൾ, അത് ഈ കാലാവസ്ഥ അനുസരിച്ചിട്ടാണ്. മഴക്കാലത്ത് ബാധിക്കുന്ന ചില കുമിൾ രോഗങ്ങൾ ഒരുപക്ഷെ നമ്മൾ വേനൽക്കാലത്ത് നടുമ്പം ബാധിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് സീസണിൽ കൃഷി ചെയ്യുന്നു ആ സീസണിന് യോജിച്ച തരത്തിലുള്ള വിത്തായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്.
1: ഈവൻ ശീതകാല പച്ചക്കറികൾ ചെയ്യുമ്പം ചില ആൾക്കാർ കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ട്, ക്യാബേജ് നമ്മൾ നട്ടായിരുന്നു അല്ലെങ്കിൽ കോളിഫ്ലവർ നമ്മൾ നട്ടായിരുന്നു, പക്ഷേ അതിൻ്റെ പൂ വന്നില്ല, കേർഡ് ഫോം ആയില്ല, ഇങ്ങനത്തെയൊക്കെ കംപ്ലയിൻറ്റ്സ് വരാറുണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു കാലാവസ്ഥ അല്ലെങ്കിൽ നടുന്ന കറക്റ്റ് സമയം നമ്മൾ കഴിഞ്ഞിട്ട് നടുക, അല്ലെങ്കിൽ ഇനത്തിൻ്റെ സെലക്ഷൻ ശരിയായിരുന്നില്ല,
0: അതൊക്കെ ഒരു കാരണമാണ്. പിന്നെ ഈ പറഞ്ഞ ക്യാബേജ് കോളിഫ്ലവർ പച്ചക്കറികളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണയായിട്ട് അത് ശീതകാല പച്ചക്കറി വിളകളാണ്. പക്ഷേ നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ അല്ലെങ്കിൽ ഉഷ്ണമേഖല കാലാവസ്ഥയിലും വളർത്താൻ പറ്റുന്ന ഇനങ്ങളുണ്ട്. അതും സാറ് പറഞ്ഞതുപോലെ ആ കറക്റ്റ് സീസണിൽ സമയത്ത് നട്ട് കഴിഞ്ഞു കഴിഞ്ഞാലേ അത് ശരിയായിട്ടുള്ള ബഡ് ഫോർമേഷൻ ഉണ്ടാവുകയുള്ളൂ, നമുക്കതിൽ നിന്ന് ആദായം കിട്ടുള്ളൂ, അല്ലെങ്കിൽ വെറും ഇല മാത്രമായിട്ട് വെജിറ്റേറ്റീവ് ഗ്രോത്ത് മാത്രമായിട്ട് നിൽക്കും.
1: പിന്നെ മാർക്കറ്റ് നോക്കിയിട്ടും ഇനങ്ങൾ സെലക്ട് ചെയ്യാറുണ്ടല്ലേ?
0: തീർച്ചയായിട്ടും മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു വളരെ പ്രധാന ഘടകമാണ്. ഇപ്പോൾ നമ്മൾ കൃഷിക്കാർ എന്ത് സാധനം ഉണ്ടാക്കിയാലും അത് നല്ല രീതിയിൽ വിൽക്കാൻ പറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്കതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഇപ്പോൾ നമ്മൾ വളരെ ഈൽഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഇനം നമ്മൾ കൃഷി ചെയ്യുകയാണ്, പക്ഷേ അതിൽ മാർക്കറ്റിൽ അതിന് വലിയ അംഗീകാരം ഇല്ല എന്നുണ്ടെങ്കിൽ, അക്സെപ്റ്റൻസ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഈ ഉപഭോക്താക്കൾക്ക് ഒരു പ്രിഫറൻസ് ഉണ്ട്. അത് പ്രത്യേകിച്ച് കൂടുതൽ വരുന്നത് ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസാണ്. പച്ചക്കറി വിളകളായാലും ഫ്രൂട്ട്സ് ആയാലും, ഇപ്പോൾ തന്നെ ഫ്രൂട്ട്സിൻ്റെ കാര്യം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അതിന് അതിൻ്റെ ഒരു ഭംഗിയൊക്കെ നമ്മൾ നോക്കാറുണ്ട്, സൈസ് നോക്കാറുണ്ട്, ഭംഗി നോക്കാറുണ്ട്, പിന്നെ അതിൻ്റെ ടേസ്റ്റ് നമ്മൾ ഒരുപക്ഷെ നേരത്തെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റിനെ കുറിച്ചുമൊക്കെ നമുക്കൊരു ധാരണ ഉണ്ടാവും. അങ്ങനെയുള്ള ഇനങ്ങളെ നമ്മൾ വാങ്ങാൻ താല്പര്യം കാണിക്കുകയുള്ളൂ, അല്ലാത്തത് വാങ്ങില്ല. അപ്പോൾ കുറേ പ്രൊഡക്ഷൻ കൂടിയെന്ന് പറഞ്ഞിട്ട് ഇതുകൊണ്ട് മാർക്കറ്റിൽ കൊണ്ടുപോയാൽ നമുക്ക് വിൽക്കാൻ പറ്റില്ല. പിന്നെ ഫ്രൂട്ട്സിനെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഷെൽഫ് ലൈഫ് അല്ലെങ്കിൽ അതിൻ്റെ സൂക്ഷിക്കാനുള്ള പീരീഡ് വളരെ കുറച്ച് ദിവസമേ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുള്ളൂ. പച്ചക്കറികളുടെ കാര്യവും ഇതുതന്നെയാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റിലെ ഡിമാൻഡ്, മാർക്കറ്റിലെ ഡിമാൻഡ് എന്ന് പറയുന്ന ഇത് വാങ്ങുന്ന ഉപഭോക്താക്കളുടെ ഡിമാൻഡാണ് മാർക്കറ്റിലെ
1: ഡിമാൻഡ്.
0: അതെ, അവരുടെ ചോയ്സ് എന്താണെന്ന് മനസ്സിലാക്കി ഒരുപക്ഷെ ഈൽഡ് ചില കുറവാണെങ്കിൽ പോലും മാർക്കറ്റിലെ ഡിമാൻഡുള്ള ഏത് എന്നുള്ളത് നോക്കി തന്നെ നടണം. ഞാൻ വേറൊരു ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ റംബ്യൂട്ടാൻ. റംബ്യൂട്ടാൻ ഈ അടുത്ത കാലത്തൊക്കെ വളരെ പ്രചാരം സിദ്ധിച്ച് വരുന്ന ഒരു എക്സോട്ടിക് ഫ്രൂട്ടാണ്, വിദേശ പഴമാണ്. പക്ഷേ ഇവിടെ നമ്മുടെ കാലാവസ്ഥയിൽ വളരെ നന്നായിട്ട് വരും, പലരും അത് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ പല ഇനങ്ങളുണ്ട്. ഇതിൽ ഈ N18 എന്ന് പറയുന്ന ഒരു അംഗീകരിക്കപ്പെട്ട ഇനമാണ്. N18 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മെച്ചം എന്ന് പറയുന്നത് അതിൻ്റെ ഫ്ലഷ് ഈസിയായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതേസമയത്ത് വേറെ കുറേ ഇനങ്ങളുണ്ട്, അതതുപോലെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മാർക്കറ്റിൽ എപ്പോഴും ഡിമാൻഡ് N18 ഡിമാൻഡുണ്ട്, അതുപോലെ ഈ ഫ്ലഷ് ഇളകി വരുന്ന ഇനങ്ങൾക്ക് ഡിമാൻഡുണ്ട്. പക്ഷേ മറ്റേ ഇനങ്ങൾ, അതായത് ഇതിൻ്റെ വിത്തിനോട് ചേർന്നിരിക്കും, ഇളകി വരില്ല, പിന്നെ ഒരു മധുരവും പുളിയും ചേർന്ന ഒരു ടേസ്റ്റാണ് അത്. അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉള്ളത് തന്നെയാണ്, പക്ഷേ മാർക്കറ്റിൽ അതിന് ഡിമാൻഡില്ല. ഫ്രൂട്ട് കാണാനും ഭംഗിയുണ്ട്, പക്ഷേ അതിനോട് ആർക്കും താല്പര്യമില്ല. ചിലപ്പം ഒരു ബമ്പർ പ്രൊഡക്ഷനൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വിൽക്കാൻ പറ്റില്ല. മാർക്കറ്റ് പ്രിഫറൻസ്, ഒരു എക്സാമ്പിളൂടെ പറയാൻ ഡ്രാഗൺ ഫ്രൂട്ട്. ഡ്രാഗൺ ഫ്രൂട്ടിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടെങ്കിൽ ബേസിക് ആയിട്ട് രണ്ട് ടൈപ്പാണുള്ളത്, ചുവപ്പും വെള്ളയും. അതിൽ വെള്ള ഇനങ്ങൾക്ക് ഒരു ഡിമാൻഡും ഇല്ല, നമുക്ക് ഒത്തിരി പ്രൊഡക്ഷൻ വന്നു കഴിഞ്ഞാൽ വിൽക്കാൻ പറ്റില്ല. അതേസമയത്ത് ചുവന്ന ടൈപ്പാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് വിൽക്കാൻ പറ്റും, മാർക്കറ്റിൽ അതിന് പ്രിഫറൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെറൈറ്റി തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ മാർക്കറ്റ് എന്ത് ഡിമാൻഡ് ചെയ്യുന്നു, കസ്റ്റമേഴ്സിന് എന്താണ് വേണ്ടത്, അത് കൊടുക്കാൻ നമുക്ക് പറ്റണം.
1: അപ്പോൾ അതൊരു പ്രധാന ക്രൈറ്റീരിയ സൂചിപ്പിച്ച മാതിരി തന്നെ വിളവ് മാത്രം നോക്കി
0: ചെയ്താലും, അതെ അതെ, വിളവ് മാത്രം നോക്കിയാൽ ശരിയാവില്ല. നമ്മുടെ പ്രോഡക്റ്റ് വിറ്റ് കിട്ടണമല്ലോ, വിറ്റാലല്ലേ കൃഷിക്കാരൻ എന്തെങ്കിലും കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
1: ഇനിയിപ്പം കാലാവസ്ഥ വ്യതിയാനം ഒരു പ്രധാന പ്രോബ്ലമാണ്. അപ്പം ഡ്രോട്ട് റെസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഫ്ലഡ് റെസിസ്റ്റൻറ്റ് അങ്ങനെയൊക്കെ വെറൈറ്റീസ് ഒക്കെ റിലീസ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പം
0: ഒരു പരിധിവരെ നമുക്കൊന്നും 100% പ്രതിരോധ ശക്തികൾ അല്ലെങ്കിൽ വരൾച്ചയ്ക്ക് 100% പ്രതിരോധമുള്ള ഒരു ഇനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരെണ്ണം ഒരു ക്രോപ്പിലും ഒരു വിളയിലും നമുക്കങ്ങനെ പറ്റില്ല. ഒരു പരിധിവരെയൊക്കെ അതിനെ ടോളറേറ്റ് ചെയ്യാൻ, സഹിക്കാനുള്ള സഹനശക്തി കഴിവുള്ള ചില ഇനങ്ങളൊക്കെ ഉണ്ട്. സാർ പറഞ്ഞതുപോലെ ഈ കാലാവസ്ഥ വ്യതിയാനം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒട്ടും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഡ്രൗട്ട് വരുന്നത്, വെള്ളപ്പൊക്കം വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു

0: ടോളറൻ്റ് ആയിട്ടുള്ള വെറൈറ്റി എങ്കിലും, ഫോർ എക്സാമ്പിൾ ഇപ്പം വെള്ളപ്പൊക്കം വരികയാണെന്നുണ്ടെങ്കിൽ ചെടികൾ വെള്ളത്തിൽ മുങ്ങി നിൽക്കേണ്ട ഒരു സാഹചര്യം വരും. അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമെങ്കിലും വെള്ളത്തിനടിയിൽ നിന്നാൽ കുഴപ്പമൊന്നും വരാത്ത തരത്തിലുള്ള ഒരു വെറൈറ്റി, അതിനാ നമുക്കൊരു ടോളറൻ്റ് എന്ന് പറയാം, കംപ്ലീറ്റ് റെസിസ്റ്റൻസ് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇനങ്ങൾ നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ചിലതിലൊക്കെ ഉണ്ട്, ചില ക്രോപ്പിലൊക്കെ അതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഏരിയയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന, ഫോർ എക്സാമ്പിൾ ഈ നമ്മുടെ ഫ്ലഡൊക്കെ ചില ഏരിയ നോട്ടിഫൈ ചെയ്തിട്ടുള്ളതാണല്ലോ സാധ്യതയുള്ള സ്ഥലങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുമ്പോൾ കുറച്ച് വെള്ളത്തിൽ നിൽക്കാൻ ശേഷിയുള്ള ഇനങ്ങൾ കൃഷി ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും.
1: പിന്നെ ഇനങ്ങൾ, നമ്മുടെ നോർമൽ ഹൈ ഹൈൽഡിങ് വെറൈറ്റീസ് ഉണ്ട്, ഹൈബ്രിഡ് വെറൈറ്റീസ്, സങ്കരയിനമെന്ന് നമ്മൾ പറയും. അപ്പം ഇതിലൊക്കെ ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സെലക്ട് ചെയ്യുമ്പം ഒരു കർഷകൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഏത് വെറൈറ്റിയാണ് എടുക്കുന്നത്, അങ്ങനെ ഒരു ഡിസിഷൻ പുള്ളിക്കാരൻ എടുക്കണമെങ്കിൽ?
0: അത് ഇപ്പോൾ പറയുമ്പോൾ ഹൈബ്രിഡ് എന്ന് പറയുന്നത് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഇനങ്ങൾ തമ്മിൽ കൃത്രിമമായിട്ട് ക്രോസ് ചെയ്തെടുക്കുന്നതാണ്. അതേസമയത്ത് അല്ലാതെയുള്ളതാണെങ്കിൽ സ്വാഭാവികമായിട്ട് വരുന്ന വിത്താണ്. ഇപ്പോൾ നെല്ല് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നെല്ലൊരു സെൽഫ് പോളിനേറ്റഡ് ക്രോപ്പാണ് എന്ന് പറഞ്ഞാൽ സ്വപരാഗണം നടത്തുന്നതാണ്. കാരണം അതിന് പുറമേ നിന്നുള്ള പൂമ്പടി ആവശ്യമല്ല, അതിൻ്റെ പൂവിൽ തന്നെ അതിൻ്റെ ആൺ പാർട്ടുമുണ്ട് പെൺ പാർട്ടുമുണ്ട്. അതുകൊണ്ട് സെൽഫ് പോളിനേഷൻ നടക്കും, ഫെർട്ടിലൈസേഷൻ നടന്ന് സീഡുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിളകളെ സംബന്ധിച്ചിടത്തോളം കൃഷിക്കാർക്ക് തന്നെ സ്വന്തമായിട്ട് അവരുടെ വിത്ത് സംഭരിച്ച് വെച്ച് അടുത്ത കൃഷിക്ക് ഇറക്കാൻ പറ്റും, അതിൽ ഒരു റിസ്ക്കുമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവർ വിത്തെടുക്കുന്ന പ്ലോട്ടിൽ, ആ കണ്ടത്തിൽ ഏതെങ്കിലും ഓഫ് ടൈപ്പ് പ്ലാന്റ്, ഓഫ് ടൈപ്പ് പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഉദ്ദേശിക്കുന്ന വെറൈറ്റിയുടെ സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഏതെങ്കിലും ചെടികൾ, ഒറ്റപ്പെട്ട ചെടികൾ കാണുകയാണെങ്കിൽ അതിനാണ് ഓഫ് ടൈപ്പ് പ്ലാന്റ് എന്ന് പറയുന്നത്. അതേതെങ്കിലും രീതിയിൽ മിക്സ് ചെയ്ത് വന്നതായിരിക്കും. അങ്ങനെയുള്ളത് ചിലപ്പോൾ നേരത്തെ ഫ്ലവർ ചെയ്യും, ചിലപ്പോൾ ആ വെറൈറ്റിയുടെ നോർമൽ ടൈമിൽ കഴിഞ്ഞിട്ടേ ഫ്ലവർ ചെയ്യുള്ളൂ, ലേറ്റ് ഫ്ലവറിങ് ആയിരിക്കും അല്ലെങ്കിൽ ഏർലി ഫ്ലവറിങ് ആയിരിക്കും. ഇങ്ങനെയുള്ള പ്ലാന്റ്സിന് നോട്ട് ചെയ്തിട്ട് ആ ചെടികളെ ഒഴിവാക്കി കളയണം,
1: മിക്സ് ആവാനുള്ള സാധ്യതയുണ്ട്.
0: അതെ അതെ, അതായത് അതിൻ്റെ വെറൈറ്റിയിൽ പ്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ കാരണം ആ വെറൈറ്റിയുടെ ക്യാരക്ടറുള്ള വിത്തുകൾ മാത്രമേ നമ്മൾ ശേഖരിക്കുന്നുള്ളൂ. അതായത് നമുക്ക് സംശയം തോന്നുന്നത്, സംശയമായാലും മതി, അതിനങ്ങ് ഒഴിവാക്കി കളയുന്നതാണ് നല്ലത്. അപ്പം നമുക്ക് അതിൻ്റെ ജനറ്റിക് പ്യൂരിറ്റി, ജനിതക ശുദ്ധത നമുക്ക് നിലനിർത്താനായിട്ട് പറ്റും. പിന്നെ സാറ് പറഞ്ഞതുപോലെ ഈ ഹൈബ്രിഡ്, ഹൈബ്രിഡിൻ്റെ കാര്യത്തിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃഷിക്കാർക്ക് തനിയെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. ഹൈബ്രിഡ് ഇനങ്ങളാണ് നടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ജെനുവിനായിട്ടുള്ള, അംഗീകരിച്ചിട്ടുള്ള ഏജൻസികളിൽ നിന്ന് വിത്ത് വാങ്ങുന്നതാണ് നല്ലത്. ഉദാഹരണത്തിന് ഇപ്പോൾ ചോളത്തിൻ്റെ സങ്കര വിത്തുകൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ പച്ചക്കറി വിത്തുകളുടെ ഒത്തിരി സങ്കര ഇനങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അത് വാങ്ങുമ്പോൾ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഏജൻസിയിൽ നിന്ന് വിത്ത് വാങ്ങണം എന്നുള്ളതാണ്.
1: പിന്നെ ഫോർട്ടിഫൈഡ് സീഡ് ഇപ്പോൾ ഒരു പുതിയ കാര്യം നമ്മൾ കേൾക്കാറുണ്ടല്ലോ.
0: അതെ, ഫോർട്ടിഫൈഡ് സീഡ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഗുണമേന്മയിൽ ഒരു പടി മുന്തി നിൽക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കേസിലാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻസ് ചേർത്തിട്ടുള്ളത് അല്ലെങ്കിൽ ചില ധാതുക്കൾ. ഉദാഹരണമായിട്ട് ഇപ്പോൾ നെല്ലിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സിങ്ക് കൂടുതലുള്ള ഇനം, സിങ്ക് മാത്രം, ബാക്കി വെറൈറ്റിയുടെ സ്വഭാവങ്ങളിലൊന്നും വ്യത്യാസം വരുന്നില്ല, സിങ്ക്. അതുപോലെ തന്നെ അയൺ കണ്ടൻറ്റ് കൂടിയ ചെറുധാന്യങ്ങൾ, പേൾ മില്ലറ്റ് പോലെയൊക്കെയുള്ള കമ്പു എന്ന് നമ്മൾ പറയുന്ന അതുപോലെയുള്ള ചെടികളിൽ ഈ ഒരു ഘടകം മാത്രം, അതായത് അയണിൻ്റെ കണ്ടൻറ്റ് കൂട്ടുക. അതുപോലെ തന്നെ ഈ മധുരക്കിഴങ്ങുണ്ട്, അകത്ത് നല്ല ഓറഞ്ച് കളറിലുള്ള മധുരക്കിഴങ്ങുണ്ട്, അപ്പോൾ അതിൽ വൈറ്റമിൻ എ കണ്ടൻറ്റ് കൂടുതലാണ്. അടുത്ത കാലഘട്ടത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഇങ്ങനെയുള്ള ഇനങ്ങൾ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാനാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷ്യ സുരക്ഷ എന്ന് പറഞ്ഞ് വിട്ടിട്ട് ഈ പോഷകാഹാരക്കുറവ് അത് പരിഹരിക്കുക എന്നുള്ള നിലയിലോട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ അതിനെ, ഇതിൻ്റെ വെറൈറ്റിയുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതിനുള്ള ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ബ്രീഡിംഗ് മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് ഇതുണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് അതിന് ഉപയോഗിക്കണം, ബയോടെക്നോളജിക്കൽ ടൂൾസ്, അതുപോലെ ജനറ്റിക് എഞ്ചിനീയറിംഗ് ടൂൾസ്, ഇതൊക്കെ എല്ലാം കൂടെ ഒത്തുചേർത്തിട്ടാണ് ഈ രീതിയിലുള്ള ഫോർട്ടിഫൈഡ് സീഡ്സ്
1: ഉണ്ടാക്കുന്നത്. ഇപ്പോൾ സാർ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് ഇനങ്ങൾ എങ്ങനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, സാർ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ കർഷകർക്ക് പറഞ്ഞു കൊടുത്ത്, അപ്പോൾ ഒരു ലാസ്റ്റിൽ ഒരു കർഷകനൊരു വിത്ത് അല്ലെങ്കിൽ ഒരു വെറൈറ്റി സെലക്ട് ചെയ്യുമ്പം ഏതൊക്കെ കാര്യങ്ങളാണ് ആദ്യം തൊട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് സമ്മപ്പ് ചെയ്യാമോ?
0: ഒന്നാമത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ച വെറൈറ്റി, പിന്നെ അതിൽ തന്നെ നമുക്ക് രോഗപ്രതിരോധം അല്ലെങ്കിൽ കീടങ്ങളെ ചെറുത്തു നിർത്താൻ കഴിവുള്ള ഇനങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് നമുക്കൊരു മുൻഗണന കൊടുക്കും.

0: കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ മണ്ണിൻ്റെ ഘടന, നെല്ല് പലയിടത്ത് കൃഷി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോൾ പൊക്കാളി സീഡ് എന്നൊക്കെ പറയുന്നത് അത് ഉപ്പുരസമുള്ള മണ്ണിൽ മാത്രം യോജിച്ചതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ മണ്ണിന് യോജിച്ചത്, നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ചത്, പിന്നെ മാർക്കറ്റ് പ്രിഫറൻസ് ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. മാർക്കറ്റിൽ ഏതാണ് വേണ്ടത് അങ്ങനെയുള്ള ഇനം നമ്മൾ തിരഞ്ഞെടുക്കണം. വിത്ത് വാങ്ങേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് വാങ്ങണം? അപ്പോൾ അതിന് അംഗീകരിക്കപ്പെട്ട ഏജൻസികളുണ്ട്, അതിപ്പോൾ സർട്ടിഫൈഡ് സീഡുണ്ട്, പിന്നെ ട്രൂത്ത്ഫുള്ളി ലേബിൾഡ് സീഡ് എന്ന് പറയുന്ന രണ്ട് കാറ്റഗറി സീഡ് മാർക്കറ്റിൽ അവൈലബിളാണ്. അങ്ങനെയുള്ള സീഡ് വാങ്ങുന്നതിൽ റിസ്ക് ഇല്ല. സർട്ടിഫൈഡ് സീഡ് എന്ന് പറയുമ്പോൾ അതെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഏജൻസി പരിശോധിച്ച് അതിൻ്റെ ഗുണമേന്മ ഉറപ്പാക്കിയ വിത്തെന്നാണ് സർട്ടിഫൈഡ് സീഡ് അർത്ഥമാക്കുന്നത്. ട്രൂത്ത്ഫുള്ളി ലേബിൾഡ് സീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജൻസി ഒന്നും ടെസ്റ്റ് ചെയ്യുന്നില്ല, പക്ഷേ അയാൾ തന്നെ സ്വയം ഡിക്ലെയർ ചെയ്യുകയാണ്. അതായത് ഈ ഉൽപ്പാദകൻ തന്നെ ഡിക്ലെയർ ചെയ്യുന്നു ഇത് നല്ല വിത്താണ്. അപ്പോൾ അതിന് കുറച്ച് ഉത്തരവാദിത്തമുണ്ട്. ഈ വക കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം.
1: അപ്പോൾ ഡോക്ടർ വിൽസൺ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് വളരെ നന്ദി.
0: താങ്ക് യു.
2: മികച്ച കൃഷിക്കായി വിളയിനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് മനസ്സിലായി കാണുമല്ലോ. വെള്ളായണി കാർഷിക കോളേജിലെ മുൻ പ്രൊഫസർ ഡോക്ടർ ഡി വിൽസണുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഡോക്ടർ ഡി വിൽസന്റെ ഫോൺ നമ്പർ പറയാം. 9495037427.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഇനി കമ്പോള വില നിലവാരം.
1: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗത്തിന് വിവിധ വിപണികളിൽ നിന്നും ലഭ്യമായ വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ കിലോയ്ക്ക് ഏകദേശം 248 മുതൽ 273 രൂപ വരെയും കൊപ്ര ക്വിൻ്റലിന് 15,900 രൂപ മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. കുരുമുളക് ക്വിൻ്റലിന് 65,000 മുതൽ 71,500 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,100 രൂപ മുതൽ 4,100 രൂപ വരെയും വില രേഖപ്പെടുത്തി. കശുവണ്ടിപ്പരിപ്പ് ക്വിൻ്റലിന് 81,400 രൂപ വരെയും റബ്ബർ ലോട്ടിന് 23,000 മുതൽ 27,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. പച്ചക്കപ്പ കിലോയ്ക്ക് 23 മുതൽ 32 രൂപ വരെയും ശർക്കര ക്വിൻ്റലിന് 5,500 മുതൽ 6,500 രൂപ വരെയും വില രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
0: നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം. കാലാവസ്ഥ അനിശ്ചിതത്വത്തിന്റെ കാലത്ത് വളരെ ശ്രദ്ധയോടെയുള്ള കൃഷിയാണ് ആവശ്യം. കാലാവസ്ഥയ്ക്കനുസരിച്ച് കൃഷി ചെയ്യുക, വിദഗ്ധർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് കൃഷി ചെയ്യുക തുടങ്ങിയവ വളരെ പ്രധാനമാണ്. കേരള കാർഷിക സർവകലാശാല കർഷകർക്ക് വേണ്ടി ചില കാർഷിക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അത് ശ്രദ്ധിക്കാം.
2: നെല്ലിന്റെ പോളരോഗം. നെൽച്ചെടിയുടെ ഏറ്റവും പുറമേയുള്ള ഓലകൾ മഞ്ഞ നിറമാകുന്നതാണ് പോളരോഗത്തിന്റെ ലക്ഷണം. കടഭാഗം നോക്കിയാൽ ജലനിരപ്പിന് മുകളിലായി ഇലപ്പോളകളിൽ പൊള്ളിയ പോലുള്ള കറുത്ത പാടുകൾ കാണാം. ഈ രോഗത്തെ പ്രതിരോധിക്കുന്നതിന് സ്യൂഡോമോണാസ് 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. ഈ രോഗം വന്നതിനു ശേഷമുള്ള നിയന്ത്രണത്തിനായി കോണ്ടാഫ് 2 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി തളിക്കുക.
3: ജാതിക്ക് ഇലകൊഴിച്ചിലും കരയൊലിപ്പും വേരുചീയലും ഒക്കെ വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ജാതിയുടെ ഇലകൊഴിച്ചിൽ, കരയൊലിപ്പ്, വേരുചീയൽ എന്നിവയ്ക്കെതിരെ ഇലകളിൽ 1% ബോർഡോ മിശ്രിതം തളിക്കുക. കുമിൾബാധ മൂലമുണ്ടാകുന്ന ഈ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് ചെമ്പ് കലർന്ന കുമിൾനാശിനികളിൽ ഒന്ന്, അതായത് കോപ്പർ ഹൈഡ്രോക്സൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ, അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് 2.5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ. മരത്തിന് ചുറ്റും തടമെടുത്ത് മരം 1 10 മുതൽ 20 ലിറ്റർ വരെ എന്ന തോതിൽ മണ്ണിലൊഴിച്ചു കൊടുക്കുക. തായ്തടിയിൽ കരയൊലിക്കുന്ന ഭാഗത്ത് ബോർഡോ കുഴമ്പ് അല്ലെങ്കിൽ ഹെക്സാകോണാസോൾ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിൽ പുരട്ടി മഴ കൊള്ളാതെ സൂക്ഷിക്കുക.
2: ഇഞ്ചിയുടെ മൂടുചീയൽ. ഇഞ്ചിയുടെ മൂടുചീയൽ രോഗത്തിന് ഇഞ്ചിത്തടത്തിൽ കാണുന്ന അഴുകിയ മൂട് പിഴുതെടുത്ത് നീക്കം ചെയ്യുക. 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം ട്രൈക്കോഡെർമ അല്ലെങ്കിൽ സ്യൂഡോമോണസ് കൾച്ചർ ഏതെങ്കിലും ഒന്ന് തടത്തിൽ ഒഴിച്ചു കൊടുക്കുക.
4: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
3: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
5: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
0: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്നറിയണ്ടേ? ചോദ്യം ഇതായിരുന്നു, നീല സ്റ്റിക്കി ട്രാപ്പ് അഥവാ

0: നീലക്കെണി ഏത് കീടങ്ങളെ നിയന്ത്രിക്കാനാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം: നീല സ്റ്റിക്കി ട്രാപ്പിന്റെ പ്രധാന ലക്ഷ്യം ത്രിപ്സ് എന്ന ചെറുകീടത്തെ ആകർഷിച്ച് പിടികൂടുകയാണ്. മുളക്, ഉള്ളി, വഴുതന, തക്കാളി, വെള്ളരി, പയറുവർഗ്ഗങ്ങൾ, കുരുമുളക്, വാഴ, പൂച്ചെടികൾ തുടങ്ങി നിരവധി വിളകളിൽ ത്രിപ്സ് വലിയ നാശം വരുത്തുന്ന കീടമാണ്. ചില ഇലതുരപ്പൻ ഈച്ചകളെയും മറ്റു ചില ചെറിയ പറക്കുന്ന കീടങ്ങളെയും ചെറിയ തോതിൽ ഇത് ആകർഷിക്കും. എന്നാൽ വെള്ളീച്ച, മുഞ്ഞ, പുഴുക്കൾ തുടങ്ങിയവയെ നിയന്ത്രിക്കാൻ മഞ്ഞ സ്റ്റിക്കി ട്രാപ്പുകളാണ് കൂടുതൽ ഫലപ്രദം.
1: നിർവഹണം: ഷിബു ജോർജ്. നിർവഹണ സഹായം: എം. നിസാമുദ്ദീൻ.
2: കിസാൻ വാണി. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
3: ആകാശവാണി തൃശൂർ. ഗ്രാമക്ഷേമ വാർത്തകൾ. കുടുംബശ്രീ കേരള ചിക്കൻ പദ്ധതിയുടെ ഭാഗമായി പുതിയ കോഴി ഫാം ആരംഭിക്കുന്നതിന് ജില്ലകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. കുടുംബശ്രീ അയൽക്കൂട്ട ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്ക് അപേക്ഷിക്കാം. ഒരു കോഴിക്ക് 1.2 ചതുരശ്ര അടി സ്ഥലം എന്ന കണക്കിൽ 1,000 മുതൽ 10,000 കോഴികളെ വരെ ഉൾക്കൊള്ളാൻ കഴിവുള്ള കർഷകർക്കാണ് അപേക്ഷിക്കാനാകുക. തെരഞ്ഞെടുത്ത കർഷകർക്ക് ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെയും അവയ്ക്ക് ആവശ്യമായ തീറ്റയും കുടുംബശ്രീ ബ്രോയിലർ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി നൽകും. അപേക്ഷാ ഫോമിന് കേരള ചിക്കൻ .org.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസ് അഥവാ CDS ഓഫീസുമായും 0471244144 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ആവർത്തിക്കുന്നു: 0471244144. അപ്പാരൽ ട്രെയിനിംഗ് ആൻഡ് ഡിസൈൻ സെന്ററിനെ കണ്ണൂർ തളിപ്പറമ്പ് സെന്ററിൽ 3 വർഷം ദൈർഘ്യമുള്ള ബിവോക് കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു പാസായ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ബിവോക് ഫാഷൻ ഡിസൈൻ, ബിവോക് അപ്പാരൽ മാനുഫാക്ചറിംഗ് ആൻഡ് എന്റർപ്രണർഷിപ്പ് എന്നീ ഡിഗ്രി കോഴ്സുകളിലേക്കാണ് പ്രവേശനം. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ കണ്ണൂർ തളിപ്പറമ്പിലുള്ള സെന്ററുമായി നേരിട്ടോ ഫോൺ വഴിയോ ബന്ധപ്പെടുക. വിലാസം: അപ്പാരൽ ട്രെയിനിംഗ് ആൻഡ് ഡിസൈൻ സെന്റർ, കിൻഫ്ര ടെക്സ്റ്റൈൽ സെന്റർ, നാടുകാണി, പള്ളിവയൽ PO, തളിപ്പറമ്പ്, കണ്ണൂർ. 6701142. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8301030362. 9995004269. മറ്റൊരു നമ്പർ 0460022216110. ഇമെയിൽ വിലാസം kannur@atdcindia.co.in. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള വെള്ളാനിക്കര കാർഷിക കോളേജിൽ RF മോഡലിൽ നടത്തുന്ന PG ഡിപ്ലോമ ഇൻ ബയോ ഇൻഫോർമാറ്റിക് കോഴ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തിലെ പ്രവേശനത്തിനായി അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 20 വരെ നീട്ടിയിരിക്കുന്നു. ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു.
4: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില:
5: ശനി രാവിലെ 11:50
4: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
6: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
7: ഗാന സന്ദേശം:
5: ഞായറൊഴികെ എന്നും രാവിലെ 7:35. പ്രായോജകർ:
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
8: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30

0: ആകാശവാണി തൃശൂർ. മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ മഴക്കെടുതി രൂക്ഷം. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. ദുരിതാശ്വാസ പ്രവർത്തനം ഊർജിതമാക്കി സംസ്ഥാന സർക്കാർ. നിക്ഷേപങ്ങളിലൂടെ തൊഴിലും അതുവഴി വികസനവുമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിന്റെ അധിക ഗഡുവായി. 1.09 ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചു. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന്റെ വില 200 രൂപ കുറച്ചു. ലഹരിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന നശാമുക്ത് പ്രചാരണ പരിപാടിക്ക് രാജ്യത്ത് നാളെ തുടക്കമാകും. കോമൺവെൽത്ത് ഗെയിംസ് വനിതാ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കൊപ്പം കെടുതികളും രൂക്ഷം. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയുമാണ്. കോട്ടയത്ത് 2 പേരുടെയും ഇടുക്കിയിൽ ഒരാളുടെയും മലപ്പുറത്ത് 2 പേരുടെയും മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ മഴക്കെടുതി സാഹചര്യം മുഖ്യമന്ത്രി VD സതീശൻ മന്ത്രിമാരുമായും കളക്ടർമാരുമായും വിലയിരുത്തി. ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാർ അതത് ജില്ലകളിൽ ക്യാമ്പ് ചെയ്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. സംസ്ഥാനതല ഏകോപനം റവന്യൂ മന്ത്രി നിർവഹിക്കും. തിരുവനന്തപുരത്ത് മുതലപ്പുഴയിൽ കാണാതായ 2 പേർക്കായി കോസ്റ്റ് ഗാർഡും മറൈൻ എൻഫോഴ്സ്മെന്റും തിരച്ചിൽ തുടരുകയാണ്. മൈസൂരുവിൽ വിവേകാനന്ദ സാംസ്കാരിക യുവകേന്ദ്രമായ വിവേക സ്മാരകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. 1892 സ്വാമി വിവേകാനന്ദൻ നടത്തിയ ചരിത്രപ്രസിദ്ധമായ മൈസൂരു സന്ദർശനത്തിന്റെ ഓർമ്മയ്ക്കായാണ് സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത്. വിവേക സ്മാരകത്തിലെ സ്വാമി വിവേകാനന്ദന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ പ്രധാനമന്ത്രി അവിടെ ധ്യാനത്തിലിരിക്കുകയും വൃക്ഷത്തൈ നടുകയും ചെയ്തു. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ, ഗവർണർ താവർചന്ദ് ഗെലോട്ട് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നിക്ഷേപങ്ങളിലൂടെ തൊഴിലും തൊഴിലിലൂടെ വികസനവുമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആന്ധ്രാപ്രദേശിലെ ഭോഗാപുരത്ത് അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളം ഉദ്ഘാടനം ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. 18,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി ഇന്ന് സംസ്ഥാനത്ത് തുടക്കം കുറിച്ചത്.
2: ഹമാരി സർക്കാർ കാ മന്ത്ര ഹൈ ഇൻവെസ്റ്റ്മെന്റ് സേ എംപ്ലോയ്മെന്റ് ഇസ്ലിയെ സർക്കാരിനെ അപ്നി തരഫ് സേ ഭീ ഇൻവെസ്റ്റ്മെന്റ് ബഡായാ ജബ് ഇൻവെസ്റ്റ്മെന്റ് ബഡ്താ ഹൈ തോ റോസ്ഗാർ കേ നയേ അവസർ ബൻതേ ഹൈ ഔർ റോസ്ഗാർ ബഡ്താ ഹൈ പരിവാരോ കീ ജിന്ദഗി ബെഹ്തർ ഹോതി ഹൈ ഔർ ആന്ധ്രാപ്രദേശ് മേ ഹം യഹീ ഹോതേ ദേഖ് രഹേ ഹൈ.
1: സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിന്റെ അധിക ഗഡുവായി. 1.09 ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചു. ഈ മാസം 10 നൽകേണ്ട പതിവ് വിഹിതത്തിന് പുറമെയാണിത്. സംസ്ഥാനങ്ങളുടെ വികസന മൂലധന ചെലവുകൾ വേഗത്തിലാക്കാനാണ് തുക മുൻകൂറായി നൽകിയതെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. ഉത്തർപ്രദേശിനാണ് ഏറ്റവും കൂടുതൽ തുക ലഭിച്ചത്. 19,208 കോടി രൂപ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ആനുപാതികമായ വിഹിതം കൈമാറിയിട്ടുണ്ട്. 2026-27 വർഷത്തേക്കുള്ള ആദായ നികുതി റിട്ടേൺ സമർപ്പണം ജൂലൈ 31 വരെ 5.9 കോടി കടന്നതായി ആദായ നികുതി വകുപ്പ് അറിയിച്ചു. നികുതിദായകരുടെ വിശ്വാസവും കൃത്യനിഷ്ഠയുമാണ് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഇന്ധനമേകുന്നതെന്ന് വകുപ്പ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കഴിഞ്ഞ മാസത്തെ ചരക്ക് സേവന നികുതിയിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് 15

0: 4.4% വർധന. 211,205 കോടി രൂപയാണ് കഴിഞ്ഞ മാസത്തെ നികുതി സമാഹരണം. ധനമന്ത്രാലയം പുറത്തുവിട്ട പ്രാഥമിക കണക്കുകൾ പ്രകാരം മൊത്ത ആഭ്യന്തര ജി എസ് ടി വരുമാനം 144,695 കോടി രൂപയായി. ഇത് മുൻ വർഷത്തെ അപേക്ഷിച്ച് 10.1% അധികമാണ്. ഇറക്കുമതിയിൽ നിന്നുള്ള ജി എസ് ടി വരുമാനം 28.8% വർദ്ധിച്ച് 66,511 കോടി രൂപയായി. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ എൽ പി ജി സിലിണ്ടറിന്റെ വില എണ്ണക്കമ്പനികൾ 200 രൂപ കുറച്ചു. വിലക്കുറവിന് ശേഷം ഡൽഹിയിൽ വാണിജ്യ എൽ പി ജി സിലിണ്ടറിന്റെ പുതിയ വില 2,738 രൂപയായി. കൊൽക്കത്തയിൽ 2,872.50 രൂപയും മുംബൈയിൽ 2,691.50 രൂപയും ചെന്നൈയിൽ 2,096 രൂപയുമാണ് പുതുക്കിയ വില. പുതിയ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കോമൺവെൽത്ത് ഗെയിംസ് വനിതാ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണ്ണ നേട്ടം. പ്രീതി പവാറും ജെയ്സ്മിൻ ലംബോറിയുമാണ് രാജ്യത്തിനായി സുവർണ നേട്ടം കരസ്ഥമാക്കിയത്. ഫൈനലിൽ കാനഡയുടെ സ്കാർലറ്റ് ഡെൽഗാഡോയെ വീഴ്ത്തിയാണ് പ്രീതിയുടെ നേട്ടം. വടക്കൻ അയർലൻഡ് താരം മിക്കേല വാൽഷിനെ ഇടിച്ചിട്ടാണ് ജെയ്സ്മിൻ സ്വർണം നേടിയത്. പുരുഷ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയുടെ ജാതുമണി സിംഗ് മന്ദിംഗ്ബാം ഓസ്ട്രേലിയയുടെ ജെയ്ക്ക് ഡിക്സനോട് പരാജയപ്പെട്ടതോടെ വെള്ളിമെഡൽ കൊണ്ട് തൃപ്തിപ്പെട്ടു. അതേസമയം പുരുഷ വിഭാഗം ട്രിപ്പിൾ ജമ്പിലും ഇന്ത്യയ്ക്ക് 2 മെഡൽ സ്വന്തമാക്കാനായി. പ്രവീൺ ചിത്രാവൽ വെള്ളിയും സെൽവപ്രഭു തിരുമാരൻ വെങ്കലവുമാണ് സ്വന്തമാക്കിയത്. F-57 ഷോട്ട്പുട്ടിൽ ഇന്ത്യയുടെ സൊമൻ റാണയ്ക്ക് സ്വർണവും ശുഭം ജയ്പാൽ വെള്ളിയും നേടിയതോടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 30 ഉയർന്നു. തായ്പേയ് ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ തൻവി ശർമ്മ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. സെമിഫൈനലിൽ ചൈനീസ് താരത്തെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് പരാജയപ്പെടുത്തിയാണ് തൻവി ഫൈനലിൽ എത്തിയത്. വിയറ്റ്നാമിന്റെ തുയി ലിൻ എൻഗുയനാണ് ഫൈനലിൽ തൻവിയുടെ എതിരാളി. ലഹരി ഉപയോഗത്തിനെതിരെ യുവാക്കളെ അണിനിരത്തുന്നതിനായി നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ തുടക്കം കുറിക്കും. ഒരു റിപ്പോർട്ട്.
2: നശമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് നാളെ തുടക്കമാകുന്നതോടെ 100 ആഴ്ച നീണ്ടു നിൽക്കുന്ന ജൻഭാഗിധാരി പ്രചാരണ പരിപാടിയും ആരംഭിക്കും. രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള യുവാക്കൾ പരിപാടിയിൽ പങ്കെടുക്കും. മൈ ഭാരത് സന്നദ്ധ സേവകർ, NSS, യുവജന ക്ലബ്ബുകൾ, വിദ്യാലയങ്ങൾ, NGOകൾ, മറ്റ് സംഘടനകൾ തുടങ്ങിയവയും പരിപാടിയുടെ ഭാഗമാകും. ലഹരിമുക്ത സമൂഹം കെട്ടിപ്പടുക്കുന്നതിനായി രാജ്യത്തുടനീളം എല്ലാ ഞായറാഴ്ചകളിലും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. കായിക മത്സരങ്ങൾ, വാക്കത്തോൺ, ധ്യാന സെഷനുകൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവയിലൂടെ പരമാവധി ജനപങ്കാളിത്തം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 12-ാമത് ദേശീയ കൈത്തറി ദിനാഘോഷം ഈ മാസം 7-ന് രാഷ്ട്രപതി ഭവനിൽ നടക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ചടങ്ങിൽ മുഖ്യാതിഥിയാകും. കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രി ഗിരിരാജ് സിംഗും പങ്കെടുക്കും. ദേശീയ കൈത്തറി പുരസ്കാര വിതരണം, 4 തപാൽ സ്റ്റാമ്പുകളുടെ പ്രകാശനം, കൈത്തറി ഉൽപ്പന്ന പ്രദർശനം, തത്സമയ നെയ്ത്ത് എന്നിവ ചടങ്ങിന്റെ ഭാഗമായി ഉണ്ടാകും. 1905 തുടക്കമിട്ട സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഓർമ്മയ്ക്കായാണ് ആഗസ്റ്റ് 7 കൈത്തറി ദിനമായി ആചരിക്കുന്നത്. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് നടത്തിയ PSC പരീക്ഷ എഴുതാൻ അവസരം ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് വീണ്ടും അവസരം നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. വനംവകുപ്പിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്കുള്ള കായിക ക്ഷമതാ പരീക്ഷ മാറ്റിവച്ചതായി PSC അറിയിച്ചിട്ടുണ്ട്. പമ്പ നദിയിലെ വെള്ളപ്പൊക്കം കണക്കിലെടുത്ത് നിറപുത്തരി ചടങ്ങുകൾക്ക് ശബരിമല നട തുറക്കുന്ന നാളെയും മറ്റന്നാളും ശബരിമല ദർശനം നടത്താൻ തീരുമാനിച്ചിട്ടുള്ള ഭക്തർ കഴിവതും യാത്ര ഒഴിവാക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. നാവികസേന ഉപമേധാവിയായി വൈസ് അഡ്മിറൽ AN പ്രമോദ് സ്ഥാനമേറ്റു. 1990 ശ്രീ AN പ്രമോദ് നാവികസേനയിൽ അംഗമാകുന്നത്. 36 വർഷത്തെ സർവീസിനിടയിൽ സേനയിൽ വിവിധ കമാൻഡ്, നിർദ്ദേശക, കാര്യനിർവഹണ, നിയമന പദവികളിൽ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി വ്യാപാരം സിക്കിമിലെ നാഥുല ചുരം വഴി പുനരാരംഭിച്ചു. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വ്യാപാരം വീണ്ടും തുടങ്ങുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയൊരു പുരോഗതിയാണിത്. തിങ്കൾ മുതൽ വ്യാഴം വരെയായിരിക്കും വ്യാപാരം നടക്കുക. രജിസ്റ്റർ ചെയ്ത വ്യാപാരികൾക്ക് പ്രതിദിനം 2 ലക്ഷം രൂപ വരെയുള്ള വ്യാപാരം നടത്താം. ഇന്ത്യയും റുവാണ്ടയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം വിപുലമാക്കാൻ ധാരണയായി. ന്യൂഡൽഹിയിൽ നടന്ന പ്രഥമ ഇന്ത്യ റുവാണ്ട ട്രേഡ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. വിപണി ലഭ്യതയിലെ തടസ്സങ്ങൾ പരിഹരിക്കാനും തീരുമാനിച്ചു. മരുന്നുകൾ, യന്ത്ര സാമഗ്രികൾ, വസ്ത്രങ്ങൾ എന്നിവയുടെ കയറ്റുമതി കൂട്ടാൻ

0: ഇന്ത്യ താൽപര്യം പ്രകടിപ്പിച്ചു. പ്രധാന ധാതുകൾ, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, ആരോഗ്യം, കൃഷി എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരിക്കാനും ധാരണയായി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ മഴക്കെടുതി രൂക്ഷം. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. ദുരിതാശ്വാസ പ്രവർത്തനം ഊർജിതമാക്കി സംസ്ഥാന സർക്കാർ. നിക്ഷേപങ്ങളിലൂടെ തൊഴിലും അതുവഴി വികസനവുമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിന്റെ അധിക ഗഡുവായി 1.09 ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചു. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന്റെ വില 200 രൂപ കുറച്ചു. ലഹരിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന നശാമുക്ത പ്രചാരണ പരിപാടിക്ക് രാജ്യത്ത് നാളെ തുടക്കമാകും. കോമൺവെൽത്ത് ഗെയിംസ് വനിതാ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി, സമയം 7:35.
2: യുവവാണി.
3: Hello and welcome to Yuvavani Music Time Special. Tejas here. Today, we are featuring the British pop group Blue.

0: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
1: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
0: ഓർക്കുക, മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 MHz ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്. അറിവിന്റെ അക്ഷയഖനി,
1: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
0: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
1: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
0: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15.
1: വിദ്യാഭ്യാസ രംഗം,
0: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
1: വിദ്യാഭ്യാസ രംഗം.
0: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധിമാർഗം.

0: ആകാശവാണി സമയം 8 മണി.
1: കുഞ്ഞമ്മയും കൂട്ടുകാരും ഉറൂബ് എഴുതിയ നോവലിന്റെ നാടകരൂപം അവസാന ഭാഗം.
2: നിറന്നലം വെളുത്തേ താരാശേരി മല്ലിച്ചനേ.
1: റേഡിയോ ആവിഷ്കാരവും സംവിധാനവും എസ് ചന്ദ്രിക.
2: കേട്ടാലും കേളുവണ്ണെ ആനന്ദേ നാളെ പടിഞ്ഞാറേ.
1: പങ്കെടുക്കുന്നവർ അണ്ടൂർകോണം മുബാറക്, രവി കെ പാപ്പാട്, കെ എസ് ആനന്ദൻ, എം വി ശശികുമാർ, മണികണ്ഠൻ മടവൂർ, എം എസ് രാകേഷ്, ഭരതന്നൂർ ശാന്ത, പന്തളം രാധാമണി, ഒ ശ്രീധരി, എൻ സുനിത. നിർവഹണം എം രാജീവ് കുമാർ. സംവിധാന സഹായം എം നിസാമുദ്ദീൻ, ദുർഗാരാജു. കുഞ്ഞമ്മയും കൂട്ടുകാരും.
3: ഇതെന്താ കുഞ്ഞമ്മേ, ഇപ്പോൾ കലക്കച്ചവടവും ഉണ്ടോ?
4: ഇല്ല കുറുപ്പാളെ, ഒരു തൊഴിലും ഇല്ല, എനിക്കും ഇല്ല, ചാത്തപ്പനും ഇല്ല.
3: അല്ല, അവന് കക്കാൻ പോവാലോ?
4: ഒരിക്കലും ഒരു പുത്തിമോസം വന്നതല്ലേ, അതിപ്പോ വരാത്തവരാരാ?
3: ഇത്രയൊക്കെ ആയിട്ടും നീ അവനെ പൊറുപ്പിക്കുന്നല്ലോ.
4: അതെന്താ കുറുപ്പാളെ, ആമോ ചങ്ങലയും ആണുങ്ങൾക്ക് വെച്ചതല്ലേ, ഓനൊരു പുരുഷനല്ലേ?
3: ഓ പുരുഷൻ.
5: അല്ല, ഈ കുറുപ്പാളക്ക് എന്തിന്റെ കേടാ?
4: അയ്യോ, ഇരുട്ടിപ്പോയി, ആണൊരുത്തൻ കയറാനുള്ള കുടിയിൽ സന്ധ്യക്ക് വിളക്ക് വയ്ക്കാൻ ഞാൻ പറ്റുമോ?
6: ആരാത്? ആരാന്നല്ലേ ചോദിച്ചത്? മോന്തിക്ക് ആരുമില്ലാത്ത കുടിയിൽ ഒളിച്ചിരിക്കുന്നത് ആരാണ്? ദേ പിന്നെ അവിടെ കിടന്ന് പരിങ്ങണാ, ദേ വന്ന വഴിയിൽ കൂടെ അങ്ങ് പൊക്കോ.
7: നീ ആരോടാടി വഴക്കിടുന്നത്?
6: ദേ നോക്കി, കുടിയിൽ ആരോ ഒളിച്ചിരിക്കണു.
7: എടി വണ്ടി, ഇതാ ഇവിടുത്തെ ഒരു പൂച്ചയാ.
5: ഉണ്ണുലിയമ്മേ, ഇങ്ങള് ഞാൻ പറഞ്ഞതൊക്കെ കേട്ടാ.
7: ആരെയോ പ്രാകണത്?
5: അയ്യോ, ഇത് ഗർഭിണിയാണ് എന്നെ പോലെ, പാവം. ഇന്ന ഈ വറ്റി തിന്നോ.
8: അയ്യോ മാതേവരെ, ഈ വലാൽ എവിടുന്ന് പുറത്താക്ക്.
5: അയ്യോ, അതിനെ ഒന്നും ചെയ്യല്ലേ.
8: ആ ഒലക്ക എവിടെ? ഓനെ ഇപ്പൊ ശരിപ്പെടുത്തുന്നുണ്ട്.
5: ഓനല്ല, ഓളാണ്. പോരെങ്കിൽ
8: എന്റെ കുടിയിൽ ഒരു കാടൻ പൂച്ച ഉണ്ടായിരുന്നു, ഏനെ എപ്പോഴും മാന്തി കീറുമായിരുന്നു. ഇക്ക് എന്റെ കൈ പിടിക്കല്ലേ, ഞാൻ കൊല്ലും.
5: അയ്യോ പാവം കിട്ടും, എന്നെ ഓർത്ത്
8: ഇങ്ങനെ മാറും.
5: ഇതെന്ത് പ്രാന്താ, മുട്ടാളത്തം കാണിക്കല്ലേ. പൂച്ചയെ തൊടാൻ പാടില്ല, ഞാനാ പറഞ്ഞത്.
8: എന്റെ തൊള്ള ചൊറിയണെന്ന്.
5: ഓ, എനിക്ക് പേടിയൊന്നുമില്ല.
8: ഏ, കെട്ടിക്കൊണ്ടൊന്നും പേടിക്കില്ലേ?
5: കെട്ടിക്കൊണ്ടുവരുന്നത് പേടിക്കാനാ?
8: ഞാൻ കൊല്ലും.
5: കൊല്ലൂല, ഞാൻ അതിനെ വളർത്തും.
8: ഞാൻ ഇവിടെ നിന്ന് പോകും.
5: പോവൂല,
8: ഈ കുടിയിൽ ഞാൻ ഇനി നിൽക്കൂല. പൂച്ചേനെ വളർത്തിക്കോ.
9: എല്ലാരും പറഞ്ഞു യാതിക്കാരും യാതി അല്ലാത്തവരും അരുതേ നിന്നിട്ടും കെട്ടി കെട്ടി എന്റെ ഫലം കിട്ടി.
10: എന്താടാ കക്കാൻ തരം നോക്കുക, എന്താടാ?
9: ഓള് ചോദ്യാരച്ച, ഞാനൊരു പുരുഷനല്ലേ, കെട്ടിയവനല്ലേ?
10: കേടാ, ഞാൻ അന്നേ പറഞ്ഞില്ലേ അവൾ നിനക്ക് ഒതുങ്ങില്ലെന്ന്. ഇപ്പോ നിന്ന് മോങ്ങിട്ട് എന്താ കാര്യം? പോട്ടെ, അവളെ നല്ല വാക്ക് പറഞ്ഞ് ലോഹയാക്കിക്കോ.
9: അക്കഥ പറയല്ലേ കുറുപ്പാളെ, ഈ കോളും വേണ്ട.
10: സാരമില്ലടാ.

0: ഞാൻ കാലെടുത്ത കുടിയിൽ വെക്കില്ല.
1: ഈ രാത്രിയിൽ നീ ഇപ്പൊ എന്താ ചെയ്യുക?
0: ഞാൻ ഈ തൊഴുത്തിന്റെ കോലാഹിൽ കിടന്നോളാം.
1: ആ, അവിടെ കാലിച്ചാക്കുണ്ടാകും, അതെടുത്ത് വിരിച്ചോ.

0: അല്ല കുറുപ്പെ, നിങ്ങൾ ഈ നേരത്ത് എന്താ കാര്യം?
1: ഇപ്പോ ഞാൻ പറഞ്ഞിടത്ത് എത്തിയോ?
0: എന്തുപറ്റി?
1: കുഞ്ഞമ്മയും ചാത്തപ്പനും തെറ്റി.
2: ഏ, തെറ്റിയോ?
0: നടക്കട്ടെ കുറുപ്പെ, ഒന്നും വരാൻ പോണില്ല.
1: സമരമാണ് നടക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, സംസ്കാര വൈജാത്യം ചില്ലറയല്ല. ചാത്തപ്പൻ എന്റെ വീട്ടിലെ തൊഴുത്തിൽ കിടക്കുകയാണ്.
0: നല്ല രസമാവണുണ്ട്.
2: നല്ല രസമാണല്ലേ. പാവം
0: പാവം തന്നെ ചാത്തപ്പൻ.
2: അവനല്ല, അവള്. ആ തടിമാടൻ എന്താ?
0: ഒന്നും ഭയപ്പെടേണ്ട കുറുപ്പെ.
1: എനിക്കെന്തിനു ഭയം? നിങ്ങൾ പറയുന്നത് കേട്ടാൽ തോന്നും എനിക്കെന്തോ താല്പര്യമുണ്ടെന്ന്. കള്ളന്മാർ, പോയി തൊലയട്ടെ.
2: അയ്യോ വേണ്ട, പറഞ്ഞ് ലോകയാക്കാം.
1: തൊലയണം, നേന്ത്രക്കായ കട്ടില്ലേ.
0: ഒന്നും സംഭവിക്കില്ല കുറുപ്പെ, ഇതൊരു പേൻകടിയാ, തലമുടി ഒന്നും മുറിച്ചു കളയില്ല.
1: നിങ്ങക്ക് കിറുക്ക.
0: അതെ, ഈ കിറുക്ക് എല്ലാ ഭർത്താക്കന്മാർക്കും ഉള്ളതാണെന്നേ. അപ്പോ ഇത് പറയാനാ വന്നത്?
1: ഞാൻ ഇറങ്ങുന്നു. എടാ ചാത്തപ്പ, ചാത്തപ്പ, എടാ കള്ള, കഴുത പോയി തൊലയട്ടെ.
3: കുഞ്ഞമ്മ ചോദ്യര് എന്തെടുക്കുക? ഈ ഓലപ്പഴുതിലൂടെ നോക്കാം. ഏ, പായയിൽ കിടന്ന് കരയുന്നു. അകത്തേക്ക് കയറാം. ഓ, എന്റെ കുഞ്ഞമ്മ ചോദ്യാരേ, കരയല്ലേ?
4: ഈ കഞ്ഞി കുടിച്ചോളി, പൂച്ചേനെ കൊല്ലരുത്. എന്തേ?
3: എന്തേ?
4: ഒരു കറുപ്പമുള്ള പെണ്ണിന് പള്ളയിലുള്ള പൂച്ചേനെ കൊല്ലാവോ?
3: കറുപ്പുണ്ടോ? ഇക്കഥ നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ?
4: എങ്കി പൂച്ചേനെ വളർത്തുവോ?
3: കുഞ്ഞമ്മ ചോദ്യാർക്ക് പൂച്ചേനെ വളർത്താം.
1: മഠയൻ ഒരു നല്ല മനുഷ്യനാണെന്ന് കരുതി ചോയുണ്ണി അബ്ദുൽ റഹ്മാൻ ആയിരിക്കുന്നു.
0: എന്താ കുറുപ്പേ, ആരോടാണ് ഈ രോഷം?
1: അല്ല, അച്യുതൻ നമ്പൂരിയും ഉണ്ടല്ലോ. ഇരിക്കിൻ, ഇരിക്കിൻ. അല്ല, നിങ്ങളൊക്കെ ഉള്ളപ്പോൾ ഈ രാജ്യം നേരെ ആവില്ലേ?
0: ഇല്ല, അഞ്ചാറ് കുട്ടികളുണ്ടാവുക, കയ്യിൽ കാശൊന്നും ഇല്ലാതിരിക്കുക, ഇങ്ങനെയുള്ളവരുള്ളപ്പോ രാജ്യം എങ്ങനെ നേരെയാവും?
1: തമാശ നിർത്തു.
0: തമാശയല്ല, ഇത്തരം ഗൗരവമുള്ള കാര്യങ്ങൾ ബുദ്ധി ഉദിക്കുന്ന ദിവസങ്ങളിലല്ലേ പറയാനാവൂ. ചിലപ്പോ ആത്മഹത്യ ചെയ്താലോ എന്ന് പോലും തോന്നാറുണ്ട്.
1: എങ്കിൽ നാട്ടിൽ നിന്നും ഭാരം ഒഴിഞ്ഞു.
0: പക്ഷേ നല്ല കയർ കിട്ടാനില്ല, കയർ വ്യവസായം മന്ദീഭവിക്കുകയാണ്. അല്ലെങ്കിൽ ഈ കുഞ്ഞമ്മയെ പോലുള്ളവർ പിരിക്കുന്ന കയറിന് അത്ര ഉറപ്പുണ്ടാവില്ല.
1: അവളിപ്പോൾ കയർ പിരിക്കാനൊന്നും പോകുന്നില്ല.
0: അതെന്തേ,
1: ഗർഭമല്ലേ?
5: ഹായ് ഗർഭോ, എത്ര മാസായി?
1: 10. ഇതൊക്കെ എന്നോട് ചോദിക്കുന്നത് എന്തിന്? ചാത്തപ്പനോട് ചോദിക്കുക.
0: പറഞ്ഞതുപോലെ അവരിപ്പോൾ എങ്ങനെ കഴിഞ്ഞുകൂടുന്നു?
1: കക്കും. എന്റെ നാളികേരമില്ലേ?
5: ഹായ്, ലാഭകരമായ പണി. അല്പം ചങ്കുറപ്പും തൊലിക്കട്ടിയും മതി മുതൽ മുടക്കായിട്ട്.
0: ഞങ്ങൾ വന്നത് ഇതാ ഈ ആധാരങ്ങളും കൊണ്ടാണ്.
1: എന്താ ഇതിലെല്ലാം നങ്ങേരി അന്തർജനത്തിന് എന്നെഴുതി വച്ചിരിക്കുന്നു?
5: അതെ, പഴയ കാലത്ത് നമ്പൂരിമാര് അന്തർജനങ്ങളെ ആവണപ്പലക കൊണ്ട് അടിച്ചും കാതു വലിച്ച് പൊട്ടിച്ചും ചൂട് വെച്ചും ഒക്കെ ഉപദ്രവിക്കായിരുന്നു അത്രേ. അത് ആലോചിക്കുമ്പോ എനിക്ക് സഹിക്കുന്നില്ല. നോ, നമ്മുടെ അന്തർജനത്തെ അത്ര കണ്ട് സ്നേഹിക്കുന്നു.
1: ഇപ്പോ ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്നത് എന്തിനാ?
5: ഇത് കാട്ടി കുറച്ച് പണം തരാവോന്ന് നോക്കാനാ.
1: ചെല്ലിൻ, ചെന്ന് ചോദിക്കിൻ.
0: ആരോട്?
1: അബ്ദുൽ റഹ്മാനോട്. അവനിപ്പോൾ ഇവിടുത്തെ വലിയ ജന്മിയല്ലേ?
0: ചോയുണ്ണി ഖദീജയെ കെട്ടി, അതാണ് കാര്യം. അവനും പെണ്ണിനും കഞ്ഞി കുടിച്ച് കിടക്കാം.
5: എന്നാൽ ആ പെണ്ണ് നല്ല

0: വരികയാണേ.
1: നിങ്ങൾക്ക് ലജ്ജയില്ലേ ഇത് പറയാൻ? നമ്മളെയൊക്കെ വങ്കന്മാരാക്കിയിട്ട് അവൻ പോയി തൊപ്പിയിട്ടില്ലേ?
2: അത് നന്നായി, മഞ്ഞു കൊള്ളാതെ കഴിക്കാലോ.
1: നിങ്ങൾ മനുഷ്യനെ മക്കറാക്കാൻ വന്നതാണോ?
0: അല്ല അല്ല, പുരപ്പണി പകുതിയായിരിക്കുന്നു. കുറച്ച് പണം കിട്ടിയാൽ ഒരു കൊല്ലത്തിനുള്ളിൽ മടക്കി കൊടുക്കാം.
1: അബ്ദുൾ റഹ്മാനോട് ചോദിക്ക്.
3: കുറുപ്പാളെ,
1: എന്താ ചാത്തപ്പ?
3: കുഞ്ഞമ്മ ചോത്യാർക്ക് പ്രസവ വേദന കൂടിയിരിക്കണ്. ഇന്നലെ വെളുക്കുമ്പോ തുടങ്ങി, ഇപ്പോഴും പറ്റില്ല. ഓളെ ഇപ്പൊ എന്താ ചെയ്യുക?
0: ആശുപത്രിയിൽ കൊണ്ടുപോയാലോ?
1: എന്താ വേണ്ടത് ഗോപാലൻ നായരെ?
2: ആശുപത്രി കൊണ്ടുപോകാം.
3: കുറുപ്പാളെ, ഓൾക്ക് നടക്കാൻ കഴിയൂല.
1: ആശുപത്രി 3.5 നാഴിക അകലെ. കടവത്ത് നിന്ന് ആശുപത്രിയിലേക്ക് പോകുന്ന നിരത്തിലെത്താൻ 2 നാഴിക പോകണം.
2: ഒരു മഞ്ചൽ കിട്ടിയിരുന്നെങ്കിൽ. മഞ്ചൽ ആലിക്കുട്ടി ഹാജിയുടെ വീട്ടിലുണ്ടല്ലോ.
1: പക്ഷേ അവര് തരുവോ?
2: നമുക്ക് ചോദിക്കാം, മനുഷ്യരല്ലേ. ഞാൻ പോയി ചോദിക്കാം. ചാത്തപ്പ വേഗം തയ്യാറാവ്. ആരുമില്ലേ ഇവിടെ?
4: ആരാത്? നായരാ, എന്തിരുത്തേ?
2: അല്ല, ഇവിടുത്തെ മഞ്ചൽ ഒന്ന് വേണമായിരുന്നു. ആ കുഞ്ഞമ്മയ്ക്ക് പേറ്റ് നോവാണ്. 2 ദിവസമായി എത്രയേ തുടങ്ങിട്ട്.
4: ദുനിയാവിലെ മക്കത്തും മദീനത്തും മാത്രമേ ആ മഞ്ചൽ പോകാതുള്ളൂ. എത്ര പുതിയ പ്ലാരിം മഞ്ചരി കയറി വന്നിരിക്കണത് അറിയോ? ഇതിന്റെ മൂളക്കം 1 മൈലീസ് ദൂരേം കേക്കും.
5: ഉമ്മ കിസ നിർത്തി ആ മഞ്ചലാട്ട് കൊടുത്തേക്ക്. ഒരു പെണ്ണ് ഈറ്റു നോവെടുത്ത്
4: കിടക്കുമ്പോഴാ. ഞാനും പെറ്റോളാ. അന്റെ പുതിയ പിള്ളേരോട് അതൊന്ന് കഴിച്ചു കൊടുക്കാൻ പറ ബലാലേ.
2: ചോയുണ്ണി, അല്ല അബ്ദുൽ റഹ്മാൻ വരുന്നോ?
6: ഇല്ല.
5: ചെല്ലിന്ന് മനസ്സന്മാരെ കഴിച്ചാൽ കഴിയുന്ന സഹായം ചെയ്യൂലാച്ചാലേ.
0: അവർ പറഞ്ഞതാ കാര്യം.
4: ഓൾ എന്റെ മോളാ നമ്പൂരിച്ച. ചെല്ലു പഹയാ, പെറാൻ നിക്കുമ്പോ പിന്നെ പകയുണ്ടോ? ഏ

0: ओहोय ओहोय ओहोय
1: അമ്മയുടെ അച്ഛനും വന്നിട്ടുണ്ടല്ലോ. അബ്ദുറഹ്മാൻ അങ്ങോട്ട് പുറപ്പെടാ.
2: താ നല്ലത്.
3: അയ്യോ

0: ആൺകുട്ടി.
1: ഓണോ കുഞ്ഞമ്മ ചോദ്യാരോ?
0: ആ കുട്ടിയും അമ്മയും സുഖമായിട്ടിരിക്കുന്നു.

0: അത് നന്നായി.
1: അബ്ദുറഹ്മാൻ പോവാണോ? നിങ്ങളും കൂടി വരുന്നു.
0: ആ ഞാൻ പോണ്.
2: ഇയാൾ ആരാ?
1: ഒരു വെറും മനുഷ്യൻ.

0: കുഞ്ഞമ്മയും കൂട്ടുകാരും ഉറൂബെഴുതിയ നോവലിന്റെ നാടകരൂപം സമാപിക്കുന്നു. റേഡിയോ ആവിഷ്കാരവും സംവിധാനവും എസ് ചന്ദ്രിക.
1: കേട്ടാലും കേളു പെണ്ണെ ആനന്ദേ നാളപ്പടിഞ്ഞാറേ, കേട്ടാലും കേളു പെണ്ണെ ആനന്ദേ നാളപ്പടിഞ്ഞാറേ.
0: പങ്കെടുത്തവർ അണ്ടൂർകോണം മുബാറക്, രവി കെ പാപ്പാട്, കെ എസ് ആനന്ദൻ, എം വി ശശികുമാർ, മണികണ്ഠൻ മടവൂർ, എം എസ് രാഗേഷ്,

0: After witnessing the chaos, chairman adjourned the house for the day amid the din. That's all in Parliament Review.
1: പാർലമെന്റ് നടപടികളുടെ വാരാന്ത അവലോകനമാണ് ഇതുവരെ കേട്ടത്.

0: ആകാശവാണി സമയം 8:30.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ച് കേൾക്കാം.
2: ഏവർക്കും ആരോഗ്യ പരിരക്ഷ എന്ന കാഴ്ചപ്പാടിൽ 2018 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. ആരോഗ്യ സേവനങ്ങൾ എല്ലാവർക്കും നൽകുക എന്ന ലക്ഷ്യവും സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കാനും ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നു. ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് 2 ഘടകങ്ങളാണുള്ളത്. ആദ്യത്തേത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ. 2018 പദ്ധതി ആരംഭിച്ചതു മുതൽ ഏകദേശം 150,000 ആരോഗ്യക്ഷേമ കേന്ദ്രങ്ങൾ സർക്കാർ ആരംഭിച്ചു. ഇതിനകം നിലവിലുണ്ടായിരുന്ന ഉപകേന്ദ്രങ്ങളുടെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെയും നവീകരണം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ നടന്നു. രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും പ്രാഥമിക ആരോഗ്യ സംരക്ഷണം നൽകാനാണ് ഇവ ലക്ഷ്യമിടുന്നത്. ഒപ്പം മാതൃശിശു സംരക്ഷണത്തിൽ ശ്രദ്ധയും ഈ പദ്ധതി കേന്ദ്രീകരിക്കുന്നു. ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ രണ്ടാമത്തെ ഘടകമാണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആരോഗ്യ പരിരക്ഷാ സേവനങ്ങളും ആരോഗ്യ ഇൻഷുറൻസും പൊതുജനങ്ങൾക്ക് നൽകുക എന്ന ലക്ഷ്യമാണ് ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത്. പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണിത്. ഇതുപ്രകാരം സർക്കാർ സ്വകാര്യ മേഖലകളിലെ ചികിത്സയ്ക്കായി ഓരോ വർഷവും അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് 5,00,000 രൂപ വരെ ലഭിക്കുന്നതായിരിക്കും. പരിപൂർണമായ ചികിത്സ ഈ പദ്ധതിയിലൂടെ നൽകപ്പെടുന്നു. ചികിത്സാരംഗത്തെ വർദ്ധിച്ചു വരുന്ന ചെലവുകൾ താങ്ങാൻ സാധാരണക്കാർക്ക് ഈ പദ്ധതി ഒരു കൈത്താങ്ങായിരിക്കും. കുടുംബാംഗങ്ങളുടെ പ്രായം, ലിംഗം എന്നിവ പരിഗണിക്കാതെ തന്നെ എല്ലാ വ്യക്തികൾക്കും ചികിത്സാ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയിലൂടെ ലഭിക്കുന്നതായിരിക്കും. സർക്കാർ സ്വകാര്യ ആശുപത്രി എന്ന വ്യത്യാസം കൂടാതെ രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും പണം ഈടാക്കാതെ തന്നെ ചികിത്സ ലഭിക്കുന്നതായിരിക്കും. ഇതിൽ മരുന്ന്, മറ്റാവശ്യ വസ്തുക്കൾ, പരിശോധനകൾ, ഡോക്ടർ ഫീസ്, മുറിവാടക, ഓപ്പറേഷൻ തിയേറ്റർ ചാർജുകൾ, ICU ചാർജ്, ഭക്ഷണം, ഇംപ്ലാന്റ് ചാർജ് എന്നിവയൊക്കെ ഉൾപ്പെടുന്നതായിരിക്കും. ചികിത്സയുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ സാധ്യതയുള്ള മറ്റ് അനുബന്ധ പ്രത്യാഘാതങ്ങൾക്കും ഈ സഹായം ലഭ്യമാകുന്നതായിരിക്കും. ഇത്തരത്തിൽ വിവിധ ചെലവുകൾക്കായി ഒരു കുടുംബത്തിലെ മുഴുവൻ വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മാത്രമായോ ഈ പദ്ധതിയിലൂടെ സഹായം ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല, ഈ പദ്ധതിക്ക് കുടുംബാംഗങ്ങളുടെ പ്രായപരിധിയോ എണ്ണമോ ഒരു അർഹതാ മാനദണ്ഡമായിരിക്കില്ല. പദ്ധതിയിൽ അംഗമാകുന്ന ഏതൊരു വ്യക്തിക്കും മുൻഗണനാ മാനദണ്ഡങ്ങളില്ലാതെ ചികിത്സാ സഹായം ലഭിക്കുന്നതായിരിക്കും. ഇനി ഈ പദ്ധതിയുടെ ചില സവിശേഷതകളെക്കുറിച്ച് അറിയാം. അർഹരായ എല്ലാ പോളിസി ഹോൾഡർമാർക്കും ഈ പദ്ധതിയിൽ ഏതെങ്കിലും ഒരു സേവനം പ്രയോജനപ്പെടുത്താൻ ഉപയോഗിക്കാവുന്ന ഒരു കാർഡ് ലഭിക്കുന്നതായിരിക്കും. പണരഹിതവും തടസ്സരഹിതവുമായ ക്ലെയിമുകൾ ഈ പദ്ധതിയിലൂടെ അനുവദിക്കുന്നു. ഏകദേശം 50 കോടി ആളുകൾക്ക് സേവനം നൽകുകയും അവർക്ക് ദ്വിതീയ തൃതീയ ആശുപത്രി പരിചരണത്തിലേക്ക് പ്രവേശനം നൽകുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണിത്. 60-40 എന്ന അനുപാതത്തിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ ഇൻഷുറൻസിന്റെ പ്രീമിയം അടയ്ക്കുന്നത്. ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഗുണഭോക്താക്കളെ 2011 സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസിൽ നിന്നാണ് തെരഞ്ഞെടുക്കുന്നത്. പദ്ധതിയുടെ ഗുണഭോക്താക്കളാണോ എന്നറിയാൻ PMJAY.gov.in എന്ന പോർട്ടൽ സന്ദർശിക്കാം. ഇനി ആയുഷ്മാൻ ഭാരത് യോജനയുടെ ഗുണഭോക്താവാൻ ആവശ്യരേഖകൾ സമർപ്പിച്ച് ഓൺലൈനായി തന്നെ ഈ ഒരു പോർട്ടലിലൂടെ അപേക്ഷിക്കാവുന്നതാണ്.
1: ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ചാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

0: ഇന്ന് രാത്രി 9:15 കായിക ലോകം. ഇന്ത്യൻ ബോക്സിംഗ് ടീം മുൻ പരിശീലകൻ ഡോക്ടർ സി വി ബിജിലാലുമായുള്ള അഭിമുഖം 1-ാം ഭാഗം. സമയം 8 മണി കഴിഞ്ഞ് 34:57 അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അക്ഷയ് ഷാജി. മൈസൂരുവിൽ വിവേകാനന്ദ സാംസ്കാരിക യുവകേന്ദ്രമായ വിവേക സ്മാരകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. 1892 സ്വാമി വിവേകാനന്ദൻ നടത്തിയ ചരിത്രപ്രസിദ്ധമായ മൈസൂരു സന്ദർശനത്തിന്റെ ഓർമ്മയ്ക്കായാണ് സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത്. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന്റെ വില എണ്ണക്കമ്പനികൾ 200 രൂപ കുറച്ചു. പുതിയ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കൊപ്പം കെടുതികളും രൂക്ഷം. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയുമാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ മഴക്കെടുതി സാഹചര്യം മുഖ്യമന്ത്രി VD സതീശൻ മന്ത്രിമാരുമായും ഉദ്യോഗസ്ഥരുമായും വിലയിരുത്തി. മഴക്കെടുതിയിൽ 6 മരണങ്ങൾ സ്ഥിരീകരിക്കുകയും 6 പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ പ്രവർത്തിക്കുന്ന 65 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 1465 പേരെ മാറ്റിപ്പാർപ്പിച്ചു. കനത്ത മഴ പെയ്ത മലയോര മേഖലകളിൽ ജാഗ്രത തുടരാനും സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കാനും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. PSC ഇന്ന് നടത്തിയ 10-ാം തരം പൊതു പ്രാഥമിക പരീക്ഷ എഴുതാൻ സാധിക്കാത്ത ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാസം 22 വീണ്ടും അവസരം നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. വനംവകുപ്പിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തെരഞ്ഞെടുപ്പിനായി ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഈ മാസം 4-5 തീയതികളിൽ നടത്താനിരുന്ന കായികക്ഷമതാ പരീക്ഷ മാറ്റിവെച്ചു. ശക്തമായ മഴയെ തുടർന്നുള്ള അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി K. മുരളീധരൻ. ഏത് സാഹചര്യവും നേരിടാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. പമ്പാ നദിയിലെ വെള്ളപ്പൊക്കം കണക്കിലെടുത്ത് നിറപുത്തരി ചടങ്ങുകൾക്ക് ശബരിമല നട തുറക്കുന്ന നാളെയും മറ്റന്നാളും ദർശനം നടത്താൻ തീരുമാനിച്ചിട്ടുള്ള ഭക്തർ കഴിവതും യാത്ര ഒഴിവാക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. സംസ്ഥാനത്ത് ഓണക്കാല റേഷൻ വിതരണം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും. ഓണക്കാലത്ത് വിലക്കയറ്റം നിയന്ത്രിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ഇതിനായി സർക്കാർ വിപണിയിൽ ഫലപ്രദമായി ഇടപെടുമെന്നും മന്ത്രി പറഞ്ഞു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ 16-ാമത് വാർഷികാഘോഷത്തിന്റെയും SPC തൂഫാൻ വാരാചരണത്തിന്റെയും സംസ്ഥാനതല ഉദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. പേരൂർക്കട SAP പരേഡ് ഗ്രൌണ്ടിൽ രാവിലെ നടക്കുന്ന SPC കേഡറ്റുകളുടെ സെറിമോണിയൽ പരേഡിന്റെ അഭിവാദ്യം മന്ത്രി സ്വീകരിക്കും. പാലാ നഗരസഭാധ്യക്ഷ തെരഞ്ഞെടുപ്പ് ഈ മാസം 19 നടക്കും. UDF നഗരസഭാധ്യക്ഷ ദിയ ബിനു പുളിക്കക്കണ്ടം LDF അവിശ്വാസത്തെ തുടർന്ന് പുറത്തായ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പ്രധാന സംരംഭങ്ങളിലൊന്നായ കോമൺ സർവീസ് സെന്ററുകളുടെ 17-ാമത് സംസ്ഥാനതല ദിനാഘോഷം മുഖ്യമന്ത്രി VD സതീശൻ മറ്റന്നാൾ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഡിജിറ്റൽ ഇന്ത്യ മിഷന് കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ അസിസ്റ്റഡ് ഡിജിറ്റൽ സേവന ശൃംഖലയാണ് കോമൺ സർവീസ് സെന്ററുകൾ. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ സപ്പോർട്ടീവ് സൂപ്പർവിഷൻ ഫ്രെയിംവർക്ക് പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 4 ദിവസമായി കൊച്ചിയിൽ സംഘടിപ്പിച്ച ദക്ഷിണമേഖലാ ദേശീയ ശില്പശാല സമാപിച്ചു. കേരളത്തിൽ കുടുംബശ്രീ, CDSകൾ ഉൾപ്പെടെ മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ക്ലസ്റ്റർ ലെവൽ ഫെഡറേഷനുകളുടെയും പ്രവർത്തനം കൂടുതൽ ഫലപ്രദമാക്കുന്നതിനുള്ള പുതിയ കർമ്മപദ്ധതികൾ ശില്പശാലയിൽ അവതരിപ്പിച്ചു. അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ 2 ദിവസം നീണ്ടു നിൽക്കുന്ന കേന്ദ്ര പ്രവർത്തക സമിതി യോഗം എറണാകുളം ആലുവയിൽ ആരംഭിച്ചു. ABVP ദേശീയ അധ്യക്ഷൻ പ്രൊഫസർ രഘുരാജ് കിഷോർ തിവാരി, ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ വീരേന്ദ്ര സിംഗ് സോളങ്കി, ദേശീയ സംഘടനാ സെക്രട്ടറി ആശിഷ് ചൌഹാൻ എന്നിവർ ചേർന്ന് യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ എഴുത്തുകാരനും ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് മുൻ ഡയറക്ടറുമായിരുന്ന തോട്ടം രാജശേഖരൻ അന്തരിച്ചു. മാധ്യമപ്രവർത്തകൻ, പ്രഭാഷകൻ, സാംസ്കാരിക സംഘാടകൻ എന്നീ നിലകളിൽ 5.5 പതിറ്റാണ്ടിലേറെയായി സാംസ്കാരിക രംഗത്ത് സജീവമായിരുന്നു അദ്ദേഹം. ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ബോധവൽക്കരണ പരിപാടികൾ ആരംഭിച്ചു. ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച മുലയൂട്ടൽ ബോധവൽക്കരണം

0: സ്റ്റാൾ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രഞ്ജു രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ലഹരി ഉപയോഗത്തിനെതിരെ യുവാക്കളെ അണിനിരത്തുന്നതിനായി നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കല്പ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ തുടക്കം കുറിക്കും. 100 ആഴ്ച നീണ്ടു നിൽക്കുന്ന ജൻ ഭാഗിദാരി പ്രചാരണ പരിപാടിയും നാളെ ആരംഭിക്കും. 12th ദേശീയ കൈത്തറി ദിനാഘോഷം 7th രാഷ്ട്രപതി ഭവനിൽ നടക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമു ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ദേശീയ കൈത്തറി പുരസ്കാര വിതരണം, 4 തപാൽ സ്റ്റാമ്പുകളുടെ പ്രകാശനം, തത്സമയ നെയ്ത്ത് എന്നിവ ചടങ്ങിന്റെ ഭാഗമായി ഉണ്ടാകും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി തൃശൂർ സേവന വാർത്തകൾ. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി നടപ്പാക്കുന്ന പച്ചമലയാളം സർട്ടിഫിക്കറ്റ് കോഴ്സിന്റെ 3rd batch അപേക്ഷിക്കാനുള്ള തീയതി ഈ മാസം 15 നീട്ടി. ഔപചാരിക വിദ്യാഭ്യാസത്തിലൂടെ മലയാളം പഠിക്കാൻ അവസരം ലഭിക്കാത്തവർക്കും ഭാഷയിൽ സാമാന്യ പരിജ്ഞാനം ആഗ്രഹിക്കും.

അതോറിറ്റി നടപ്പാക്കുന്ന പച്ച മലയാളം സർട്ടിഫിക്കറ്റ് കോഴ്സിന്റെ മൂന്നാം ബാച്ചിലേക്ക് അപേക്ഷിക്കാനുള്ള തീയതി ഈ മാസം 15 വരെ നീട്ടി. ഔപചാരിക വിദ്യാഭ്യാസത്തിലൂടെ മലയാളം പഠിക്കാൻ അവസരം ലഭിക്കാത്തവർക്കും ഭാഷയിൽ സാമാന്യ പരിജ്ഞാനം ആഗ്രഹിക്കുന്നവരുമായ 17 വയസ്സ് പൂർത്തിയായ ആർക്കും ഒരു വർഷത്തെ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. 6 മാസം വീതമുള്ള അടിസ്ഥാന കോഴ്സ്, അഡ്വാൻസ് കോഴ്സ് എന്നിങ്ങനെ 2 ഭാഗങ്ങളായാണ് പഠനം ക്രമീകരിച്ചിരിക്കുന്നത്. 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ നേടേണ്ട മലയാള ഭാഷാ പഠനശേഷികൾ സ്വായത്തമാക്കാൻ പര്യാപ്തമായ രീതിയിലാണ് പരിഷ്കരിച്ച പച്ച മലയാളം കോഴ്സ് വിഭാവനം ചെയ്തിട്ടുള്ളത്. സാക്ഷരതാ മിഷന്റെ പച്ച മലയാളം സർട്ടിഫിക്കറ്റ് കോഴ്സ് തുല്യതാ കോഴ്സാണ്. 60 മണിക്കൂർ നേരിട്ടുള്ള ക്ലാസുകളും 30 മണിക്കൂർ ഓൺലൈൻ ക്ലാസുകളുമായാണ് പച്ച മലയാളം അടിസ്ഥാന കോഴ്സ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൽ വിജയിക്കുന്നവർക്ക് അഡ്വാൻസ് കോഴ്സിലേക്ക് പ്രവേശനം നേടാം. 500 രൂപ രജിസ്ട്രേഷൻ ഫീസും 3500 രൂപ കോഴ്സ് ഫീസുമാണ് ഉള്ളത്. ഓൺലൈനായി അപേക്ഷിച്ചതിന്റെ ഹാർഡ് കോപ്പിയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും ഈ മാസം 20-നകം ജില്ലാ സാക്ഷരതാ മിഷൻ ഓഫീസിൽ സമർപ്പിക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രേരക്മാർ വഴിയോ തൃശൂർ ജില്ലാ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ജില്ലാ സാക്ഷരതാ മിഷൻ ഓഫീസ് വഴിയോ അപേക്ഷ നൽകാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0487236502 മറ്റൊരു നമ്പർ 9496877913 എന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡ് നടത്തിയ ഇലക്ട്രിക്കൽ വയർമാൻ എഴുത്തു പരീക്ഷ 2025 വിജയിച്ചവർക്കായുള്ള പ്രായോഗിക പരീക്ഷ ഈ മാസം 3 മുതൽ 5 വരെ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കും. രാവിലെ 9 മുതൽ 12 വരെയും ഉച്ചയ്ക്ക് 1 മുതൽ 4 വരെയുമാണ് പരീക്ഷ. ഹാൾ ടിക്കറ്റ് സംരക്ഷണ ലോഗിനിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. പരീക്ഷാർത്ഥികൾ കൃത്യസമയത്ത് തന്നെ ആവശ്യമായ ടൂളുകളും വയറിംഗ് സാമഗ്രികളും സഹിതം കേന്ദ്രത്തിൽ ഹാജരാകണമെന്ന് തൃശൂർ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487297320. ദേശമംഗലം ഗവൺമെന്റ് ഐടിഐയിൽ വിവിധ 2 വർഷ NCVT മെട്രിക് കോഴ്സുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. ഇലക്ട്രീഷ്യൻ ട്രേഡിലെ വനിതാ സംവരണ ഒഴിവുകളിലേക്കും ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽസ് ട്രേഡിൽ പട്ടികജാതി വിഭാഗത്തിനായി സംവരണം ചെയ്തിട്ടുള്ള ഒരു ഒഴിവിലേക്കുമാണ് പ്രവേശനം. SSLC ആണ് 2 കോഴ്സുകൾക്കുമുള്ള അടിസ്ഥാന യോഗ്യത. താൽപര്യമുള്ളവർ ഈ മാസം 3-നകം ITIയിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 04884279944, മറ്റൊരു നമ്പർ 8547596076. സേവന വാർത്തകൾ സമാപിച്ചു.

0: ഇന്ത്യൻ ബോക്സിംഗ് ടീം മുൻ പരിശീലകനും കേരള സ്പോർട്സ് കൌൺസിൽ ആലപ്പുഴ ജില്ലാ സ്പോർട്സ് ഓഫീസറുമായ ഡോക്ടർ ബിജുലാൽ സി വിയുമായി രജു കോലിയക്കോട് നടത്തുന്ന അഭിമുഖം കേൾക്കാം.
1: ആയിരത്തി തൊള്ളായിരത്തി 1987 സംസ്ഥാന ബോക്സിംഗ് സെലക്ഷൻ മത്സരം നടക്കുകയാണ്. കൊല്ലം എസ് എം കോളേജിലെ ഒരു പ്രീ ഡിഗ്രി വിദ്യാർത്ഥി അതിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ ആ സെലക്ഷൻ കഴിഞ്ഞപ്പോൾ ആ വിദ്യാർത്ഥി ആ സെലക്ഷൻ ട്രയലിൽ പരാജയപ്പെടുകയാണ്. തൻ്റെ ഇഷ്ട കായിക ഇനത്തിൽ ആദ്യ ശ്രമത്തിൽ തോൽവി രുചിച്ച ആ 16-കാരൻ പയ്യൻ പിന്നീട് ഇന്ത്യൻ ബോക്സിംഗ് ടീമിൻ്റെ പരിശീലകനായി മാറി എന്നതാണ് ചരിത്രം. ആ വിദ്യാർത്ഥി ഇന്ന് കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ ആലപ്പുഴ ജില്ലയിലെ സ്പോർട്സ് ഓഫീസറാണ്. അതെ, കേരളത്തിലാദ്യമായി ബോക്സിംഗ് വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടിയ ആ വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പം കായിക ലോകത്തിൽ അതിഥിയായിത്തീരിക്കുന്നത്, ഡോക്ടർ ബിജുലാൽ സി വി. സർ, സ്വാഗതം.
2: നമസ്കാരം.
1: ഏതൊരു കായിക താരത്തിൻ്റെയും കായിക ജീവിതത്തിൻ്റെ തുടക്കം അത്ര സുഗമമായിരിക്കില്ല. പൊതുവേ നമ്മൾ പറയാറുള്ളത് പോലെ ഈ കടന്നു വന്ന വഴികൾ കല്ലും മുള്ളുമൊക്കെ നിറഞ്ഞതാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതുതന്നെയാണ്, ബിജുലാൽ സർ ബോക്സിങ്ങിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം എന്തൊക്കെയാണ്?
2: ഞാൻ ആക്ച്വലി കൊല്ലം എസ് എൻ കോളേജിലാണ് പഠിച്ചത്. ആ പഠിക്കുന്ന സമയത്തെല്ലാം ഞാനൊരു ക്രിക്കറ്റ് പ്ലെയറായിരുന്നു. കൊല്ലം എസ് എൻ കോളേജിൻ്റെ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പം കൊല്ലം ജില്ലാ ടീമിൻ്റെ ഒരു സെലക്ഷൻ ട്രയൽസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയൊരു ഇഷ്യൂവിൻ്റെ പേരിൽ എന്നെ ആക്ച്വലി ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ എനിക്ക് വേറെ ഈ കോളേജ് അല്ലാതെ വേറൊരു ഗെയിമും കളിക്കാൻ പറ്റുന്നില്ല, കോളേജിലെ ക്രിക്കറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ക്രിക്കറ്റ് കളി കാണാനായിട്ട് കൊല്ലത്ത് QSC എന്ന് പറഞ്ഞ ഒരു ക്ലബ്ബുണ്ട്, അവിടെ പോയി കാണുമായിരുന്നു. അപ്പോൾ അവിടെ നിൽക്കുമ്പം അവിടെ തങ്കപ്പസാർ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു സെക്രട്ടറി അന്നുണ്ടായിരുന്നു, പഴയ മുനിസിപ്പൽ ചെയർമാനൊക്കെ ആയിരുന്നു. അപ്പം അദ്ദേഹം അവിടെ വന്ന് ജൂനിയർ ബോക്സിംഗ് ടീം സെലക്ഷൻ നടത്തുവാണ്, നാളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പം അന്നേരത്തെ ഒരു ക്രൈസിൽ, ബോക്സിംഗ് എന്ന് കേട്ടപ്പോൾ ഒരു ക്രൈസിൽ ഞാൻ പറഞ്ഞു ഞാൻ തയ്യാറാണ് സാറേ, ഇറങ്ങാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോയി ഡയറക്റ്റായിട്ട് ഇറങ്ങുവാണ്. പക്ഷേ എൻ്റെ ഫാമിലി തന്നെ എൻ്റെ കൊച്ചച്ഛൻ, അച്ഛൻ്റെ ഏറ്റവും ഇളയ അനിയൻ ബോക്സിംഗ് കോച്ചാണ്. പക്ഷേ ആ ഒരു പരിചയമാണ് എനിക്ക് ആകെ ഉള്ളായിരുന്നു ആണെന്നുള്ളത്. അങ്ങനെ ഞാൻ പോയി ഇറങ്ങി, ഞാൻ ദയനീയമായിട്ട് തോക്കുവാണ്, നല്ല ഇടി കിട്ടി തോക്കുവാണ്. അപ്പോൾ എനിക്കൊരു വാശിയായി. ഞാൻ എൻ്റെ കൊച്ചച്ഛനായ ചന്ദ്രലാൽ സാർ, അദ്ദേഹം ദ്രോണാചാര്യ അവാർഡിയാണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് ബോക്സിംഗ് പഠിക്കാനായിട്ട് ചേരുവാണ്. പിന്നെ ഒരു സീരിയസ് ആയിട്ട് അവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തതും സ്റ്റേറ്റ് ചാമ്പ്യൻ ആയതും. 4 വർഷം സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിരുന്നു, നാഷണൽ ലെവലിൽ ക്വാർട്ടർ ഫൈനൽ വരെ വന്നിട്ട്.
1: അപ്പോൾ അത് തന്നെയാണ് എനിക്ക് അടുത്തതായിട്ട് ചോദിക്കാനുള്ളത്. അപ്പോൾ ബോക്സിംഗ് റിങ്ങിൽ സ്വന്തം സഹോദരൻ്റെ മകൻ എന്ന പരിഗണന ചന്ദ്രലാൽ സാറിന് എന്നൊന്നും ഉണ്ടായിരുന്നു?
2: ഒരിക്കലും ഇല്ല. കോച്ചിങ് ഫീൽഡിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണിഷ്മെൻറ്റ് മേടിച്ചൊരു ട്രെയിനിങ് ആയിരുന്നു ഞാൻ. കാര്യം അടുത്ത ആൾക്കാർക്ക് കുറച്ച് കൂടുതൽ അടിക്കാൻ പറ്റുമെന്നുള്ളൊരു ഇതുകൊണ്ട് കൂടുതൽ പണിഷ്മെൻറ്റ് എനിക്കായിരുന്നു അത്. പക്ഷേ അതെനിക്ക് പിൽക്കാലത്ത് നല്ലതായി, അത്രയും ഞാൻ ആടായിട്ട് ട്രെയിൻ ചെയ്യാൻ.
1: അദ്ദേഹം പൊതുവെ എങ്ങനെ കാർക്കശ്യക്കാരനാണ്?
2: ഭയങ്കര കാർക്കശ്യക്കാരനാണ്.
1: അപ്പോൾ അതിൻ്റെ ആ ഒരു പരിശീലന കാലയളവിൽ അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവച്ചാൽ എന്തായിരിക്കും? കാരണം തുടക്കമാണ്, ഈ പറഞ്ഞ പോലെ ഒരുപാട് കടമ്പകൾ കിടക്കാനുണ്ട്. അറിയാവുന്ന ആളാണ്, പക്ഷേ എന്നാലും ഈ പറഞ്ഞ പോലെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, കർക്കശക്കാരനാണ്. അപ്പോൾ അത്തരം അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു?
2: ഞാൻ ആക്ച്വലി ഞാൻ കല്ലുവാതുക്കൽ എന്ന് പറഞ്ഞ വില്ലേജിൽ നിന്നാണ് വരുന്നത്. അവിടെ നിന്ന് അന്ന് പഴയ സമയമാണ്, ഏതാണ്ട് 80-കൾ കാലഘട്ടത്തിലുള്ള കാര്യമാണ് പറയുന്നത്. ബസ്സുകൾ കുറവാണ്. അപ്പോൾ ബസ് പിടിച്ച് രാവിലെ 6:30 എനിക്ക് കൊല്ലത്തെത്തണം. കൊല്ലത്ത് ഇൻഫന്റ് ജീസസിൽ വെച്ചിട്ടാണ് പ്രാക്ടീസ് നടക്കുന്നത്. അപ്പം ഒരു 5 മിനിറ്റൊക്കെ താമസിച്ചായിരിക്കും ചിലപ്പം ബസ് ലേറ്റായി പോയാലും മിനിമം ഒരു 20-25 റൗണ്ട് എക്സ്ട്രാ ഓടേണ്ടി വരും. സാധാരണ ഇത് പുള്ളിക്കാർക്കും അറിയാവുന്ന, ഞാൻ ഇത്രയും ദൂരെ നിന്ന് വരുന്നതാണ്. പക്ഷേ ആ ഒരു ഇതൊന്നും ഇല്ല. പക്ഷേ അതിന് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തലേന്ന് രാത്രിയെ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ച് വെളുപ്പിനെ വെരി ഫസ്റ്റ് ബസ്സിൽ തന്നെ പോയി ആ സമയത്തിന് മുമ്പ് എത്താം. അത് നമ്മുടെ ഭാവിയിലേക്ക് നല്ലതായി, നമ്മുടെ ആ പഞ്ച്വാലിറ്റി കിട്ടാനും എടുക്കാനും ഒക്കെ ആ ഒരു ഡിസിപ്ലിൻഡ് കോച്ചിങ്ങിൻ്റെ ഒരു ഗുണം അവിടെ എൻ്റെ വ്യക്തി ജീവിതത്തിൽ നല്ലതായി വന്നിട്ടുണ്ട്. പിന്നെ
1: ചന്ദ്രലാൽ സാറിൻ്റെ ശിക്ഷണത്തിൽ നിന്ന് തുടങ്ങി ജില്ലാ, സ്റ്റേറ്റ്, അങ്ങനെ പല പല മേഖലകളിൽ ചാമ്പ്യൻ ആയിട്ടുണ്ട്. അപ്പോൾ ബോക്സിങ്ങിൽ സാറിൻ്റെ നേട്ടങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
2: ഞാൻ പൂനെ നാഷണൽ ഗെയിംസിൽ ക്വാർട്ടർ ഫൈനലിൽ ഡി അവിനാഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻ്റർനാഷണൽ ബോക്സർ ഉണ്ടായിരുന്നു. അതേതുമായിട്ട് ജയിച്ച് നിൽക്കുന്ന ഒരു കണ്ടീഷൻ, മീൻസ് നാഷണൽ ഗെയിംസിൽ നമ്മൾ മെഡൽ വരുവാണ്, അടുത്തത് സെമിയിലോട്ട് പോവുകയാണ്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിലെ ലാസ്റ്റ് സെക്കൻഡിൽ ഞാൻ ഇടി കൊണ്ട് താഴെ വീഴുക ചെയ്തു. അതുവരെ പോയിന്റ്സിൽ ഞാൻ ലീഡ് ചെയ്ത് നിന്നിട്ട് അത് പക്ഷേ ഒരു മറക്കാൻ വയ്യാത്തൊരിതാണ്. എൻ്റെ മെഡലാണ് അവിടെ പോയത്. അത് ബിക്കോസ് ഓഫ് ഓവർ എക്സൈറ്റ്മെൻറ്റ്, മീൻസ് നമ്മൾ ഓവർ കോൺഫിഡൻസ് തന്നെ വേണേൽ പറയാം, ജയിച്ചു എന്നുള്ളൊരു തോന്നൽ വന്നപ്പോഴാണ് അങ്ങനത്തെ സംഭവം നടന്നത്. അതായിരുന്നു എനിക്ക് മറക്കാൻ കഴിയാത്തൊരു അനുഭവം. പിന്നെ ഞാൻ ഇൻ്റർനാഷണൽ കോച്ചായിരുന്നു, മീൻസ് ഇന്ത്യൻ ടീമുമായിട്ട് ബാക്കുവിൽ അൽഗറോ കപ്പിൽ വെച്ചിട്ട് എനിക്കുണ്ടായ ഒരു ഇൻസിഡൻ്റ് ഉണ്ട്. നമ്മുടെ ടീം, ഇന്ത്യൻ ടീം വെളിയിൽ പോയി കഴിയുമ്പോൾ

0: ഗോൾഡ് വന്നാൽ മാത്രമേ നമ്മുടെ നാഷണൽ ആന്തം അവിടെ വരത്തുള്ളൂ. പക്ഷെ നമുക്ക് സിൽവർ വന്നു, ഗോൾഡ് വന്നില്ല, ലാസ്റ്റ് ബൗട്ടാണ് നമ്മുടെ. അതിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് പൊസിഷനും വരും, ഓവറോൾ സെക്കൻഡ് പൊസിഷനും വരും, നമ്മുടെ നാഷണൽ ആന്തം അവിടെ. അപ്പം ആ ലാസ്റ്റ് ബൗട്ട് നമ്മുടെ ഒരു പയ്യൻ അവിടെ ജയിക്കുകയും ഗോൾഡ് വരികയും ചെയ്തപ്പം നമുക്ക് ആ നമ്മുടെ ഇന്ത്യൻ നാഷണൽ ആന്തം അവിടെ തുറന്ന് കേൾക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം അത് മറക്കാൻ വയ്യ പറ്റാത്ത ഒരു കാര്യമാണ്.
1: ബോക്സിംഗ് താരം എന്നുള്ള നിലയ്ക്ക് ഏതൊക്കെ മെഡലുകളാണ് ലഭിച്ചിട്ടുള്ളത്?
0: ഞാൻ 4 വർഷം സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിരുന്നു, ബാൻറ്റം വെയ്റ്റ് ആയിരുന്നു അന്ന്. ആ ബാൻറ്റം വെയ്റ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിരുന്നു, അതിനുശേഷം സൗത്ത് സോൺ ചാമ്പ്യൻസ് ആയിട്ടുണ്ട്, അതിനുശേഷം നാഷണൽ ലെവലിൽ ക്വാർട്ടർ ഫൈനൽ വരെയാണ് വന്നിട്ടുള്ളത്.
1: ഈ അന്താരാഷ്ട്ര മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ പ്രശസ്തരായിട്ടുള്ള ഒരുപാട് ബോക്സിംഗ് താരങ്ങളെയൊക്കെ പരിചയപ്പെടാറുണ്ട്, ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള, ആ ഒരു അനുഭവം കൂടി ഒന്ന് പറയാം.
0: വളരെയധികം. വിജേന്ദർ സിംഗ് നമ്മുടെ എക്കാലത്തെ മികച്ച ഒരു ബോക്സറാണ്. വിജേന്ദർ സിംഗിൻ്റെ പഞ്ചിങ് പാഡ് ഞാൻ ചെയ്യിച്ചിട്ടുണ്ട്, മീൻസ് പ്രാക്ടീസ് ചെയ്യിച്ചിട്ടുണ്ട്. മെരികോമുമായിട്ട് പ്രാക്ടീസ് പൂനെയിൽ ഞങ്ങളുടെ ക്യാമ്പ് നടക്കുമ്പോൾ അവിടെ ട്രെയിനിങ്ങിനായിട്ട് വന്നിരുന്നു. ആ സമയത്ത് മെരികോമിനെയും കുറച്ചുകാലം പ്രാക്ടീസ് ചെയ്യിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്.
1: അവരുമായിട്ടുള്ള ഒരു സൗഹൃദമൊക്കെ എങ്ങനെയാണ്?
0: ആ അത്യാവശ്യം കാണുമ്പോൾ ഉള്ള ഇതേ ഉള്ളതല്ല, അത് അവിടെ ടച്ച് വരുന്നില്ലല്ലോ, എപ്പോഴും കാണുമ്പോഴും.
1: അതിനകത്ത് ഏറ്റവും കൂടുതൽ സൗഹൃദം ഉണ്ടായിരുന്ന ആരെങ്കിലും ഉണ്ടോ ഇന്റർനാഷണലി അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ?
0: അമിത് പങ്കൽ, അമിത് പങ്കൽ എന്ന് പറഞ്ഞിട്ട് വേൾഡ് നമ്പർ 1 ബോക്സർ ആയിരുന്നു ഇന്ത്യയുടെ. എന്റെ ക്യാമ്പിൽ അന്ന് ജൂനിയർ ആയിരുന്നു, ജൂനിയർ ക്യാമ്പിൽ ഉണ്ടായിരുന്നതാണ്. വളരെ സൗഹൃദമായിടക്ക് വിളിക്കുകയൊക്കെ ചെയ്യും.
1: സാറ് ഇന്ത്യൻ ടീമിന്റെ പരിശീലകനായിരുന്നു, ഇന്ത്യൻ ബോക്സിംഗ് ടീമിന്റെ പരിശീലകനായിരുന്നു, യൂത്ത് ടീമിന്റെ പരിശീലകനായിരുന്നു. പരിശീലകനം എന്നുള്ള ഒരു നിലയ്ക്ക് സാറിന്റെ അനുഭവം എന്തൊക്കെയാണ്?
0: അത് ആക്ച്വലി ഞാൻ 2014-15 ആ കാലഘട്ടത്തിലായിരുന്നു ഇന്ത്യൻ ടീമുമായിട്ട് അറ്റാച്ച് ചെയ്തുണ്ടായിരുന്നത്. അപ്പം മോസ്റ്റ്ലി നോർത്ത് ഇന്ത്യൻ കോച്ചസാണ് ബോയ്സ് ടീമിൽ കൂടുതലുള്ളത്. അപ്പം എൻഡ്യൂറൻസ് പാക്ഡ് ട്രെയിനിങ് ആയിരുന്നു അന്ന് ആ കാലഘട്ടത്തിൽ ഇന്ത്യൻ ടീമിൻ്റെ അന്നത്തെ സീനിയർ കോച്ചസ് പ്ലാൻ ചെയ്യുന്നത്, അങ്ങനെയുള്ള ഇതായിരുന്നു. അപ്പം ഇന്ത്യൻ മെയിൻ ടീം അന്ന് ഇന്ത്യക്ക് വെളിയിലേക്ക് യൂത്ത് ചാമ്പ്യൻഷിപ്പിന് പോകുന്ന സമയത്ത് ടീമിൻ്റെ ഫുൾ ചാർജ് എന്നെ ഏൽപ്പിക്കുകയുണ്ടായി ആ കുറച്ച് കാലത്തിൽ. ആ സമയം വന്ന് എൻ്റെ ഈ ബുദ്ധിയിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഈ എൻട്രൻസ് പാക്ഡിൽ നിന്ന് സ്പെസിഫൈ ബോക്സിങ്ങിനെ സ്പെസിഫൈ ചെയ്തുകൊണ്ടുള്ളൊരു ട്രെയിനിങ് മെത്തേഡ് ഞാൻ അഡോപ്റ്റ് ചെയ്യും, അതിൽ ആ നല്ല റിസൾട്ട് കാണുകയും ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ വെരി ഫസ്റ്റ് ടീം തന്നെ ഞാൻ പോയത് ചീഫ് കോച്ചായിട്ടാണ്. അതിൻ്റെ ആ ഒരു ക്രെഡിറ്റ് ആക്ച്വലി അന്നത്തെ ഫെഡറേഷൻ എനിക്ക് തന്നിരുന്നു.
1: പരിശീലകൻ എന്നുള്ളൊരു ഇതിനോടൊപ്പം തന്നെ കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ ആലപ്പുഴ ജില്ലാ സ്പോർട്സ് ഓഫീസറാണ്.
0: അതെ.
1: അപ്പോൾ ആ ഒരു ദൗത്യം ഏറ്റെടുത്ത ശേഷം സാറിൻ്റെ ആ ഒരു പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്?
0: ഞാൻ 2.5 വർഷമായി ഇപ്പം ആലപ്പുഴ ജില്ലാ സ്പോർട്സ് ഓഫീസറാണ്. ഞാൻ അവിടെ ചാർജ് എടുത്ത സമയത്ത് അലക്സ് വർഗീസ് സാറാണ് അവിടുത്തെ കളക്ടർ. അദ്ദേഹം വന്നതിനുശേഷം സ്പോർട്സിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു മനുഷ്യനാണ്, കൊല്ലംകാരനാണ്. സാറുമായിട്ട് സംസാരിക്കുകയും അങ്ങനെ സാറിൻ്റെ ഐഡിയയിൽ നിന്നും നമ്മുടെ സ്പോർട്സ് കൗൺസിലിൻ്റെയും കൂടെ ചേർന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്ന് ആലോചിച്ച് കണ്ടുപിടിച്ചാണ് വേനൽപ്പാടം പദ്ധതി എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ്. അത് സാറിൻ്റെ തന്നെ സമർപ്പമായിട്ട് ഒരു CSR ഫണ്ട്, ഒരു ബാങ്കിൻ്റെ CSR ഫണ്ട് ഏറ്റെടുത്തുകൊണ്ട് കുറച്ച് ഫണ്ടും ഒക്കെ സ്വരൂപിച്ചിട്ടാണ് ചെയ്തത്. അപ്പം ഞങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലുള്ള എവിടൊക്കെ സമ്മർ ക്യാമ്പുകൾ നടക്കുന്നുണ്ട്, മീൻ വെക്കേഷൻ ക്യാമ്പുകൾ നടക്കുന്നു, ഇവരെ എല്ലാം കൂടെ ഏകോപിപ്പിച്ചുകൊണ്ട് അവർക്കൊരു ചെറിയ ധനസഹായവും എക്വിപ്മെൻറ്റ്സും ട്രെയിനേഴ്സിന് എന്തെങ്കിലും ഒരു എമൗണ്ടും ഒക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റായിരുന്നു. ഭയങ്കര വിജയമായിരുന്നു, നല്ല പാർട്ടിസിപ്പേഷൻ ആയിരുന്നു. അതിൻ്റെ രണ്ടാമത്തെ വർഷവും കഴിഞ്ഞ വർഷവും ഞങ്ങൾ നടത്തുകയുണ്ടായി, അതും ഭയങ്കര പാർട്ടിസിപ്പൻ്റായിരുന്നു. ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ചുമ്മാ നിൽക്കുന്ന കുട്ടികൾക്കും കളിക്കാനായിട്ട് വരും. ആ കളിക്കാനുള്ള ഒരു എന്തുസിയാസം വന്നു കഴിഞ്ഞാൽ ഇവർ ഈ ലഹരിയിലോട്ട് പോകത്തില്ല. അവർക്ക് ആ ഒരു ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ ആവശ്യകതയൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ഓവറാൾ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമായിരുന്നു.
1: കുട്ടികളുടെ കാര്യം സാർ പറഞ്ഞു, ഈ ഒരു പ്രോജക്റ്റിൽ യുവാക്കളൊക്കെ എങ്ങനെയാണ് ഈ ബോക്സിങ്ങിലേക്ക് ആ ജില്ലയിൽ കടന്നു വരാൻ എങ്ങനെയാണ്?
0: അത് ഇപ്പം ആലപ്പുഴ ജിംഖാന എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി, അതിനുശേഷം ഭയങ്കര ബോക്സിങ്ങിനെ കുറിച്ച് അന്വേഷിച്ച് വരാൻ തുടങ്ങി. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നു. അപ്പം നമുക്ക് അവിടെ ഒരു പിന്നെ ആലപ്പുഴ ജില്ലയിൽ MD സ്കൂളുണ്ട്. ആ സ്കൂളിലാണ് നമ്മളിപ്പം ബോക്സിങ് പ്രാക്ടീസ് നടക്കുന്നത്. അവിടെ 10-20 കുട്ടികൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്.
1: കേരളത്തിൽ ആദ്യമായിട്ടാണ് ബോക്സിങ് വിഷയത്തിൽ ഒരാൾ ഒരു ഡോക്ടറേറ്റ് നേടുന്നത്. അപ്പോൾ ആ ഒരു നേട്ടത്തിലേക്ക് എത്തിച്ചേർന്നത് എങ്ങനെയാണ്? ആരൊക്കെയാണ് സാറിനെ അതിന് സഹായിച്ചിട്ടുള്ളത്?
0: ഞാൻ തിരുവള്ളുവർ യൂണിവേഴ്സിറ്റിയിലാണ് നിന്നാണ് ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത്. അത് 2015 ഞാൻ എൻ്റെ ഡോക്ടറേറ്റിൻ്റെ തുടങ്ങുന്നത്. പക്ഷെ 15 ശേഷം 18 എൻ്റെ ഗൈഡ് മരണപ്പെട്ടുപോവുകയുണ്ടായി ആക്സിഡൻ്റലി. അപ്പം അതിനുശേഷം കുറേ പുതിയ ഗൈഡിനെ കണ്ടുപിടിച്ചു. ഡോക്ടർ അമൽദാസ് സാറായിരുന്നു അന്നത്തെ ഗൈഡ്. അതിനുശേഷം പിന്നെ അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ മുത്തലക്കുവൻ സാറായിരുന്നു പിന്നൊരു ഗൈഡിനെ ഞാൻ ചേഞ്ച് ചെയ്തു. പിന്നെ കോവിഡിൻ്റെ ആ ഒരു എക്സംപ്ഷനും ഒക്കെ എനിക്ക് കിട്ടിയത് കൊണ്ടാണ് എനിക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. നമ്മുടെ GV രാജ സ്പോർട്സ് സ്കൂളിലെ കുട്ടികളെ തന്നെയാണ് ഞാൻ സബ്ജക്റ്റായിട്ട് എടുത്തത്. ബോക്സിങ്ങിലെ സ്ട്രെങ്ത് കണ്ടീഷനിങ് ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു സബ്ജക്റ്റാണ് അത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആരും വേറെ ആരും അതിനൊരു സബ്ജക്റ്റ് എടുത്തിട്ടില്ല. നമുക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് നമ്മുടെ സ്റ്റഡീസിൽ തന്നെ തെളിഞ്ഞതാണ്.
1: അപ്പോൾ ഈ സ്പോർട്സ് ഓഫീസർ, പരിശീലകൻ ഇതൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോഴും ഈ ഡോക്ടറേറ്റ് എന്ന് പറയുമ്പോൾ അത് നിസ്സാരകാര്യമല്ല, ഒരുപാട് വർക്കുകളും തീരെ

0: സ്പെസിഫിക്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്ത് കണ്ടെത്തുകയും എഴുത്തും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ എങ്ങനെ ഒരുപോലെ കൊണ്ടുപോയി?
1: അത് ഒത്തിരി ലീവ് എടുക്കേണ്ടി വന്നു. അത് മാത്രമല്ല, എല്ലാ സാറ്റർഡേ, മിക്ക സാറ്റർഡേ സൺഡേസും ഞാൻ ഇവിടുന്ന് അങ്ങ് ചിദംബരം പോവും. വൈകുന്നേരത്തെ ട്രെയിനിൽ അങ്ങ് പോവും, രണ്ടു ദിവസം അവിടെ ആയിരിക്കും. അങ്ങനെ ഏതാണ്ട് ഒരു 2.5-3 വർഷത്തോളം ഫുൾ ഭയങ്കരമായിട്ട് മെനക്കെട്ടതിന് ശേഷമാണ് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്.
0: അപ്പം നമ്മൾ പൊതുവെ ഈ അൺസങ് ഹീറോസ് എന്ന് പൊതുവെ പറയുന്നുണ്ട്, ഈ സ്പോർട്സിലൊക്കെ പല മേഖലകളിലും പറയും. നമുക്കിപ്പോൾ അങ്ങനൊരു ഗ്രാമത്തെക്കുറിച്ച് പറയുമ്പോൾ, കല്ലുവാതുക്കൽ എന്നുള്ളൊരു ഗ്രാമത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ബോക്സിംഗ് എന്ന കായിക ഇനത്തെ അത്രത്തോളം സ്നേഹിക്കുന്ന ഒരു ഗ്രാമവും ജനങ്ങളും കേരളത്തിൽ വേറെ എവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ ആ ബോക്സിങ്ങും കല്ലുവാതുക്കൽ ഗ്രാമവും തമ്മിൽ എത്രത്തോളം ആത്മബന്ധമുണ്ട്?
1: ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ അവിടെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ കൊച്ചുകുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്ന ഉണ്ടായിരുന്നു. കഴിഞ്ഞ 25 വർഷത്തോളമായി അവിടെ റെഗുലറായിട്ട് വെക്കേഷൻ പ്രാക്ടീസ് ബോക്സിങ് നടക്കുന്നുണ്ട്. ഏകദേശം 100-ഓളം കുട്ടികളും എല്ലാം പല ഗവൺമെൻറ് സർവീസിലായാലും മിലിറ്ററിയിലായാലും എല്ലാം ജോലി നേടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ബോക്സിങ് കൾച്ചർ അവിടെ ഉണ്ട്. അവിടുത്തെ തന്നെ നാഷണൽ മെഡലിസ്റ്റ് ഉണ്ട്, വേറെ ഇൻ്റർനാഷണൽ കോച്ചസ് ഉണ്ട്, എൻ്റെ സ്റ്റുഡൻസ് ആയിട്ടുള്ളവർ തന്നെ. ഇപ്പം കല്ലുവാതുക്കൽ ആരും പോയി ബോക്സിങ് എന്താണ് പറയണ്ട, കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ബോക്സിങ്ങിലേക്ക് വരുന്ന ഒരു രീതിയിൽ ആ ഗ്രാമം മാറിയിട്ടുണ്ട്. ഇതെല്ലാം ഫ്രീ ആയിട്ടാണ് അവർക്ക് കുട്ടികൾക്ക്, അല്ല 5 പൈസ ആരുടെയും മേടിച്ചിട്ടല്ല, 25 വർഷമായിട്ടും റിഫ്രഷ്മെൻറ്റ് കൊടുത്തുകൊണ്ടാണ് നടക്കുന്നത്. അത് പഴയ താരങ്ങൾ തന്നെയാണ് അതിനകത്ത് ഇനിഷ്യേറ്റീവ് എടുത്ത് അവർ തന്നെയാണ് ഈ റിഫ്രഷ്മെൻറ്റൊക്കെ കൊടുക്കുന്നതും ഒക്കെ.
0: അത് പറയുമ്പോഴും ഈ ജനങ്ങളുടെയൊക്കെ സഹകരണം ഏത് രീതിയിലാണ്?
1: നല്ല രീതിയിലാണ്. കാര്യം ഈ ഇപ്പോഴത്തെ മോഡേൺ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഈ അബ്യൂസ് ഡ്രഗ് അബ്യൂസ് അതൊക്കെയാണ്. അപ്പോൾ അതിൽ പോകാതെ കുട്ടികളെ ഇഞ്ചക്ട് ദ സ്പോർട്സ് എന്നുള്ള രീതിയിലാണ് ഞങ്ങളിപ്പോൾ അത് ആ ഒരു കോൺസെപ്റ്റിലാണ് കൊണ്ടുപോകുന്നത്.
0: അപ്പോൾ ഈ നാട്ടുകാരൊക്കെ ഈ പറഞ്ഞ പോലെ ഒരുമിച്ച് സഹകരിക്കും, കാരണം ഇപ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് സംഭാവന ചെയ്യാനൊക്കെ കഴിയും. കാരണം നമുക്ക് എപ്പോഴും സർക്കാരിൻ്റെ ഫണ്ടൊന്നും കിട്ടണം എന്നുള്ളത് ചിലപ്പോൾ അത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ നാട്ടുകാരെ എങ്ങനെയാണ് സഹായിക്കുന്നത്?
1: സർക്കാരിൻ്റെ 5-1 ഫണ്ടും വാങ്ങിക്കൊണ്ടല്ല നമ്മൾ ഈ ഇത്രയും കാലവും അവിടെ ഈ റിഫ്രഷ്മെൻറ്റും എല്ലാം കൊടുക്കുന്നത്. ഓരോ വീട്ടുകാരാണ്, കുട്ടികളുടെ വീട്ടുകാരാണ് ഓരോ ദിവസവും സ്പോൺസർ ചെയ്ത് ഈ റിഫ്രഷ്മെൻറ്റ് മുട്ടാപ്പാൽ എത്തൊക്കെ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ അതിന് അവർ മുൻകൈ എടുത്തിട്ട് ഇപ്പം ഈ കഴിഞ്ഞ വർഷം ഞങ്ങളത് നടത്തിയില്ല. നടക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ ഗ്രൗണ്ട് പുതുതായിട്ടൊരു പണി നടക്കാനായിട്ട് ഇളക്കിയിട്ടേക്കും, അതുകൊണ്ട് നടത്തിയില്ല. പക്ഷേ എത്ര കോൾസ് ആയിരുന്നു എന്നറിയോ, കുട്ടികളുടെ പേരൻസും അവരും എല്ലാം അവരുടെ റിലേറ്റീവ്സും എല്ലാം വിളിക്കും, സാറേ എപ്പോഴാണ് തുടങ്ങുന്നത് നമ്മുടെ കുട്ടികളെ വിടാനായിട്ട്. പക്ഷേ നമുക്ക് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഈ കഴിഞ്ഞ വർഷം നടത്തി. ഇപ്പം റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്ത് പോകും.
0: കൂടുതലും കുട്ടികളും യുവാക്കളും ഇപ്പോഴും കടന്നു വരുന്നുണ്ടോ കല്ലുവാതുക്കൽ?
1: കല്ലുവാതുക്കൽ മാത്രമല്ല, നമ്മുടെ കേരളം മൊത്തത്തിലെടുക്കുവാണെങ്കിൽ ബോക്സിങ് ഒരു മാൻലി സ്പോർട്സ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ്. ഇടിയെന്ന് പറഞ്ഞാൽ ക്രേസാണ്.
2: ഇന്ത്യൻ ബോക്സിംഗ് ടീം മുൻ പരിശീലകനും കേരള സ്പോർട്സ് കൗൺസിൽ ആലപ്പുഴ ജില്ലാ സ്പോർട്സ് ഓഫീസറുമായ ഡോക്ടർ ബിജിലാൽ സിവിയുമായി രജു കോലിയക്കോട് നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. പരിപാടിയുടെ അവസാന ഭാഗം കായിക ലോകത്തിന്റെ അടുത്ത അധ്യായത്തിൽ കേൾക്കാം. നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.

0: കായിക ലോകം സമാപിക്കുന്നു.
1: ആകാശവാണി തൃശൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടവും ജീവഹാനിയും ഉണ്ടാക്കുന്ന സംസ്ഥാന സവിശേഷ ദുരന്തമാണ് ശക്തമായ കാറ്റ്. ശക്തമായ കാറ്റിൽ മരങ്ങളും കടപുഴകിയും ചില്ലകൾ ഒടിഞ്ഞുവീണും അപകടമുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ പാടില്ല. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

I let my mind wander. Can't trust it 1 minute. It's worse than

0: Becoming a better person is not about making one big change. It's in the small things we repeat every day. The habits we build, the words we choose, the patience we show, and the compassion we offer. That's all for today. Thank you for being here. Catch you same time next Saturday with more delightful tracks. Until then, goodbye and good night. This is Meera signing off.
1: Saturday Night Fever.
2: ഇനി 10 മണിക്ക് ദേശീയ സംഗീത പരിപാടിയിൽ ചിന്മയ സിസ്റ്റേഴ്സ് ഉമയും രാധികയും അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം ഡൽഹിയിലെ.
3: നമസ്കാര്, യേ ആകാശവാണി ഹേ സംഗീത് കെ അഖിൽ ഭാരതീയ കാര്യക്രം മേ ശ്രോതാവോ കാ സ്വാഗത് ഹേ. ആജ് ഇസ് കാര്യക്രം മേ ഹം പ്രസ്തുത് കർ രഹേ ഹേ ചിന്മയ ഭഗിനി ശ്രീമതി ഉമ ഓർ ശ്രീമതി രാധിക കാ ഗായൻ. ചിന്മയ ഭഗിനി നെ അപ്നി സംഗീത ശിക്ഷ പത്മഭൂഷൺ വിദ്വാൻ മധുരൈ ശ്രീ ടി എൻ ശേഷഗോപാലൻ ഓർ കലൈമാമണി വിദ്വാൻ നൈവേലി ശ്രീ ആർ സന്താന ഗോപാലൻ സെ പ്രാപ്ത് കി. ആപ് അപ്നെ ഗുരു കി പ്രമുഖ ശിഷ്യാവോ മേ സെ ഏക് ഹേ. സംഗീത് കെ പ്രതി വിശേഷ അഭിരുചി കെ കാരണ ആപ് ദേശ് വിദേശ് കി വിവിധ സംഗീത് സഭാവോ മേ അപ്ന ഗായൻ പ്രസ്തുത് കർത്തി ആ രഹി ഹേ. ആകാശവാണി തഥാ ദൂർദർശൻ ടിവി ചാനലോ പർ ആപ്കെ ദ്വാരാ പ്രസ്തുത് അനേകാനേക് കാര്യക്രം അത്യന്ത് ലോക്പ്രിയ ഹുവേ ഹേ. चिन्मया भगिनी अनेक पुरस्कार एवं उपाधियों से अलंकृत हैं। आज के कार्यक्रम में चिन्मया भगिनी के साथ संगत कर रहे हैं वायलिन पर श्रीमती श्रद्धा रविंद्रन, मृदंगम पर श्री बी गणपति रामन तथा

0: സമയം 10 മണി. ക്ഷമിക്കണം, സമയം 11 മണി.
1: ആകാശവാണി. നമസ്കാരം. ഇന്ത്യയുടെ മിസൈൽമാനും മുൻ രാഷ്ട്രപതിയുമായ ഡോക്ടർ APJ അബ്ദുൽ കലാമിനോടുള്ള ആദരസൂചകമായി ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവണമെങ്കിൽ ആദ്യം സ്വപ്നങ്ങൾ കാണുക. ഒരു രാജ്യത്തെ മുഴുവൻ ജനതയെയും പ്രത്യേകിച്ച് യുവതയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഇന്ത്യയുടെ സ്വന്തം മിസൈൽമാൻ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ വാക്കുകളാണ് ഇത്. തന്റെ വാക്കുകളും പ്രവൃത്തിയും കൊണ്ട് രാജ്യത്തിന്റെ യുവജനങ്ങളുടെ മനസ്സിൽ പ്രതീക്ഷയുടെ വെളിച്ചം തെളിച്ച വ്യക്തിയാണ് അദ്ദേഹം. ശാസ്ത്രജ്ഞൻ, അധ്യാപകൻ, രാഷ്ട്രപതി, എഴുത്തുകാരൻ എന്നിങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത വിശേഷണങ്ങളാണ് കലാം തന്റെ ലളിതമായ ജീവിതം കൊണ്ട് നേടിയെടുത്തത്. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ അടുത്തറിഞ്ഞ് അവരിൽ ഒരാളായി പ്രവർത്തിക്കാൻ അദ്ദേഹം കാണിച്ച ആർജവം ജനമനസ്സുകളിൽ അദ്ദേഹത്തിന് വലിയ സ്ഥാനമാണ് നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളുടെ രാഷ്ട്രപതി എന്ന വിശേഷണവും കലാമിന് നൽകിയത്. 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ഒരു സാധാരണ കുടുംബത്തിലാണ് അവുൽ പക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം എന്ന APJ അബ്ദുൽ കലാം ജനിച്ചത്. സാമ്പത്തികമായി പിന്നാക്ക സാഹചര്യമായിരുന്നെങ്കിലും പഠനത്തോടുള്ള അടങ്ങാത്ത താൽപര്യവും കഠിനാധ്വാനവും അദ്ദേഹത്തെ ഉയരങ്ങളിലെത്തിച്ചു. സ്വന്തം പ്രയത്നത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും ഫലമായാണ് APJ അബ്ദുൽ കലാം രാജ്യം കണ്ട ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞനായതും പിന്നീട് ഇന്ത്യയുടെ പരമോന്നത ഭരണഘടനാ പദവിയായ രാഷ്ട്രപതി സ്ഥാനം അലങ്കരിച്ചതും.

0: രാമേശ്വരത്തെ സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം കലാം തിരുച്ചിറപ്പള്ളി സെന്റ് ജോസഫ്സ് കോളേജിൽ ഉപരിപഠനത്തിനായി ചേർന്നു. 1954 ഭൗതികശാസ്ത്രത്തിൽ ബിരുദം കരസ്ഥമാക്കി. 1955 ഉപരിപഠനത്തിന് മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ചേർന്നു. 1958 ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സിൽ ട്രെയിനിയായി ചേർന്നു. പൈലറ്റാവാനായിരുന്നു കലാമിന് ആഗ്രഹം. വ്യോമസേനയുടെ പൈലറ്റ് പരീക്ഷയിൽ പരാജയപ്പെട്ടത് അബ്ദുൽ കലാമിനെ കുറച്ചൊന്നുമല്ല നിരാശനാക്കിയത്. എന്നാൽ പിന്നീട് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ DRDOയിൽ എയ്റോനോട്ടിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റിൽ ശാസ്ത്രജ്ഞനായി അദ്ദേഹം ചേർന്നു. ആദ്യകാലങ്ങളിൽ ചെറിയ ഹോവർ ക്രാഫ്റ്റുകളുടെ രൂപകൽപ്പന ചെയ്തു. ദിവസവും 18 മണിക്കൂർ ജോലി ചെയ്ത് മിഷൻ നന്ദി അദ്ദേഹം പൂർത്തിയാക്കി. പ്രശസ്ത ബഹിരാകാശ ശാസ്ത്രജ്ഞൻ വിക്രം സാരാഭായിയുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ചിലാണ് പിന്നീട് അബ്ദുൽ കലാം സേവനമനുഷ്ഠിച്ചത്. തുടർന്നാണ് ISROയിൽ നിയമിതനാകുന്നത്. 1969 കലാം ISROയിലേക്ക് മാറുന്നത്. രോഹിണി ഉപഗ്രഹത്തെ 1980 ജൂലൈയിൽ ഭൂമിക്ക് സമീപമുള്ള ഭ്രമണപഥത്തിൽ വിജയകരമായി വിന്യസിച്ച ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹ വിക്ഷേപണ വാഹനത്തിന്റെ പ്രോജക്ട് ഡയറക്ടറായിരുന്നു അബ്ദുൽ കലാം. 1965 DRDOയിൽ സ്വതന്ത്രമായി വികസിപ്പിക്കാവുന്ന ഒരു റോക്കറ്റ് പ്രോജക്ടിന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹം ആരംഭിച്ചു. 1969 കൂടുതൽ എഞ്ചിനീയർമാരെ ഉൾപ്പെടുത്തി പരിപാടി വിപുലീകരിക്കുന്നതിന് സർക്കാരിൽ നിന്ന് കലാമിന് അനുമതി ലഭിച്ചു. 1970 അവസാനം മുതൽ SLV-3, പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ PSLV എന്നിവ വികസിപ്പിക്കാനുള്ള ദൌത്യങ്ങളുടെ ഭാഗമായിരുന്നു കലാം. ഇവയെല്ലാം വിജയകരവുമായിരുന്നു. വിജയകരമായ SLV പ്രോഗ്രാമിൽ നിന്നുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ബാലിസ്റ്റിക് മിസൈലുകൾ വികസിപ്പിക്കാൻ ശ്രമിച്ച പ്രോജക്ട് ഡെവിൾ, പ്രോജക്ട് വാലിയന്റ് എന്നീ രണ്ട് പദ്ധതികൾക്ക് കലാം നേതൃത്വം നൽകി. അബ്ദുൽ കലാമിന്റെ ഗവേഷണങ്ങളുടെയും പ്രയത്നത്തിന്റെയും ഫലമായി അദ്ദേഹത്തിന് കീഴിൽ ഒരു നൂതന മിസൈൽ പദ്ധതി ആരംഭിക്കാൻ സർക്കാർ തീരുമാനിച്ചു. തുടർന്ന് ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന പദ്ധതിക്ക് മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചു. കലാമായിരുന്നു അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ്. ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലായ അഗ്നി, തന്ത്രപരമായ സർഫസ് ടു സർഫസ് മിസൈലായ പൃഥ്വി എന്നിവയുൾപ്പെടെയുള്ള മിസൈലുകൾ വികസിപ്പിക്കുന്നതിൽ കലാം പ്രധാന പങ്ക് വഹിച്ചു. 1992 ജൂലൈ മുതൽ 1999 ഡിസംബർ വരെ പ്രധാനമന്ത്രിയുടെ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവായും DRDOയുടെ സെക്രട്ടറിയായും കലാം സേവനമനുഷ്ഠിച്ചു. 1998 രണ്ടാം പൊഖ്രാൻ ആണവ പരീക്ഷണത്തിന് സാങ്കേതിക നേതൃത്വം നൽകിയതും കലാമായിരുന്നു. ബാലിസ്റ്റിക് മിസൈലിന്റെയും ലോഞ്ച് വെഹിക്കിൾ സാങ്കേതിക വിദ്യയുടെയും വികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായാണ് അദ്ദേഹത്തെ ഇന്ത്യയുടെ മിസൈൽ മാൻ എന്ന് വിശേഷിപ്പിച്ചത്. ഉറക്കത്തിൽ കാണുന്നതല്ല, നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നം എന്ന സന്ദേശമാണ് കലാം ലോകത്തിന് പകർന്നു നൽകിയത്.
1: If the nation has to become great, we have to think big. We should not be beaten by various constraints put to various nations. I get a feeling we must have for next 20-25 years a vision before us, that is how the country will become self-reliant in various sectors of life, how we upgrade the life, that is a good life for the nation, how it will come. It can come only by technology. Technology is the tool. So our policy makers to capture as a technology the best tool, it can give the good quick results.
0: 1998 കലാം കാർഡിയോളജിസ്റ്റ് ഭൂപതി രാജു സോമരാജുവുമായി സഹകരിച്ച് കലാം രാജു സ്റ്റെന്റ് എന്നു പേരുള്ള കുറഞ്ഞ ചെലവിലുള്ള കൊറോണറി സ്റ്റെന്റ് വികസിപ്പിച്ചെടുത്തു. 2012 ഗ്രാമപ്രദേശങ്ങളിലെ ആരോഗ്യ പ്രവർത്തകർക്ക് ഉപയോഗിക്കുന്നതിനായി ഇരുവരും ചേർന്ന് കലാം രാജു ടാബ്ലറ്റ് എന്ന പേരിൽ ഒരു ടാബ്ലറ്റ് കമ്പ്യൂട്ടർ രൂപകൽപ്പന ചെയ്തു. 2002 മുതൽ 2007 വരെ ഇന്ത്യയുടെ 11th രാഷ്ട്രപതിയായി അബ്ദുൽ കലാം സേവനമനുഷ്ഠിച്ചു. രാഷ്ട്രീയ പശ്ചാത്തലമില്ലാതെ രാഷ്ട്രപതിയായ കലാം ലാളിത്യവും ജനസമ്പർക്കവും കൊണ്ട് വേറിട്ടു നിന്നു. രാഷ്ട്രപതി ഭവനെ ജനങ്ങളോട് കൂടുതൽ അടുപ്പിച്ച അദ്ദേഹം വിദ്യാർത്ഥികളുമായുള്ള സംവാദങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകി. രാഷ്ട്രപതി

0: അവന്റെ വാതിലുകൾ സാധാരണക്കാർക്കായി, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കായി അദ്ദേഹം തുറന്നിട്ടു. രാജ്യത്തിന്റെ ഭാവി യുവജനങ്ങളുടെ കൈകളിലാണെന്ന് കലാം എന്നും വിശ്വസിച്ചു. ഇന്ത്യ 2020 എന്ന ദർശനത്തിലൂടെ വികസിത രാഷ്ട്രമെന്ന സ്വപ്നം അദ്ദേഹം മുന്നോട്ട് വെച്ചു. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും വിദ്യാഭ്യാസവും നവീകരണവും സംരംഭകത്വവും ഒരുമിച്ചാൽ ഇന്ത്യ ലോകശക്തിയാകുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. യുവജനങ്ങൾ വലിയ സ്വപ്നങ്ങൾ കാണുകയും അവ സാക്ഷാത്കരിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും വേണമെന്ന് അബ്ദുൽ കലാം നിരന്തരം ആഹ്വാനം ചെയ്തു.
1: Only in an environment of stable peace, the nation can concentrate on social and economic development. Now, I will administer an oath for the youth of the nation.
2: I realize.
3: I have.
2: To set a goal.
3: In my life.
2: To achieve the goal.
3: I will acquire knowledge.
2: I will work hard. And when the problems occurs,
3: I have to defeat the problem and succeed.
2: As a youth of my nation,
3: I will work with courage.
2: To achieve success.
3: In all my tasks and enjoy success of others.
0: എഴുത്തുകാരനെന്ന നിലയിലും കലാം ശ്രദ്ധേയനായിരുന്നു. അഗ്നിച്ചിറകുകൾ, ഇന്ത്യ 2020, ഇഗ്നൈറ്റഡ് മൈൻഡ്സ് എന്നിവ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഗ്രന്ഥങ്ങളാണ്. ലളിതമായ ഭാഷയിലും ജീവിതാനുഭവങ്ങളിലൂടെയും കലാം വിജയത്തിന്റെ പാഠങ്ങൾ പങ്കുവച്ചു. രാജ്യത്തിന് നൽകിയ അസാധാരണ സംഭാവനകളെ മാനിച്ച് പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഭാരതരത്ന എന്നിവയുൾപ്പെടെ ഇന്ത്യയുടെ പരമോന്നത ബഹുമതികൾ അദ്ദേഹത്തെ തേടിയെത്തി. എന്നാൽ ജനങ്ങളുടെ സ്നേഹവും ആദരവുമാണ് ഏറ്റവും വലിയ അംഗീകാരം എന്നായിരുന്നു കലാം വിശ്വസിച്ചിരുന്നത്. യൂറോപ്യൻ യൂണിയന്റെ സുവർണ ജൂബിലി വർഷമായ 2007 April 25 യൂറോപ്യൻ പാർലമെന്റിൽ ഡൈനാമിക്സ് ഓഫ് യൂണിറ്റി ഓഫ് നേഷൻസ് എന്ന പേരിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം ഒരു ചരിത്രപ്രസിദ്ധ പ്രസംഗം നടത്തി. ആഗോള പൌരത്വത്തെയും നീതിയെയും കുറിച്ചുള്ള പ്രശസ്തമായ ഉദ്ധരണികൾ ഉൾക്കൊള്ളുന്ന പ്രസംഗം എക്കാലത്തെയും പ്രചോദനാത്മക പ്രസംഗങ്ങളിൽ ഒന്നാണ്. 2015 July 27 മേഘാലയയിലെ ഷില്ലോങ്ങിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുന്നതിനിടെ കുഴഞ്ഞുവീണാണ് അബ്ദുൽ കലാം അന്തരിച്ചത്. ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ വിദ്യാർത്ഥികളോടൊപ്പം അറിവ് പങ്കുവച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ യാത്ര വിദ്യാഭ്യാസത്തോടും യുവജനങ്ങളോടുമുള്ള അർപ്പണബോധത്തിന്റെ തെളിവായിരുന്നു. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് ഈ വർഷം കലാം കോ സലാം രാജ്യവ്യാപക പ്രചാരണ പരിപാടി സംഘടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിന്റെ 136 പതിപ്പിൽ ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ അനുസ്മരിച്ചു. അദ്ദേഹത്തിന്റെ ചരമവാർഷികത്തിൽ രാജ്യം ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. യുവജനങ്ങൾക്ക് എല്ലാ കാലത്തും ഡോക്ടർ അബ്ദുൽ കലാം പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
4: 27 July ഭാരത് രത്ന ഡോക്ടർ APJ അബ്ദുൽ കലാം ജി കി പുണ്യതിഥി ഹൈ. ഡോക്ടർ കലാം കെ വ്യക്തിത്വ മേ കൈ പ്രേരക രൂപ് തേ ലേക്കിൻ ഉൻകെ ഹൃദയ കെ സബ്സെ കരീബ് ഏക് ശിക്ഷക് കി ഭൂമിക തീ. വേ ബച്ചോ ഓർ യുവാഓ കോ ബഡേ സപ്നേ ദേഖ്നേ കെ ലിയേ പ്രേരിത് കർതേ തേ.
0: രാഷ്ട്രത്തിന്റെ ഭാവിയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു അബ്ദുൽ കലാമിന്. 2020 ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റാനുള്ള മാർഗങ്ങളും ദർശനങ്ങളും തന്റെ പുസ്തകങ്ങളിലൂടെ അവതരിപ്പിച്ചു. രാജ്യത്തിന്റെ കരുത്തിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. കൃത്യമായ ലക്ഷ്യം നിശ്ചയിച്ച് ആ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ രീതി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തി വിദ്യാലയങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ വിദ്യാർത്ഥികളുമായി സംവദിക്കുക എന്നത് കലാം ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. APJ@abdulkalam.com എന്ന തന്റെ ഇമെയിലിൽ എല്ലായ്പ്പോഴും സജീവമായിരുന്നുകൊണ്ട് അദ്ദേഹം ആളുകളുമായി, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുമായി നിരന്തരം സംവദിച്ചുകൊണ്ടിരുന്നു. അഴിമതി വിരുദ്ധ ഇന്ത്യ സൃഷ്ടിക്കുവാനായി യുവജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുള്ള ദൌത്യവും അദ്ദേഹം ഏറ്റെടുത്ത് നടത്തുന്നുണ്ടായിരുന്നു. സാഹചര്യങ്ങൾ വിജയത്തെ നിർണയിക്കുന്നില്ല

0: ആത്മവിശ്വാസവും കഠിനാധ്വാനവും ദൃഢനിശ്ചയവുമാണ് വിജയത്തിലേക്കുള്ള യഥാർത്ഥ വഴി എന്നായിരുന്നു അബ്ദുൽ കലാമിന്റെ പക്ഷം. ശാസ്ത്രത്തിനും രാജ്യത്തിനും യുവതലമുറയ്ക്കും സമർപ്പിച്ച അദ്ദേഹത്തിന്റെ ജീവിതം ഇന്നും ഇന്ത്യക്ക് പ്രചോദനമാണ്. യുവതയെ വലിയ സ്വപ്നങ്ങൾ കാണാൻ പ്രേരിപ്പിച്ച അബ്ദുൽ കലാമിന്റെ ചിന്തകൾ തലമുറകൾക്ക് വെളിച്ചം പകർന്നുകൊണ്ടേയിരിക്കും. ഇന്ത്യയുടെ മിസൈൽമാനും മുൻ രാഷ്ട്രപതിയുമായ ഡോക്ടർ APJ അബ്ദുൽ കലാമിനോടുള്ള ആദരസൂചകമായി ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കിയത് പാർവതി വിജയൻ, അവതരണം ബിന്ദു വിനോദ്.
1: ആകാശവാണി തൃശൂർ, സമയം 11:12. കാലാവസ്ഥ. കേരളത്തിൽ മിക്കയിടങ്ങളിലും ശക്തമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ റെഡ് അലർട്ട്. കാലാവസ്ഥാ അറിയിപ്പാണ് കേട്ടത്. 476.2 മീറ്ററിൽ മീഡിയം വേവ് 630 കിലോഹെഡ്സിലും FM 101.1 MHz ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ് ഹിന്ദ്.